പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമി ആകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ജൂലൈ 7-ന്റെ ചോര ഞരമ്പുകളിലൂടെയാണ്. 1758 ജൂലൈ 7, മാർത്താണ്ഡവർമ്മ അന്തരിച്ചു. 1836 ജൂലൈ 7, ഹെർമൻ ഗുണ്ടർട്ട് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില്ല. ക്രോധം ശത്രുവാണ്, സംശയമേതുമില്ല. ദേഷ്യം കൊണ്ട് ഒന്നും നേടിയിട്ടില്ല ആരും. ക്രോധം വിടിയണം ബുധജനം എന്നാണ്. എഴുത്തച്ഛന്റെ വരികളാണ്. ലക്ഷ്മണോപദേശത്തിൽ എഴുത്തച്ഛൻ പറയുന്നു, ക്രോധമെന്നത് യമനായത് നിർണയമെന്ന്. ക്രോധം വൈതരണീ നദിയാണെന്ന്. സ്വർഗത്തിലൂടെ ഒഴുകുന്നത് ഗംഗയാണെങ്കിൽ നരകത്തിലൂടെ ഒഴുകുന്നത് വൈതരണിയാണെന്ന് സങ്കല്പം. അങ്ങനെ സ്വർഗവും നരകവും എവിടെയുമില്ല. ഉണ്ടെങ്കിൽ അത് ചിന്തകളിലാണ്. സ്നേഹവും സൗഹൃദവും സഹാനുഭൂതിയുമൊക്കെയാണ് സ്വർഗമെന്ന സങ്കല്പത്തിലൂടെ സാധ്യമാകുന്നതെങ്കിൽ സമ്മർദ്ദം, ദേഷ്യം, ശത്രുത എന്നിവയാണ് നരകമെന്ന സങ്കല്പത്തിലുള്ളത്. ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് പ്രധാനം. സ്വർഗമായി കാണാം, നരകവുമായി കാണാം. ക്രോധം നരകമാണ്. അത് യാതനയുണ്ടാക്കും, ഊർജത്തെ നഷ്ടപ്പെടുത്തും, മൂഡ് ഓഫാക്കി കളയും. സത്യം പറഞ്ഞാൽ നിസ്സഹായരാണ് ദേഷ്യം കൊണ്ട് നടക്കുന്നത്. ആത്മവിശ്വാസം എത്രത്തോളമുണ്ടോ അത്രത്തോളം ദേഷ്യം കുറയും. ജീവിത നിപുണത എത്രത്തോളമുണ്ടോ അത്രത്തോളം ക്രോധം കുറയും. ക്രോധമില്ലാതാവുക എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളും ജീവിത അനുഭവങ്ങളും ദേഷ്യമെന്ന വികാരത്തെ കുറയ്ക്കാൻ സഹായിക്കും. അപകർഷത ദേഷ്യമുണ്ടാക്കും, സമ്മർദ്ദം ദേഷ്യമുണ്ടാക്കും, ചിലർക്ക് പരാജയം ദേഷ്യമുണ്ടാക്കും, അവഗണന ദേഷ്യമുണ്ടാക്കും, ഇൻസൾട്ട് ചെയ്യപ്പെട്ടാൽ ദേഷ്യമുണ്ടാകും. എന്നാൽ ഇതൊക്കെ ജീവിതത്തിൽ സാധാരണമാണ് താനും. സമ്മർദ്ദമുണ്ടാകില്ല എന്ന് ഉറപ്പു പറയാനാവില്ല, പരാജയമുണ്ടാവില്ല എന്ന് പറയാനാവില്ല. ചിലയിടത്ത് അവഗണിക്കപ്പെട്ടു എന്ന് വരും, ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു എന്നും വരും. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ദേഷ്യപ്പെട്ട് തുടങ്ങിയാൽ പിന്നെ ദേഷ്യപ്പെടാനേ നേരമുണ്ടാകൂ. ദേഷ്യം മറ്റുള്ളവരിൽ വെറുപ്പുണ്ടാക്കും, അവർ അകലും. അപ്പോൾ ദേഷ്യമുള്ളവർ ഒറ്റപ്പെടും, ഒറ്റപ്പെടൽ കൂടുതൽ ദേഷ്യമുണ്ടാക്കും. ജീവിതത്തെ നേരിടുക എന്നതാണ് പ്രധാനം. ഒരു സേഫ് സോൺ ഉണ്ടെങ്കിലേ ജീവിക്കൂ എന്ന് കരുതരുത്. അതൊരർത്ഥത്തിൽ നിസ്സഹായതയാണ്. ഒപ്പമുള്ളവരെല്ലാം തന്നെ കംഫോർട്ടാക്കിക്കൊള്ളണം എന്നും ശഠിക്കരുത്. തനിക്കുവേണ്ടിയാണ് ഈ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും കരുതരുത്. കാലവും ലോകവും വിശാലമാണ്. അതുൾക്കൊള്ളാൻ ആവുന്നവർ ദേഷ്യാലുക്കളാവുകയില്ല, ക്ഷമാശീലരായിരിക്കുകയും ചെയ്യും.
1: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: ഇന്നത്തെ കാലത്ത് സത്യത്തിന് മൂല്യശോഷണം വന്നിരിക്കുന്നു. എവിടെയും വഞ്ചനയും അഴിമതിയുമാണ് നടക്കുന്നതെന്ന് നമ്മൾ പരാതിപ്പെടുന്നു. ആ പരാതിയിൽ അന്തർലീനമായിരിക്കുന്നത് എന്താണ്? കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ സത്യം അതിന്റെ പൂർണ്ണ അവസ്ഥയിൽ വിരാജിച്ചു എന്നല്ലേ? ഈ കാലമാണ് പൊയ്ക്കാലം എന്നല്ലേ? എന്നാൽ ഇതേ പരാതി അരനൂറ്റാണ്ട് മുമ്പും ഉണ്ടായിരുന്നു, ഒരു നൂറ്റാണ്ട് മുമ്പും ഉണ്ടായിരുന്നു. ഹിരൺമയേന പാത്രേന സത്യസ്യാപി ഹിതം മുഖം എന്ന് ആയിരം ആയിരം വർഷങ്ങൾക്ക് മുൻപേ എഴുതപ്പെട്ടതാണെങ്കിൽ അന്നേ സത്യത്തെ അത്രത്തോളം പ്രാധാന്യത്തോടെ കരുതിയിരുന്നു എന്നല്ലേ അർത്ഥം? അതായത് സത്യത്തിന് മൂല്യശോഷണം അന്നേയുണ്ട് എന്ന് തന്നെയല്ലേ? മനുഷ്യൻ സ്വാർത്ഥനായ കാലം മുതൽ സത്യത്തിന് ശോഷണം സംഭവിച്ചു എന്നർത്ഥം. അതായത് അടിസ്ഥാനപരമായി മനുഷ്യൻ ഏതൊരു ജീവജാലത്തെയും പോലെ സ്വാർത്ഥനാണ്. ഇരയ്ക്കും ഇണയ്ക്കും സ്വാർത്ഥത, തനത് സ്വഭാവമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന സ്വാർത്ഥതയെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് മനുഷ്യൻ ബന്ധങ്ങൾക്ക് രൂപം കൊടുത്തത്, കുടുംബ സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയത്, സാമൂഹിക ക്രമങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. അവയുടെ നിലനിൽപ്പിനു വേണ്ടി നമ്മൾ സൃഷ്ടിച്ചവയിൽ വച്ച് ഏറ്റവും പ്രധാനമായൊരു ഘടകമാണ് സത്യം. അതായത് സ്വാർത്ഥത തനതു ഗുണമാണ്, സത്യം കൃത്രിമമാണ്. വിജയപരാജയങ്ങളില്ലെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും സ്വാർത്ഥതയും സത്യവും തമ്മിൽ ഒരു ദ്വന്ദ്വയുദ്ധം സദാ നടക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ സത്യം ഇടയ്ക്കിടെ പാളിപ്പോകാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, പാളിപ്പോവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് എല്ലാ കാലത്തും സത്യത്തിന് മൂല്യശോഷണം വന്നു എന്ന് അതാത് കാലത്തെ മനുഷ്യർ രേഖപ്പെടുത്തുന്നത്. കെട്ടകാലമാണെന്നും അതിന്റെ ദുരന്തങ്ങൾ അനുഭവിച്ചേ തീരൂ എന്നുമുള്ള പരാതികൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. സത്യമേവ ജയതേനാനൃതം എന്നും മറ്റുമുള്ള ഉത്കൃഷ്ട ചിന്താശകലങ്ങൾ നമുക്ക് കാണാപാഠമാണ്. എന്നാൽ അത്രയും പൂർണമായി സത്യത്തിലൂടെ മാത്രമേ വ്യാപരിക്കുകയുള്ളൂ എന്ന് ശഠിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ജീവിതത്തിലെ സ്വാതന്ത്ര്യമായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ സത്യത്തെ സ്വീകരിക്കുന്നത് നിർബന്ധ ബുദ്ധിയിലൂടെ ആകരുത്. അത് മനുഷ്യ ജീവിതത്തിലെ ഒരു ഭാഗമാണ്. നേരും നിറയും തിരിച്ചറിയാനുള്ള വൈഭവം നമ്മുടെ മസ്തിഷ്കത്തിന് സിദ്ധിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് ജീവിതത്തിൽ ഇതിനെയൊക്കെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഒരു മനുഷ്യന് പൂർണമായും നിസ്വാർത്ഥമാകാനാകുമോ? എങ്കിലത് ജീവിവർഗത്തിൽ ഉൾപ്പെടാനുള്ള സാധ്യത കുറവാണ്. മനുഷ്യനിലും മറ്റേതൊരു ജീവിയിലേതെന്നതുപോലെ സ്വാർത്ഥതയുടെ അനുരണനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 100% സത്യവദ ധർമ്മം ചര എന്നത് സാധ്യമാക്കാൻ കഴിയില്ല തന്നെ. സത്യം സത്യമായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആരും അഴിമതി ചെയ്യരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ചതിക്കരുതെന്ന് വിചാരിക്കുന്നു. പക്ഷേ സമഗ്രമായി ഒന്ന് സ്വയം വിശകലനം ചെയ്തു നോക്കൂ. ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം അംശരൂപത്തിൽ നമ്മളിലുണ്ട്. അത് മറച്ചുവെച്ചിട്ടാണ് ഈ ചുറ്റുപാടുകൾ മുഴുവൻ സത്യത്തിന്റെ പൂക്കൾ കൊണ്ട് നിറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴാകട്ടെ ചുറ്റുമുള്ളവർ അങ്ങനെയുള്ളവരാകണമെന്ന് നമ്മൾ ശഠിക്കുന്നു. നമ്മൾ സ്വയം മറച്ചുപിടിക്കുന്ന സ്വാർത്ഥത, ചതി, ഭ്രമം എന്നിവയൊക്കെ അവരിലുമുണ്ട്. അതവിടെവിടെ നിന്ന് പൊട്ടിമുളച്ചു വരുന്നത് നമുക്കിഷ്ടമല്ല. നമ്മളത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പരാതി പറഞ്ഞു തുടങ്ങും. ഇതെന്ത് ലോകമാണ്? സത്യം മരിച്ചു കഴിഞ്ഞു. ഇവിടെ ആർക്കും ആരോടും ഒരു പ്രതിബദ്ധതയുമില്ല, ഉത്തരവാദിത്വമില്ല എന്നൊക്കെ നമ്മൾ പറയും. ഇത് കെട്ടകാലമെന്ന് പരാതിപ്പെടും. സത്യത്തിന് ഒരു നിയത രൂപമില്ല എന്നോർക്കണം. അത് സ്റ്റേബിളായി നിൽക്കുകയില്ല. അതുകൊണ്ട് ഓർക്കുക, എല്ലാ കാലവും ഇക്കാര്യത്തിൽ ഇതുപോലെയൊക്കെ തന്നെയാണ്. അല്ലാതെ പഴയ കാലങ്ങൾ സത്യത്തിന്റെ തിളക്കമുള്ള കാലങ്ങളാണെന്നും പുതിയ കാലം സത്യത്തിന്റെ പൊയ്ക്കാലമാണെന്നും കരുതുന്നത് അത്ര കണ്ട് ശരിയല്ല തന്നെ. ഓർക്കുക, മനുഷ്യനുള്ളിടത്തോളം, നിസ്വാർത്ഥരാകാത്തിടത്തോളം ലോകം എക്കാലത്തും ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെയാണ്. ശാസ്ത്ര സാങ്കേതികത്വങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വ്യത്യാസം മാത്രം. അതുകൊണ്ട് അതാത് കാലം പഴയ കാലങ്ങളെക്കാൾ മികച്ചതാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നതാണ് നല്ലതെന്ന് ഓർക്കുക.
2: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. അനധികൃതമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന്റെ 2ാം ദിവസമായ ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ധാരണാപത്രങ്ങളുടെ കൈമാറ്റത്തിനും ഇരു നേതാക്കളും സാക്ഷ്യം വഹിക്കും. തുടർന്ന് പ്രതിനിധി സംഘതല ചർച്ചകൾ നടത്തും. ഇന്തോനേഷ്യയിലെ കോംപ്ലക്സ് പാർലമെന്റ് റിപ്പബ്ലിക്കിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യൻ പ്രവാസികളുമായി അദ്ദേഹം സംവദിക്കും. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ ദീർഘകാല സൌഹൃദം ശക്തിപ്പെടുത്താനും സന്ദർശനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മഹാനായ ദേശസ്നേഹിയും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കായി സമർപ്പിതനായ ദാർശനികനുമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡോക്ടർ മുഖർജിയുടെ 125ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച വീഡിയോ സന്ദേശത്തിലാണ് ആധുനിക ഇന്ത്യയെ നയിക്കുന്നതിൽ ഡോക്ടർ മുഖർജിയുടെ പങ്കിനെക്കുറിച്ച് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഡോക്ടർ മുഖർജിയുടെ സാമ്പത്തിക ദീർഘവീക്ഷണം രാജ്യത്തിന്റെ റെയിൽവേ, കാർഷിക, ഊർജ്ജ സാമ്പത്തിക മേഖലകളെ വിജയകരമായി ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125ാം ജന്മവാർഷികം 2 വർഷത്തെ പരിപാടികളോടെയാണ് ഗവൺമെന്റ് ആഘോഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടേതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125ാം ജന്മവാർഷിക പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ബഹ്റൈനിൽ രാജാവ് ഹമ്മദ് ബിൻ ഇസാ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. കുവൈത്തും ഒമാനും ഉൾപ്പെടുന്ന 4 രാഷ്ട്ര ഗൾഫ് സന്ദർശനത്തിന്റെ 2ാം പാദത്തിലാണ് ജയശങ്കർ ബഹ്റൈനിൽ എത്തിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആശംസ ജയശങ്കർ രാജാവിനെ അറിയിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹവുമായും വിദേശകാര്യമന്ത്രി സംവദിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ സഹകരണ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സഹകരണ മന്ത്രാലയത്തിന്റെ 5ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂപീകരിച്ച മന്ത്രാലയം സഹകരണ മേഖലയെ ആധുനികവും സുതാര്യവും സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതവും മത്സരക്ഷമവുമായ ഒന്നാക്കി മാറ്റിയെന്നും അമിത്ഷാ പറഞ്ഞു. സഹകരണ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ തിരിച്ചറിയുകയും അവ പരിഗണിക്കുന്നതിനും മേഖലയുടെ വികസനത്തിനുമായി സമഗ്ര കർമ്മപദ്ധതി തയ്യാറാക്കുകയും മുഴുവൻ സംവിധാനത്തെയും ആധുനികവൽക്കരിക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. ഏകദേശം 4.5 ബില്യൺ ഡോളർ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തുകൽ പാദരക്ഷാ മേഖലയ്ക്ക് ഗണ്യമായ വളർച്ചാ സാധ്യതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ കൌൺസിൽ ഫോർ ലെതർ എക്സ്പോർട്സിന്റെ നാഷണൽ എക്സ്പോർട്സ് എക്സലൻസ് പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്നുകൾ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനത്തിന് വഴിയൊരുക്കുന്ന ഒരു സ്ഥാപനത്തോടും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡെമോക്രാറ്റിക് സോഷ്യൽ മൂവ്മെന്റ് തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച കെ കരുണാകരൻ അനുസ്മരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാനെ പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000ത്തോളം വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിന് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപടി ഊർജ്ജിതമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കോഴിക്കോട് ചേർന്ന ജില്ലയിലെ ജനപ്രതിനിധികളുടെയും കെഎസ്ഇബി ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ വാങ്ങിയതിൽ ക്രമക്കേടുകൾ നടന്നതായ ആക്ഷേപങ്ങൾ അന്വേഷിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മാർച്ച് 11-നും മെയ് 6-നും ഇടയിലെ ബ്ലീച്ചിംഗ് പൌഡർ പർച്ചേസിലൂടെ 7,32,00,000 രൂപയുടെ അനാവശ്യ ചെലവ് ഉണ്ടായെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. ആരോഗ്യവകുപ്പിലെ പർച്ചേസ് സംബന്ധിച്ച് 10 വർഷത്തെ ഇടപാടുകളിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ക്രമക്കേട് കണ്ടെത്തിയാൽ വിജിലൻസ് അന്വേഷണം നടത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോരായ്മകൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൊല്ലത്ത് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ കോഴിക്കോട് പറഞ്ഞു. സമാശ്വാസ തുകയുടെ ആദ്യഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും രണ്ടാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി അറിയിച്ചു. പിഎംശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി 2 തവണ യോഗം ചേർന്നതായും 1 മാസത്തിനകം വിഷയത്തിൽ അഭിപ്രായം പറയുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് പറഞ്ഞു. മലബാറിലെ +1 സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും 120 താൽക്കാലിക ബാച്ചുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ഇതോടെ 7,000 അധിക സീറ്റുകൾ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് നാളെ വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ റാമ്പ് പദ്ധതിക്ക് കീഴിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും എറണാകുളത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റും ധാരണാപത്രം ഒപ്പുവച്ചു. മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂറിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം കൈമാറിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 1 ഗോളിനാണ് സ്പെയിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ആരാധകരുടെ ആവേശതാരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന CR7 നിറം മങ്ങിയ മത്സരത്തിൽ 90 മിനിറ്റും കഴിഞ്ഞുള്ള ഇഞ്ചുറി സമയത്തായിരുന്നു സ്പെയിന്റെ വിജയനിർണായകമായ ഗോൾ പിറന്നത്. പാരമ്പര്യ വൈരികളായ സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള മത്സരത്തിൽ ഇരു ടീമുകളും പുലർത്തിയ കടുത്ത പ്രതിരോധം മൂലം ഗോൾ ശ്രമങ്ങൾ നന്നെ കുറവായിരുന്നു. പെനാൽറ്റി ബോക്സിലേക്ക് എതിർമുന്നേറ്റക്കാരെ കടത്തിവിടുന്നതിൽ കടുത്ത നിയന്ത്രണമാണ് രണ്ടു പക്ഷത്തെയും കാവൽ നിര പുലർത്തിയത്. ഒടുവിൽ ഇഞ്ചുറി സമയത്തിന്റെ ആദ്യ മിനിറ്റിലാണ് സമനില തെറ്റിച്ചുകൊണ്ടുള്ള സ്പെയിന്റെ ഗോൾ പിറന്നത്. 85-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ സ്പെയിൻ താരം മൈക്കൽ മെറീനോ പോസ്റ്റിന് തൊട്ടുമുന്നിൽ നിന്ന് പന്ത് വലയിലേക്ക് തൊടുത്തുവിടുകയായിരുന്നു. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം നൂനോ മെൻഡിസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പോർച്ചുഗൽ നിരയ്ക്ക് വലിയ തിരിച്ചടിയായി. ഇത് ടീമിന്റെ പ്രതിരോധ ഘടനയെ ദുർബലപ്പെടുത്തുകയും നിരന്തരമായ സ്പാനിഷ് ആക്രമണങ്ങൾക്ക് ഇട നൽകുകയും ചെയ്തു. മത്സരശേഷം വികാരാധീനനായി സൂപ്പർ താരം റൊണാൾഡോ മൈതാനത്ത് പൊട്ടിക്കരയുന്ന കാഴ്ച ആരാധകർക്ക് നോവായി മാറി. ഈ ലോകകപ്പിന് ശേഷം താൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്നും ഇത് തന്റെ അവസാന ലോകകപ്പായിരിക്കുമെന്നും റൊണാൾഡോ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു.
0: യുഎസ്എ ബെൽജിയം മത്സരം പുരോഗമിക്കുകയാണ്. രാത്രി 9:00 അർജന്റീന ഈജിപ്തിനെ നേരിടും. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഉച്ചയ്ക്ക് 12 വരെ ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേഡറ്റുകളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് അഡീഷണൽ ജനറൽ മേജർ ജനറൽ അരുൺ സിജി മുഖ്യാതിഥിയായി. കുടുംബശ്രീ പുനർജ്വല സംസ്ഥാനതല ക്യാമ്പയിന് തുടക്കമായി. കുടുംബശ്രീയുടെ കീഴിലെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ മത്സരക്ഷമവും സാമ്പത്തിക സുസ്ഥിരതയുമുള്ള ബിസിനസ് സംരംഭങ്ങളാക്കി വളർത്തുന്നതിനും സംരംഭകരുടെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾക്കും നയങ്ങൾക്കുമെതിരെ അടിസ്ഥാനരഹിതമായ എതിർപ്പുകൾ ഉയർത്തുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മദിനത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട് സിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. അനധികൃതമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. മലയാളം ആരംഭിക്കുന്നു. ഉറക്ക ചടവുകളിൽ നിന്നുണർന്ന് നവഭാവുകത്വത്തിന്റെ സൗരകിരണങ്ങളിലേക്ക് നോക്കൂ. ഈ പ്രഭാതം എത്ര സുന്ദരമായിരിക്കുന്നു! മഴനൂലുകൾ കൊണ്ട് മേഘച്ചാർത്തുകൾക്ക് തോരണമണിഞ്ഞാലും ഇളവെയിലിൻ്റെ സ്വർണനാരുകൾ കൊണ്ട് ആത്മഹർഷങ്ങളുടെ പട്ടുടയാടകൾ നെയ്താലും ഹിമഗണങ്ങൾ കൊണ്ട് കുളിരിൻ്റെ കഞ്ചുകം ചാർത്തിയാലും നിർമ്മലമായ ഈ പ്രഭാതത്തിന് എന്തൊരു ഹൃദ്യചാരുത! കമനീയമായ ഒരു പകലിലേക്കുള്ള ഒരുക്കം. മുടികോതി മലർച്ചൂടി വരുന്ന പ്രഭാതമേ, പ്രണയമാർ നിന്നെയും നിന്റെ ഈ പ്രസരിപ്പിൻ ഭാഗമാക്കൂ. പുറത്തു പൂത്തു തുടങ്ങിയ പൂവാങ്കുരുന്നുകൾ, തൊടിയിലെങ്ങും പറന്നു തിങ്ങും പൂത്തുമ്പികൾ, വെളിച്ചം തിരക്കുകൂട്ടാൻ തുടങ്ങുന്നു. സജീവമായ ഒരു പകലിനെ വരവേൽക്കാൻ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നിലാവുദിച്ചതുപോലെ കൺതടങ്ങളിൽ തിളങ്ങി മാഞ്ഞു പോകാതെ നിൽക്കും ചന്ദ്രബിംബം പോലെ. പ്രണയിനി, നീ പകർന്നു നൽകും സ്നേഹചുംബനങ്ങൾ പോലെ. ആത്മതടങ്ങളിൽ തൊട്ടുണർത്തും അക്ഷരങ്ങൾ, അമൃത്യമായ വാക്വിലാസങ്ങളുടെ ചാരുത. പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതാഭയിൽ നിന്ന് ഊർജമാർന്ന് പ്രകാശിക്കുന്ന എൻ്റെ ഭാഷ, എൻ്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് നോവലുകളെ കുറിച്ച് കേൾക്കാം. ഗദ്യരൂപത്തിലുള്ള കഥാഖ്യാനങ്ങളെയാണ് പൊതുവെ നോവൽ എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും നോവൽ പ്രതിപാദിക്കുന്നു. ജീവിതത്തിന്റെ സങ്കീർണതകളിലേക്ക് വായനക്കാരനെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഇതിവൃത്തം നോവലിന് ഉണ്ടായിരിക്കും. കാലാകാലങ്ങളായി മാറിവരുന്ന സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക അവസ്ഥകളിൽ നിന്നായിരിക്കും ഇതിവൃത്തം രൂപപ്പെട്ടു വരുന്നത്. ഇതിവൃത്തം കൂടാതെ കൃത്യമായ ഘടനയും കഥാപാത്രങ്ങളും കാലവും നോവലിന് ഉണ്ടായിരിക്കും. ഇവ സാങ്കല്പികമോ യാഥാർത്ഥ്യമോ ആകാം. നോവൽ എന്ന പദത്തിന്റെ അർത്ഥം പുതിയത് എന്നാണ്. എം പി പോളിന്റെ നോവൽ സാഹിത്യം നോവൽ പഠനങ്ങളുടെ സമഗ്രമായ ഒരു ഗ്രന്ഥമാണ്. മലയാള നോവൽ സാഹിത്യത്തിലെ ആദ്യ നോവൽ ഏതെന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്ക് വിഭിന്നമായ അഭിപ്രായമാണുള്ളത്. ആർച്ച് ഡീക്കൻ കോശിയുടെ പുല്ലേലി കുഞ്ചുവാണ് ആദ്യത്തെ മലയാള നോവൽ എന്ന അഭിപ്രായമുണ്ടായിരുന്നു. 1882 പുല്ലേലി കുഞ്ചു എഴുതപ്പെടുന്നത്. എന്നാൽ 1852 മിസസ് കാതറീൻ ഹന്ന മുല്ലൻസ് എഴുതിയ ഫുൾമോണി ആൻഡ് കോരുണ എന്ന ബംഗാളി നോവൽ, 1858 ജോസഫ് പീറ്റർ എന്നൊരാൾ ഫുൾമോണി എന്നും കോരുണ എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന പേരിൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി. അതാണ് ആദ്യ നോവൽ എന്നും പറയുന്നവരുണ്ട്. 1877 അപ്പൂ നെടുങ്ങാടി കുന്തലത പ്രസിദ്ധീകരിക്കുന്നത്. മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവലാണ് 1889 ഒയ്യാരത്ത് ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖ. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയും ജന്മി നാടുവാഴി സമ്പ്രദായത്തിന്റെ തകർച്ചയുമൊക്കെ പുരോഗമന ആശയങ്ങളായി ഇന്ദുലേഖയിൽ പരാമർശിക്കപ്പെട്ടു. ചന്തുമേനോന്റെ രണ്ടാമത്തേതും അപൂർണവുമായ കൃതിയായിരുന്നു ശാരദ. മലയാളത്തിലെ ചരിത്ര ആഖ്യായികകൾ ആരംഭിക്കുന്നത് സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയിലൂടെയാണ്. അതുകൂടാതെ ധർമ്മരാജയും രാമരാജ ബഹദൂറും ചരിത്ര ആഖ്യായികളായി കൈരളിക്ക് സമ്മാനിച്ചു. ആദ്യത്തെ രാഷ്ട്രീയ നോവലുകളായി പരിഗണിക്കുന്നത് കെ നാരായണ ഗുരുക്കൾ രചിച്ച പാറപ്പുറം, ഉദയഭാനു തുടങ്ങിയ നോവലുകളാണ്. പാശ്ചാത്യ നോവലുകളെയൊക്കെ കേസരി ബാലകൃഷ്ണപിള്ള പരിചയപ്പെടുത്തിയത് മലയാള നോവലിന് ഒരു നവോത്ഥാനമാണ് സമ്മാനിച്ചത്. പി കേശവദേവ്, തകഴി ശിവശങ്കരപിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ, ഉറൂബ്, എസ് കെ പൊറ്റക്കാട്, മലയാറ്റൂർ രാമകൃഷ്ണൻ, എം ഡി വാസുദേവൻ നായർ, പാറപ്പുറം, പി വത്സല, അങ്ങനെ നോവലിസ്റ്റുകളുടെ ഒരു നിര തന്നെ മലയാളത്തിനുണ്ടായി. 1969 ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തോടെ ആധുനിക നോവലിന്റെ ആരംഭമായി. പിന്നാലെ എം മുകുന്ദനും കാക്കനാടനും രംഗപ്രവേശം ചെയ്തു. പി പത്മരാജൻ, കെ എൽ മോഹനവർമ്മ, ആനന്ദ്, സേതു, മാധവിക്കുട്ടി, പെരുമ്പടവം, ജോർജ് ഓണക്കൂർ, എം സുകുമാരൻ, ടി വി കൊച്ചുബാവ, എം പി നാരായണപിള്ള, അങ്ങനെ നീളുന്നു ആധുനികതയെങ്കിൽ കെ പി രാമനുണ്ണി, സാറ ജോസഫ്, സക്കറിയ, ടി ഡി രാമകൃഷ്ണൻ, പി എഫ് മാത്യൂസ്, ഇ സന്തോഷ് കുമാർ, എസ് ഹാരിഷ്, ആർ രാജശ്രീ, കെ ആർ മീര, പിന്നെ ഷിനിലാൽ, എസ് ആർ ലാൽ, സലിൻ മാങ്കുഴി, അങ്ങനെ പോകുന്നു പുതിയ നോവലിസ്റ്റുകൾ.

ജേതാവ് കുളിരുന്ന ഒരു ശൈലകൂടത്തിൽ ഇനിയൊന്ന് പാടുവാൻ നീ വരും ശാരികേ. ഈ നിഴൽ പോലും എന്റെ വനഗായകനെ വാസന്തചന്ദ്രിക സ്പർശലഹരിയിൽ ഉന്മത്തമായി ഉണർത്തുന്നു. ഞാനതിൽ ലയിക്കുന്നു ലാസ്യമായി സൗന്ദര്യലവണമായി. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഹൃദയതാളങ്ങൾക്കനുസൃതമാം വിധം തുടിക്കുമൊരു രാഗകല്ലോലിനി, മന്ത്രചാരുതയാൽ അനുഗ്രഹീതമായൊരു ഗാനധാരതൻ കുളിർസ്പർശം.

പ്രഭാതരശ്മികളേറ്റ് തിളങ്ങുന്ന നെൽപ്പാടങ്ങളെപ്പോലെ ഹൃദ്യമായ വാക്കുകൾ. വസന്തം കടം തന്ന താമര നൂലുകൾ കൊണ്ട് ഞാൻ വാക്കുകൾ കോർത്തെടുക്കുന്നു. സ്നേഹത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള എൻ്റെ നടത്തങ്ങൾ, പ്രണയം തേടിയുള്ള എൻ്റെ സഞ്ചാരങ്ങൾ, വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നു, കവിതയുടെ ചിറകുകൾ മുളയ്ക്കുന്നു. എവിടെ നിന്നൊക്കെയോ ഭാവങ്ങളുടെ ചായങ്ങൾ എടുത്തണിഞ്ഞ് അവ പുറത്തേക്ക് പറക്കുന്നു. കവിതകളുടെ ചിത്രശലഭങ്ങൾ, കവിതകളുടെ തുമ്പിച്ചിറകുകൾ, കവിതയിൽ നിന്നൂറുന്ന കന്മദം, കവിതയിൽ നിന്ന് പിറക്കുന്ന പ്രതിഷേധങ്ങൾ, കവിത കത്തി കാട്ടുതീയായ ചരിത്രങ്ങൾ, വിപ്ലവത്തിൻ്റെ നാനാർത്ഥങ്ങൾ, ബൗദ്ധികതയുടെ പര്യായങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: മനസ്സാണ്.
1: ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. സമത്വം എന്ന വാക്ക് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് വലിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളോ സാമൂഹിക പ്രക്ഷോഭങ്ങളോ നിയമപരമായ അവകാശങ്ങളോ ആയിരിക്കും. എന്നാൽ യഥാർത്ഥ സമത്വം പലപ്പോഴും വലിയ വേദികളിലല്ല ജനിക്കുന്നത്. അത് ജനിക്കുന്നത് വീടിന്റെ അടുക്കളയിലും ഭക്ഷണമേശയിലും സ്വീകരണ മുറിയിലും കുടുംബാംഗങ്ങൾ പരസ്പരം പെരുമാറുന്ന ചെറിയ നിമിഷങ്ങളിലുമാണ്. സമൂഹത്തെ മാറ്റിമറിക്കുന്ന വലിയ ആശയങ്ങളുടെ വേരുകൾ പോലും പലപ്പോഴും ഇത്തരം ചെറിയ കുടുംബാനുഭവങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. നമ്മുടെ സമൂഹം വളരെ വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ചില പഴയ ശീലങ്ങളും ചിന്താഗതികളും ഇന്നും പല വീടുകളിലും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സ്ഥാനങ്ങളെക്കുറിച്ചുള്ള ചില അദൃശ്യമായ ധാരണകൾ തലമുറകളിലൂടെ കൈമാറപ്പെട്ടിട്ടുണ്ട്. ഇവയിൽ പലതും ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി രൂപപ്പെട്ടതല്ല. കാലഘട്ടത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങളും സാമ്പത്തിക ഘടനകളും ചേർന്ന് സൃഷ്ടിച്ച ജീവിത രീതികളായി

എന്നാൽ അതേസമയം വീട്ടിനുള്ളിൽ സ്ത്രീകൾ ചെയ്യുന്ന അധ്വാനവും അത്രത്തോളം വിലപ്പെട്ടതാണെന്ന സത്യം പലപ്പോഴും അവഗണിക്കപ്പെട്ടു. ഒരു വീട്ടമ്മയുടെ ദിവസം ആരംഭിക്കുന്നത് പലപ്പോഴും മറ്റെല്ലാവരും ഉണരുന്നതിന് മുൻപാണ്. വീട്ടിലെ എല്ലാവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിച്ച് ഭക്ഷണം തയ്യാറാക്കി, കുട്ടികളെ ഒരുക്കി, വീടിന്റെ ക്രമീകരണങ്ങൾ നോക്കി, പലപ്പോഴും സ്വന്തം വിശപ്പും ക്ഷീണവും മറന്നാണ് അവർ ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊന്നും ശമ്പളം കിട്ടുന്ന ജോലിയല്ലാത്തതുകൊണ്ട് അതിന് വില കുറയുന്നില്ല. ഒരു കുടുംബം സുഗമമായി മുന്നോട്ടു പോകാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികളിൽ ഒന്നാണ് അത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ ഓരോ അംഗത്തിന്റെയും വിശപ്പും ആരോഗ്യവും സന്തോഷവും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്.

സമത്വം എന്നത് ആരെയും താഴ്ത്തിക്കെട്ടുകയോ മറ്റൊരാളെ ഉയർത്തിക്കാട്ടുകയോ ചെയ്യുന്ന ആശയമല്ല, അതെല്ലാവർക്കും ഒരേ ബഹുമാനം നൽകുക എന്നതാണ്. ഒരു വീട്ടിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത്, എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് വില നൽകുന്നത്, വീട്ടുജോലികൾ പരസ്പരം പങ്കുവെക്കുന്നത്, ഒരാളുടെ അധ്വാനത്തെ മറ്റൊരാൾ അംഗീകരിക്കുന്നത് തുടങ്ങിയ ചെറിയ കാര്യങ്ങളിലാണ് യഥാർത്ഥ സമത്വം പ്രകടമാകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. സ്ത്രീകൾ നേരിട്ട പല അസമത്വങ്ങൾക്കും പിന്നിൽ പുരുഷന്മാർ മാത്രമല്ല, ചിലപ്പോൾ സ്ത്രീകൾ തന്നെ അറിയാതെ പങ്കാളികളായിട്ടുണ്ട്. തലമുറകളായി കൈമാറപ്പെട്ട ചില വിശ്വാസങ്ങൾ പല സ്ത്രീകളും സ്വാഭാവികമായി അംഗീകരിച്ചു. ഇത് ആൺകുട്ടികളുടെ ജോലിയല്ല, അടുക്കള പെൺകുട്ടികൾക്കുള്ളതാണ്, വീട്ടുപണി സ്ത്രീകളുടെ ഉത്തരവാദിത്വമാണ് തുടങ്ങിയ വാചകങ്ങൾ പല വീടുകളിലും ഇന്നും കേൾക്കാം. ഇത്തരത്തിലുള്ള ധാരണകൾ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ പരിമിതപ്പെടുത്തുന്നവയാണ്. ഒരു കുട്ടിയെ വളർത്തുമ്പോൾ അവൻ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് അവൻ നല്ലൊരു മനുഷ്യനാകുന്നുണ്ടോ എന്നതാണ്. സ്വന്തം പാത്രം കഴുകാൻ അറിയുക, സ്വന്തം വസ്ത്രങ്ങൾ ക്രമപ്പെടുത്താൻ അറിയുക, ഒരു ചായ ഉണ്ടാക്കാൻ അറിയുക, വീട് വൃത്തിയാക്കാൻ അറിയുക തുടങ്ങിയ കാര്യങ്ങൾ ലിംഗഭേദവുമായി ബന്ധമുള്ള കഴിവുകളല്ല, അവ ജീവിത നൈപുണ്യങ്ങളാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഓരോ മനുഷ്യനും ആവശ്യമായി വരുന്ന അടിസ്ഥാന അറിവുകളാണ്. ആൺകുട്ടികളെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കി വളർത്തുമ്പോൾ അവർക്ക് നഷ്ടമാകുന്നത് വീട്ടുജോലി പഠിക്കാനുള്ള അവസരം മാത്രമല്ല, സ്വയം പര്യാപ്തത എന്ന വലിയ ജീവിത പാഠം കൂടിയാണ്. നാളെ പഠനത്തിനോ ജോലിക്കോ വേണ്ടി വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ വളർന്നവരാണ്. അതേസമയം ബാല്യത്തിൽ തന്നെ ചെറിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ പഠിച്ച കുട്ടികൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിതത്തെ നേരിടുന്നു. ഇന്നത്തെ തലമുറയിൽ പ്രതീക്ഷ നൽകുന്ന നിരവധി മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. വീട്ടുജോലികൾ പങ്കുവയ്ക്കുന്ന ഭർത്താക്കന്മാർ വർദ്ധിച്ചിട്ടുണ്ട്. ഭാര്യയുടെ ജോലിയെ ബഹുമാനിക്കുന്നവരും കുട്ടികളുടെ വളർത്തലിൽ സജീവമായി പങ്കെടുക്കുന്നവരും ഇന്ന് ധാരാളമുണ്ട്. ഒരുമിച്ച് പാചകം ചെയ്യുന്നതും വീട്ടുപണികൾ പങ്കുവയ്ക്കുന്നതും കുടുംബ തീരുമാനങ്ങൾ ഒരുമിച്ച് എടുക്കുന്നതുമെല്ലാം പല വീടുകളിലും സാധാരണ കാഴ്ചകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആരുടെയെങ്കിലും അവകാശം നഷ്ടപ്പെടുത്തുന്ന മാറ്റമല്ല, മറിച്ച് എല്ലാവരുടെയും ജീവിതം കൂടുതൽ സന്തോഷകരമാക്കുന്ന മാറ്റമാണ്. ഒരു കുടുംബത്തിലെ യഥാർത്ഥ സ്നേഹം പ്രകടമാകുന്നത് വലിയ സമ്മാനങ്ങളിലോ വലിയ വാക്കുകളിലോ മാത്രമല്ല, നീ ഭക്ഷണം കഴിച്ചോ എന്ന് ആത്മാർത്ഥമായി ചോദിക്കുന്നതിലും, ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കുന്നതിലും, ജോലി കഴിഞ്ഞെത്തുന്ന ഒരാളുടെ ഭാരങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നതിലുമാണ്. പരസ്പരം കരുതുന്ന ഇത്തരം ചെറിയ പ്രവൃത്തികളാണ് ഒരു കുടുംബത്തിന്റെ ശക്തി.

സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പുരുഷന്മാരെ കുറ്റപ്പെടുത്താനുള്ള ശ്രമമല്ല. അതുപോലെ പുരുഷന്മാരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് സ്ത്രീകളെ ഉയർത്തിക്കാട്ടാനുള്ള മത്സരവുമല്ല. ഒരു കുടുംബം സന്തോഷകരമാകണമെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ ബഹുമാനിക്കപ്പെടണം. ഇരുവരുടെയും വികാരങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അധ്വാനത്തിനും ഒരേ വില ഉണ്ടായിരിക്കണം. ഒരാൾ മറ്റൊരാളുടെ മേൽക്കോയ്മ അംഗീകരിക്കുന്നതല്ല നല്ല ബന്ധത്തിന്റെ അടിസ്ഥാനം. പരസ്പരം തുല്യരായി അംഗീകരിക്കുന്നതാണ്. സമത്വം എന്നത് ഒരുപോലെയാകുക എന്നതല്ല. സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്ത വ്യക്തിത്വങ്ങളുള്ള മനുഷ്യരാണ്. അവരുടെ ഇഷ്ടങ്ങളും കഴിവുകളും ചിന്തകളും പലപ്പോഴും വ്യത്യസ്തമായിരിക്കും. എന്നാൽ ആ വ്യത്യാസങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടതാണ്, അസമത്വത്തിന് കാരണമാകേണ്ടതല്ല. ഒരു വ്യക്തിയുടെ മൂല്യം അയാൾ പുരുഷനാണോ സ്ത്രീയാണോ എന്നതുകൊണ്ടല്ല നിർണയിക്കപ്പെടേണ്ടത്. അയാളുടെ മനുഷ്യത്വവും സ്വഭാവവും കരുതലും ഉത്തരവാദിത്വബോധവുമാണ് അതിനെ നിർണയിക്കേണ്ടത്. ഒരു നല്ല സമൂഹം രൂപപ്പെടുന്നത് നിയമങ്ങൾ കൊണ്ട് മാത്രമല്ല, അത് കുടുംബങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വീട്ടിലെ കുട്ടികൾ അമ്മയും അച്ഛനും പരസ്പരം ബഹുമാനിക്കുന്നത് കാണുമ്പോൾ അവർ അത് പഠിക്കുന്നു. വീട്ടുജോലികൾ പങ്കുവെക്കുന്നതും ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതും അഭിപ്രായ വ്യത്യാസങ്ങൾ മാന്യമായി പരിഹരിക്കുന്നതും അവർ കണ്ടു വളരുമ്പോൾ ഭാവിയിൽ അവർ സൃഷ്ടിക്കുന്ന കുടുംബങ്ങളും അതുപോലെ ആരോഗ്യകരമാകും. വലിയ സാമൂഹിക മാറ്റങ്ങൾ പലപ്പോഴും ചെറിയ കുടുംബ തീരുമാനങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഭക്ഷണമേശയിൽ എല്ലാവർക്കും ഒരുപോലെ സ്ഥാനം നൽകുന്നതിൽ നിന്ന് കുട്ടികളെ ലിംഗഭേദമില്ലാതെ എല്ലാ ജീവിത നൈപുണ്യങ്ങളും പഠിപ്പിക്കുന്നതിൽ നിന്ന് വീട്ടിലെ ഓരോ അംഗത്തിന്റെയും അധ്വാനത്തെ ബഹുമാനിക്കുന്നതിൽ നിന്ന് ഒരാളുടെ സ്വപ്നങ്ങൾക്ക് മറ്റൊരാൾ പിന്തുണ നൽകുന്നതിൽ നിന്ന് ആ മാറ്റം ആരംഭിക്കാം. സമത്വം എന്നത് സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ മാത്രം വേണ്ടിയുള്ള ആശയമല്ല, അത് മനുഷ്യർക്കുള്ള ആശയമാണ്. പരസ്പരം ബഹുമാനിക്കുകയും ഒരാളുടെ ഭാരങ്ങൾ മറ്റൊരാൾ പങ്കുവെക്കുകയും ഒരുമിച്ച് വളരാൻ സഹായിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളാണ് ആരോഗ്യകരമായ സമൂഹത്തിന്റെ അടിത്തറ. അതുകൊണ്ട് വലിയ വിപ്ലവങ്ങളെക്കാൾ മുമ്പ് ചെറിയ മാറ്റങ്ങൾ തുടങ്ങാം. വീട്ടിൽ നിന്ന് തുടങ്ങാം, ഭക്ഷണമേശയിൽ നിന്ന് തുടങ്ങാം, കുട്ടികളെ വളർത്തുന്ന രീതിയിൽ നിന്ന് തുടങ്ങാം. കാരണം ജീവിതത്തിന്റെ ഏറ്റവും വലിയ മൂല്യങ്ങൾ പലപ്പോഴും ഏറ്റവും ചെറിയ കാര്യങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

വിഷാദത്തിന്റെ ശൈത്യഘട്ടങ്ങളിൽ ആര് വിളിച്ചാലും ഉണരാത്ത വിധം മറഞ്ഞുപോകും മൗനത്തിലേക്ക് ആണ്ടുകുറുകുമ്പോൾ എവിടെ നിന്നോ കേൾക്കുന്നൊരു വാക്ക്, ചിലപ്പോൾ ഒരു വാക്യം, സടകുടഞ്ഞുണർന്ന് ഉന്മത്തമായ ഭൂമിയിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന വസന്തസ്പർശം. വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! പ്രചോദനത്തിന്റെ തീയാളും വെയിൽ, പ്രജ്ഞ ഉണർത്തും ചന്ദന ചിറകുകൾ, വാക്കുകൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം, തളിരില്ല.

വ്രണാകീർണമായ ആത്മാവിന്റെ വേദനയും അറപ്പും പാപബോധവും ഒരു ഗീതോപദേശവും കൊണ്ട് മാറുന്നതല്ല. ഏറെ അർത്ഥതലങ്ങളുള്ള ഈ വരികൾ വിരൽ ചൂണ്ടുന്നത് മനുഷ്യ മനസ്സിന്റെ ആഴമേറിയ സങ്കീർണതകളിലേക്കാണ്. ജീവിതത്തിൽ നാം ചെയ്തുപോയ തെറ്റുകൾ അല്ലെങ്കിൽ നമ്മെ വേട്ടയാടുന്ന പാപബോധം എന്നത് പലപ്പോഴും വെറും വാക്കുകൾ കൊണ്ട് ചികിത്സിക്കാവുന്ന ഒന്നല്ല എന്ന വലിയ സത്യമാണിവിടെ തെളിയുന്നത്. ശരീരത്തിലെ മുറിവുകൾ കണ്ണിന് കാണാൻ സാധിക്കും, എന്നാൽ ആത്മാവിലെ അല്ലെങ്കിൽ മനസ്സിന്റെ ആഴങ്ങളിലെ മുറിവുകൾ അദൃശ്യമാണ്. നിരന്തരമായ ആത്മനിന്ദ, താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള ഓർമ്മകൾ നൽകുന്ന അറപ്പ്, മറ്റുള്ളവരോട് തുറന്നു പറയാൻ കഴിയാത്ത രഹസ്യങ്ങൾ എന്നിവ മനസ്സിനെ വ്രണപ്പെടുത്തുന്നു. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഇത് വ്യക്തിയുടെ സെൽഫ് എസ്റ്റീമിനെ പാടെ തകർക്കുന്നു. തന്റെ തന്നെ കണ്ണുകളിൽ താൻ അശുദ്ധനാണെന്ന തോന്നൽ ഒരുതരം ന്യൂറോട്ടിക് ഗിൽറ്റായി മാറുന്നു. ഗീതയോ ബൈബിളോ ഖുറാനോ നൽകുന്ന വലിയ തത്വചിന്തകൾ ഉന്നതമാണ്, എന്നാൽ കടുത്ത മാനസിക വേദനയിലിരിക്കുന്ന ഒരാൾക്ക് അത് കേവലം ബൌദ്ധികമായ വ്യായാമം മാത്രമായി അനുഭവപ്പെടാം. തലച്ചോറിലെ വികാരങ്ങളുടെ കേന്ദ്രമായ ലിംബിക് സിസ്റ്റം ഭയത്തിലും കുറ്റബോധത്തിലും മരവിച്ചു നിൽക്കുമ്പോൾ യുക്തിയുടെ കേന്ദ്രമായ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന് ഉപദേശങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. മുറിവിൽ മരുന്ന് വയ്ക്കുന്നതിന് പകരം മുറിവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് പോലെയാണിത്. പാപബോധം എന്നത് വെറുമൊരു സങ്കടമല്ല, അതൊരു തരം അറപ്പുകൂടിയാണ്. തന്നോട് തന്നെ തോന്നുന്ന ഈ അറപ്പ് തലച്ചോറിലെ ഇൻസുല എന്ന ഭാഗത്തെയാണ് ഉത്തേജിപ്പിക്കുന്നത്. ഈ അവസ്ഥയിൽ എല്ലാം ശരിയാകുമെന്നോ ദൈവം ക്ഷമിക്കുമെന്നോ ഉള്ള ഉപദേശങ്ങൾ ഒരു താൽക്കാലിക ആശ്വാസം നൽകിയേക്കാമെങ്കിലും ഉള്ളിലെ വ്രണമുണക്കാൻ അവയ്ക്ക് കഴിയില്ല. മുറിവേറ്റ ആത്മാവിന് വേണ്ടത് വെറും ഉപദേശങ്ങളല്ല, മറിച്ച് അനുകമ്പ കലർന്ന കേൾവിയും അതിലൂടെയുള്ള ആത്മശുദ്ധീകരണവുമാണ്. താൻ ചെയ്ത തെറ്റുകളെ അതിന്റേതായ ഗൌരവത്തോടെ അംഗീകരിക്കുക, വെറും വാക്കുകളിലല്ല, പ്രായശ്ചിത്തം പ്രവൃത്തികളിലൂടെയാകണം. മറ്റൊരാൾക്ക് ചെയ്ത ദ്രോഹമാണെങ്കിൽ അത് തിരുത്താനുള്ള ശ്രമം മനസ്സിനെ ശാന്തമാക്കും. താനൊരു മനുഷ്യനാണെന്നും തെറ്റുകൾ സംഭവിക്കാമെന്നും തിരിച്ചറിഞ്ഞ് തന്നോട് തന്നെ ക്ഷമിക്കാൻ പഠിക്കുക. ആത്മാവിലെ വ്രണങ്ങൾ ഉണങ്ങാൻ സമയം ആവശ്യമാണ്. ആഴത്തിലുള്ള മുറിവുകൾക്കപ്പുറം ഒരു പുതിയ ജീവിതമുണ്ടെന്ന തിരിച്ചറിവാണ് വേണ്ടത്. ഉപദേശങ്ങൾ വഴികാട്ടികളാകാം, പക്ഷെ നടക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇരുളടഞ്ഞ പാപബോധത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ ഉപദേശങ്ങളെ ഹൃദയം കൊണ്ട് അനുഭവിക്കാനുള്ള കരുത്ത് ആദ്യം നാം നേടിയെടുക്കണം.

കായാമ്പൂവുകൾ വീണ് കിടക്കുന്ന പാതയോരങ്ങൾ, നിരത്ത് നിറയെ നീലപ്പൂവുകൾ, നിത്യമായ കാഴ്ചവട്ടങ്ങൾ പകർന്നു തന്ന ധ്യാനാത്മകത. എന്തുകൊണ്ടെന്നറിയില്ല, നിരത്തിൽ നിരന്ന് വീണുകിടക്കുന്ന നീലപ്പൂവുകൾ റൂമിയുടെ കവിതകളെ ഓർമ്മിപ്പിക്കുന്നു. ധ്യാനാത്മകമായ പ്രണയ കവിതകൾ, ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പടരുന്ന വേരുകൾ, ഇത്രമേൽ ധന്യമാർ നൂൽഭൂതമാകുന്ന പ്രണയാമൃതത്തിന്റെ ചാരുലതകൾ വേറെ എവിടെയാണ് അനുഭവിക്കാനാവുക? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ജലാലുദ്ദീൻ റൂമിയുടെ കവിതകൾ.

അകലെ എവിടെയോ ആണ് പച്ചത്തുരുത്ത്. അത് കണ്ണിൽ തെളിഞ്ഞു കാണാം. ഇരുവശവും ആകാശം പുഴയെ ചുംബിക്കുന്നുണ്ട്. പുഴയിലിപ്പോൾ തോണിയുമായി ഭാർഗവൻ ചേട്ടനുണ്ടാകുമോ? തോണിയിൽ തീരപ്പഴകി പൊളിഞ്ഞു തുടങ്ങിയ റേഡിയോ അതിപ്പോഴും ഉണ്ടാകുമോ? കർക്കിടകത്തിൽ പുഴകളെല്ലാം കവിഞ്ഞൊഴുകിയപ്പോൾ മൗനമായി പോയ കാമുകയെക്കുറിച്ച് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു കരഞ്ഞു. റേഡിയോയെ, അവളെന്ന് പറയുന്ന കാമുകൻ. തോണി തുഴയുമ്പോഴും തീരത്തിരിക്കുമ്പോഴുമൊക്കെ അവളുടെ പാട്ടിൻ്റെ ഈണത്തിലലിയുന്ന കാമുക ഹൃദയം, ഗന്ധർവ ഗീതങ്ങൾ കേട്ട് നിർവൃതിപ്പെട്ട മാനസം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയരാഗമധുരമായ ഒരു ഗാനസമ്മോഹനത.

0: ഈ നാട്യം നോക്കിയോ ഇതിനിടയിൽ
1: മന്ദഹാസ ദണ്ഡനം നീ
0: കോപമോ
1: ഇപ്പോഴും
0: കോമളേ എന്തിനേവം വാട്ടുവാൻ നിന്മാരനേ
1: എന്തിനോ
0: ഈ നാട്യം
1: നോക്കിയോ
0: ഇതിനിടയിൽ
1: മന്ദഹാസ ദണ്ഡനം നീ

ദൂരെ ദൂരെ മൊട്ടച്ചിക്കുന്നതിന് മുകളിൽ ഓലമേഞ്ഞ വീട്. സന്ധ്യയുടെ ഷോണിമ കറുത്തു തുടങ്ങുമ്പോൾ അനാദിയായ ആകാശത്തിൽ നിന്നെന്ന പോലെ പാട്ടൊഴുകി വരും. ഏതോ ജന്മ കൽപ്പനയിലെന്ന പോലെ വിദൂരതയിൽ നിന്നൊഴുകി വരുന്ന പാട്ട് ആത്മാവിൻ്റെ അഗാധതകളെ തൊട്ടുണർത്തുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി നൊസ്റ്റാൾജിയ കേൾക്കാം. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: ഇംഗ്ലീഷ് പദ്യം കാണാതെ പഠിക്കാൻ പെട്ട പാട്, ഒട്ടുമില്ലാതെ കാണാതെ പഠിച്ച സിനിമ ഡയലോഗുകൾ, വർത്തമാനങ്ങൾക്കിടയിൽ പോലും അനായാസേന തിരികെ കയറ്റാൻ കഴിഞ്ഞ മിടുക്ക്, അത്രമേലാണ് സിനിമയോടുണ്ടായിരുന്ന കമ്പം, പ്രിയം, ഇഷ്ടം. ഇന്നും അതെ. സിനിമയേക്കാൾ മനുഷ്യനെ സ്വാധീനിക്കാൻ എളുപ്പമുള്ള കല വേറെയില്ല തന്നെ. വെള്ളിത്തിരയേക്കാൾ കണ്ണുകളെ കമനീയമാക്കാൻ പോകുന്ന ദൃശ്യവിരുന്നുകളും വേറെയില്ല തന്നെ. വൈകാരിക ഭാവങ്ങളുടെയും ബൗദ്ധിക തലങ്ങളുടെയും പ്രകാശനം സിനിമ, വ്യാകരണങ്ങൾ സ്വന്തമായുള്ളൊരു മാധ്യമം, തിരക്കഥ എന്ന അത്ഭുതം. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം തിരക്കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഇതെല്ലാം കൂടി ഇന്ത്യൻ പാർലമെന്റിനെക്കാട് വലിയ കാവലാണല്ലോ പഠിച്ചോനെ. ഞാൻ തിരിച്ചു വരുമ്പോ നമുക്ക് കാണാ ചങ്ങാതി.
2: അതൊന്നും നടപ്പില്ല. നിങ്ങൾക്ക് കാണേണ്ട ആളുടെ പേരില്ലേ?
1: ആ പേരുണ്ട്, അബ്ദുള്ള.
2: അബ്ദുള്ളയോ? അതാര്?
1: അതല്ലേ, ഏതാണ്ട് അതുപോലെ ഒരു പേരാണ്. എന്താണ്
2: ഇദ്ദേഹമാണോ? അതിന് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ എങ്ങനെയാ?
1: ഇരിക്കങ്ങനെ വലിയ മറവിയാ.
3: എന്താ ശങ്കുണ്ണേരെ, ഈ ശങ്കുണ്ണേരെ എപ്പോഴും ഇങ്ങനെ എന്റെ പേരങ്ങോട്ട് മറക്കുക?
1: ശങ്കുണ്ണേരെ അതാ
3: പറയാൻ വന്നേ. എന്റെ പൊന്ന് ജമാലിക്ക, ഒരു ഇത്തിരി ബുദ്ധിയൊക്കെ വേണ്ടേ? നിങ്ങളോട് 100 പ്രാവശ്യം പറഞ്ഞല്ലേ ഞാനെന്താ നമ്പൂതിന്ന്.
1: നമ്പൂരി ആളാകെ മിനുങ്ങിക്കുന്നല്ലോ.
3: ആ ഇത് ഒടുക്കത്തെ മിനുക്കാണ്.
1: എന്ത് പറ്റി കുഴഞ്ഞോ?
3: കുഴഞ്ഞ് കൂടെ ചക്ക പോലായി. നമുക്ക് സംസാരിക്കാം. ആദ്യം നിങ്ങൾ പുറത്തൊരു മുറിയെടുക്കി.
1: എന്താ അപ്പൊ എനിക്ക് കൊട്ടാരത്തിൽ താമസിച്ചൂടെ?
3: അങ്ങോട്ട് വന്നാ മതി നിങ്ങളുടെ ഈ ഹലാക്കിലെ ഭാഷയും കൊണ്ട്.
1: നിങ്ങൾ സബൂറാക്കി ഇതൊക്കെ സലാമത്താവും.
3: ഇങ്ങനെ പറഞ്ഞ ആർക്കും മനസ്സിലാവൂല. അങ്ങോട്ടല്ല, അങ്ങോട്ട് പോയി. ആ നടന്നേ.
1: ഇതിപ്പം വലിയ പുലിവാലായല്ലോ അബ്ദു.
3: നമ്മൾ വിചാരിച്ച പോലെ പാവങ്ങളൊന്നുമല്ല ഇവിടുത്തെ തമ്പ്രാക്കന്മാര്. ഒരു തന്തയുണ്ട്, ശകുനി. കണ്ണില്ലെങ്കിലും 1000 കണ്ണ. ചരട് വലി മുഴുവനും ആ കടൽ കിഴവന്. ഇന്നാളൊരു ദിവസം ആ കിഴവൻ എന്നോട് ഒരു ഉപമ പറഞ്ഞു. എനിക്കപ്പ അതിന്റെ അർത്ഥം പിടികിട്ടില്ല. ആലോചിച്ചു നോക്കിയപ്പോഴാ സംഗതി മനസ്സിലായത്.
1: അതെന്താണ്?
3: ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അർജുനൻ ഭീഷ്മ പിതാമഹനെ വധിച്ചത്. അതുകൊണ്ട് ശിഖണ്ഡിയാകരുത്, ഇത് കലിയുഗമാണെന്ന്.
1: ഓഹോ, അങ്ങനെ സംഭവം. അതെന്ന്?
3: അതൊരു പുരാണ കഥയാണ്.
1: ഓ അത് ശരി, പഴംപുരാണല്ലേ. കിട്ടണ പൈസക്ക് മുഴുവൻ കിതാബ് വാങ്ങി വായിക്കുന്നതിന്റെ ഗുണം ഇവിടാണല്ലേ. അല്ല, ഈ പുരാണത്തിൽ എന്താണ് ഇപ്പൊ ഇത്ര വലിയ അർത്ഥം?
3: അർത്ഥോ?
1: ആ
3: തമ്പുരാനെ ആരെ കൊണ്ടെങ്കിലും കൊല്ലിച്ചിട്ട് ശിഖണ്ഡിയെ പോലെ എന്നെ മുന്നിൽ നിർത്തിയ പോരെ. ഞാനാണ് കൊന്നതെന്ന് എല്ലാരും കൂടെ ചേർന്ന് മൊഴി കൊടുത്താൽ ഞാൻ പെട്ടോ? ചോദ്യം ചെയ്യുമ്പോ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അതും കള്ളപ്പേരിലാണ് വന്നിരിക്കുന്ന അറിയുമ്പഴാ.
1: സംശയമില്ല, അകത്താണ്. ഇപ്പൊ പഴയ പോലെ ഒന്നല്ല ജയില്. നല്ല ഷാപ്പാടെന്നാ പറയണേ. കഴിഞ്ഞ ആഴ്ച നമ്മളെ കബീർ ദാദ റിമാൻഡിൽ ഇറങ്ങിയപ്പോ എന്നോട് പറയാ, മൂപ്പർക്ക് 2 നേരം നല്ല ബിരിയാണിയാണ് ജയിലിൽ കിട്ടിയത്.
3: നിങ്ങൾ ചുമ്മാ ഇരിക്കേ, എന്നെ കൊണ്ട് ഈ കുഴി ചാടിച്ചതും പോരാ.
1: നിനക്കൊരു നല്ല കാലം വരട്ടെ എന്ന് വിചാരിച്ചല്ലേ മോനെ ജമാലിക്ക് അങ്ങനെ ചെയ്തത്. ഇനി ഒന്നും നോക്കണ്ട, അങ്ങനെ വല്ലതും സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് തടിയൊപ്പ.
3: അത് ഞാൻ ആലോചിച്ചു. നമ്മൾ തടി തപ്പി എന്നറിഞ്ഞ ആ നിമിഷം അവര് തമ്പുരാനെ കാച്ചു. എന്നിട്ട് നമ്മൾ കൊന്നിട്ട് പോയി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പറഞ്ഞാൽ എല്ലാരും വിശ്വസിക്കുകയും ചെയ്യും.
1: ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ആയല്ലോ നമ്പൂരി. പറഞ്ഞിട്ടില്ലേ ഈ ബാപ്പ പട്ടിയർച്ച ഒന്നും. പറഞ്ഞാലും മനെ തല്ലും.
3: ഞാൻ എന്ത് ചെയ്യുന്നു പറ?
1: പൊന്നുമോനെ അബ്ദുള്ളേ, ഏതായാലും വന്ന് പെട്ടുപോയി. വന്ന് പെട്ട സ്ഥിതിക്ക് നമുക്കൊന്ന് കളം മാറ്റി ചവിട്ടിയാലോ? തമ്പുരാനെ കൊല്ലാനല്ല എനിക്ക് ചങ്കുറപ്പില്ലാത്തത്. വേണ്ട, നമ്മൾ തമ്പുരാനെ കൊല്ലണില്ല.
3: അപ്പൊ അവര് കൊല്ലും, എന്നിട്ട് നമ്മുടെ പേര് കുറ്റവും വരും.
1: അത് നമ്മൾ സമ്മതിക്കാൻ പോണില്ല.
3: എന്ന് വെച്ചാ
1: നമ്മൾ തടയും. എന്താ അതിനുള്ള ആണത്ത് അനക്കുണ്ടോ?
4: നമ്മുടെ അനന്തൻ നമ്പൂരിയെ പറ്റി എന്താ തന്റെ അഭിപ്രായം?
2: നല്ല ശാരീരാണ്.
4: അതല്ലടോ, നമ്മളൊരു ഉദ്യോഗം കൊടുത്താൽ അയാള് സ്വീകരിക്കോ?
2: വിഷമാണ്. ഈ കലാകാരന്മാരെ കൊണ്ട് ഉത്തരവാദിത്തത്തോടെ ഒരിടത്തിരുന്ന് എന്തെങ്കിലും ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാ. എങ്കിലും ഒന്ന് പരീക്ഷിക്കണേ തെറ്റില്ല.
4: വിശ്വസിക്കാവുന്നവനാണ്. പിന്നെ മറ്റു ചില കണക്കൂട്ടലുകളും ഉണ്ടെന്ന് വെച്ചോളൂ.
2: അറിയാം അറിയാം.
4: തനിക്കെങ്ങനെ അറിയാം?
2: രാധികയുടെ കാര്യല്ലേ.
4: എടോ ഭയങ്കര, താനൊരു ബുദ്ധിരാക്ഷസം തന്നെ.
5: നമ്മുടെ തിരുമേനി മുഖം കാണിക്കാൻ കാത്തു നിൽക്കണു.
4: മുഖം കാണിക്കാൻ കാത്തു നിൽക്കേ? അയാൾക്ക് അകത്തേക്ക് വരാൻ അനുവാദം വേണോ? വരാൻ പറയൂ.
5: അടിയൻ വേറൊരാളൂടെ ഉണ്ട്.
4: ഓ ആരാ പുതിയ ആള്?
3: ഇല്ലത്തെ കാര്യസ്ഥന്മാരിൽ ഒരാളാണ് ചങ്കുണ്ണിയാര്.
4: ഓ, എവിടെയാ വീട്?
3: ഇല്ലത്തിനടുത്ത് തന്നെയാണ്.
4: കൂട്ടിക്കൊണ്ടു പോകാനാണോ എത്തിയിട്ടുള്ളത്? ഇയാളെ ഇനി ഇല്ലത്തേക്ക് വിടണില്ല.
3: വേണ്ട, ഇല്ലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കാനുണ്ടായിരുന്നു. അപ്പോ എന്റെ കൂടെ ഇവിടെ കുറച്ചു ദിവസം താമസിക്കുന്നതിൽ അങ്ങേക്ക് വിരോധമൊന്നുമില്ലല്ലോ.
4: വിരോധോ? നല്ല കാര്യായി. താൻ വേണച്ചാ ഇല്ലത്തുള്ളവരെ മുഴുവൻ ഇവിടെ കൊണ്ടു താമസിപ്പിച്ചോളൂ, സന്തോഷേ ഉള്ളൂ.
3: എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ.
4: ഞാന് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കായിരുന്നു. തന്നെയും വിളിപ്പിക്കണമെന്ന് വിചാരിച്ചതാ. ഇനിയിപ്പോ വേണ്ട, രാത്രി
3: കാണണം.
1: എന്റെ നമ്പൂരിച്ച, നിങ്ങൾ ആള് വളഞ്ഞ വിത്തന്നെ. ഒരു മഹാരാജാവ് നിങ്ങളെ കളിക്കൂട്ടിനെ പോലല്ലേ പെരുമാറിന്?
3: ഇത്രയും നല്ലൊരു മനുഷ്യൻ, മുഖത്തെ ആ തേജസ് കണ്ട.
1: ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിങ്ങൾ പറഞ്ഞാണ് ശരി. ഏത് കൊലക്കൊമ്പം വന്നാലും പൊന്നൊരുക്കി തരാന്ന് പറഞ്ഞാലും ഈ മനുഷ്യനൊന്ന് നുള്ളി നോവിക്കാൻ ഒരുത്തനും തോന്നൂല. അല്ല, നമുക്ക് മറ്റേ ചേത്താന്റെ അടുത്ത് പോകണ്ടേ?
3: അത് രാത്രി
1: ഇപ്പൊ പറ്റൂലേ?
6: പുതിയൊരാളുകൂടി ഉണ്ട് അല്ലേ?
3: എന്റെ സ്നേഹിതനും സഹായിയുമാണ്.
6: എന്താണ്? എന്തോ പുതിയ പദ്ധതി പറയാനുണ്ടെന്ന് അറിയിച്ചത്. കൂട്ടായി ആലോചിക്കാം.
1: അങ്ങനെ ആലോചിക്കാനുള്ള കാര്യമൊന്നുമില്ല. മൂപ്പർക്ക് കൊല്ലാൻ കഴിയില്ലെന്നാ പറയണേ.
3: എന്ത്? അതെ, സത്യമാണ്. എനിക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല. ഞാനൊരു കൊലയാളി ഒന്നുമല്ല.
7: പിന്നെ എന്തിനാണോ താൻ അഡ്വാൻസ് വാങ്ങി ഇങ്ങോട്ട് പുറപ്പെട്ടത്?
6: അയാൾക്ക് പറയാനുള്ളതെല്ലാം പറയട്ടെ.
1: അത്ര വിസ്തരിച്ചു വരാനൊന്നുമില്ല. ഞങ്ങൾ കൂറുമാറി. അതന്നെ,
6: നിങ്ങളല്ല, അയാൾ സംസാരിക്കട്ടെ.
3: എനിക്ക് ആരെയും കൊന്നു പരിചയമൊന്നുമില്ല. പറ്റാവുന്നിടത്തോളം ഒക്കെ ഞാൻ നോക്കി, പക്ഷെ എന്റെ കൈയും കാലും മറക്കുന്നു.
8: നമസ്തേ മലയാളം.
0: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്രവസന്തം. കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മളുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശ ചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശ ചിന്തയിൽ കേൾക്കാം സമയത്തിന്റെ വില. നമ്മുടെ എല്ലാം കൈവശമുള്ള ഏറ്റവും വലിയ സമ്പത്ത് സമയമാണ്. നമുക്ക് ഒരുപാട് പണമുണ്ടാകാം, ഒരുപാട് സൗകര്യങ്ങളുണ്ടാകാം, പക്ഷേ ഒരു നിമിഷം പോലും നമുക്ക് തിരികെ ലഭിക്കില്ല. സമയം ഒരു നദി പോലെയാണ്, അത് മുന്നോട്ടൊഴുകിക്കൊണ്ടേയിരിക്കും. ആ നദിയിൽ നിന്ന് നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും തിരികെ എടുക്കാൻ കഴിയില്ല. പലപ്പോഴും നമ്മൾ സമയത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. നമ്മൾ സമയം വെറുതെ കളയുന്നു. ഒരുപക്ഷെ അത് ടി വി കാണുന്നതിലോ മൊബൈൽ ഫോണിൽ കളിക്കുന്നതിലോ ആകാം. പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലെ ഒരവസരമാണ്. ആ അവസരം നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. സമയത്തെ ശരിയായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും. നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ

ഒരു ചെറിയ കല്ല് പുഴയിലിട്ടു. ആ കല്ല് പുഴയിൽ മുങ്ങിപ്പോയി. ഗുരു ശിഷ്യനോട് പറഞ്ഞു, നീ ആ കല്ല് പുഴയിൽ നിന്നെടുക്കുക. ശിഷ്യൻ ശ്രമിച്ചു, പക്ഷേ അവന് ആ കല്ല് പുഴയിൽ നിന്നെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഗുരു ശിഷ്യനോട് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലെ സമയം ഈ കല്ല് പോലെയാണ്. ഒരു നിമിഷം പോലും നമുക്ക് തിരികെ ലഭിക്കില്ല. നാളേക്ക് വേണ്ടി കാത്തിരിക്കാതെ ഇന്നത്തെ സമയം നമുക്ക് നന്നായി ഉപയോഗിക്കാൻ സാധിക്കണം. ഈ കഥയിലെ ശിഷ്യനെ പോലെയാണ് നമ്മളും. നമ്മൾ പലപ്പോഴും നമ്മുടെ സമയം നാളേക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. പക്ഷേ നാളെ എന്നത് ഒരിക്കലും വരാത്ത ഒരു ദിവസമാണ്. നമ്മൾക്ക് എങ്ങനെ സമയം നന്നായി ഉപയോഗിക്കാൻ സാധിക്കും? ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഓരോ ദിവസവും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ സാധിക്കണം. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകാൻ സാധിക്കണം. സമയം വെറുതെ കളയരുത്. സോഷ്യൽ മീഡിയയിലോ ടിവിയിലോ സമയം വെറുതെ കളയാതിരിക്കാൻ ശ്രമിക്കുക. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരു പ്രതിജ്ഞയെടുക്കാം. നമ്മുടെ സമയം നമുക്ക് നന്നായി ഉപയോഗിക്കാൻ ശ്രമിക്കാം. നമ്മുടെ സമയം നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തട്ടെ. നമ്മുടെ ഈ യാത്രയിൽ സമയം നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ സമയം നന്നായി ഉപയോഗിക്കാനുള്ള അവസരം നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ ശരിക്കും സമയത്തിന്റെ വില അറിയുന്ന ആളാണോ? വെറുതെ ആലോചിക്കൂ. ഉത്തരം സമയത്തെ മാനിക്കാൻ സഹായിച്ചേക്കും.

അച്ചടിമഷിക്ക് വിധേയപ്പെടാത്ത വാക്കുകൾ. എഴുതി എഴുതിയാണ് മുമ്പിലെത്തിയതെന്ന് ആർക്കും അവകാശപ്പെടാനാകാത്ത ചരിത്രം. ജീവിതത്തിൽ നിന്ന് തിളച്ചു തൂവിയ വാക്കുകൾ, അസ്ത്രത്തേക്കാൾ മൂർച്ചയുള്ള പ്രയോഗങ്ങൾ, കൃത്രിമത്വം ഏതുമില്ലാത്ത ഭാഷാചാരുത, മനസ്സിന്റെ മട്ടുപ്പാവുകളിൽ ഉച്ചവെയിലിന്റെ വാസന്ത ഭംഗിയിൽ പൂത്ത പാട്ടിന്റെ കുങ്കുമപ്പാടങ്ങൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

പരിസ്ഥിതി വിശേഷങ്ങളിൽ ഇന്ന് തണ്ണീർത്തടങ്ങളെക്കുറിച്ച് കേൾക്കാം. ഭൂമിയുടെ വൃക്കകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തണ്ണീർത്തടങ്ങൾ നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമാണ്. തടാകങ്ങൾ, പുഴകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ, കണ്ടൽക്കാടുകൾ, പാടശേഖരങ്ങൾ തുടങ്ങി വെള്ളത്താൽ മൂടപ്പെട്ടതോ ഈർപ്പമുള്ളതോ ആയ പ്രദേശങ്ങളെയാണ് തണ്ണീർത്തടങ്ങൾ എന്ന് വിളിക്കുന്നത്. പ്രകൃതിദത്തമായ ജലശുദ്ധീകരണ സംവിധാനങ്ങളായി പ്രവർത്തിക്കുന്ന ഇവ ജൈവ വൈവിധ്യത്തിന്റെ കലവറ കൂടിയാണ്. എന്നാൽ അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങളും ഭൂമി കയ്യേറ്റങ്ങളും മൂലം ഇന്ന് തണ്ണീർത്തടങ്ങൾ വലിയ ഭീഷണി നേരിടുന്നു. വരും തലമുറയ്ക്കായി ഈ പച്ചപ്പ് നിലനിർത്തേണ്ടത് പരിസ്ഥിതി സ്നേഹത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ നിലനിൽപ്പിന്റെ തന്നെ ആവശ്യമാണ്. തണ്ണീർത്തടങ്ങളെ എങ്ങനെ ഫലപ്രദമായി സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ ഇവിടെ പ്രസക്തമാകുന്നു. തണ്ണീർത്തട സംരക്ഷണത്തിന്റെ ആദ്യപടി അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ്. പ്രളയ നിയന്ത്രണങ്ങളിൽ തണ്ണീർത്തടങ്ങൾ വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ്. മഴക്കാലത്ത് അധികമായി വരുന്ന വെള്ളത്തെ ആഗിരണം ചെയ്ത് സൂക്ഷിക്കാനും പിന്നീട് സാവധാനം പുഴകളിലേക്കും ഭൂമിയിലേക്കും ഒഴുക്കിവിടാനും ഇവയ്ക്ക് സാധിക്കും. ഇതൊരു സ്പോഞ്ച് പോലെ പ്രവർത്തിക്കുന്നതിലൂടെ വലിയ വെള്ളപ്പൊക്കങ്ങളെ തടയാൻ സഹായിക്കുന്നു. എന്നാൽ തണ്ണീർത്തടങ്ങൾ നികത്തുന്നതോടെ ഈ സ്വാഭാവിക സംഭരണികൾ ഇല്ലാതാവുകയും ചെറിയ മഴയിൽ പോലും പ്രളയ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനാൽ തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് തടയുക എന്നതിനാണ് മുൻഗണന നൽകേണ്ടത്. നിലവിലുള്ള നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും വേണം. മാലിന്യമുക്തമായ തണ്ണീർത്തടങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് സംരക്ഷണത്തിലെ മറ്റൊരു പ്രധാന വശം. ഇന്ന് നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും തണ്ണീർത്തടങ്ങൾ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളുടെയും രാസമാലിന്യങ്ങളുടെയും വിസർജ്ജ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ജലത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയും ജലജീവികളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു. തണ്ണീർത്തടങ്ങളിലേക്ക് മലിനജലം നേരിട്ടൊഴുക്കിവിടുന്നത് തടയാൻ ശാസ്ത്രീയമായ ഡ്രെയിനേജ് സംവിധാനങ്ങളും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളും സ്ഥാപിക്കണം. പ്രാദേശിക ഭരണകൂടങ്ങളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഇത്തരം ജലസ്രോതസ്സുകൾ കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കുന്നത് ഒരു ജനകീയ മുന്നേറ്റമായി മാറേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് നിരോധനം കർശനമാക്കുന്നതിലൂടെ തണ്ണീർത്തടങ്ങളിലെ മലിനീകരണം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. ജൈവ വൈവിധ്യ സംരക്ഷണം തണ്ണീർത്തട സംരക്ഷണത്തിന്റെ അവിഭാജ്യ ഭാഗമാണ്. ദേശാടന പക്ഷികൾ മുതൽ അപൂർവയിനം സസ്യങ്ങൾ വരെ തണ്ണീർത്തടങ്ങളെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഈ ജീവവർഗങ്ങളുടെ ആവാസ വ്യവസ്ഥ തകരാതെ സംരക്ഷിക്കേണ്ടതുണ്ട്. കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുന്നത് തണ്ണീർത്തടങ്ങളുടെ അതിരുകൾ സംരക്ഷിക്കാനും തീരശോഷണം തടയാനും സഹായിക്കും. അധിനിവേശ സസ്യങ്ങളായ കുളവാഴയും തണ്ണീർത്തടങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത് ഒഴിവാക്കാൻ നിരന്തരമായ മേൽനോട്ടം ആവശ്യമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട തണ്ണീർത്തടങ്ങളിൽ, പ്രത്യേകിച്ച് നെൽവയലുകളിൽ, അമിതമായ രാസവള പ്രയോഗവും കീടനാശിനികളും ഒഴിവാക്കി ജൈവ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നത് മണ്ണിന്റെയും ജലത്തിന്റെയും ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കും. തണ്ണീർത്തട സംരക്ഷണത്തിന് നിയമപരമായ സംരക്ഷണം പോലെ തന്നെ പ്രധാനമാണ് പ്രാദേശിക പങ്കാളിത്തം. തണ്ണീർത്തടങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, കർഷകർ എന്നിവരെ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കണം. റാംസർ കൺവെൻഷൻ പോലെയുള്ള അന്താരാഷ്ട്ര കരാറുകൾ തണ്ണീർത്തട സംരക്ഷണത്തിന് മാർഗരേഖകൾ നൽകുന്നുണ്ടെങ്കിലും അവ പ്രാദേശിക തലത്തിൽ നടപ്പിലാക്കാൻ ഓരോ വ്യക്തിയും ബാധ്യസ്ഥരാണ്. സ്കൂൾ കുട്ടികൾക്കും യുവാക്കൾക്കും തണ്ണീർത്തടങ്ങളുടെ പാരിസ്ഥിതിക മൂല്യം പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ ഒരു പുതിയ തലമുറയെ തന്നെ കാവലാളുകളാക്കി മാറ്റാം. വിനോദസഞ്ചാര മേഖലയിൽ ഇക്കോ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അവ തണ്ണീർത്തടങ്ങളുടെ സ്വാഭാവികതയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിലാണെന്ന് ഉറപ്പുവരുത്തണം. അവസാനമായി, കാലാവസ്ഥാ വ്യതിയാനം എന്ന വലിയ വിപത്തിനെ പ്രതിരോധിക്കാൻ തണ്ണീർത്തടങ്ങൾ സംരക്ഷിച്ചേ മതിയാകൂ. അന്തരീക്ഷത്തിലെ കാർബണിനെ വൻതോതിൽ ആഗിരണം ചെയ്യാൻ കാടുകളെക്കാൾ ശേഷി തണ്ണീർത്തടങ്ങൾക്കുണ്ട്. ജലക്ഷാമം നേരിടുന്ന കാലത്ത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ സഹായിക്കുന്ന ഈ ജലസ്രോതസ്സുകൾ വറ്റിവരളാൻ അനുവദിക്കരുത്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനും നഷ്ടപ്പെട്ട തണ്ണീർത്തടങ്ങൾ വീണ്ടെടുക്കാനും സർക്കാർ തലത്തിൽ വൈറ്റ് ലാൻഡ് അതോറിറ്റി പോലെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കണം. തണ്ണീർത്തടങ്ങൾ വെറും പാഴ്ഭൂമികളല്ല, മറിച്ച് ജീവന്റെ ഉറവിടങ്ങളാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഓരോ തുള്ളിവെള്ളവും ഓരോ സെന്റ് ചതുപ്പ് നിലവും സംരക്ഷിക്കപ്പെടുമ്പോൾ മാത്രമാണ് സുരക്ഷിതമായൊരു ഭാവി നമുക്കുറപ്പിക്കാൻ കഴിയുന്നത്. പ്രകൃതിയോടുള്ള കടമയായി കരുതി തണ്ണീർത്തടങ്ങളെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് കൈകോർക്കാം.

റഹ്മാനിയ ഉച്ചസ്ഥായും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിൻ്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്തേ. മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ഗീതാഞ്ജലി പിക്ചേഴ്സിന്റെ ബാനറിൽ എസ് ദാസ് നിർമ്മിച്ച് വേണു സംവിധാനവും തിരക്കഥയും നിർമ്മിച്ച ചിത്രമായിരുന്നു ഉദ്യോഗസ്ഥ. കെ ജി സേതുനാഥ് കഥയും സംഭാഷണവും, സി ജെ മോഹൻ ഛായാഗ്രഹണവും, ജോർജ് ചിത്രസന്നിവേശവും, കണ്ണൻ രാമചന്ദ്രൻ ശബ്ദലേഖനവും, അലൻ കലാസംവിധാനവും നിർവഹിച്ചു. യൂസഫലി കേച്ചേരിയുടെ ഗാനങ്ങൾക്ക് എം എസ് ബാബുരാജ് ഈണം പകർന്നു. യേശുദാസ്, ജയചന്ദ്രൻ, എസ് ജാനകി എന്നിവരായിരുന്നു ഗായകർ. 1967 ഏപ്രിൽ 14 തീയതി പ്രദർശനത്തിന് എത്തി. പ്രേംനസീർ, മധു, കെ പി ഉമ്മർ, മുത്തയ്യ, നെല്ലിക്കോട് ഭാസ്കരൻ, അടൂർ ഭാസി, കടുവാക്കുളം ആന്റണി, പഞ്ചാബി ശ്രീധരൻ, ശാരദ, വിജയ നിർമ്മല, ശോഭ, ലക്ഷ്മി, മാല, ശാന്ത, വാമനപുരം ശ്രീധരൻ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. കെ ജി സേതുനാഥിന്റെ തുടർകഥയുടെ ചലച്ചിത്ര രൂപമായിരുന്നു ഉദ്യോഗസ്ഥ. സംവിധായകൻ പി വേണുവിന്റെ ആദ്യ ചിത്രം കൂടിയായിരുന്നു ഉദ്യോഗസ്ഥ. സത്യൻ, പ്രേംനസീർ, മധു എന്നിവർ ഒന്നിച്ചഭിനയിച്ച ആദ്യ ചിത്രം കൂടിയായിരുന്നു ഇത്. 6 പാട്ടുകളായിരുന്നു ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ കേൾക്കാം ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം കാണാനിരിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായി അന്നും ഇന്നും ആസ്വദിച്ചിട്ടുള്ളത് അവതരണ ഗാനങ്ങൾ തന്നെയാണ്. മറ്റേതു പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് അവതരണ ഗാനങ്ങൾക്കുള്ളത്. വരികൾ വല്ലാതെ പ്രചോദിപ്പിക്കും. ഒരുണർവ് എവിടെ നിന്നില്ലാതെ അനുഭവപ്പെടും. പ്രത്യേകമായ ഒരു ജീവൽ സ്പന്ദനമുള്ള പാട്ടുകൾ, നാടകഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: മലബാറിന്റെ പ്രശസ്ത പുത്രൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: മലബാറിന്റെ പ്രശസ്ത പുത്രൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷങ്ങളിൽ ഇന്ന് ഭൂപടങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവന്റെ കവിത ടെൻസൻ സോൺജുവിനെ കുറിച്ച് കേൾക്കാം. കവിയാണ്, പോരാളിയാണ്, അതിലുപരി ഭൂപടങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു ജനതയുടെ ജീവിക്കുന്ന പ്രതീകമാണ് ടെൻസൻ സോൺജു. നെറ്റിയിൽ ഒരു ചുവന്ന ബന്ധാന, അതായത് കെട്ടിധരിച്ച് ചുണ്ടിൽ കവിതയും ഉള്ളിൽ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യദാഹവും പേർന്ന ഈ മനുഷ്യനെ ലോകം ശ്രദ്ധിക്കുന്നത് കേവലം അദ്ദേഹത്തിന്റെ വരികളിലൂടെ മാത്രമല്ല, മറിച്ച് തന്റെ ജീവിതം തന്നെ ഒരു പ്രക്ഷോഭമാക്കി മാറ്റിയതിലൂടെയാണ്. തിബത്ത് സ്വതന്ത്രമാകുന്ന അന്ന് മാത്രമേ ഈ ചുവന്ന ബന്ധാന ഞാൻ അഴിക്കൂ എന്ന് പ്രതിജ്ഞ ചെയ്ത സോൺജു ലോകമെമ്പാടുമുള്ള അഭയാർത്ഥത്വന്റെ വേദനയെയും രോഷത്തെയും ഒരേപോലെ പ്രതിനിധീകരിക്കുന്നു. ഇന്ത്യയിൽ ജനിച്ചിട്ടും ഇന്നും താനൊരു അഭയാർത്ഥിയാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന്റെ ഓരോ നിശ്വാസത്തിലുമുണ്ട്. ആ തിരിച്ചറിവുകളിൽ നിന്നാണ് ലോകം കേട്ട ഏറ്റവും തീക്ഷ്ണമായ പോരാട്ടവീര്യമുള്ള കവിതകൾ പിറന്നത്. ഹിമാചൽ പ്രദേശിലെ ധരംശാലയുടെ തെരുവുകളിൽ നിന്ന് അന്താരാഷ്ട്ര വേദികളിലേക്കുയർന്ന ആ ശബ്ദം ഇന്ന് തിബത്തിന്റെ മാത്രം ശബ്ദമല്ല, മറിച്ച് അടിച്ചമർത്തപ്പെടുന്ന ഏതൊരു ജനതയുടെയും ആത്മവീര്യമാണ്. 1975 ഇന്ത്യയിലെ ഒരു നാടോടി കുടുംബത്തിലാണ് ടെൻസൻ ജനിച്ചത്. ഇന്ത്യയിൽ ജനിച്ചു വളർന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് പൗരത്വം ലഭിക്കാത്ത, എന്നാൽ മാതൃഭൂമിയിലേക്ക് മടങ്ങിപ്പോകാൻ അനുവാദമില്ലാത്ത ഒരു വിചിത്രമായ അവസ്ഥയിലാണ് അദ്ദേഹം വളർന്നത്. ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തന്റെ മാതാപിതാക്കൾ ഹിമാലയം താണ്ടി ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി എത്തിയ കഥകൾ കേട്ടാണ് അദ്ദേഹം വളർന്നത്. ഈ കഥകൾ ടെൻസിന്റെ മനസ്സിൽ തന്റെ അദൃശ്യമായ മാതൃഭൂമിയെക്കുറിച്ച് വലിയൊരു ചിത്രം വരച്ചു ചേർത്തു. മുംബൈ സർവകലാശാലയിൽ നിന്ന് മാസ്റ്റർ ബിരുദം നേടിയ ടെൻസൻ തന്റെ സഹപാഠികളിൽ നിന്ന് പണം പിരിച്ചാണ് ആദ്യ കവിതാ സമാഹാരമായ ക്രോസിംഗ് ദ ബോർഡർ പ്രസിദ്ധീകരിച്ചത്. അഭയാർത്ഥി ക്യാമ്പുകളിലെ ജീവിതം, ഭക്ഷണത്തിന് വേണ്ടിയുള്ള വരിനിൽക്കലുകൾ, തിരിച്ചറിയൽ രേഖകൾക്ക് വേണ്ടിയുള്ള അലച്ചിലുകൾ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇന്ത്യയുടെ മണ്ണിൽ പാദങ്ങൾ ഉറപ്പിക്കുമ്പോഴും മനസ്സ് ഹിമാലയത്തിനപ്പുറമുള്ള തിബത്തിന്റെ പീഠഭൂമികളിൽ അലയുകയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വരികൾ നമ്മോട് പറയുന്നു. ടെൻസൻ സോൺജു വെറുമൊരു ഡെസ്ക്ടോപ്പ് വിപ്ലവകാരിയല്ല. തന്റെ ആശയങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്താൻ അദ്ദേഹം മടിച്ചില്ല. 2002 അന്നത്തെ ചൈനീസ് പ്രധാനമന്ത്രി മുംബൈയിലെ ഒബ്രോയ് ഹോട്ടലിൽ സന്ദർശനം നടത്തുമ്പോൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് സുരക്ഷാ സന്നാഹങ്ങൾ ഭേദിച്ച് 14 നിലയിലെ കെട്ടിടത്തിന് മുകളിൽ അദ്ദേഹം കയറിപ്പറ്റി. അവിടെ തിബത്തിനെ സ്വതന്ത്രമാക്കുക എന്ന ബാനറും പതാകയും ഉയർത്തിക്കൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ തന്റെ ജനതയുടെ പ്രശ്നത്തിലേക്ക് തിരിച്ചുവിട്ടു. സമാനമായ രീതിയിൽ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും ചൈനീസ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവേളയിൽ അദ്ദേഹം നുഴഞ്ഞുകയറി പ്രതിഷേധിച്ചു. ഇത്തരത്തിലുള്ള ധീരമായ നടപടികൾ അദ്ദേഹത്തെ പലതവണ തടവേറയിലാക്കി. എന്നാൽ ഓരോ ജയിൽവാസവും അദ്ദേഹത്തെ കൂടുതൽ കരുത്തനാക്കി. ഫ്രണ്ട്സ് ഓഫ് തിബറ്റ് എന്ന സംഘടനയുടെ സെക്രട്ടറി ജനറൽ എന്ന നിലയിൽ ഹിംസയല്ല, മറിച്ച് അചഞ്ചലമായ ധീരതയാണ് പോരാട്ടത്തിന്റെ വഴിയെന്ന് അദ്ദേഹം തെളിയിച്ചു. അധികാരികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ആ വിപ്ലവകാരി ഇന്നും ചൈനീസ് ഭരണകൂടത്തിന്റെ പേടസ്വപ്നമാണ്. ടെൻസിന്റെ കവിതകൾ കേവലം അക്ഷരക്കൂട്ടങ്ങളല്ല, അവ ബോംബുകളെക്കാൾ പ്രഹരശേഷിയുള്ള വികാരങ്ങളാണ്. കോറ എന്ന കൃതിയിലൂടെ അദ്ദേഹം ലോകസാഹിത്യത്തിൽ തന്റേതായ ഇടം കണ്ടെത്തി. 2001 ഔട്ട്ലുക്ക് പിക്കോദാർ പുരസ്കാരം നേടിയതോടെ അദ്ദേഹത്തിന്റെ രചനകൾ ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. സെംഷൂഖ്, സെൻഗോയ്, മൈഹോം തുടങ്ങിയ കൃതികൾ പ്രവാസത്തിന്റെ സംഘർഷങ്ങളെ അതിതീവ്രമായി അടയാളപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ പറയുന്നു, ഓരോ ചവിട്ടടിയും എണ്ണൂ, എണ്ണം മനസ്സിൽ സൂക്ഷിക്കൂ, നിങ്ങൾക്ക് ഉപകരിച്ചേക്കാം വീട്ടിൽ മടങ്ങി വരുവാൻ. ഈ വരികൾ വെറുമൊരു യാത്രയെക്കുറിച്ചല്ല, മറിച്ച് തലമുറകളായി തിബത്തൻ ജനത സ്വപ്നം കാണുന്ന മടക്കയാത്രയെക്കുറിച്ചാണ്. മടങ്ങിപ്പോകാനുള്ള വഴികൾ അടയാളപ്പെടുത്തി വെക്കണമെന്നത് അഭയാർത്ഥിയുടെ വലിയൊരു ജാഗ്രതയാണ്. തിബത്തൻ റിവ്യൂ മാഗസിനിലെ അദ്ദേഹത്തിന്റെ കോളങ്ങൾ സമകാലീയ രാഷ്ട്രീയത്തെയും സംസ്കാരത്തെയും ആഴത്തിൽ വിശകലനം ചെയ്യുന്നവയാണ്. വാക്കുകൾ കൊണ്ട് ഒരു ജനതയുടെ ചരിത്രം മാറ്റിയെഴുതാമെന്ന് സോൺജു തന്റെ കൃതികളിലൂടെ തെളിയിക്കുന്നു. ടെൻസൻ സോൺജു എന്ന വ്യക്തി ഇന്ന് ജീവിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ധരംശാലയിലായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയം ലളിതമായി പറഞ്ഞാൽ ലോസ്റ്റ് ഇൻ ട്രാൻസിറ്റ് ആണ്. സ്വന്തമായി രാജ്യമില്ലാത്തവൻ എങ്ങനെയാണ് ഒരു രാജ്യത്തെ മുഴുവൻ തന്റെ ചുമലിലേറ്റുന്നത് എന്നതിനുദാഹരണമാണ് അദ്ദേഹം. അദ്ദേഹം ധരിക്കുന്ന ആ ചുവന്ന ബന്ധാന കേവലമൊരു വസ്ത്രമല്ല, അത് തിബത്തിന്റെ രക്തസാക്ഷികളുടെ ഓർമ്മയാണ്, വരാനിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പുലരിയാണ്. അദ്ദേഹത്തിന്റെ പോരാട്ടം അഹിംസയിൽ അധിഷ്ഠിതമാണ്. എന്നാൽ അത് നിശബ്ദമല്ല. ശബ്ദമുയർത്താൻ കഴിയാത്ത ദശലക്ഷക്കണക്കിന് തിബത്തുകാർക്ക് വേണ്ടി അദ്ദേഹം നിരന്തരം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോകഭൂപടത്തിൽ നിന്ന് ഒരു ജനതയെ തുടച്ചു നിർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ടെൻസിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കാൻ ടെൻസിൻ സുൻഡ്യുവിനെ പോലെയുള്ള പോരാട്ടങ്ങൾ നാം അറിഞ്ഞിരിക്കണം. ആ ചുവന്ന ബന്ധാൻ അഴിക്കുന്ന ദിവസം, അതായത് തിബത്ത് സ്വതന്ത്രമാകുന്ന ദിവസം, അന്നു മാത്രമേ ഈ കവിയുടെ പോരാട്ടം അവസാനിക്കൂ.
0: വ്യക്തിവിശേഷം. അവതരണം സ്മിത സുരേഷ്. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

പ്രണയം എപ്പോഴാണ് നിശുദ്ധാത്മകമാകുന്നത്? അതത്രമേൽ രഹസ്യാത്മകമാകുമ്പോഴാണോ, അതോ നാലാൾ അറിഞ്ഞു പോകുമ്പോഴോ? ശൈത്യ പറഞ്ഞത് ആരുമറിയാതെ ഹൃദയത്തിൻ്റെ ശിഖരങ്ങളിൽ ഒരിതൾപ്പൂവായി വിടർന്നു നിൽക്കുമ്പോഴെന്നാണ്. ഇന്ദ്രനീലത്തിൻ്റെ നിറമുള്ള പൂവുകളെ പോലെയാണ് പ്രണയമെന്ന് അവൾ പറഞ്ഞു. നിരത്തിൽ വീണുകിടക്കുന്ന നീലപ്പൂവുകളാണ് കൂടുതൽ പ്രണയഭരിതമെന്ന് പറഞ്ഞ് ഞാൻ അവളോട് തർക്കിക്കും. നിലാവിട്ട് വീണ് കൂടുതൽ ചേതോഹരമായ നിശാഗന്ധികളെ ഓർമ്മിപ്പിക്കും വിധം പ്രണയാമൃതമായ കവിതകൾ ഞാൻ ഓർമ്മിക്കും. ശൈത്യയുടെ പ്രണയത്തിനാണോ അവളുടെ പ്രണയ കവിതകൾക്കാണോ ഭംഗി കൂടുതൽ? തർക്കമേതുമില്ല, കവിതകൾക്ക് തന്നെയാണ്. പ്രണയ കവിതകൾ, പ്രണയഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രകാശമുള്ള ചിന്തകൾ പറഞ്ഞും പാട്ടുകൾ കേട്ടും സാംസ്കാരികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തും നാടകഗാനങ്ങൾ കേട്ടും കവിത ആസ്വദിച്ചും ഈ പ്രഭാതം സാർത്ഥകമാവുകയാണ്. ഇത്ര നേരം ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞത് തന്നെ എത്ര ധന്യം. ഈ പകൽ നിറയെ സാഹോദര്യത്തിന്റെ വാടാമലരുകൾ വിടരട്ടെ. കർമ്മനിരതമായി ഈ ദിനം സമ്പന്നമാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തെ മലയാളത്തിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തെ മലയാളത്തിൽ ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് നന്ദകുമാർ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടർല ഐസ്ക്രീം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാ പൂക്കളിലൂറും തൂമഞ്ഞു തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻ പുറങ്ങൾ, എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനും. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം ധീര എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന പൂവജൽ ഖാദർ, സംഗീതം രഘുകുമാർ. ഗാനം ആവശ്യപ്പെട്ടത് വെള്ളനാട് നിന്നും സജിത, രാഖി, വിജി എന്നിവർ. ആലാപനം പി. ജയചന്ദ്രൻ.

ആകാശത്തിന് എന്ത് നിറം? വെളുപ്പോ അതോ ഇളം നിലയോ? കറുപ്പോ ചുവപ്പോ അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നുപോകും കാർമേഘങ്ങൾ. അവയ്ക്ക് എത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ദേവദാസ് രചന നിർവഹിച്ച് എം കെ അർജുനൻ ഈണമിട്ട ഗാനം. ചിത്രം നാഗമഠത്ത് തമ്പുരാട്ടി. ആലാപനം പി ജയചന്ദ്രൻ. ഗാനം ആവശ്യപ്പെട്ടത് ചിറയൻകീഴിൽ നിന്നും നിത്യ, ഗ്രീഷ്മ എന്നിവർ.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പുകൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വിഴുങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ. കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. ആർ കെ ദാമോദരൻ രചിച്ച് ജോൺസൺ ഈണമിട്ട ഗാനം കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ. ഇനി രക്തം എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു കെ ജെ യേശുദാസും വാണി ജയറാമും ചേർന്ന്. ഗാനം ആവശ്യപ്പെടുന്നത് മീനാങ്കൽ നിന്നും വിജയലക്ഷ്മി.

ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം. ഒരു കവിത കാഴ്ചയാകുന്നു, അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വെച്ച ഒരു വരിക്ക.

നിന്റെ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയെ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയും ഉണ്ടലിയുവാൻ. ചിത്രം തൃഷ്ണ, രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം, ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നത് ചാരാച്ചിറ നിന്നും മാത്യു, ഷിജാസ് എന്നിവർ.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം മേള എന്ന ചിത്രത്തിലെ ഗാനം. രചന മുല്ലനേഴി, സംഗീതം എം പി ശ്രീനിവാസൻ, ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നു കല്ലമ്പാറയിൽ നിന്നും ലാലി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഓർമ്മകളിലെവിടെയോ മരവിച്ചു പോയിരി മധുര സംഗീതങ്ങളിൽ ഉണർത്താം സഖേ. ഒടുവിലെ ശിശിരവും മാഞ്ഞു പോകുമ്പോഴേക്കന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, കേൾക്കാതിരിക്കില്ല ഓർമ്മ തൻ നിനവുകൾ. ഒരു മയക്കത്തിൻ്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. പകലിൽ നിന്ന് ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ. ഇറവൂരിൽ നിന്നും ത്രിവിക്രമൻ, ശാന്തിനി എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് ജെറി അമൽദേവ്. രചന ബിച്ചു തിരുമല, ആലാപനം എസ് ജാനകി. ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ.

മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീല മൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം സായോജ്യം എന്ന ചിത്രത്തിലെ ഗാനം. രചന യൂസഫിലേക്ക് ചേരി, സംഗീതം കെ ജെ ജോയ്. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നു വലിയ മലയിൽ നിന്നും ബാബു.

0: മനസ്സിൻ്റെ കണ്ണിൽ മലരായി വിടരും.
1: എൻ്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വയ്ക്കുക. നിന്റെ ഹൃദയനീലിമയിൽ പ്രിയേ, എൻ്റെ ഈ ചെറിയ

ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ കേൾക്കാം. വിതുര, കലുങ്കിൽ നിന്നും വീരഭദ്രൻ, സുഹാസിനി എന്നിവർ ആവശ്യപ്പെടുന്ന മദനോത്സവം എന്ന ചിത്രത്തിലെ ഗാനം. ആലാപനം കെ ജെ യേശുദാസ്, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം സലീൽ ചൗധരി.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്നു നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം KJ യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന ബിജു തിരുമല, സംഗീതം ജയവിജയ, ചിത്രം മാറ്റൊലി. ഗാനം ആവശ്യപ്പെടുന്നു വഴുതക്കാട് നിന്നും അമ്പിളി, ഗായത്രി എന്നിവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് കേൾക്കാം ഓർമ്മകളിലെ മഞ്ഞിൻ കൂടാരം, അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ. മലയാള സിനിമയിൽ കുടുംബ ബന്ധങ്ങളുടെ ആഴവും വ്യക്തിയുടെ ആന്തരിക സംഘർഷങ്ങളും ഹൃദയസ്പർശിയായി പകർത്തിയ ചലച്ചിത്രമാണ് 2000-ൽ ലോഹിതദാസ് സംവിധാനം ചെയ്ത അരയന്നങ്ങളുടെ വീട്. ജീവിക്കാൻ വേണ്ടി തന്റെ വേരുകൾ ഉപേക്ഷിച്ചു പോയ ഒരാൾ വർഷങ്ങൾക്ക് ശേഷം തന്റെ കുടുംബ വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികമായ സംഭവങ്ങളാണ് ഈ സിനിമയുടെ കാതൽ. നഷ്ടപ്പെട്ട സ്നേഹത്തിന്റെയും പൊട്ടിച്ചിതറിയ ബന്ധങ്ങളുടെയും എങ്കിലും മായാതെ കിടക്കുന്ന ഓർമ്മകളുടെയും ഒരു നേർത്ത ആഖ്യാനമാണിത്. ലോഹിതദാസ് എന്ന പ്രതിഭാധനനായ തിരക്കഥാകൃത്ത് സംവിധായകന്റെ കസേരയിലിരുന്ന് തന്റെ വൈകാരികതയുടെ എല്ലാ തീവ്രതയോടും കൂടി ഈ കഥയെ ദൃശ്യവൽക്കരിച്ചു. മഞ്ഞുകാലം പോലെ ശാന്തമായി തുടങ്ങുകയും വൈകാരികമായ കൊടുങ്കാറ്റിൽ കലാശിക്കുകയും ഇന്ന് വീണ്ടും ഒരു ഇളങ്കാറ്റ് പോലെ വീശി കടന്നു പോവുകയും ചെയ്യുന്ന ഒരു കുടുംബകഥ അരയന്നങ്ങളുടെ വീട്.

രവി എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ തിരിച്ചുവരവാണ് ഈ കഥയുടെ ആരംഭം കുറിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് കുടുംബവീടും ബന്ധങ്ങളും ഉപേക്ഷിച്ച് അന്യനാടിന്റെ വിഹൂലതകളിലേക്ക്, അതിന്റെ തിരക്കുകളിലേക്ക് പറന്ന രവി തന്റെ വേരുകൾ തേടി തിരികെ വരുമ്പോൾ അയാൾക്കവിടെ ലഭിക്കുന്നത് സ്നേഹം കലർന്ന മൗനവും നിശബ്ദമായ കുറ്റപ്പെടുത്തലുകളുമാണ്. തന്റെ ഭാര്യയെയും മക്കളെയും കൂട്ടിവന്ന രവിക്ക് തന്റെ കുടുംബത്തിലെ ഓരോ വ്യക്തിയും തന്നിൽ നിന്ന് എത്രമാത്രം അകന്നുപോയി എന്ന് തിരിച്ചറിയേണ്ടിവരുന്നു. രവിയുടെ അമ്മയുടെ സ്നേഹം, സഹോദരങ്ങളുടെ അകൽച്ച, തന്റെ പഴയ കാമുകിയുടെ ഓർമ്മകൾ, ഇവയെല്ലാം രവിയുടെ മനസ്സിൽ വൈകാരികമായൊരു വിചാരണയ്ക്ക് വഴിയൊരുക്കുന്നു. പണം മാത്രം സന്തോഷം നൽകില്ലെന്നും കുടുംബ ബന്ധങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമെന്നും ഈ കഥാതന്തു വേദനയോടെ ഓർമ്മിപ്പിക്കുന്നു.

0: രവിയുടെ ആന്തരിക സംഘർഷങ്ങളുടെ ഒരു നേർക്കാഴ്ച ശരിക്കും പ്രേക്ഷകന്റെ ഹൃദയത്തിലേക്ക് നേരിട്ട് പകരുന്ന അനുഭവം സ്വാർത്ഥന്റെ അഹങ്കാരവും നഷ്ടബോധത്തിന്റെ വേദനയും അമ്മയുടെ സ്നേഹത്തിനായി ദാഹിക്കുന്ന മകന്റെ നിസ്സഹായതയും അദ്ദേഹം ഒരേ സമയം അവതരിപ്പിച്ചു. പഴയ വീട്ടിലെ മൺചുമരുകൾക്കിടയിൽ തന്റെ നഷ്ടപ്പെട്ട കുട്ടിക്കാലത്തെ തേടുന്ന രവിയുടെ നോട്ടങ്ങളിലും സഹോദരങ്ങളുടെ മുൻപിൽ അയാൾ ഒതുങ്ങിക്കൂടുന്നതിലും മമ്മൂട്ടി തന്റെ അഭിനയത്തിന്റെ സൂക്ഷ്മമായ ഭംഗി പകർത്തി. വർഷങ്ങൾക്ക് മുൻപ് താൻ ഉപേക്ഷിച്ചുപോയ സ്നേഹത്തെക്കുറിച്ചോർത്ത് അയാൾ അനുഭവിക്കുന്ന കുറ്റബോധം കാണികളുടെ മനസ്സിലേക്കും പടർന്നു കയറി. കഥാപാത്രത്തിന്റെ ഈ ഭാവപകർച്ചകൾ രവിക്ക് ആഴവും പരപ്പും നൽകി.
1: അരി
2: നിങ്ങളുടെ ചുണ്ടുകൾ ഇങ്ങനെയാണോ
1: ഏതാണ് ഇതുപോലെ
2: ഇപ്പോഴോ അപ്പൊ ഇതെങ്ങനെ സംസാരിക്കുക
1: സംസാരിക്കാൻ
2: പറ്റുമോ?
1: അത് ശരിയാണല്ലോ. അപ്പൊ ചുണ്ടിങ്ങനെ
2: എന്റെ
1: ചിന്നു കുട്ടിയുടെ എന്റെ അമ്മക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു
2: കൊടുത്തുപോയേക്ക് ഫോൺ ചെയ്യാൻ പോയി. കമ്പനിയിൽ സൈറൻ കേട്ടു പറഞ്ഞ് അമ്മക്ക് പേടി.
1: നിന്റെ അമ്മക്ക് തലക്ക് വട്ട അവളോട് ചോദിച്ചു വേണോ കമ്പനി സൈറൻ അടിക്കാൻ?
2: വട്ടെന്ന് വെച്ചാ എന്താ വെച്ചാ
1: വട്ടെന്ന് പറഞ്ഞ പ്രാന്ത് പാകൽ. ആ വന്നല്ലോ സീത, സൈറൻ സുന്നത്തെ
3: പരിശാനിക്കാമത്തേക്കെ.
1: ഞാനും വാങ്ങിച്ചിട്ടുണ്ടല്ലോ.
3: ഞാനും
1: വാങ്ങിക്കൊരച്ച്. ഇടി ഒരു കാര്യം നീ മനസ്സിലാക്കണം, നിന്റെ അച്ഛന് പണ്ടങ്ങ് കമ്പനി വെച്ചൊരു അപകടം ഉണ്ടായെന്ന് വെച്ച് കമ്പനിയിൽ എല്ലാ ദിവസവും അപകടം ഉണ്ടാവോ? ഇടി ഇങ്ങനെ പഠിച്ചാൽ ജീവിക്കാൻ പറ്റുമോ?
3: ഞാൻ പിടിച്ച ഇല്ല.
1: ഓ ഈ ഒരു മലയാളം, ഞങ്ങളെ ഭാഷ കൊല്ലല്ലേ പൊന്നെ, നല്ല ഒന്നാം തരം ഭാഷ ഞങ്ങളെ.
3: അരേ ബോസ് കഠിന തുമ്മറ ഭാഷ.
2: ഈ അമ്മയ്ക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലായില്ല.
1: നമ്മുടെ ഭാഷ പഠിക്കണമെങ്കിലേ നല്ലവണ്ണം നാക്ക് പിടിക്കണം മോളെ. എന്നാലേ ഇഷ്ടം, പുഷ്പം, വിദ്യുത് ശക്തി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലേ ചേച്ചു?
2: ഇഷ്ടം
1: എന്റെ മക്കള് പറയണ കേട്ട് പഠിക്കണേ.
2: പുഷ്പം പുഷ്പം എന്താ?
1: എന്റെ പൊന്നുമോളെ അച്ഛന്റെ മാനം കെടുത്തല്ലേ. പുഷ്പമല്ല പുഷ്പം, ഫൂൽ, പൂവ്.
2: അച്ഛന്റെ നാട്ടിൽ ധാരാളം പൂവുണ്ട്.
1: ഉണ്ടോന്ന്? ഇതുപോലെ വരണ്ട നാടൊന്നുമല്ല നമ്മുടെ. പൂക്കളും ചെടികളും പുഴകളും മരങ്ങളും അങ്ങനെ സസ്യ ശ്യാമൾ കോമൾ.
4: ഏയ്
1: അവർക്കുറക്കൊന്നും വരില്ല, എന്നെക്കാളും നാടൻ നാട്ടുകാരൻ കാണാൻ ഇവർക്ക് കൂടുതൽ ഇഷ്ടം.
4: ഓ നാടിനോടൊക്കെ ഇഷ്ടം കൂട്ടിട്ട് കൊല്ല കൊല്ലം നാട്ടിൽ പോണണ്ടല്ലോ.
1: നാടിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ഞാൻ എന്റെ മക്കളെ മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത്? നിങ്ങളുടെ മക്കൾക്ക് മലയാളം എഴുതാനും വായിക്കാൻ അറിയോ? എന്റെ മക്കൾ 56 അക്ഷരം എഴുതുകയും വായിക്കുകയും ചെയ്യും.
5: ഒത്തു വരുമ്പോഴേക്ക് മണ്ണൂർക്ക് പോകാറാകും. ഇതും മാത്രം എന്തോ കുത്തിക്കൊല നടത്തിട്ടാണ് നീ ആ നാട്ടിൽ നിന്ന് പോകുന്നത്.
4: നിങ്ങളെ പോലാണ് എല്ലാരും. ഇങ്ങക്ക് കൊല്ലാ കൊല്ലം നാട്ടിൽ പോയില്ലെങ്കിൽ ഇരിക്കപ്പുറതില്ലല്ലോ.
5: എനിക്കെല്ലാ കൊല്ലവും മീനച്ചിലാറ്റിലെ വെള്ളവും ആ നല്ല കാറ്റും ഒക്കെ കിട്ടിയില്ലെങ്കിൽ വലിയ പ്രയാസമാണ്.
1: പ്രയാസമൊക്കെ എനിക്കുണ്ട്, പക്ഷെ പറഞ്ഞിട്ടെന്താ?
5: നിനക്ക് അച്ഛനെ അമ്മയും കൂടപ്പുറപ്പുകളും ഒന്നും കാണണമെന്നില്ലേ?
1: ബന്ധവും സ്വന്തം എന്നൊക്കെ പറയുന്നത് ഈ പച്ചിരിമ്പ് പോലാ മിക്ക എന്ന് നമ്മൾ എണ്ണയും ഗ്രീസും ഒക്കെ ഇട്ടുകൊടുത്താ നിൽക്കും, അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ചാകെ പോകും. ഒന്നും രണ്ടും അല്ല 18 കൊല്ല അറിയോ. പറ്റിയ ഈ കൊല്ലം നമുക്ക് നാട്ടിലൊന്നും പോണം, അച്ഛനെ അമ്മയെ കാണാൻ
3: പോകും.
1: അതല്ല ഇത്തവണ പറ്റിയൊന്ന് പോയി വരണം, മക്കൾക്ക് നാട്ടിലൊക്കെ പോണെന്ന് ആഗ്രഹമുണ്ട്.
2: നമുക്ക് പോവാ.
1: അത് ശരി,
2: ഞാനും വരും. അച്ഛാ എനിക്ക് സ്കൂളിൽ ലീവ് ലെറ്റർ കൊടുക്കണം.
1: ഓ നീ എമ്മയ്ക്ക് പഠിക്കാണല്ലോ.
2: നാട്ടിൽ നമ്മൾ എവിടെ അച്ഛാ താമസിക്കാം? ഇവക്ക് എന്തറിയാം, അച്ഛനവിടെ വീടുണ്ട്, വലിയ വീട് അല്ലേ അച്ഛാ? അമ്മയുടെ വീട് പോലെ ആണ് അച്ഛാ.
0: അമ്മ കഥാപാത്രത്തെ അവതരിപ്പിച്ച കവിയൂർ പൊന്നമ്മയുടെ പ്രകടനം മലയാളികൾക്ക് മറക്കാനാവാത്ത വാത്സല്യത്തിന്റെ ഒരു അധ്യായമാണ്. മകന്റെ തിരിച്ചുവരവിൽ അവർക്ക് ലഭിക്കുന്ന ആശ്വാസവും മകൻ വർഷങ്ങളോളം തന്നെ വിട്ടുനിന്നതിലുള്ള നിശബ്ദമായ വിഷാദവും അവർ തന്റെ കണ്ണുകളിലൂടെ പകർത്തി. അമ്മയുടെ സ്നേഹം എന്നും ഒരുപോലെയാണെന്നും മകന്റെ തെറ്റുകൾ അവരെന്നും ക്ഷമിക്കുമെന്നും ഈ കഥാപാത്രം നമ്മെ ഓർമ്മിപ്പിച്ചു. വാത്സല്യം നിറഞ്ഞ ആ അമ്മയുടെ സാന്നിധ്യം ആ വീടിന് ഒരു ചൂടും വെളിച്ചവും നൽകി. കവിയൂർ പൊന്നമ്മയുടെ തന്മയത്വമാർന്ന അഭിനയം അമ്മയുടെ ഹൃദയത്തിലെ വികാരങ്ങളെല്ലാം പ്രേക്ഷക ഹൃദയത്തിലേക്ക് അനായാസം സന്നിവേശിപ്പിച്ചു.
1: എന്താ പേടിച്ചു നിൽക്കണേ? വാ. കേട്ടോടിയില്ലച്ചു, നിന്റെ അമ്മയ്ക്ക് വിശ്വാസം പറഞ്ഞില്ല.
2: നമ്മൾ കേട്ടു അവിടെ.
1: പിന്നെ ഇത് നമ്മുടെ വീടല്ലേ? അച്ഛന്റെ അമ്മയുടെ ലച്ചുന്റെയും ചിന്നുന്റെയും വീട്.
3: എന്താ വേണ്ടേ നിങ്ങക്ക്
1: ഇവിടുന്ന്? ആരാണാവോ?
3: ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ആരെ കാണണ്ടേ?
1: എല്ലാരെയും കാണണം.
3: എന്താ കാര്യം?
1: കാര്യം ഉണ്ടല്ലേ.

0: കാണാൻ പറ്റുള്ളൂ.
1: അതെ, ഒരു വീട്ടിലേക്ക് വരുമ്പോ ഇത്തിരി വകതിരിവ് വേണം. നേരം വിളിക്കുമ്പോഴേക്ക് പെണ്ണും പെടക്കോഴി. ഒരു 10 മണിയായിട്ട് വാ.
0: കുട്ടിയുടെ പേരെന്താ?
1: താനന്ദിന്റെ പേരറിയണേ.
0: കുട്ടിയുടെ അച്ഛന്റെ പേരെന്താ?
1: ആ, എനിക്ക് അച്ഛനില്ല.
0: ഓ, അമ്മയുടെ പേരോ?
1: അമ്മയില്ല.
0: കുട്ടി ഇവിടുത്തെ ആരാ?
1: ഞാൻ ഇവിടുത്തെ വേലക്കാരിയാ. എന്താ, അല്ല ഇതൊക്കെ ചോദിക്കാൻ താനാരാണാവോ?
0: ഞാനൊരു മനുഷ്യൻ.
1: ഓ, മനുഷ്യനാണോ? ഞാൻ വിചാരിച്ചല്ല നായ മരിയോ മറ്റോ ആണെന്ന്. ഇത് ഇവിടുന്ന് കുട്ടിയും കുറച്ച് വരണോ?
2: ആരാ?
1: ആ, ഒരു മനുഷ്യനാന്നാ പറയണേ.
0: ശ്രീധരൻ മാമ.
3: എന്ത് ചതിയാടാ മോനെ നീ ചെയ്തത്?

0: ജീവിച്ചിരിക്കുന്നുണ്ടെന്നെങ്കിലും ഒന്ന് അറിയിക്കായിരുന്നിടാ. വന്നൂലോ, മരിക്കണേനു മുമ്പ് അവർക്കൊന്ന് കാണാൻ പറ്റൂലോ. അതും സാധിക്കുമെന്നറിയില്ല. ഇന്നൊക്കെ 7 ദിവസമായി ഒരു വാക്ക് മിണ്ടിയിട്ട് കണ്ണൊന്ന് തുറന്നിട്ട് നിന്റെ അമ്മ. ലക്ഷ്മി, നിന്റെ മോൻ വന്നു, അവനെ ഒന്ന് കാണണ്ടേ നിനക്ക്?
1: അമ്മേ, ഞാൻ വന്നു.
0: നിന്റെ രവിയാ.
2: ഇനി മതി, അധികം ശല്യപ്പെടുത്തണ്ട.
0: ഇത്തിരി ശല്യപ്പെട്ടോട്ടെ, സ്വന്തം മോനാ.
2: ആരായാലും എനിക്കിന് ഡ്യൂട്ടി ചെയ്യണം.
0: ഹോം നേഴ്സാ. രവി, ഇത് ആരൊക്കെ നോക്കി?

0: കരയാതെ ഞാൻ വന്നില്ലേടി.
1: എന്നാലും 10-18 കൊല്ലായിട്ട് ഞങ്ങളേക്ക് ഇങ്ങനെ മറന്നുല്ലോ.
0: രവിയേട്ടന് സന്തോഷായി. നീ എന്താ ഒന്നും വേണ്ടാത്ത? ഓർക്കണ്ടോ രവിയേട്ടന്?
2: ഓ, ഭാര്യ മക്കളൊക്കെ ഉണ്ടോ
0: ഏട്ടാ?
2: അപ്പോ മറന്നിട്ടില്ല. എന്തിനിപ്പ അങ്ങോട്ട് പോന്നെ? അച്ഛൻ മരിച്ചപ്പോ ഒന്ന് അറിയിക്കാൻ അച്ഛന്റെ കാര്യം പോട്ടെ. അച്ഛൻ നിന്റെ ശത്രുവായിരുന്നല്ലോ. ഞങ്ങളോ പാവം അമ്മയെ പോലും മറന്നില്ലടാ നീ.
3: കഴിഞ്ഞതൊക്കെ പോട്ടെ രാജേന്ദ്ര, വന്നോലോ അവൻ. ലക്ഷ്മിക്ക് ഭാഗ്യം ഉണ്ട്.
2: ഭാഗ്യം കണ്ടാ തിരിച്ചറിയുന്ന ആർക്കറിയാം.
4: ഇനി എല്ലാവരും ദേവിയുടെ മുറി നിന്ന് പോണം. പേഷ്യന്റിന്റെ വെറുതെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. ഇനി നിങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുത്തെ.
5: ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളും കഥാഗതിക്ക് മാറ്റുകൂട്ടി. ദേവൻ അവതരിപ്പിച്ച സഹോദരന്റെ അകൽച്ചയും വാതിൽക്കൽ കാത്തുനിൽക്കുന്ന ഒരമ്മയുടെ വിഷാദവും ഈ സിനിമയിലെ വൈകാരിക മുഹൂർത്തങ്ങൾക്ക് ശക്തി നൽകി. ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിച്ച രവിയുടെ ഭാര്യ പുറം ലോകത്തുനിന്ന് ഈ വൈകാരിക ലോകത്തേക്ക് കടന്നുവരുന്ന ഒരു കാഴ്ചക്കാരിയുടെ റോളിൽ നിന്നു. ഓരോ കഥാപാത്രവും തങ്ങളുടെ വികാരങ്ങളെ അമിത നാടകീയതയില്ലാതെ അവതരിപ്പിച്ചു. പ്രത്യേകിച്ച് സഹോദരങ്ങൾ തമ്മിലുള്ള നിശബ്ദമായ പിണക്കങ്ങളും സ്വാർത്ഥതകളും ചെറിയ വാക്കുകളിലൂടെയുള്ള കുറ്റപ്പെടുത്തലുകളും കുടുംബ ബന്ധങ്ങളിലെ സങ്കീർണത തുറന്നു കാണിച്ചു. ഓരോ അഭിനേതാവിന്റെയും സൂക്ഷ്മമായ ഭാവങ്ങൾ ഈ ചിത്രത്തിന് ജീവൻ നൽകി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒറ്റക്കമ്പി നാദം.
1: തിരക്കഥാകൃത്തായ ലോഹിതദാസ് സംവിധായകന്റെ കസേരയിലിരുന്ന് തന്റെ തോലികയുടെ ശക്തി ദൃശ്യങ്ങളിലൂടെ പകർത്തിയ സിനിമയാണിത്. കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമുള്ള ലോഹിതദാസിന്റെ ദീർഘവീക്ഷണം ഈ ചിത്രത്തിന്റെ ഓരോ രംഗത്തും നിറഞ്ഞു നിന്നു. സമ്പത്തിന്റെ മൂല്യത്തെക്കാൾ വലുതാണ് സ്നേഹത്തിന്റെ മൂല്യമെന്ന് ഈ ചിത്രം അടിവരയിട്ടു പറയുന്നു. വൈകാരികമായ രംഗങ്ങളെ അതിതീവ്രമായി അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അരയന്നങ്ങളുടെ വീടിനെ ഹൃദയസ്പർശിയായ ഒരു കുടുംബകഥയാക്കി മാറ്റി. സംഭാഷണങ്ങൾ ലളിതമെങ്കിലും അവ വലിയ അർത്ഥതലങ്ങൾ വഹിച്ചു.
2: പ്രേമേ കല്യാണം കഴിച്ച ആളാ, പോലീസുകാരനാ. സുജയെ കൊണ്ടുപോകണം പറഞ്ഞ ഇടയ്ക്ക് വരും. അവൾക്കാണെ കണ്ണു നേരെ കണ്ടുകൂടാ. വായെ തോന്നിയതൊക്കെ പറയും. ഇന്നിത്തിരി ഭേദായിരുന്നു. ആ എനിക്ക് അവൻ പറയണ ഒരു പൊട്ടനെ പോലെ കേട്ട് ഞാനങ്ങോട്ട് സഹിക്കും. എന്തെല്ലാം ദോഷമുണ്ടെങ്കിലും അച്ഛന്ന് പറയാൻ ഒരാളുണ്ടല്ലോ, അതിന് ഇത്രയെങ്കിലും സഹിക്കണം.
3: പ്രേമ ഇപ്പൊ എവിടെയുണ്ട് ശ്രീധരമാമ?
2: നിനക്ക് വേറൊന്നും ചോദിക്കാനില്ലേ?
3: അല്ല, എനിക്കറിയണം, അവള് ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ?
2: മരിച്ചിട്ടുണ്ടാവില്ല. മരിച്ചാ പിന്നെ ശവത്തിന് വില പറഞ്ഞ് വിൽക്കാൻ പറ്റില്ലല്ലോ. അത് എത്തിച്ചേരാണ്ടിരിക്കൂ.
3: അവൾക്ക് എന്താ ശ്രീധരമാമ ഇങ്ങനെയൊക്കെ തോന്നിയത്?
2: എന്നോടാ ചോദിക്കണേ? ഏച്ചു കെട്ടി കൊടുത്തൊരു ബന്ധം പൊട്ടിച്ചു പോവാൻ എന്താ വിഷമം? വെറുതെ ഒരു പോലീസുകാരനെ തല്ലുകൊള്ളണ്ടാന്ന് വിചാരിച്ചു കാണും.
3: ആ കുട്ടിയുടെ കാര്യങ്ങൾ ആലോചിക്കണേ.
2: ഒരുപാട് കാര്യങ്ങൾ മനഃപൂർവ്വം മറന്നു കളയാ. ഒന്നും ഓർമ്മിപ്പിക്കണ്ട എന്നെ.
3: ഞാൻ നാട് വിട്ടത് പ്രേമയെ ചതിച്ചിട്ടാണെന്ന് ശ്രീധരമാമ വിശ്വസിക്കുന്നുണ്ടോ?
2: വേണ്ട, പോട്ടെ, അതൊന്നും സംസാരിക്കണ്ടോ? നമുക്ക്
3: എനിക്ക് സംസാരിക്കണം. രണ്ടേ രണ്ട് പേരോട്, ഒന്ന് ശ്രീധരമാമയോട്, പിന്നെ അമ്മയോട്. മനസ്സുകൊണ്ട് പോലും ഞാൻ അവളെ വേറൊരു രീതിയിൽ കണ്ടിട്ടില്ല. സുനന്ദയും ഗീതയും പ്രേമൊക്കെ എനിക്കൊരുപോലെയായിരുന്നു. സത്യം, നാടുവിടുമ്പോ ഞാൻ അറിഞ്ഞിരുന്നില്ല അവളുടെ ഗർഭിണിയായിരുന്നു.
2: നീ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇന്നും നുണയനല്ലേ? അവളോട് ആരും ചോദിച്ചതുമില്ല. കണ്ണുകൊണ്ട് കണ്ടത് പിന്നെ എന്തിനാ ചോദിക്കണേ? പക്ഷെ സത്യം ഞാൻ അറിഞ്ഞു. ഞാൻ മാത്രല്ല, നിന്റെ അച്ഛനും അമ്മയും അറിഞ്ഞു. ഇന്ന് ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ.
3: അച്ഛൻ അറിഞ്ഞിരുന്നല്ലേ? നിങ്ങൾ മൂന്നുപേരും മാത്രം അറിഞ്ഞാൽ മതി. ഇതെങ്കിലും എന്നെ മനസ്സിലാക്കിയിട്ടാണല്ലോ എന്റെ അച്ഛൻ പോയത്.
2: ഇത് മാത്രല്ല, അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാ പോയത്. വെളുത്ത മുഖവും വെളുത്ത ചിരിയായിട്ട് പലരും മാന്യന്മാരായിട്ട് ജീവിക്കുന്നു. ജീവിക്കട്ടെ, നമ്മളൊക്കെ വിഡ്ഢികളെ പോലെ കഴിയുക, ഒന്നും അറിയാത്ത മാതിരി. നീ ഇങ്ങനെ ആയിപ്പോയില്ലെന്ന് സങ്കടം മാത്രമേ ഞങ്ങൾക്കൊക്കെ ഉള്ളൂ. അവസാന കാലത്ത് നിന്നെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു നിന്റെ അച്ഛൻ.
4: നീയെങ്കിലും ഓർക്കണുണ്ടല്ലോ അച്ഛനെ. ഇവിടെ എല്ലാരും മറന്നു. വാവിനൊരു ഉരുള കൊടുക്കാൻ പോലും ആർക്കും സമയമില്ല. ഞാൻ കിടപ്പായ പിന്നെ ഈ മുറി തുറക്കാറില്ല. പൊടിയും മാറാലയും പിടിച്ച് ജീവിച്ചിരുന്ന കാലത്ത് കിടക്കയുടെ വിരി ഒന്ന് ചുളിഞ്ഞ സമ്മതിക്കാത്ത ആളാ.
3: ജീവിച്ചിരുന്നപ്പോ ഞാനും കുറെ വേദനിപ്പിച്ചിട്ടുണ്ട്. അച്ഛന്റെ ഇഷ്ടത്തിന് നടന്നില്ല, അതുകൊണ്ട് ഞാൻ മാത്രം നന്നായില്ല. പക്ഷേ എന്നെ മാത്രമില്ല അച്ഛൻ, അല്ലേ?
4: ഇല്ല, ഒരിക്കലും ഇല്ല. ഞങ്ങൾ രണ്ടാളും നിന്നെ ഓർത്ത് ദുഃഖിക്കാത്ത ദിവസങ്ങളില്ല. കല്യാണം കഴിഞ്ഞ് പോന്നേന്റെ അന്ന് പ്രേമ ഞങ്ങളെ കാണാൻ വന്നിരുന്നു. അപ്പോഴാണ് അവള് കാര്യങ്ങൾ പറയണേ. നിന്റെ ഏട്ടൻ എഴുതിയ ഒരു കത്തും അവള് കാണിച്ചു തന്നു. അവന്റെ പേര് പറഞ്ഞ അവളെയും കൊന്ന് അവനും ചത്തുകളയുന്നു. അന്ന് മുതലേ മരിക്കണവരെ മനസമാധാനം എന്തെന്നറിഞ്ഞിട്ടില്ല അച്ഛൻ. നീ വരും വരും തന്നെയായിരുന്നു. എപ്പോഴെപ്പോഴും പറയും നമുക്ക് മിടുക്കന്മാരും മക്കളുണ്ട്, ഹൃദയമുള്ള ഒരുത്തനേ ഉള്ളൂ. അവന്റെ കൈ കൊണ്ട് ഇത്തിരി വെള്ളം വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവില്ല, നിനക്കെങ്കിലും ഉണ്ടാവട്ടെ എന്ന്. മോനെ, എന്താണ് അവൾ ഇത് നേരത്തെ പറയാതിരുന്നേ? എങ്കിലും അവളിങ്ങനെ ആവോ? നീ ഇങ്ങനെ ആവോ? ഞങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാവണില്ല.
1: രവി തന്റെ വീടിനോടും കുടുംബത്തോടുമുള്ള ബന്ധം വീണ്ടും സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന രംഗങ്ങൾ ലോഹിതദാസ് മനോഹരമായി ചിത്രീകരിച്ചു. പഴയ മുറിയിലെ ജനലിലൂടെയുള്ള കാഴ്ചകളും കുന്നിൻ മുകളിലെ കാറ്റും കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഓരോ വസ്തുക്കളും ഈ ചിത്രത്തിലെ പ്രധാന ഘടകങ്ങളാണ്. വീട്ടിലെ നിശബ്ദതയും അമ്മയുടെ അടുക്കളയിലെ ചെറിയ ശബ്ദങ്ങളും സഹോദരങ്ങളുടെ സംഭാഷണത്തിലെ മൗനവും എല്ലാം സിനിമയുടെ വൈകാരികമായ അന്തരീക്ഷത്തെ വർദ്ധിപ്പിച്ചു. ലളിതമായ ദൃശ്യങ്ങളിലൂടെ ആഴമായ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ സംവിധായകന് സാധിച്ചു.
0: നീ
5: പോടാ, എന്നെക്കാ വെറും 2 മാസത്തെ മൂപ്പല്ലുള്ളൂ നിനക്ക്. ഞാനേ പ്രീഡിഗ്രി സെക്കൻഡ് ഇയറാ, നീ ഇപ്പൊ ചേരാൻ പോണല്ലോ.
0: അങ്ങനെ ആടി ആമ്പിള്ളേര്, ഓരോ ക്ലാസ്സിലും പഠിക്കാനുള്ളൊക്കെ പഠിച്ചിട്ടേ വരൂ. 10ാം ക്ലാസ് പഠിച്ചിരാനേ എനിക്ക് 3 കൊല്ലം വേണം.
5: ഓ, എന്റെ അമ്മായിക്ക് ഇങ്ങനെയൊരു കൽപ്പുത്രം ഉണ്ടായല്ലോ. ഡാ, നീ എങ്ങടാ?
0: ഞാൻ അമ്പലത്തിലേക്ക്.
5: എനിക്കറിയാടാ, ഞാൻ അറിയണുണ്ട്. ഇടക്കാലത്ത് വെളിച്ചപ്പാടിന്റെ മോളോടൊരു ഭക്തി.
0: നീ ഓടി വരുത്, അനാവശ്യം പറയാണ്ട്.
5: വെളിച്ചപ്പാട് നിന്റെ തലമണ്ട വെട്ടി പൊളിക്കൂട്ടോ.
6: നീ ഇവിടെ നിൽക്കണോ? ഞാനും രാധയും ഒന്ന് വീട്ടിലേക്ക് പോവാന്ന് കരുതിയാണ്. അമ്മയെന്ന് വളരെ പെട്ടായിട്ടുണ്ട്.
3: എന്നാലും
6: എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളിച്ചാ പോരെ. 1.5 മണിക്കൂറിനുള്ളിൽ ഞാൻ ഇവിടെ എത്തും. ഞാൻ പാലക്കാട് താമസിക്കണേ, വന്നിട്ട് 1 ആഴ്ചയായി. എനിക്കാണെങ്കിൽ ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്.
3: ഇന്നലെ ഏറ്റത്തി ഇവിടെ നിൽക്കട്ടെ, ഒരു ഡോക്ടറെ അടുത്തുണ്ടെങ്കിൽ.
6: അമ്മയുടെ കാര്യത്തിൽ ഇനി ഡോക്ടർമാർക്കൊന്നും ചെയ്യാനില്ല. പിന്നെ എല്ലാവരും ഇല്ലേ ഇവിടെ, ഇപ്പൊ നീയും. അത് തന്നെ ധാരാളം.
3: ഏട്ടാ, പ്രേമ ഇപ്പൊ എവിടെ ഉണ്ട്?
6: അതെ,
3: ഓർമ്മയില്ലേ പ്രേമ, ശ്രീധരമ്മയുടെ മോളെ?
6: അപ്പൊ മറന്നിട്ടില്ല?
3: ഏറ്റം മറന്ന പോലെ എനിക്ക് മറക്കാൻ പറ്റുമോ?
6: പറ്റില്ല, എനിക്കറിയാതെ. എന്നിട്ട് വയറ്റുണ്ടായപ്പോ എന്റെ തലയിൽ
3: വയറ്റിലുണ്ട്.
6: ഓ, ഒന്നറിയില്ലേ പാവം. എന്നിട്ട് എന്നെ പെടുത്താമെന്ന് വിചാരിച്ചു അവള്. ചുളിയൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റല്ലേ കിട്ടണത്. സത്യം അച്ഛനമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. 20 പവനും 30,000 രൂപയെ കൊടുത്ത് അന്ന് കല്യാണ ചെലവടക്കം എല്ലാം അച്ഛൻ തന്നെ കൊടുത്ത് കുടുംബത്തിന്റെ മാനം രക്ഷപ്പെട്ടു. എന്നിട്ട് നന്നായോ?
3: ഏട്ടന്റെ മുഖത്തേക്ക് നോക്കിയേ.
6: എന്താ നോക്കിയ?
3: എന്റെ മുഖത്ത് നോക്കി പറയാൻ ഏട്ടന് ഒരു ഉടുപ്പും തോന്നണല്ലേ.
6: ഇതെല്ലാവർക്കും അറിയാം.
3: എല്ലാരും കാര്യം പോട്ടെ, ഏട്ടൻ ആരെയും വഞ്ചിക്കാൻ ചതിപ്പെടുത്താം. മനസ്സാക്ഷി ഒന്നും സാധനം ഏട്ടനുണ്ടോ? ആ ഒരൊറ്റ ചതി കുടുങ്ങി എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, അച്ഛനും അമ്മയും നാടും വീടും ഒക്കെ. എന്നിട്ട് ഏട്ടൻ ഇപ്പോഴും നേരുകാരൻ. പക്ഷെ സത്യം ഒരിക്കൽ തെളിവേട്ടാ.
6: നീ ഇപ്പൊ സത്യം തെളിയിക്കാൻ വന്നിരിക്കാം. എന്റെ മുഖത്ത് കരുതേച്ചാണ്ടല്ലോ.
3: ഏട്ടനൊന്നും ഏട്ടന്റെ മുഖം രക്ഷിച്ചിട്ടു. ഒരിക്കലെങ്കിലും എന്റെ മുഖത്ത് തേച്ച കരി എനിക്കൊന്ന് തുടയ്ക്കണ വേട്ടാ, എന്റെ അമ്മയുടെ മുമ്പിലെങ്കിലും.
7: ചേട്ടത്തി, അമ്മ കണ്ണുറന്നു.
8: അമ്മ കണ്ണു തുറന്നു.
6: അതിന് കണ്ണ് തുറക്കല്ലോ, ഇത് അടയ്ക്കല്ലോ. വാ, ഇത് തിരിച്ചു കറണ്ട.
8: എന്തായി കാണിക്കണേ അമ്മേ?
9: ഒന്ന് അനങ്ങാണ്ട് കിടക്കണ്ട അമ്മേ, ഞാൻ വീട്ടിൽ വരും.
8: നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ?
0: ഇല്ല, ഞാൻ കേറുന്നില്ല, നീ ചെല്ലേ.
10: എനിക്ക് കാണണം രവി.
3: അമ്മേ,
10: പോനെ പോനെ എന്റെ പൊന്നെ.

0: കാണാൻ പറ്റുമെന്ന് നമ്മ കരുതിയില്ല. പോവരുത്, ഇനി അമ്മ വിട്ട് എങ്ങും പോവരുത്. പോവോ?
1: ഇല്ല, അമ്മ കിടക്ക.
2: കിടക്കമ്മേ, ഇനിയും സുഖേട് കൂടും, കിടക്ക.
0: ഇനി എനിക്കൊന്നുമില്ല, അവനോട് പോവരുതെന്ന് പറ. രവി.
1: ഇല്ലമ്മേ, അമ്മ വിട്ട് ഞാൻ എങ്ങും പോവില്ല.
0: എന്റെ കൈ എവിടെ?
3: രവീന്ദ്രൻ മാഷിന്റെ സംഗീതം ഈ ചിത്രത്തിന് ഒരു നേർത്ത വിഷാദത്തിന്റെ സൗന്ദര്യം നൽകി. ഗിരീഷ് പത്തഞ്ചേരിയുടെ ഗാനങ്ങൾ ഓരോന്നും കഥാപാത്രങ്ങളുടെ നഷ്ടബോധത്തെയും സ്നേഹത്തിനായുള്ള ദാഹത്തെയും ഓർമ്മിപ്പിച്ചു. ദീനദയാലോ രാമ പോലുള്ള ഗാനങ്ങൾ രവിയുടെ നഷ്ടപ്പെട്ട പ്രണയത്തെയും ഗൃഹാതുരത്വത്തെയും ഉണർത്തി. പശ്ചാത്തല സംഗീതം രംഗങ്ങളുടെ മൂഡ് കൃത്യമായി നിലനിർത്തുകയും സിനിമയുടെ വൈകാരികമായ മുഹൂർത്തങ്ങളെ കൂടുതൽ തീവ്രമാക്കുകയും ചെയ്തു. സംഗീതം ഈ ചിത്രത്തിന്റെ ആത്മാവായി നിലകൊള്ളി.

അരയന്നങ്ങളുടെ വീട് എന്ന ഈ ചലച്ചിത്രം ഇന്നും പ്രസക്തമായി നിലനിൽക്കുന്നത് അത് ആധുനിക സമൂഹത്തിലെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പായതുകൊണ്ടാണ്. പണത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ നാം നമ്മുടെ വേരുകൾ മറക്കരുത് എന്നും സ്നേഹബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും ഈ സിനിമ നമ്മെ പഠിപ്പിക്കുന്നു. നഷ്ടപ്പെട്ട സ്നേഹത്തെ തിരിച്ചുപിടിക്കാനുള്ള രവിയുടെ ശ്രമം ഓരോ കാഴ്ചക്കാരനെയും സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുന്നു. അരയന്നങ്ങളുടെ വീട് ഒരു സിനിമ എന്നതിലുപരി കുടുംബ ബന്ധങ്ങളുടെയും വാത്സല്യത്തിന്റെയും നഷ്ടബോധത്തിന്റെയും ഒരു മനോഹരമായ കാവ്യമായി നിലകൊള്ളുന്നു. ലോഹിതദാസിന്റെ തിരക്കഥയുടെയും സംവിധാനത്തിന്റെയും ശക്തിയും കവിയൂർ പൊന്നമ്മയടക്കമുള്ള അഭിനേതാക്കളുടെ ഹൃദയസ്പർശിയായ പ്രകടനങ്ങളും ഈ ചിത്രത്തെ മലയാള സിനിമയിലെ ഒരു അമൂല്യനിധിയാക്കി മാറ്റി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. സമത്വം എന്ന വാക്ക് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് വലിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളോ സാമൂഹിക പ്രക്ഷോഭങ്ങളോ നിയമപരമായ അവകാശങ്ങളോ ആയിരിക്കും. എന്നാൽ യഥാർത്ഥ സമത്വം പലപ്പോഴും വലിയ വേദികളിലല്ല ജനിക്കുന്നത്. അത് ജനിക്കുന്നത് വീടിന്റെ അടുക്കളയിലും ഭക്ഷണമേശയിലും സ്വീകരണ മുറിയിലും കുടുംബാംഗങ്ങൾ പരസ്പരം പെരുമാറുന്ന ചെറിയ നിമിഷങ്ങളിലുമാണ്. സമൂഹത്തെ മാറ്റിമറിക്കുന്ന വലിയ ആശയങ്ങളുടെ വേരുകൾ പോലും പലപ്പോഴും ഇത്തരം ചെറിയ കുടുംബാനുഭവങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. നമ്മുടെ സമൂഹം വളരെ വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ചില പഴയ ശീലങ്ങളും ചിന്താഗതികളും ഇന്നും പല വീടുകളിലും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സ്ഥാനങ്ങളെക്കുറിച്ചുള്ള ചില അദൃശ്യമായ ധാരണകൾ തലമുറകളിലൂടെ കൈമാറപ്പെട്ടിട്ടുണ്ട്. ഇവയിൽ പലതും ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി രൂപപ്പെട്ടതല്ല. കാലഘട്ടത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങളും സാമ്പത്തിക ഘടനകളും ചേർന്ന് സൃഷ്ടിച്ച ജീവിത രീതികളായിരുന്നു അവ. എന്നാൽ കാലം മാറുമ്പോൾ ജീവിത രീതികളും മാറേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പഴയ ശീലങ്ങൾ പുതിയ കാലത്തിന്റെ സ്വപ്നങ്ങൾക്ക് തടസ്സമായി മാറും. ഒരു കുടുംബത്തിൽ ഭക്ഷണം വിളമ്പുന്ന രീതി പോലും ചിലപ്പോൾ സമൂഹത്തിന്റെ മനോഭാവത്തെ പ്രതിഫലിപ്പിക്കാറുണ്ട്. ഒരു കാലത്ത് വീട്ടിലെ പുരുഷന്മാർക്കാണ് ആദ്യം ഭക്ഷണം നൽകേണ്ടത്. നല്ല ഭാഗങ്ങൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കണം. സ്ത്രീകൾ പിന്നീട് കഴിച്ചാൽ മതി എന്ന രീതികൾ പല വീടുകളിലും സാധാരണമായിരുന്നു. അതിന്റെ പിന്നിൽ പുരുഷന്മാരോടുള്ള സ്നേഹമോ കരുതലോ ഉണ്ടായിരുന്നിരിക്കാം. കുടുംബത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്വം പ്രധാനമായും പുരുഷന്മാരുടെ ചുമലിലായിരുന്ന ഒരു കാലഘട്ടത്തിൽ രൂപപ്പെട്ട ശീലങ്ങളായിരുന്നു അവ. എന്നാൽ അതേസമയം വീട്ടിനുള്ളിൽ സ്ത്രീകൾ ചെയ്യുന്ന അധ്വാനവും അത്രത്തോളം വിലപ്പെട്ടതാണെന്ന സത്യം പലപ്പോഴും അവഗണിക്കപ്പെട്ടു. ഒരു വീട്ടമ്മയുടെ ദിവസം ആരംഭിക്കുന്നത് പലപ്പോഴും മറ്റെല്ലാവരും ഉണരുന്നതിന് മുൻപാണ്. വീട്ടിലെ എല്ലാവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിച്ച് ഭക്ഷണം തയ്യാറാക്കി കുട്ടികളെ ഒരുക്കി വീടിന്റെ ക്രമീകരണങ്ങൾ നോക്കി പലപ്പോഴും സ്വന്തം വിശപ്പും ക്ഷീണവും മറന്നാണ് അവർ ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊന്നും ശമ്പളം കിട്ടുന്ന ജോലിയല്ലാത്തതുകൊണ്ട് അതിന് വില കുറയുന്നില്ല. ഒരു കുടുംബം സുഗമമായി മുന്നോട്ടു പോകാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികളിൽ ഒന്നാണ് അത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ ഓരോ അംഗത്തിന്റെയും വിശപ്പും ആരോഗ്യവും സന്തോഷവും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്.

സമത്വം എന്നത് ആരെയും താഴ്ത്തിക്കെട്ടുകയോ മറ്റൊരാളെ ഉയർത്തിക്കാട്ടുകയോ ചെയ്യുന്ന ആശയമല്ല, അതെല്ലാവർക്കും ഒരേ ബഹുമാനം നൽകുക എന്നതാണ്. ഒരു വീട്ടിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത്, എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് വില നൽകുന്നത്, വീട്ടുജോലികൾ പരസ്പരം പങ്കുവെക്കുന്നത്, ഒരാളുടെ അധ്വാനത്തെ മറ്റൊരാൾ അംഗീകരിക്കുന്നത് തുടങ്ങിയ ചെറിയ കാര്യങ്ങളിലാണ് യഥാർത്ഥ സമത്വം പ്രകടമാകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. സ്ത്രീകൾ നേരിട്ട പല അസമത്വങ്ങൾക്കും പിന്നിൽ പുരുഷന്മാർ മാത്രമല്ല, ചിലപ്പോൾ സ്ത്രീകൾ തന്നെ അറിയാതെ പങ്കാളികളായിട്ടുണ്ട്. തലമുറകളായി കൈമാറപ്പെട്ട ചില വിശ്വാസങ്ങൾ പല സ്ത്രീകളും സ്വാഭാവികമായി അംഗീകരിച്ചു. ഇത് ആൺകുട്ടികളുടെ ജോലിയല്ല, അടുക്കള പെൺകുട്ടികൾക്കുള്ളതാണ്, വീട്ടുപണി സ്ത്രീകളുടെ ഉത്തരവാദിത്വമാണ് തുടങ്ങിയ വാചകങ്ങൾ പല വീടുകളിലും ഇന്നും കേൾക്കാം. ഇത്തരത്തിലുള്ള ധാരണകൾ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ പരിമിതപ്പെടുത്തുന്നവയാണ്. ഒരു കുട്ടിയെ വളർത്തുമ്പോൾ അവൻ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് അവൻ നല്ലൊരു മനുഷ്യനാകുന്നുണ്ടോ എന്നതാണ്. സ്വന്തം പാത്രം കഴുകാൻ അറിയുക, സ്വന്തം വസ്ത്രങ്ങൾ ക്രമപ്പെടുത്താൻ അറിയുക, ഒരു ചായ ഉണ്ടാക്കാൻ അറിയുക, വീട് വൃത്തിയാക്കാൻ അറിയുക തുടങ്ങിയ കാര്യങ്ങൾ ലിംഗഭേദവുമായി ബന്ധമുള്ള കഴിവുകളല്ല, അവ ജീവിത നൈപുണ്യങ്ങളാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഓരോ മനുഷ്യനും ആവശ്യമായി വരുന്ന അടിസ്ഥാന അറിവുകളാണ്. ആൺകുട്ടികളെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കി വളർത്തുമ്പോൾ അവർക്ക് നഷ്ടമാകുന്നത് വീട്ടുജോലി പഠിക്കാനുള്ള അവസരം മാത്രമല്ല, സ്വയം പര്യാപ്തത എന്ന വലിയ ജീവിത പാഠം കൂടിയാണ്. നാളെ പഠനത്തിനോ ജോലിക്കോ വേണ്ടി വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ വളർന്നവരാണ്. അതേസമയം ബാല്യത്തിൽ തന്നെ ചെറിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ പഠിച്ച കുട്ടികൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിതത്തെ നേരിടുന്നു. ഇന്നത്തെ തലമുറയിൽ പ്രതീക്ഷ നൽകുന്ന നിരവധി മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. വീട്ടുജോലികൾ പങ്കുവയ്ക്കുന്ന ഭർത്താക്കന്മാർ വർദ്ധിച്ചിട്ടുണ്ട്. ഭാര്യയുടെ ജോലിയെ ബഹുമാനിക്കുന്നവരും കുട്ടികളുടെ വളർത്തലിൽ സജീവമായി പങ്കെടുക്കുന്നവരും ഇന്ന് ധാരാളമുണ്ട്. ഒരുമിച്ച് പാചകം ചെയ്യുന്നതും വീട്ടുപണികൾ പങ്കുവയ്ക്കുന്നതും കുടുംബ തീരുമാനങ്ങൾ ഒരുമിച്ച് എടുക്കുന്നതുമെല്ലാം പല വീടുകളിലും സാധാരണ കാഴ്ചകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആരുടെയെങ്കിലും അവകാശം നഷ്ടപ്പെടുത്തുന്ന മാറ്റമല്ല, മറിച്ച് എല്ലാവരുടെയും ജീവിതം കൂടുതൽ സന്തോഷകരമാക്കുന്ന മാറ്റമാണ്. ഒരു കുടുംബത്തിലെ യഥാർത്ഥ സ്നേഹം പ്രകടമാകുന്നത് വലിയ സമ്മാനങ്ങളിലോ വലിയ വാക്കുകളിലോ മാത്രമല്ല, നീ ഭക്ഷണം കഴിച്ചോ എന്ന് ആത്മാർത്ഥമായി ചോദിക്കുന്നതിലും, ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കുന്നതിലും, ജോലി കഴിഞ്ഞെത്തുന്ന ഒരാളുടെ ഭാരങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നതിലുമാണ്. പരസ്പരം കരുതുന്ന ഇത്തരം ചെറിയ പ്രവൃത്തികളാണ് ഒരു കുടുംബത്തിന്റെ ശക്തി.

സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പുരുഷന്മാരെ കുറ്റപ്പെടുത്താനുള്ള ശ്രമമല്ല. അതുപോലെ പുരുഷന്മാരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് സ്ത്രീകളെ ഉയർത്തിക്കാട്ടാനുള്ള മത്സരവുമല്ല. ഒരു കുടുംബം സന്തോഷകരമാകണമെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ ബഹുമാനിക്കപ്പെടണം. ഇരുവരുടെയും വികാരങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അധ്വാനത്തിനും ഒരേ വില ഉണ്ടായിരിക്കണം. ഒരാൾ മറ്റൊരാളുടെ മേൽക്കോയ്മ അംഗീകരിക്കുന്നതല്ല നല്ല ബന്ധത്തിന്റെ അടിസ്ഥാനം. പരസ്പരം തുല്യരായി അംഗീകരിക്കുന്നതാണ്. സമത്വമെന്നത് ഒരുപോലെയാകുക എന്നതല്ല. സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്ത വ്യക്തിത്വങ്ങളുള്ള മനുഷ്യരാണ്. അവരുടെ ഇഷ്ടങ്ങളും കഴിവുകളും ചിന്തകളും പലപ്പോഴും വ്യത്യസ്തമായിരിക്കും. എന്നാൽ ആ വ്യത്യാസങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടതാണ്, അസമത്വത്തിന് കാരണമാകേണ്ടതല്ല. ഒരു വ്യക്തിയുടെ മൂല്യം അയാൾ പുരുഷനാണോ സ്ത്രീയാണോ എന്നതുകൊണ്ടല്ല നിർണയിക്കപ്പെടേണ്ടത്. അയാളുടെ മനുഷ്യത്വവും സ്വഭാവവും കരുതലും ഉത്തരവാദിത്വബോധവുമാണ് അതിനെ നിർണയിക്കേണ്ടത്. ഒരു നല്ല സമൂഹം രൂപപ്പെടുന്നത് നിയമങ്ങൾ കൊണ്ട് മാത്രമല്ല, അത് കുടുംബങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വീട്ടിലെ കുട്ടികൾ അമ്മയും അച്ഛനും പരസ്പരം ബഹുമാനിക്കുന്നത് കാണുമ്പോൾ അവർ അത് പഠിക്കുന്നു. വീട്ടുജോലികൾ പങ്കുവെക്കുന്നതും ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതും അഭിപ്രായ വ്യത്യാസങ്ങൾ മാന്യമായി പരിഹരിക്കുന്നതും അവർ കണ്ടു വളരുമ്പോൾ ഭാവിയിൽ അവർ സൃഷ്ടിക്കുന്ന കുടുംബങ്ങളും അതുപോലെ ആരോഗ്യകരമാകും. വലിയ സാമൂഹിക മാറ്റങ്ങൾ പലപ്പോഴും ചെറിയ കുടുംബ തീരുമാനങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഭക്ഷണമേശയിൽ എല്ലാവർക്കും ഒരുപോലെ സ്ഥാനം നൽകുന്നതിൽ നിന്ന്, കുട്ടികളെ ലിംഗഭേദമില്ലാതെ എല്ലാ ജീവിത നൈപുണ്യങ്ങളും പഠിപ്പിക്കുന്നതിൽ നിന്ന്, വീട്ടിലെ ഓരോ അംഗത്തിന്റെയും അധ്വാനത്തെ ബഹുമാനിക്കുന്നതിൽ നിന്ന്, ഒരാളുടെ സ്വപ്നങ്ങൾക്ക് മറ്റൊരാൾ പിന്തുണ നൽകുന്നതിൽ നിന്ന് ആ മാറ്റം ആരംഭിക്കാം. സമത്വമെന്നത് സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ മാത്രം വേണ്ടിയുള്ള ആശയമല്ല, അത് മനുഷ്യർക്കുള്ള ആശയമാണ്. പരസ്പരം ബഹുമാനിക്കുകയും ഒരാളുടെ ഭാരങ്ങൾ മറ്റൊരാൾ പങ്കുവെക്കുകയും ഒരുമിച്ച് വളരാൻ സഹായിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളാണ് ആരോഗ്യകരമായ സമൂഹത്തിന്റെ അടിത്തറ. അതുകൊണ്ട് വലിയ വിപ്ലവങ്ങളെക്കാൾ മുമ്പ് ചെറിയ മാറ്റങ്ങൾ തുടങ്ങാം. വീട്ടിൽ നിന്ന് തുടങ്ങാം, ഭക്ഷണമേശയിൽ നിന്ന് തുടങ്ങാം, കുട്ടികളെ വളർത്തുന്ന രീതിയിൽ നിന്ന് തുടങ്ങാം. കാരണം ജീവിതത്തിന്റെ ഏറ്റവും വലിയ മൂല്യങ്ങൾ പലപ്പോഴും ഏറ്റവും ചെറിയ കാര്യങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നേതൃത്വത്തോടെ ഒട്ടേറെ ധാരണാപത്രങ്ങളും ഒപ്പുവച്ചു. ചർച്ചകൾക്ക് ശേഷം ഇരുവരും സംയുക്ത വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല കൊച്ചിയിൽ ആരംഭിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ഈ വർഷം ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നീ നാല് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നാളെ ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കല്ലാടി മീനാക്ഷി പാലത്തിന് സമീപമാണ് അല്പം മുൻപ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിനടിയിൽ കുടുങ്ങിയ 5 പേരെ രക്ഷപ്പെടുത്തി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ പരിശോധിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 11:30 തുരങ്കപാതയ്ക്ക് സമീപം മീനാക്ഷിപുരത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഈ മണ്ണിടിച്ചിൽ സമയത്ത് ഏകദേശം ഈ സമീപ പ്രദേശത്തായി 30 തൊഴിലാളികളുണ്ടായിരുന്നു. ഇവർ ഈ മണ്ണിലടിയിൽ അകപ്പെട്ടതായാണ് സംശയം. എന്തായാലും രക്ഷപ്പെടുത്തിയവരെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ NDRFന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്.
0: വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. റവന്യൂ മന്ത്രി എ പി അനിൽകുമാറിനോടും കൃഷിമന്ത്രി ടി സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാൻ നിർദ്ദേശിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂർ ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ആകെ 4100 എന്യൂമറേറ്റർമാരെയാണ് സെൻസസിനായി ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: താലൂക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ 16 ചാർജുകളായി തിരിച്ചാണ് ജില്ലയിൽ എന്യൂമറേറ്റർമാരെ വിന്യസിച്ചിട്ടുള്ളത്. 670 സൂപ്പർവൈസർമാരുമുണ്ട്. ജൂൺ 30 വരെ അനുവദിച്ച സെൽഫ് എന്യൂമറേഷൻ 62733 പേരാണ് ജില്ലയിൽ പൂർത്തിയാക്കിയത്. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഉൾപ്പെട്ടതാണ് ആദ്യഘട്ടത്തിൽ നടന്നുവരുന്നത്. അടുത്ത ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് ഉൾപ്പെടുന്ന രണ്ടാം ഘട്ടം. ജൂലൈ 30 വിവരശേഖരണം പൂർത്തിയാക്കാൻ ചില മേഖലകളിൽ കൂടുതൽ എന്യൂമറേറ്റർമാർ വേണമെങ്കിൽ അക്കാര്യം ചർച്ച ചെയ്യാൻ സൂപ്പർവൈസർമാരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും ആറളം മേഖലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പിന്റെ ദ്രുതകർമ്മ സേനയുടെയും SC/ST പ്രൊമോട്ടർമാരുടെയും സഹായം ലഭ്യമാക്കുമെന്നും ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് അറിയിച്ചു.
0: ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനിയുടെ ഓഫീസ് ഇന്നും തുറന്നില്ല. എന്നാൽ ഹാജർ രേഖപ്പെടുത്തുന്നുവെന്ന് ലേബർ കമ്മീഷണർ അറിയിച്ചു. വെള്ളിയാഴ്ച വരെ ഈ രീതി തുടരും. പ്രശ്നപരിഹാരത്തിനായി ജൂലൈ 10 കോറോ ഹെൽത്ത് പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ഇന്നലെ ലേബർ കമ്മീഷണർ സഫ്നൻ നസറുദ്ദീന്റെയും ഉമാ തോമസ് എംഎൽഎയുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. എറണാകുളം സ്വദേശിയായ എൻ ശേഷാദ്രിനാഥന് നിയമരംഗത്തും ജുഡീഷ്യറിയിലും നീണ്ട കാലത്തെ പരിചയസമ്പത്തുണ്ട്. എ ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എംപിമാരായ ആന്റോ ആന്റണി, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത, രാജീവ് ഭട്ടാചാര്യ എന്നിവരെ റബ്ബർ ബോർഡ് അംഗങ്ങളായി നിയമിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത കർണാടകയിൽ ലോക്സഭാംഗവും രാജീവ് ഭട്ടാചാര്യ ത്രിപുരയിൽ രാജ്യസഭാംഗവുമാണ്. സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടമേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന് വിപണിയിൽ റബ്ബർ വില സർവകാല റെക്കോർഡിലേക്ക്. റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപയിലെത്തി. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന നാളെ നടക്കും. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, പി ഡബ്ല്യു ഡി, റെയിൽവേ, ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഒലവക്കോട് പഴയ ഓട്ടുകമ്പനി, നൂറണി, മിഷൻ സ്കൂൾ, SBI, IMA, കൽമണ്ഡപം ജംഗ്ഷനുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക. ഇതിനുശേഷം നടപ്പാക്കാവുന്ന പരിഷ്കാരങ്ങൾ സംഘം നിർദ്ദേശിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക.
0: പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നിർവഹിക്കും. അഴിമതിക്കെതിരെ ആരംഭിച്ച പ്രൊജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ഗതാഗത മന്ത്രി സി പി ജോൺ എന്നിവർ പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. ഇന്ത്യൻ സമയം രാത്രി 9:30 യുഎസിലെ അറ്റ്ലാന്റയിലാണ് മത്സരം. രാവിലെ നടന്ന പ്രീ ക്വാർട്ടറിൽ യുഎസിനെ പരാജയപ്പെടുത്തി ബെൽജിയം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 1-4 ബെൽജിയത്തിന്റെ ജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: കിക്ക് ഓഫ് മുതൽ ആക്രമിച്ച് കളിച്ച ബെൽജിയം മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകൾ തന്നെ യുഎസ് പ്രതിരോധത്തെ സമ്മർദ്ദത്തിലാക്കി. ചാസ് ഡി കെറ്റലറയുടെ ഇരട്ട ഗോളുകളും യുഎസ് ഗോൾ കീപ്പറുടെ പിഴവ് മുതലെടുത്ത് ഹാൻസ് വനാഗൻ നേടിയ ഗോളുമാണ് ബെൽജിയത്തെ തുണച്ചത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ താരം റൊമേലു ലുക്കാക്കു പലകുലുക്കി ബെൽജിയത്തിന്റെ ഗോൾ പട്ടിക പൂർത്തിയാക്കി. അമേരിക്കയ്ക്കായി മാലിക് ടിൽമാൻ ഫ്രീ കിക്കിലൂടെ ഗോൾ നേടി. സ്പെയിനാണ് ബെൽജിയത്തിന്റെ ക്വാർട്ടറിലെ എതിരാളികൾ.
0: ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിനും ക്വാർട്ടറിൽ ഇടം പിടിച്ചു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91 മിനിറ്റിൽ മിക്കൽ മെറിനോയാണ് സ്പെയിനിനായി വിജയഗോൾ നേടിയത്. ഇതോടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമമിട്ട് പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ അധ്യയന വർഷത്തെ പ്രവേശനം ആരംഭിച്ചു. August 4 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. വിശദവിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 302 ഉയർന്ന് 78,585 നിഫ്റ്റി 84 നേട്ടത്തിൽ 24,518 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,000 താഴ്ന്ന് 1,06,650 രൂപയുമാണ്. ഗ്രാമിന് 13,315 രൂപയുമാണ് ഇന്നത്തെ വില. ചില മെഡിക്കൽ സ്റ്റോറുകൾ മുഖേന വിവിധ രൂപങ്ങളിൽ ലഹരി മരുന്ന് വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. പ്രതിനിധിതല ചർച്ചയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളത്തെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വയനാട് കല്ലാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി July 10 തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. പോർച്ചുഗലും യുഎസ്എയും ക്വാർട്ടർ കാണാതെ പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: помочь наконец-то, что-ли?
1: Time Traveler.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ജൂലൈ 7-ന്റെ ചോരഞരമ്പുകളിലൂടെയാണ്. 1758 ജൂലൈ 7, മാർത്താണ്ഡവർമ്മ അന്തരിച്ചു. 1836 ജൂലൈ 7, ഹെർമൻ ഗുണ്ടർട്ട് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. 6 പേരെ മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കുമിടയിൽ വളർന്നുവരുന്ന പരസ്പര വിശ്വാസം ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീലസമ്പദ് വ്യവസ്ഥ, തുറമുഖ വികസനം, സമുദ്ര കേന്ദ്രീകൃത വ്യാപാരം എന്നിവയിൽ സഹകരണം ആഴത്തിലാക്കാൻ തീരുമാനിച്ചതായും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളുടെയും തീരദേശ സേനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
1: ഹമാരെ ദേശോ കെ ബീച്ച് ബഡ്താ വിശ്വാസ് ഹമാരി രക്ഷ സുരക്ഷ ഓർ മെരിടൈം സഹയോഗ് കോ മജ്ബൂത് കർ റഹാ ഹൈ. ആജ് ഹംനെ ഡിഫൻസ് എക്സ്ചേഞ്ച്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓർ ഇൻഡസ്ട്രിയൽ സഹയോഗ് ബഢാനെ പർ സഹമതി ബനായി. അബ് ഹം ദോനോ ദേശോ കെ കോസ്റ്റ് ഗാർഡ്സ് ഹിന്ദ് മഹാസാഗർ മേ മാരിടൈം സേഫ്റ്റി ഓർ സെക്യൂരിറ്റി കെ ലിയെ മിൽകർ കാം കരേംഗേ.
0: നിർമ്മിത ബുദ്ധി, ടെലികമ്യൂണിക്കേഷൻസ്, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിലെ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സ്റ്റാർട്ടപ്പ് സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും ചർച്ചയിൽ ധാരണയായി. ഇതിന്റെ ഭാഗമായി IIM ബാംഗ്ലൂർ ഇന്തോനേഷ്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കും. ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് UPI ഇന്തോനേഷ്യയുടെ പേയ്മെന്റ് സംവിധാനവുമായി സംയോജിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിൻതാങ് ആദിപൂർണ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റിനും സർക്കാരിനും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ 6 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കുകയാണ്. രാവിലെ 11:30 മണ്ണിടിച്ചിലുണ്ടായത്. 30 തൊഴിലാളികൾ സമീപ പ്രദേശത്തുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രി TT സിദ്ദിഖുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിമാരായ AP അനിൽകുമാറിനോടും TT സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ജില്ലാ കളക്ടറുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു. മീനങ്ങാടിയിൽ നിന്നുള്ള NDRF യൂണിറ്റ് ഉടൻ സംഭവസ്ഥലത്തെത്തും. കോഴിക്കോടുള്ള സംഘത്തോടും വയനാട്ടിലെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് മന്ത്രി TT സിദ്ദിഖ്. കൊങ്കൺ അധികൃതർക്ക് അപകട സാധ്യത സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടികളിൽ പാളിച്ചയുണ്ടായതായി മന്ത്രി പറഞ്ഞു. ഇതിനെ ഗൌരവമായാണ് കാണുന്നതെന്നും പരിശോധനയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരടിന്മേലുള്ള ചർച്ചകളും യോഗത്തിൽ നടക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് ഇന്നലെ ആരംഭിച്ച യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള കേരളത്തിലെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും ആശ്വാസം പകർന്ന് റബ്ബർ വില സർവകാല റെക്കോർഡിലേക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ദേവിക എസ്.
3: സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന് വിപണിയിൽ റബ്ബർ വില സർവകാല റെക്കോർഡുകളിലേക്ക്. ആഗോള വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര വിപണിയിലെ റബ്ബർ ദൌർബല്യവും കാരണമാണ് വിലയിൽ വൻ വർധനവുണ്ടായത്. പ്രമുഖ ഗ്രേഡായ RSS 4 റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപ എന്നത് ചരിത്രപരമായ നിരക്കിലെത്തി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കടുത്ത പ്രതിസന്ധിയിലായിരുന്ന കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വില 280 രൂപയും കടന്ന് മുന്നേറുന്നത് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്.
0: മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്രയിലെ തീരദേശ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത്. ലോണോവാലയിൽ 600 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ഘാട്ട് മേഖലയിലെ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളടക്കം അടച്ചിരിക്കുകയാണ്. നാസിക്കിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ അതിതീവ്ര മഴയുണ്ടായി. മുംബൈ, താനെ, നവി മുംബൈ, പൂനെ അടക്കമുള്ള സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ച മുംബൈ പൂനെ എക്സ്പ്രസ് വേ ഭാഗികമായി തുറന്നിട്ടുണ്ട്. NDRF, SDRF സംഘങ്ങളെ പ്രദേശത്ത് വിന്യസിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അമർനാഥ് യാത്രയ്ക്കുള്ള 8815 തീർത്ഥാടകർ അടങ്ങുന്ന ആറാമത്തെ സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് യാത്ര തിരിച്ചു. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ പോലീസ്, CRPF, മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് നടന്ന മത്സരത്തിൽ അമേരിക്കയെ 1-4 തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ പ്രവേശിച്ചു. പോർച്ചുഗലിനെ ഏകപക്ഷീയമായ 1 തകർത്ത് സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. പോർച്ചുഗൽ ടൂർണമെന്റിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ അടുത്ത ലോകകപ്പിൽ കളിക്കില്ലെന്ന് പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പ്രഖ്യാപിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഒരു തലമുറയിൽ മുഴുവൻ തരംഗമായി പടർന്ന വിഖ്യാതമായ ആ ഗോളടി ആഘോഷം ഇനി ലോകകപ്പിന്റെ വേദിയിൽ കാണാൻ കഴിയില്ല. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസം നെയ്മർക്ക് പിന്നാലെ പകരക്കാരനില്ലാത്ത കാൽപന്ത് രാജാവ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ബൂട്ടഴിക്കുകയാണ്. 2006 ജർമ്മനിയെ തുടങ്ങി 6 ലോകകപ്പുകളിൽ പറങ്കിപ്പടയുടെ നട്ടല്ല നിന്ന 7 നമ്പർ ജേഴ്സിക്കാരൻ ലോകകപ്പ് കിരീടമെന്ന സ്വപ്നം ബാക്കി വെച്ചാണ് കാൽപന്ത് കളിയുടെ വിശ്വവേദിയിൽ നിന്നും പടിയിറങ്ങുന്നത്. രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ റൊണാൾഡോ ലോകകപ്പ് വേദികളിലും അവിസ്മരണീയമായ റെക്കോർഡുകൾ സ്ഥാപിച്ചു. തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക പുരുഷ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഫ്രാൻസിന്റെ തെക്കൻ മേഖലയിൽ കാട്ടുതീയെ തുടർന്ന് 10,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. സ്പാനിഷ് അതിർത്തിക്കുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ് ആളുകളെ ഒഴിപ്പിച്ചത്. ശക്തമായ കാറ്റിൽ തീ കൂടുതൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായം നൽകുമെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. ചൈനയിൽ ശക്തമായ കാറ്റിലും കനത്ത മഴയിലും 10 നിരവധി പേരെ കാണാതായി. ശക്തമായ ചുഴലിക്കാറ്റിലും ഇടിമിന്നലിലും ഹുബൈ പ്രവിശ്യയിൽ 8 മരിച്ചത്. ഗുവാഹത്തിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിലും കനത്ത മഴയിലും 2 കൊല്ലപ്പെടുകയും 48,000 പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. 6 മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. ശ്രോതാക്കളുടെ കൗതുകമുണർത്തുന്നതും രസകരവുമായ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും.

0: ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ എന്ന പംക്തിയിൽ ഇന്നത്തെ ചോദ്യം കിളിമാനൂരിൽ നിന്ന് സുഭദ്രാമയാണ് ചോദിക്കുന്നത്. വെളിച്ചെണ്ണയും കടലെണ്ണയും ചൂടാക്കുമ്പോൾ കറുക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് സുഭദ്രാമ ചോദിക്കുന്നത്. വെളിച്ചെണ്ണയും കടലെണ്ണയും വളരെ പ്രധാനപ്പെട്ട സസ്യ എണ്ണകളാണ്. എല്ലാത്തരം എണ്ണകളിലും ചെറിയ അളവിൽ മാലിന്യങ്ങൾ അടങ്ങിയിരിക്കും. ഗം എന്നാണ് ഈ മാലിന്യങ്ങൾ അറിയപ്പെടുന്നത്. 0.03% മുതൽ 3% വരെ ഗം എല്ലാ എണ്ണകളിലും കാണാൻ സാധ്യതയുണ്ട്. സങ്കീർണമായ രാസഘടനയുള്ള ഈ മാലിന്യങ്ങൾ എണ്ണയിൽ തങ്ങിക്കിടക്കുന്നു. എണ്ണ 1000 സെന്റിഗ്രേഡിനു മീതെ ചൂടാക്കുമ്പോൾ ഈ മാലിന്യങ്ങൾ, അതായത് ഗം, ചെറുതായി കരിയാൻ തുടങ്ങും. അവയ്ക്ക് നേരിയ തവിട്ടു നിറമുണ്ടാകും. ചെറിയ തരികൾ പോലെ ചിലപ്പോൾ കാണപ്പെടുകയും ചെയ്യും. ഫോസ്ഫറ്റിഡൈൽ കോലിൻ എന്നാണ് ഗമ്മിന്റെ രാസനാമം. ഇത് ചൂടാവുമ്പോൾ തവിട്ടു നിറമുണ്ടാകുന്നത് കൊണ്ടാണ് വെളിച്ചെണ്ണയും കടലെണ്ണയും പോലുള്ള സസ്യ എണ്ണകൾ ചൂടാക്കുമ്പോൾ കറുക്കുന്നത്.
1: ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. അവതരണം സൂഷ്മ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. ശ്രോതാക്കളുടെ കൗതുകമുണർത്തുന്നതും രസകരവുമായ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. പറയിപെറ്റ പന്തിരുകുല കഥകൾ അടുത്തറിയാം. കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം.
1: തമിഴിൽ അതിമനോഹരമായ ഒരു കൃതിയുണ്ട്, പട്ടണപ്പാലെ. അണ ഉറപ്പിക്കാൻ കാവേരി തീരത്തെത്തിയ ഒരു കേരള ബ്രാഹ്മണന്റെ കഥയാണത്. ആദിചോളരുടെ കാലം. കാവേരി നദിയിൽ അണകെട്ടിയാലേ വരണ്ട പ്രദേശങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ കഴിയൂ. പക്ഷേ കല്ലും മണ്ണും ഉപയോഗിച്ച് കാവേരിയിലെ കുത്തൊഴുക്കിനെ തടയാൻ ചോളരാജാവിന് കഴിഞ്ഞില്ല. കേരളത്തിൽ ഒരു ബ്രാഹ്മണ യുവാവുണ്ടെന്നും അദ്ദേഹത്തിന് അണ ഉറപ്പിക്കാൻ കഴിയുമെന്നും വള്ളോൻ ചോളരാജാവിനോട് പറഞ്ഞുവത്രേ. സ്വന്തം കൂടപ്പിറപ്പായ മേഴത്തൂൾ അഗ്നിഹോത്രിയെയാണ് വള്ളോൻ പരിചയപ്പെടുത്തുന്നതെന്ന് ചോളരാജാവ് അറിഞ്ഞുകാണില്ല. ക്ഷണം സ്വീകരിച്ച് അഗ്നിഹോത്രി കാവേരി തീരത്ത് വരികയും ഭാരതപ്പുഴയിലെ കോഴിപ്പരൽ ഉപയോഗിച്ച് കല്ലണ ഉറപ്പിക്കുകയും ചെയ്തു. ഇന്നും കാവേരിയിലെ കുലം കുത്തിയൊഴുകലിനെതിരെ ആ കല്ലണയുണ്ടെന്നത് ഐതിഹ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അത്ഭുത യാഥാർത്ഥ്യം. മേഴത്തോൾ അഗ്നിഹോത്രി എന്ന യുവബ്രാഹ്മണന്റെ തേജസ്സിലും പ്രാപ്തിയിലും ഭ്രമിച്ച ചോളരാജകുമാരിയെ വേളികഴിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന കഥയാണ് പട്ടണപ്പാലയിലെ ഇതിവൃത്തം. അഗ്നിഹോത്രിക്ക് കൃതിയിൽ അട്ടനത്തി എന്നും ചോളരാജകുമാരിക്ക് ആദിമന്തി എന്നുമാണ് പേര്. ഭാരതപ്പുഴയ്ക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? പുഴകൾക്ക് അങ്ങനെ പ്രായം കണക്കാക്കാൻ കഴിയുമോ? കാലഗണന പ്രകാരം കഴിയുമെന്നാണ് വിശ്വാസം. ദ്വാപരയുഗത്തിലെ 843,370 ഇടവത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് ഭാരതപ്പുഴ ജനിച്ചതെന്നാണ് നഷ്ടജാതക ഗണന പ്രകാരം പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ 897,145 വയസ്സ് പ്രായമുണ്ട് ഭാരതപ്പുഴയ്ക്ക് എന്നാണ്. അതുപോലെ യജ്ഞസ്ഥാനം സംരക്ഷ്യം എന്ന കലിവാക്യമനുസരിച്ച് മേഴത്തോൾ അഗ്നിഹോത്രി ജനിച്ചത് ഏതാണ്ട് 1500 മുമ്പാണ്. വായുണ്ടെങ്കിൽ ഇര കിട്ടിക്കൊള്ളുമെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച വരരുചിയുടെ മകനെ വേമഞ്ചേരി മനക്കൽ അന്തർജനമാണല്ലോ സ്വന്തം മകനായി എടുത്തു വളർത്തിയത്. നിളയിൽ കുളിക്കാൻ അന്തർജനത്തോടൊപ്പം പോയ ബാലൻ താലത്തിൽ മണൽ കൂട്ടിവെച്ച് പ്രതിഷ്ഠയുണ്ടാക്കിയെന്നും താലം വലിച്ചെടുക്കാൻ കഴിയാതെ അവിടെ വച്ചു പോന്നെന്നും നിള ആ വരണ്ടുറ്റിക്കടവിൽ വെച്ച് ഗതിമാറിയൊഴുകിയെന്നും കഥ. താലത്തിൽ ആറ്റുമണൽ കൂട്ടിവെച്ച് കുട്ടിയുണ്ടാക്കിയ പ്രതിഷ്ഠയാണ് തൃത്താലത്തേവർ. താലത്തിലെ പ്രതിഷ്ഠ സർവാർത്ഥത്തിലും ഏറ്റുവാങ്ങിയ ആ മണ്ണ് തൃത്താല എന്ന പേരിലും അറിയപ്പെട്ടു. 36 വയസ്സിനിടയ്ക്ക് 99 യാഗങ്ങൾ. സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയന്ന ദേവേന്ദ്രൻ പുണ്ണിയാൽപൊന്തയിലെ ആലിൻകുമ്പത്ത് ഉപനിച്ചുണ്ണിയായി വന്ന് അഗ്നിഹോത്രിയുടെ 100 യാഗം മുടക്കിക്കളഞ്ഞുവന്നതും കഥ. വേമഞ്ചേരി മനയിലായിരുന്നു വരരുചിയുടെ ചാത്തമൂട്ടാൻ പന്തിരുകുലം ഒത്തുകൂടിയിരുന്നത്. പടിഞ്ഞാറ്റിയിൽ ശാന്തസ്വരൂപയായ ഭഗവതി, നടുമുറ്റത്ത് ദുർഗ, ഭദ്രകാളി, കൃഷ്ണകാളി, ഇവരുടെ അടുത്തേക്കാണ് ചത്ത പശുവിന്റെ അകിട് അറുത്തെടുത്തുകൊണ്ട് പാക്കനാർ വന്നതെന്ന് മറ്റൊരു കഥ. എല്ലാ കഥകൾക്കും ലളിതവും താത്വികവുമായ അർത്ഥതലങ്ങൾ. ഭാരതപ്പുഴയിലെ കോഴിപ്പരലുകൊണ്ടാണ് കാവേരിക്ക് അഗ്നിഹോത്രി അണകെട്ടിയതെന്ന് പറഞ്ഞുവല്ലോ. തൃത്താലയ്ക്ക് ഭാരതപ്പുഴ കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമാണ് കോഴിപ്പരൽ. ഭാരതപ്പുഴയുടെ ഏറ്റവും ആഴമുള്ള സ്ഥലമായിരുന്നു കണ്ണനൂർ കയം. അങ്ങനെ പേരുവരാനുള്ള കാരണം കണ്ണനൂർ ഭഗവതി ആറാട്ടിനിറങ്ങുന്നത് കൊണ്ടാണ്. അവിടെയായിരുന്നു കോഴിപ്പരലുണ്ടായിരുന്നത്. അസാധാരണമായി ഒട്ടിച്ചേരുന്ന ഒരു ധാതുവസ്തുവാണ് കോഴിപ്പരൽ. ഈ കോഴിപ്പരൽ വെച്ചായിരിക്കുമോ താലത്തിൽ ആറ്റുമണൽ കൂട്ടി തൃത്താലത്തേവർക്ക് അഗ്നിഹോത്രി അഷ്ടബന്ധമൊരുക്കിയത്? അതുകൊണ്ടായിരിക്കുമോ താലം വലിച്ചെടുക്കാൻ കഴിയാതെ ഒട്ടിപ്പോയത്? വിവാനെറ്റ് എന്ന ധാതു അടങ്ങിയ കോഴിപ്പരലുകളുടെ ശാസ്ത്രനാമം അയൺ ഫോസ്ഫേറ്റ് ഹൈഡ്രേറ്റ് എന്നാണ്. പക്ഷേ കോഴിപ്പരലെല്ലാം മണൽ കയറ്റിപ്പോയതിനോടൊപ്പം നാടുകടന്നുപോയി, കണ്ണനൂർ കയവും പറ്റി. സമൃദ്ധികളെല്ലാം അനധികൃത വ്യവസായത്തിലും ആർത്തിയിലും സ്വാർത്ഥതയിലും പെട്ട് പറ്റിവരലും. ഓർമ്മകൾ മാത്രം ബാക്കിയാവും. പക്ഷേ ആ ഓർമ്മകളിൽ പോലും നിലാസാധകം പെരുമ്പറമുഴക്കും. അതാണ് പ്രകൃതി, മരിക്കാത്ത പ്രകൃതി.
2: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: തങ്ങളുടെ ആവശ്യകതകളും പരാധീനതകളും വ്യക്തമാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ആറും അറുപതും ഒരുപോലെയാണെന്നൊരു ചൊല്ലുണ്ടല്ലോ, പഴഞ്ചൊല്ലിൽ പരമാർത്ഥമുണ്ട്. ഓർമ്മശക്തി ക്ഷയിച്ചാൽ മനോവ്യാപാരങ്ങൾ വിശദമാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. അതുകൊണ്ട് തന്നെ വളരെ ക്ഷമയോടെ അവരുടെ അവശ്യതകളും രോഗങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. ചെറിയ ശാരീരിക അസുഖങ്ങൾ പോലും വൃദ്ധജനങ്ങളെ വളരെയധികം അലോസരപ്പെടുത്തുന്നു. രോഗപ്രതിരോധ ശക്തി ക്ഷയിക്കുന്നതിനാൽ നിസാര രോഗങ്ങൾ പോലും അതീവ ഗുരുതരമായി പരിണമിച്ചു എന്നും വരാം. ഭക്ഷണത്തെ ഔഷധമായി കരുതേണ്ട ഏറ്റവും പ്രധാന സമയമാണ് വാർദ്ധക്യം. പ്രായമാകുന്നതോടെ ദഹനശേഷിയും ഉപാപചയശേഷിയും കുറയുന്നു. അതിനാൽ എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് വൃദ്ധർക്ക് ഉചിതം. പോഷകസമൃദ്ധമായ സസ്യാഹാരമാണ് നല്ലത്. ഇറച്ചി, മുട്ട, മീൻ എന്നിവയൊക്കെ ഇടയ്ക്ക് ആവശ്യമാണ്. ഹിതമായ ആഹാരം മിതമായ അളവിൽ കഴിക്കണം. പല തവണകളായി ആഹാരം കഴിക്കുന്നതാണ് നല്ലത്. രോഗചികിത്സയ്ക്കൊപ്പം തന്നെ വൃദ്ധരുടെ പൊതുവായ ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരേ കിടപ്പിൽ തന്നെ ദീർഘകാലം കഴിയുന്നവർക്ക് നഴ്സിംഗ് ശുശ്രൂഷയാണ് പരമപ്രധാനം. ദേഹം ശുചിയാക്കി സൂക്ഷിക്കുക, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കുക, ഭക്ഷണത്തിന്റെ കാര്യത്തിലും വിസർജനത്തിന്റെ കാര്യത്തിലും മരുന്നുകളുടെ കാര്യത്തിലും ശ്രദ്ധിക്കുക, ചെറിയ ചെറിയ വ്യായാമ മുറകൾ ചെയ്യാൻ സഹായിക്കുക തുടങ്ങി എല്ലാ കാര്യത്തിലും പ്രത്യേക പരിശീലനം നേടിയ നഴ്സുമാർക്ക് വൃദ്ധജനങ്ങളെ അതിവേഗം സാധാരണ നിലയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിയും. അർബുദം, ജീർണതാ രോഗങ്ങൾ ഇവയ്ക്കെല്ലാം സാന്ത്വന ചികിത്സയാണ് നല്ലത്. രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് രോഗം വരാതെ നോക്കുക എന്നതാണ്. 3 മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ നിർബന്ധമായും വിദഗ്ധ ശാരീരിക പരിശോധനകളും ലാബ് ടെസ്റ്റുകളും നടത്തിയിരിക്കണം. രക്താതിമർദ്ദം, പ്രമേഹം, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവ വൃദ്ധരുടെ ആരോഗ്യനിലയെ പെട്ടെന്ന് വഷളാക്കും. അതുകൊണ്ടുതന്നെ ഇടയ്ക്കിടയ്ക്ക് വിശദമായ ശരീരപരിശോധന ആവശ്യമാണ്. രക്തപരിശോധന, മൂത്രപരിശോധന, മലപരിശോധന എന്നിവയാണ് പ്രധാനമായും വേണ്ടത്. ഹൃദയത്തിന്റെ പ്രവർത്തനം ഇടയ്ക്ക് പരിശോധിക്കേണ്ടതുണ്ട്. സ്വയം ശ്രദ്ധിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന പക്ഷം വാർദ്ധക്യം ഒരിക്കലും പരിതാപകരമാവുകയില്ല. ശാന്തവും സമാധാനപരവുമായി അത് ആസ്വദനീയപരവുമായി തീരുക തന്നെ ചെയ്യും.
1: വയോജന പരിപാടി അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: മനസ്സോട് ചേർക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ക്ലിയോപാട്ര എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി. സുദർശനൻ.
1: വീണക്കമ്പിയിൽ വിരലൊടിച്ചുകൊണ്ട് റാണി പാടുന്നു.

പാട്ടു തീർന്നു. റാണി ഓടിച്ചെന്ന് ഹാർമാച്ചസിനെ ആലിംഗനം ചെയ്തു. തന്റെ കരവല്ലികൾ കൊണ്ട് റാണി ഹാർമാച്ചസിനെ വരിഞ്ഞു മുറുക്കുന്നു. ആ കണ്ണുകളിൽ കാമദാഹം, ചുണ്ടുകളിൽ ചുംബനദാഹം. രണ്ടുപേരും ആ തൽപ്പത്തിൽ വീണു കഴിഞ്ഞു. മഹാറാണിയുടെ സുഗന്ധപൂരിതമായ കബരീഫരം ഹാർമാച്ചസിന്റെ പെരുമാറിൽ ചിതറിക്കിടക്കുന്നു.

0: ആ സൗന്ദര്യ സാമ്രാജ്യത്തിൽ ഹാർമാച്ചസ് ലയിച്ചു ചേരുന്നു. നിർവൃതിയുടെ കൈകളിൽ വഴുതി വീണ ഹാർമാച്ചസിനെ മഹാറാണി വീഞ്ഞു കുടിപ്പിക്കുന്നു.
1: ഹാർമാച്ചസ്, ഇതാ ഈ വീഞ്ഞു നുകരൂ.
0: നിമിഷങ്ങൾ കഴിഞ്ഞില്ല, ഹാർമാച്ചസിന്റെ കഠാര മഹാറാണി കൈക്കലാക്കി. ആ കഠാരയുടെ കൂർത്ത മുന മഹാറാണി ഹാർമാച്ചസിന്റെ നെഞ്ചിൽ ചേർത്ത് വെച്ചു.
2: ഹാർമാച്ചസ്, ഞാൻ ജയിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ തോൽപ്പിച്ചിരിക്കുന്നു.
0: ഹാർമാച്ചസ് ചാടി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ സാധിക്കുന്നില്ല.
2: ഹാർമാച്ചസ്, ഇല്ല, നിങ്ങൾ കെഴുതേൽക്കാൻ സാധ്യമല്ല, കാരണം നിങ്ങൾ ഇപ്പോൾ കുടിച്ച വീഞ്ഞിൽ മയക്കുമരുന്നുണ്ട്. ഞാൻ നിങ്ങളെ കീഴടക്കിയിരിക്കുന്നു.
0: എന്നെ വധിക്കാൻ വന്ന രാജകീയ ഘാതക, ഇപ്പോൾ നിങ്ങളുടെ ഈ കഠാര നിങ്ങളുടെ മാറിൽ കുത്തിയിറക്കാൻ എനിക്ക് എന്താ പ്രയാസം, പറയൂ.
2: പക്ഷെ ഞാൻ നിങ്ങളെ കൊല്ലുന്നില്ല. ഇത്രയും സുന്ദരനായ ഒരു പുരുഷനെ കൊല്ലാൻ എനിക്കാവില്ല. ഞാൻ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു.
0: ഹാർമാച്ചസ്,
2: നിങ്ങളെ എനിക്ക് വേണം.
0: ഉറങ്ങിക്കോളൂ,
2: പേടിക്കണ്ട,
0: സമാധാനമായി ഉറങ്ങിക്കോളൂ. റാണിയ കഠാര വലിച്ചെറിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ബോധം തെളിഞ്ഞപ്പോ സ്വന്തം മുറിയിൽ കിടക്കുന്നു ഹാർമാച്ചസ്. ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ മുറി പുറത്തു നിന്ന് പൂട്ടിയിരിക്കുന്നു. താക്കോൽ പഴുതിലൂടെ നോക്കിയപ്പോൾ മുറിക്ക് പുറത്ത് ആയുധധാരികളായ കാവൽക്കാർ. ദാ മുറിയുടെ മൂലയ്ക്കൊരു വലിയ പാണ്ടക്കെട്ട്. അഴിച്ചു നോക്കിയപ്പോ ചോര പുരണ്ട ഒരു മൃതശരീരം. തന്നെ സഹായിച്ച കോട്ടകാവൽക്കാരൻ പാലസിന്റെ മൃതശരീരം.
2: തന്റെ കഠാര പാലസിന്റെ നെഞ്ചിൽ കുത്തിയിറക്കിയിരിക്കുന്നു.
0: എല്ലാ രഹസ്യങ്ങളും റാണി അറിഞ്ഞിരിക്കുന്നു. പുറത്തു പാദപതന ശബ്ദം. ആരോ വാതിൽ തുറക്കുന്നു.
2: അതാ നിൽക്കുന്നു മഹാറാണി.
1: ഹാർമാച്ചസ്, എന്താണിത്?
2: ഓ, വഞ്ചകനായ കാവൽക്കാരൻ പാലസ്. ആരവിടെ? ഈ പാണ്ഡം എടുത്തു കൊണ്ടുപോകൂ.
0: റാണിയ കഠാര വലിച്ചോരി.
1: ഹാർമാച്ചസ്, ഈ കഴിഞ്ഞ രാത്രി നിങ്ങൾ എന്നെ വധിക്കാൻ വരികയാണെന്ന് എനിക്കറിയാമായിരുന്നു. നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് മുൻകൂട്ടി ചങ്ങലയിൽ തളയ്ക്കാമായിരുന്നു. പക്ഷേ ഹാർമാച്ചസ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചുപോയി.
2: ഹാർമാച്ചസ്, ഇതാ നിങ്ങളുടെ കഠാര, കൊന്നുകൊള്ളൂ. ഈ നിമിഷം നിങ്ങൾ എന്നെ കൊന്നുകൊള്ളൂ.
1: നിങ്ങളുടെ കൈകൊണ്ട് സന്തോഷത്തോടെ ഞാൻ മരിച്ചു കൊള്ളാം.
0: റാണി തന്റെ മേലങ്കി വലിച്ചു മാറ്റി മാറിടം തുറന്നു കാട്ടി.
1: ഹാർമാച്ചസ്, എന്താ മടിച്ചു നിൽക്കുന്നത്? കൊല്ലുന്നില്ലേ? എന്താ നിങ്ങൾക്ക് ധൈര്യമില്ലേ? ഈജിപ്തിന്റെ യഥാർത്ഥ കിരീടാവകാശിക്ക് ഒരു പെണ്ണിനെ കൊല്ലാൻ ധൈര്യമില്ലേ?
0: ആ തൽപ്പത്തിൽ വീണ് തേങ്ങിക്കരയുന്നു ഹാർമാച്ചസ്.
1: അല്ല, നിങ്ങൾ കരയുന്നോ?
2: നോക്കൂ ഹാർമാച്ചസ്, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല.
1: എനിക്കങ്ങയോട് പ്രതികാരവുമില്ല. നമുക്കൊരുമിച്ച് രാജ്യം ഭരിക്കാം.
3: ഇല്ല മഹാറാണി, എന്നെ വിശ്വസിച്ചവരെയൊക്കെ വഞ്ചിച്ചിട്ട് ഈ സിംഹാസനം എനിക്ക് വേണ്ട.
1: ഹാർമാച്ചസ്, അവരെ ആരെയും ഞാൻ ശല്യം ചെയ്യില്ല. അങ്ങയുടെ അച്ഛനെയും അമ്മാവനെയും ആരെയും ഞാൻ ശിക്ഷിക്കില്ല. എന്റെ ദൗർബല്യം കൊണ്ടല്ല, അങ്ങയ്ക്ക് വേണ്ടി, അങ്ങയ്ക്ക് വേണ്ടി മാത്രം. പക്ഷേ അങ്ങ് എനിക്കൊരു സമ്മാനം തരണം, വളരെ വിലപ്പെട്ട ഒരു സമ്മാനം, എന്നെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടൊരു ചുംബനം.
3: ഇല്ല, ഇല്ല, സാധ്യമല്ല.
1: എന്ത്, അങ്ങക്കെന്നെ ഇനിയും വിശ്വാസമായില്ലേ? എങ്കിൽ വേണ്ട. അങ്ങയെ വിശ്വസിച്ച ആയിരക്കണക്കിന് ആളുകളുടെ ജീവനേക്കാൾ വലുതാണോ ഒരു ചുംബനം?
0: ഹാർമാച്ചസ് റാണിയെ ചുംബിക്കുന്നു. സന്തോഷവതിയായി വിജയഭാവത്തിൽ റാണി മടങ്ങിപ്പോയി. വീണ്ടും വാതിലടച്ചു. പട്ടാളക്കാർ കാവൽ നിൽക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. സ്വന്തം മുറിയിൽ ഇപ്പോഴും ബന്ധിതനാണ് ഹാർമാച്ചസ്.
1: ഇടയ്ക്കിടയ്ക്ക് മഹാറാണി വരും. ഒരു ദിവസം റാണി വന്നപ്പോ ഹാർമാച്ചസ് ചോദിച്ചു,
3: മഹാറാണി എന്നെ എന്തിനിങ്ങനെ തടവിലിട്ടിരിക്കുന്നു?
1: ഒന്നുകിൽ ആ കാവൽക്കാരൻ പാലസിനെ കൊന്ന പോലെ എന്നെയും കൊല്ലൂ, അല്ലെങ്കിൽ എന്നെ സ്വതന്ത്രനാക്കൂ.
2: ഹാർമാച്ചസ്, ഇപ്പോൾ നിങ്ങൾ പുറത്തു പോകുന്നത് അപകടമാണ്. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് തൽക്കാലം ഞാൻ ഈ തടവിലിട്ടിരിക്കുന്നത്. നിങ്ങൾ സുരക്ഷിതനായി ജീവിച്ചിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്.
0: എന്തു ചെയ്യാം? സ്വർണക്കൂട്ടിൽ ബന്ധിതനായ ഒരു പഞ്ചവർണക്കിളിയുടെ അവസ്ഥയിലാണ് ഹാർമാച്ചസ്.

0: ദിവസങ്ങൾ പലതു കഴിഞ്ഞു. ഒരു ദിവസം കാർമികൻ വന്നു.
1: രാജകുമാര, അങ്ങയെ മോചിപ്പിക്കാൻ മഹാറാണി ഉത്തരവായിരിക്കുന്നു. അന്തപുരത്തിലെ പട്ടണത്തയിൽ റാണി അങ്ങയെ കാത്തിരിക്കുന്നു. ഇനിയുള്ള കാലം മഹാറാണിയുടെ പാദം തലോടി അങ്ങക്ക് ഈ കൊട്ടാരത്തിൽ സുഖമായിട്ട്
2: കഴിയാം.
1: തീർന്നില്ല, ഒരു സന്തോഷവാർത്ത കൂടിയുണ്ട്. നമ്മുടെ വിമോചന പ്രസ്ഥാനത്തിന്റെ മുഴുവൻ നേതാക്കളെയും നാട് കടത്തിയിരിക്കുന്നു. ഈജിപ്തിന്റെ സിംഹാസനത്തിൽ അങ്ങിരിക്കുന്നത് കാണാൻ കൊതിച്ചു നടന്ന 10,000 ദേശസ്നേഹികളെ അടിച്ചമർത്തി ആ വിമോചന പ്രസ്ഥാനത്തെ മഹാറാണി തകർത്തിരിക്കുന്നു. കാർമിയൻ, ഇത് സത്യമാണോ? ഇത് സത്യമാണോ?
0: ഒരു കൊടുങ്കാറ്റ് പോലെ ഹാർമാച്ചുസ് റാണിയുടെ മുമ്പിലെത്തി. മഹാറാണി, എന്റെ ആൾക്കാരെ ആരെയും ശല്യപ്പെടുത്തില്ലെന്ന് വാക്ക് പറഞ്ഞതല്ലേ? ഇല്ലേ, ഞാനിത് പൊറുക്കില്ല.
1: ഹാർമാച്ചുസ്, പേടിക്കണ്ട, അങ്ങയുടെ അച്ഛനും അമ്മാവനും സുരക്ഷിതരാണ്. പിന്നെ ചില കലാപകാരികളെ പിടിച്ച് നാട് കടത്തി. സാരമില്ല, അവരെയൊക്കെ നമുക്ക് തിരിച്ചു വിളിക്കാം. ഹാർമാച്ചുസ്, നിങ്ങളുടെ ലക്ഷ്യമാണ് എന്റെയും ലക്ഷ്യം, ഈജിപ്തിന്റെ മോചനം. ഹാർമാച്ചുസ്, നിങ്ങൾ അറിഞ്ഞോ, റോമൻ ത്രികൂട ഭരണ സമിതിയിലെ മാർക്കാന്റണി നമ്മളെ ആക്രമിക്കാൻ വരുന്നു പോലും. ഇല്ലെങ്കിൽ സമ്മാനങ്ങളുമായി ഞാൻ അയാളെ അങ്ങോട്ട് ചെന്ന് കാണണം അത്രേ.
3: മഹാറാണി എന്തു പറഞ്ഞു?
1: ഇല്ല ഹാർമാച്ചുസ്, മാർക്കാന്റണിക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല. ഹാർമാച്ചുസ്, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം, നമ്മുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കണം. പക്ഷെ ചില്ലി കാശ് എന്റെ കയ്യിലില്ല, ഖജനാവ് കാലിയാണ്, കാൽ കാശിന് മാർഗം ഞാൻ കാണുന്നില്ല. ഹാർമാച്ചുസ്, അങ്ങക്ക് എന്നെ സഹായിക്കാൻ കഴിയും.
3: ഞാൻ എങ്ങനെ സഹായിക്കും?
1: അങ്ങ് ഈജിപ്തിന്റെ പരമ്പരാവകാശിയായ പുരോഹിതൻ കൂടിയല്ലേ. നമ്മുടെ പിരമിഡുകൾക്കുള്ളിൽ അളവറ്റ നിധിയുണ്ടല്ലോ, അവ കണ്ടുപിടിക്കാനുള്ള രഹസ്യം അങ്ങക്ക് മാത്രമേ അറിയൂ. അങ്ങ് വിചാരിച്ചാൽ ഈ ആപത്തിൽ നിന്നും എന്നെയും ഈ നാടിനെയും രക്ഷിക്കാം.
3: മഹാറാണി ഈജിപ്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമെങ്കിൽ ആ നിധി ഞാൻ കാട്ടിത്തരാം.
1: ഹാർമാച്ചുസ്, ഈജിപ്തിലെ എല്ലാ ദേവതമാരെയും സാക്ഷി നിർത്തി ഞാനിതാ സത്യം ചെയ്യുന്നു, അങ്ങ് ആ നിധി കാട്ടിത്തരികയാണെങ്കിൽ മാർക്കാന്റണിയെ ധിക്കരിച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ അങ്ങയെ ഭർത്താവായി സ്വീകരിക്കും. സത്യം, സത്യം.
0: അലക്സാണ്ട്രിയയുടെ തീരത്ത് നിന്നും നൈൽ നദിയുടെ മാറിലൂടെ ഒരു കപ്പലതാ പോകുന്നു. 4 കഴിഞ്ഞപ്പോൾ ആ കൊച്ചു കപ്പൽ പിരമിഡുകളുടെ നാട്ടിലെത്തി. ദാ നിരനിരയായി പിരമിഡുകൾ ഉയർന്നു നിൽക്കുന്നു.
4: പ്രതിഭൂമിയിൽ നിരനിരയായി സ്മൃതി മണ്ഡപങ്ങൾ.

0: ചിലവരെത്തി കവർന്നു അമൂല്യമാം നിധി പേടകം. പ്രതിഭൂമിയിൽ നിരനിരയായി സ്മൃതി മണ്ഡപങ്ങൾ കാണാം.
1: ലോകത്തിൽ വെച്ച് ഏറ്റവും വില കൂടിയ മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും സ്വർണ നാണയങ്ങളും മരതകക്കല്ലുകളും എല്ലാം വാരിയെടുത്ത് രണ്ടുപേരും പിരമിഡിന് പുറത്തു കടന്നു. രണ്ടുപേരും കപ്പലിലെത്തി. നൈൽ നദിയുടെ മാറിലൂടെ ആ യാനപാത്രം അലക്സാണ്ട്രിയയിലേക്ക് തിരിച്ചു പോകുന്നു. കപ്പലിന്റെ മുഖത്തൊട്ടിൽ രണ്ടുപേർ മാത്രം, ക്ലിയോപാട്രയും ഹാർമച്ചുസും. കാമകേളിയുടെ ആനന്ദ ദിനങ്ങൾ, പരസ്പര പ്രണയാശ്ലേഷത്തിൽ രണ്ടുപേരും പരിസരം പോലും മറന്നിരിക്കുന്നു. നൈൽ നദിയുടെ തീരങ്ങൾക്ക് അന്ന് തിരകളോട് വല്ലാത്ത സ്നേഹം.

0: ആ മധ്യവിധു യാത്ര കഴിഞ്ഞു. രണ്ടുപേരും അലക്സാണ്ട്രിയയിലെത്തി.
1: ഹർമാച്ചസ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അങ്ങയുടെ കാമുകിയും അങ്ങന്റെ കാമുകനുമായിരുന്നു.
0: ഇപ്പോഴിതാ നമ്മൾ അലക്സാണ്ട്രിയയിലെത്തി. ഇവിടെ ഞാൻ മഹാറാണിയാണ്, ഈജിപ്തിന്റെ മഹാറാണി.
2: മഹാറാണി, നമ്മുടെ വിവാഹം?
1: വിവാഹമോ ഹർമാച്ചസ്? നമ്മളിപ്പോ ശരിക്കും വിവാഹിതരല്ലേ?
2: അതെ, പക്ഷേ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല.
1: ആ റോമാക്കാരൻ മാർക്കാന്റണിയുടെ ഒരു സന്ദേശവാഹകൻ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. നാളെ രാജ്യസഭയിൽ വെച്ച് ഞാൻ അയാൾക്ക് ചുട്ട മറുപടി കൊടുത്ത് പറഞ്ഞയക്കും. അതിനുശേഷം നമ്മുടെ വിവാഹം. എന്താ തൃപ്തിയായില്ലേ?
0: റാണി കൊട്ടാരത്തിലേക്ക് പോയി. പിറ്റേ ദിവസം രാജ്യസഭയിൽ എല്ലാവരും ഹാജരായി. റോമാ സാമ്രാജ്യത്തിന്റെ ദൂതൻ പരിവാരങ്ങളുമായി എത്തി. മഹാറാണി എഴുന്നേറ്റു.
1: റോമൻ ഭരണാധിപനായ മാർക്കാന്റണിയുടെ വെല്ലുവിളി ഈജിപ്തിലെ റാണി ഭയക്കുന്നില്ല. പക്ഷേ നാം യുദ്ധം ആഗ്രഹിക്കുന്നില്ല. രാജകീയ സൗഹൃദത്തിനായി റാണി ക്ലിയോപാട്ര മാർക്കാന്റണിയെ അങ്ങോട്ട് വന്ന് കാണുന്നതാണ്.
0: ഹർമാച്ചസ് ചാടി
1: എഴുന്നേറ്റു.
0: തീപാറുന്ന കണ്ണുകളുമായി മഹാറാണി ഹർമാച്ചസിനെ ഒന്ന് നോക്കി.
1: ആരാണ് നിങ്ങൾ? നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം? ലോക ഭരണാധികാരികൾ സംസാരിക്കുന്ന ഈ രാജ്യസഭയിൽ കൊട്ടാരം ജോൽസിന് എന്ത് കാര്യം?
3: മഹാറാണി, ഈജിപ്തിലെ ദേവതമാർ സാക്ഷി നിർത്തി നിങ്ങൾ സത്യം ചെയ്തില്ലേ? മാർക്കാന്റണിയെ വെല്ലുവിളിച്ചിട്ട് എന്നെ ഭർത്താവായി സ്വീകരിക്കുമെന്ന് വാക്ക് പറഞ്ഞതല്ലേ? എവിടെയാ പ്രതിജ്ഞ?
4: ഹേ പതിതനായ ഹർമാച്ചസ്, സ്വന്തം രാജ്യത്തോടും ജനങ്ങളോടും സ്വന്തം സുഹൃത്തുക്കളോടും ചെയ്ത പ്രതിജ്ഞ ഒരു പെണ്ണിന്റെ അസ്ഥിരമായ പ്രണയത്തിനു വേണ്ടി ത്യജിച്ച നിങ്ങളാണോ എന്റെ പ്രതിജ്ഞാലംഘനത്തെ കുറിച്ച് വിളിച്ചു കൂവുന്നത്?
1: ഒരു പുരുഷന്റെയും അടിമയായിരിക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ പ്രേമിക്കും, ഇനിയും പ്രേമിക്കും, പക്ഷെ ഞാൻ വിവാഹം കഴിക്കില്ല.
3: ഈജിപ്തിലെ എല്ലാ ദേവതമാരുടെയും ശാപം നിന്റെ മേൽ പതിക്കട്ടെ.
1: ആരവിടെ ഈ രാജ്യദ്രോഹിയെ പിടിച്ചു കെട്ടു?
0: ഉരുപ്പിടിച്ച വാളുമായി രാജകിങ്കരന്മാർ പാഞ്ഞു വരുന്നു. അതിലൊരു തന്നെ വാൾ ഹർമാച്ചസ് തട്ടിയെടുത്തു, പക്ഷേ കാൽ തെറ്റി നിലത്ത് വീണു.
1: ഒരു ഭടൻ ഓടി വന്നു വീണ് കിടക്കുന്ന ഹർമാച്ചസിന്റെ തലയ്ക്ക് ആഞ്ഞു വെട്ടി.
0: ഹർമാച്ചസ് തളർന്നുപോയി. ഊരിപ്പിടിച്ച വാളുമായി ചുറ്റും നിൽക്കുന്നു ഭടന്മാർ.
1: അരുത്, അയാളെ കൊല്ലരുത്, കൊണ്ടുപോയി ചികിത്സിക്കാൻ ഏർപ്പാട് ചെയ്യൂ.
0: കൊട്ടാരം വൈദ്യം വന്നു, ഹർമാച്ചസിനെ ചികിത്സിക്കുന്നു. പക്ഷേ തലയൊന്ന് അനക്കാൻ പോലും കഴിയുന്നില്ല. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. പൂന്തോട്ടത്തിന്റെ ചാരത്തുള്ള സ്വന്തം മുറിയിൽ ഹർമാച്ചസ് ഏകനാണ്. ആരും അയാളെ തിരിഞ്ഞു നോക്കുന്നില്ല. മധുര പ്രതീക്ഷകൾ നൽകിയ മഹാറാണി പോലും അയാളെ തിരിഞ്ഞു നോക്കുന്നില്ല.

ദിവസങ്ങൾ വീണ്ടും പലതു കഴിഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ ഹാർമാച്ചുസ് തന്റെ കിടക്കയിൽ മയങ്ങിക്കിടക്കുന്നു. വാതിൽ തുറന്നാരോ കടന്നു വരുന്നു. മഹാറാണി.

0: മഹാറാണിയുടെ സുഗന്ധപൂരിതമായ വസ്ത്രാഞ്ജലം ഹാർമാച്ചസിന് തഴുകുന്നു.
1: പ്രിയപ്പെട്ട ഹാർമാച്ചസ്,
0: അങ്ങെന്നെ പ്രേമിച്ചു, എന്നെ ആരാധിച്ചു, എന്നെ വിശ്വസിച്ചു, പക്ഷെ ഞാൻ അങ്ങയെ വിട്ടിയാക്കി. ഹാർമാച്ചസ്, ഭൂമിയിൽ വെച്ച് ഇനി ഒരിക്കലും നിങ്ങളെ കണ്ടെന്ന് വരില്ല. ഇതാ നിങ്ങൾക്കുള്ള എന്റെ അവസാനത്തെ ചുംബനം. റാണി ഹാർമാച്ചസിന്റെ നെറ്റിത്തടത്തിൽ ചുംബിക്കുന്നു.

0: മഹാറാണി പോയി. പിറ്റേ ദിവസം കാർമിയൻ മുറിയിൽ വന്നു.
1: ഹർമാച്ചസ് രാജകുമാര, അറിഞ്ഞോ? റോമിലേക്കുള്ള കപ്പൽ തയ്യാറായിരിക്കുന്നു.
0: മഹാറാണി മാർക്കാന്റണിയെ കാണാൻ ടാർസസ് തീരത്തേക്ക് നാളെ പുറപ്പെടുന്നു. സ്വർണച്ചങ്ങലയിൽ ബന്ധിച്ച് അങ്ങയെ കൂടി കപ്പലിൽ കൊണ്ടുപോകുന്നുണ്ട്. പണ്ട് മഹാറാണി അങ്ങയോട് പറഞ്ഞ പ്രേമവചസ്സുകൾ ഇനി ആന്റണിയോട് പറയുന്നത് അങ്ങയ്ക്ക് കാതുകുളിർക്ക കേൾക്കാം.
2: കാർമിയൻ, നിർത്തൂ, പോകൂ എന്റെ മുമ്പിൽ നിന്ന്.
0: പിറ്റേ ദിവസം റോമിലേക്കുള്ള കപ്പൽ പുറപ്പെട്ടു. കപ്പലിന്റെ അമരം സ്വർണം പൊതിഞ്ഞിരിക്കുന്നു. പങ്കായങ്ങൾ വെള്ളികൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ട്രയറിലെ ഏറ്റവും വില കൂടിയ പട്ടുകൊണ്ടാണ് കപ്പൽ പായ കെട്ടിയിരിക്കുന്നത്. കപ്പലിന്റെ മുഖത്തട്ടിൽ മധ്യഭാഗത്ത് ഒരു സുന്ദര പര്യങ്കത്തിൽ വീനസ് ദേവതയെ പോലെ ശയിക്കുന്നു റാണി ക്ലിയോപാട്ര. ചുറ്റും വീണ വായിച്ചുകൊണ്ട് മഞ്ജുളാങ്കിമാർ, ഒരു ഭാഗത്ത് ഊരിപ്പിടിച്ച വാളുമായി അംഗരക്ഷകന്മാർ, അവർക്ക് പിന്നിൽ സ്വർണ ചങ്ങലയിൽ ബന്ധിതനായ ഹാർമാച്ചുസ്. കപ്പൽ റോമിലെ മനോഹരമായ ടാർസസ് തീരത്തണഞ്ഞു.

0: റാണി ക്ലിയോപാട്രയെ സ്വീകരിക്കാൻ മാർക്കാന്റണിക്ക് അപ്പല്ലെത്തിയിരിക്കുന്നു.
1: ശ്രേഷ്ഠനായ ആന്റണി, അവിടുന്ന് എന്നെ വിളിച്ചു. ഞാനിതാ അങ്ങേ കാണാൻ വന്നിരിക്കുന്നു. ഇന്നു മുതൽ ഞാൻ അവിടുത്തെ സാമന്ത രാജ്ഞി മാത്രം.
0: ആന്റണി അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. താൻ പ്രതീക്ഷിച്ചതൊരു സ്ത്രീയാണ്. പക്ഷേ ഇതാ സാഗരത്തിൽ നിന്നും ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ഒരു സൗന്ദര്യ ദേവത.

0: തടം.
1: വിശ്വമനോഹരിയായ റാണി, ഭവതിയോട് എനിക്ക് യാതൊരു പരിഭവങ്ങളുമില്ല. പ്രകൃതി ഒരിക്കലും ഇത്രയും സൗന്ദര്യം നൽകി മറ്റൊരു സ്ത്രീയെയും അനുഗ്രഹിച്ചിട്ടില്ല. ഞാൻ ഭവതിയെ പ്രേമിക്കുന്നു.

പ്രിയപ്പെട്ട ആന്റണി, അങ്ങയുടെ പ്രേമം അനശ്വരമായിരിക്കട്ടെ. ഇനി എന്നും ഞാൻ അങ്ങയുടേത് മാത്രമായിരിക്കും. നമ്മുടെ ബന്ധം അക്ഷയമായിരിക്കട്ടെ. മാർക്ക് ആന്റണി അപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്.

0: തന്റെ പൂർവകാല പ്രണയകഥകളൊക്കെ മഹാറാണി മറന്നിരിക്കുന്നു. വീണ്ടും കാമോത്സവത്തിന്റെ രാവുകൾ. ഒരു ദിവസം അർദ്ധരാത്രിയിൽ കാർമിയൻ ഹാർമാച്യൂസിന്റെ മുറിയിൽ വന്നു. രാജകുമാര, ഇന്നത്തെ രാത്രി അങ്ങയുടെ അവസാനത്തെ രാത്രിയാണ്. അങ്ങയെ കൊല്ലാൻ മഹാറാണി രഹസ്യമായി ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങ് എത്രയും വേഗം രക്ഷപ്പെടണം. റോമിലേക്ക് വന്ന ഒരു കപ്പൽ അത് രാവിലെ തിരിച്ചു പോകുന്നുണ്ട്. അതിൽ കയറി അങ്ങ് രക്ഷപ്പെടണം. അങ്ങക്ക് വേണ്ടി എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങ് രക്ഷപ്പെടൂ. പക്ഷേ പോകുന്നതിന് മുൻപ് അങ്ങ് എനിക്കൊരു സഹായം ചെയ്യണം. ദാ ഈ വാളുകൊണ്ട് അങ്ങ് എന്റെ കഴുത്ത് വെട്ടണം.
1: കാർമിയൻ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
0: രാജകുമാര, അങ്ങയെ വഞ്ചിച്ചത് ഞാനാണ്. എല്ലാം റാണിയെ മുൻകൂട്ടി അറിയിച്ചത് ഞാനാണ്.
1: കാർമിയൻ, നീ എന്തിനത് ചെയ്തു?
0: എന്റെ ആശ, എന്റെ ദുരാശ, എന്റെ അസൂയ, എന്റെ പ്രതികാരം. എന്റെ മുറപ്പുരുഷനായ അങ്ങയെ ഞാൻ എന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു, ആരാധിച്ചു. എന്റെ ജീവിതം പോലും അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. പ്രതീക്ഷയോടെ ഞാൻ സ്വപ്നങ്ങൾ നെയ്തു. പക്ഷേ അങ്ങ് എല്ലാ പ്രതിജ്ഞയും മറന്ന് റാണി ക്ലിയോപാട്രയുമായി കൂടുതൽ അടുത്തു. നിങ്ങളുടെ അവിശുദ്ധമായ ആ ബന്ധം എനിക്ക് സഹിച്ചില്ല. നിങ്ങളെ തമ്മിൽ അകറ്റാൻ, ഹാർമാച്യൂസ്, അങ്ങയോട് പ്രതികാരം ചെയ്യാൻ ഞാൻ എല്ലാം റാണിയോട് തുറന്നു പറഞ്ഞു. സ്വതന്ത്ര ഈജിപ്റ്റ് എന്ന ആശയത്തെ പോലും ഞാൻ എന്നേക്കുമായി തകർത്ത് കളഞ്ഞു. ഞാൻ മഞ്ചകയാണ്, എന്നെ കൊന്നുകളയൂ.
2: കാർമിയൻ, നിന്നെ കൊല്ലാൻ എനിക്ക് അവകാശമില്ല. ഞാനും തെറ്റു ചെയ്തവനാണ്. വിശ്വസിച്ച പ്രസ്ഥാനത്തോടും പതിനായിരക്കണക്കിന് ദേശസ്നേഹികളോടും ഈജിപ്തിലെ സകല ദേവതമാരോടും തെറ്റു ചെയ്തവനാണ് ഞാൻ. അതുകൊണ്ട് നിന്നെ കൊല്ലാനുള്ള അവകാശം എനിക്കില്ല. മാത്രമല്ല കാർമിയൻ, ഒരിക്കൽ കൂടി നിന്റെ സഹായം എനിക്ക് വേണം. എന്റെ പ്രതിജ്ഞ എനിക്ക് പാലിക്കണം. പറയൂ, നീ എന്നെ സഹായിക്കുമോ?
0: പ്രിയപ്പെട്ട രാജകുമാര, ഇല്ല, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ വഞ്ചിക്കില്ല. പൊയ്ക്കോളൂ, വേഗം പൊയ്ക്കോളൂ, പോയി രക്ഷപ്പെടൂ. ഹാർമാച്യൂസ് കാർമിയൻ പറഞ്ഞ കപ്പലിൽ കയറി രക്ഷപ്പെട്ടു. പക്ഷെ യാത്ര ആരംഭിച്ചു രണ്ടാം ദിവസം കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ തകർന്നു.
1: അയാളുടെ ബോധം മറയുന്നു. ഓർമ്മ വരുമ്പോൾ ഒരു മുക്കുവക്കുടലിൽ കിടക്കുന്നു ഹാർമാച്യൂസ്. ബോധം വീണപ്പോ മുക്കുവന്മാരൊക്കെ തുള്ളിച്ചാടുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ശരീരത്തിന്റെ ക്ഷീണമൊക്കെ മാറി. ഒരു ദിവസം അർദ്ധരാത്രിയിൽ കുറച്ച് സ്വർണ നാണയങ്ങൾ ആ കുടിലിൽ വെച്ചിട്ട് ഹാർമാച്യൂസ് ഇറങ്ങിപ്പോയി കളഞ്ഞു. വേഷം മാറി അലക്സാണ്ട്രിയയിലെത്തി. മഹാറാണി കൊട്ടാരത്തിലെത്തിയിരിക്കുന്നു. റാണിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി എല്ലാം വിട്ടറിഞ്ഞിട്ട് മാർക്ക് ആന്റണിയും കൂടെ വന്നിരിക്കുന്നു. രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നു. തൽക്കാലം ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. അബുത്തസ് ഭക്ഷണത്തിലേക്ക് പോകുന്ന ഒരു വഞ്ചികിൽ നടുപ്പടിയിലിരിക്കുന്നു ഹാർമാച്യൂസ്. ആരും അയാളെ തിരിച്ചറിഞ്ഞില്ല. വഞ്ചിക്കാർ പാട്ടുപാടിക്കൊണ്ട് തണ്ടു വലിക്കുന്നു. പക്ഷേ പാടുന്നതൊക്കെ മഹാറാണിയെക്കുറിച്ചുള്ള പാട്ടുകൾ.

0: വഞ്ചി അബുത്തസിലെത്തി, ഹർമച്ചുസ് ക്ഷേത്രത്തിലെത്തി. അവിടെ ഒറ്റയാളെയും കാണാനില്ല. ക്ഷേത്രഭിത്തികളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് ചുറ്റും കാട് പിടിച്ചു കിടക്കുന്നു.
1: വിശുദ്ധ ദേവതമാരെ സാക്ഷി നിർത്തി ഈജിപ്തിന്റെ മോചനത്തിന് വേണ്ടി ഞാൻ പ്രതിജ്ഞയെടുത്തത് ഇവിടെ വെച്ചാണ്. വിമോചന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ എന്നെ രാജാവായി വാഴിച്ചത് ഇവിടെ വെച്ചാണ്. ഞാൻ കാരണം പ്രസ്ഥാനം മാത്രമല്ല ക്ഷേത്രം പോലും തകർന്നിരിക്കുന്നു. എല്ലാം തകർത്തിട്ട് വീണ്ടും താൻ ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നു.
0: ഹർമച്ചുസ് മഹാപുരോഹിതന്റെ മുറിയുടെ വാതിലെത്തി. അതായിരിക്കുന്നു അച്ഛൻ. ചിത്രപ്പണികൾ ചെയ്ത കസേരയിൽ പുരോഹിത വസ്ത്രമണിഞ്ഞ് ശിലാതുല്യനായിരിക്കുന്നു അച്ഛൻ.
2: മുണ്ഡനം ചെയ്ത ശിരസും

0: പാദപതനം കേട്ട് അച്ഛൻ മുഖം തിരിച്ചു. ഇല്ല, തന്നെ മനസ്സിലായില്ല, കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു.
1: അച്ഛ, ഞാനാണ് ഹാർമച്ചുസ്.
2: ശപിക്കപ്പെട്ടവനെ, നീ വന്നോ? എല്ലാം നശിപ്പിച്ചിട്ട് നീ വന്നോ? പിരമിഡുകൾ പോലും കൊള്ളയടിച്ചവനെ, നീ എന്റെ മകനല്ല, നീ വഞ്ചകനാണ്. പാതാള ഗഹ്വരങ്ങൾ നിന്നെ വിഴുങ്ങും, സകല ദേവതമാരുടെയും ശാപം നിന്റെ മേൽ പതിക്കും. ഇതൊക്കെ കാണാൻ ഞാൻ മാത്രം ബാക്കി. എടാ എടാ, അടുത്തു അടാ, കൊടും പാവി രാജ്യദ്രോഹി.
0: കയ്യിലിരുന്ന വടികൊണ്ട് അച്ഛൻ ഹാർമാച്യുസിനെ തല്ലുന്നു. പക്ഷെ അച്ഛൻ നിലത്ത് വീണു.
1: ഇല്ല,
0: ആ ശോക പഞ്ചരം ജീവൻ വെടിഞ്ഞു. പുത്രദുഃഖത്താൽ തപിച്ചുകൊണ്ടിരുന്ന ആ പിതൃഗാത്രം നിശ്ചലമായി.
1: പരിമള തൈലങ്ങൾ പൂശി അച്ഛന്റെ മൃതശരീരം സംസ്കരിച്ചിട്ട് അകലെ ഒളിമ്പസ് പർവ്വതത്തിലേക്ക് കയറിപ്പോകുന്നു ഹാർമാച്യുസ്.
0: മറ്റാരും അറിയാതെ ഒളിമ്പസ് പർവ്വതത്തിൽ ഒരു ഗുഹയിൽ താമസിക്കുന്നു. കൂട്ടിന് മറ്റാരുമില്ല, താനും തന്റെ സ്വകാര്യ ദുഃഖങ്ങളും മാത്രം.

0: വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഇതാ ഒളിമ്പസ് പർവ്വതത്തിൽ ധ്യാന നിമഗ്നനായിരിക്കുന്ന ഒരു സന്യാസി. പക്ഷെ ആളുകൾ അദ്ദേഹത്തെ കണ്ടുപിടിച്ചു, അവർ ചുറ്റും കൂടി, അവർ അദ്ദേഹത്തിന് ഒരു പേരും കൊടുത്തു, ഒളിമ്പസ് ദേവൻ. രോഗശാന്തിക്ക് അദ്ദേഹം അവർക്ക് മരുന്ന് കൊടുത്തു, നക്ഷത്രഫലം കുറിച്ചു കൊടുത്തു. അതൊക്കെ സഫലമായപ്പോ ഒളിമ്പസ് ദേവന്റെ കീർത്തി നാടെങ്ങും പരന്നു. ഒരു ദിവസം റാണി ക്ലിയോപാട്രയുടെ സന്ദേശവും കൊണ്ട് ഒരു ദൂതൻ ഒളിമ്പസ് ദേവനെ കാണാനെത്തി. മാർക്കാന്റണിക്ക് സുഖമില്ല, വിഷാദ രോഗം. കാരണം ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ ആന്റണി പരാജയപ്പെട്ടു. റാണി ക്ലിയോപാട്രയുമായി കാമലീലകൾ ആടി നടന്ന് അവരുടെ പ്രേമത്തിന് വേണ്ടി ലോക സാമ്രാജ്യം നഷ്ടപ്പെടുത്തിയ മാർക്കാന്റണി ഇപ്പോൾ വിഷാദചിത്തനാണ്. ഒന്നിനും ഉത്സാഹമില്ല, മഹാറാണിയെ പോലും ശ്രദ്ധിക്കുന്നില്ല, ആരെയും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അകലെ ഒരു ദ്വീപിൽ ടിമോണിയം എന്നൊരു കുടിൽ കെട്ടി അവിടെ താമസിക്കുന്നു. ആന്റണിയെ ചികിത്സിച്ച് വീണ്ടും ഉല്ലാസവാനാക്കാൻ മഹാറാണി ദൂതനെ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഒളിമ്പസ് കൊട്ടാരത്തിലെത്തി. അല്ലയോ ഒളിമ്പസ്, താങ്കൾ വളരെ പ്രഗത്ഭനായ ഭിക്ഷക്കാരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ആന്റണിയുടെ അസുഖം ഭേദപ്പെടുത്തിയാൽ വളരെ വിലപ്പെട്ട സമ്മാനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും.
1: മഹാറാണി വിഷമിക്കണ്ട, എന്നെ സഹായിക്കാൻ വിശ്വസ്തയായ ഒരു പരിചാരികയെ കൂടി അയച്ചാലും.
0: കാർമിയൻ, ഒളിമ്പസിനോടൊപ്പം നീ തന്നെ പോകൂ. രണ്ടുപേരും ടിമോണിയത്തിലെത്തി. ഒരു തന്ത്രം പ്രയോഗിച്ചു. മഹാറാണി ആത്മഹത്യ ചെയ്തെന്ന് മാർക്കാന്റണിയോട് കള്ളം പറഞ്ഞു. ഇത് കേട്ട ആന്റണി ഒരു പരിചാരകന്റെ വാൾ വലിച്ചൂരി സ്വന്തം നെഞ്ചിൽ കുത്തിയിറക്കി. ആന്റണിയുടെ മരണം റാണി ക്ലിയോപാട്രയെ മാനസികമായി തകർത്തു.
2: എവിടെയാ ഭിക്ഷക്കുരൻ? വിളിക്കൂ അയാളെ, അയാളെ വിളിക്കൂ. ഹേ ഒളിമ്പസ്, എനിക്കൊരു പാത്രം വിഷം തയ്യാറാക്കി തരൂ. എന്റെ പ്രിയപ്പെട്ട ആന്റണിയുടെ സബിതത്തിലേക്ക് എനിക്കും പോകണം, വേഗമാകട്ടെ.
0: ഒളിമ്പസ് വിഷം തയ്യാറാക്കി കൊടുത്തു. റാണി അത് വാങ്ങി കുടിച്ചു.
1: മഹാറാണി, മരിക്കും മുമ്പ് ഒരു കാര്യം കൂടി അവിടുന്ന് അറിഞ്ഞിരിക്കണം.
0: ഞാൻ ഒളിമ്പസ് അല്ല.
1: അവിടുന്ന് പരാജയപ്പെടുത്തിയ ഹാർമാച്ചുസ്.
0: ഞാനിതാ മഹാറാണിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഈ നാട് സ്വതന്ത്രമാക്കിയിരിക്കുന്നു. റാണി അത്തൽപ്പത്തിലേക്ക് തളർന്നു വീണു.
1: മരണത്തിന്റെ നിഷ്പന്താവസ്ഥയിലും സൗന്ദര്യത്തിന്റെ റാണിയായി കിടക്കുന്നു വിശ്വമോഹിനിയായ ക്ലിയോപാട്ര.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ക്ലിയോപാട്ര എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സുദർശനൻ.
4: ശ്രോതാക്കൾ ഇതുവരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: നമസ്കാരം. പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം, സങ്കടങ്ങളും സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയാം. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവാം. ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുന്ന തരത്തിൽ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ വളരെ ഭംഗിയുള്ള നല്ല മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നു. തോറ്റുകൊടുക്കുന്നതിന് മുമ്പ് സ്വന്തം മനസ്സിന് ഒരു വട്ടം കൂടി സന്തോഷം കൊടുത്ത് ബലപ്പെടുത്തി നോക്കൂ. ജീവിതം വളരെ സുന്ദരമായി നമുക്ക് അനുഭവപ്പെടും. സംഗീതമില്ലാത്ത, രാഗമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് പലപ്പോഴും ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ഇഷ്ടപ്പെട്ട പാട്ടുകളും ഇഷ്ടമുള്ള വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു സമയമാണ് പോക്കുവെയിൽ തത്സമയ പരിപാടി. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: നെച്ചോറാക്കുളപ്പിന്റെ അടുത്ത് ചായക്കണത്തുന്ന രാജശേഖരൻ നായർ.
0: ആ, രാജശേഖരൻ നായർ ചേട്ടാ, പറയൂ. റേഡിയോയുടെ ശബ്ദം കൂടി വെച്ചിരിക്കുകയാണോ? റേഡിയോയുടെ ശബ്ദം കൂടുതലാണോ?
1: അല്ല, കുറച്ച് വെച്ചിരിക്കുകയാണ്. ഒത്തുകൂടെ കുറയ്ക്കാം.
0: ആ ശരി.
1: വെള്ളനാടിന് പരിഭ്രാന്തി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കാട്ടുപോത്തുകൾ.
0: വെള്ളനാടാ?
1: ഓ, വെള്ളനാട് കുളക്കോട് ഭാഗത്ത്.
0: അയ്യോ,
1: റേഞ്ച് ഓഫീസറും എല്ലാരും വന്നിട്ടുണ്ട്.
0: ആ, ഒന്ന് രണ്ട് പേരിങ്ങനെ കണ്ടതായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടിരിക്കുന്നത് കണ്ടു.
1: ആ, അത് തന്നെ, രണ്ട് പോത്ത് കാട്ടുപോത്ത് കണ്ടിട്ട് വന്ന ആളുകൾ പറയുന്നത് ഭയങ്കരമായ രീതിയിലാണ്.
0: ഓ, പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ?
1: നമുക്കിപ്പോ പന്നി മാത്രമല്ല, കാട്ടുപോത്തും കൂടെ ആയി.
0: പന്നി, കരടി, കാട്ടുപോത്ത്, മുള്ളം പന്നി, മയില്, എന്തൊക്കെയാണോ എല്ലാം കാട്ടിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് നമ്മളെ കാണാൻ വേണ്ടിട്ട്.
1: മയില് മൂന്ന് മയില് ഇതില് ഉച്ച സമയത്ത് രണ്ട് രണ്ടരക്ക് ഇതില് നടന്നു പോകുന്നതാണ്. നമ്മൾ ഇവിടെ നിന്ന് അതിലെ നേരെ കുളക്കോട്ടേക്ക് പോകും.
0: അതാണ്. അപ്പൊ ഈ കാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഇതെല്ലാം പെറ്റി പെരുകി എണ്ണത്തിൽ കൂടുതലായി കാണും.
1: കാട് വെട്ടിത്തെളിച്ച് കാടിൽ കഞ്ചാവ് കൃഷി വന്നപ്പോ മൃഗങ്ങളെല്ലാം വെളിയിൽ ചാടി.
0: മൃഗങ്ങൾക്ക് വസിക്കാനുള്ള സ്ഥലമില്ലാതായി.
1: അതെ,
0: അവരും ഭൂമിയുടെ അവകാശികളാണെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പൊ എന്തായാലും വല്ല വണ്ടിയൊക്കെ വരുമ്പോ എന്റെ അടുത്തേക്ക് ഒന്ന് ചാടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവുമല്ലോ.
1: എന്തോ, അവര് വളരെ നിരീക്ഷണത്തിലാണ്,
0: തിരക്കിട്ട നിരീക്ഷണത്തിലാണ്. ശരി, അപ്പൊ ഇന്ന് കടയിലാണോ?
1: വൈശാലിയിലുള്ള ഹിന്ദുപുഷ്പം ചൂടി നിൽക്കും എന്നുള്ളൊരു പാട്ടാണ് പറഞ്ഞിട്ടുള്ള.
0: ഹിന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി. ശരി, അപ്പോ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ആർക്കെങ്കിലും? ആർക്കാ ഡെഡിക്കേഷൻ?
1: കെ ജി രവീന്ദ്രൻ നായർ, ഹരികൃഷ്ണൻകുട്ടി സാറ്, കൊച്ചുകൃഷ്ണൻകുട്ടി സാറ്, വെള്ളനാട് രാമേന്ദ്രൻ സാറ്.
0: ഓക്കെ, അപ്പൊ ഇത്രയും പേർക്കാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
1: പിന്നെ കരുണാസായിലെ സ്റ്റാഫുകൾക്കും കേട്ടോണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും, പുതിയതായി വരാൻ ഉദ്ദേശിക്കുന്ന ശ്രോതാക്കൾക്കും. ആരും ഇതുവരെ പുതിയതായിട്ട് വരുന്നില്ല,
0: പുതിയ ആൾക്കാർക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം പഴയ ആൾക്കാർ സമയം കൊടുക്കുന്നില്ല, അവരിങ്ങനെ കണ്ടിന്യൂസ് ആയി ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ അവർക്ക് കയറാൻ പറ്റൂല. അപ്പൊ ആ ഒരു പെട്ടെന്നുള്ള ലൂപ്പ് ഹോളിൽ കിട്ടുന്ന ആളാണോ, അവർക്ക് എങ്ങ് കയറാൻ പറ്റും.
1: പിന്നെ അടുക്കള നാല് മൂന്നാലാഴ്ച കൊണ്ട് അടുക്കളയിലെ ഒരു കാര്യങ്ങളും പറയുന്നില്ല എന്ന് ശ്രോതാക്കൾക്ക് പരാതിയുണ്ട്.
0: അടുക്കള എന്ന് പറയുമ്പോ അത് കുറച്ച് പുരോഗമനാത്മകമായ കാര്യങ്ങളാണ്. അടുക്കള എന്ന ഒരു കാര്യത്തെ കുറിച്ച് മാത്രമല്ല, പല പല സബ്ജക്റ്റുകൾ അതിനകത്ത് കയറി വരും.

0: അതെ, ഒരു വല്ലപ്പോഴുമെങ്കിലും ഒരു അടുക്കളയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചമ്മന്തിയോ സാമ്പാറോ എന്തെങ്കിലും ഒക്കെ വരണമെന്നാണ് പൊതുജന അഭിപ്രായം.
1: ചമ്മന്തിയോ സാമ്പാറോ രസവടയോ പപ്പടമോ ഒക്കെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം.
0: ആ നേരത്തെ ഉപ്പുമരവയും പിന്നെ ചിരട്ടത്തവിയും അരി വടിക്കുന്ന ലാമിയും ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ അതൊന്നും വരുന്നില്ല എന്നാണ് പരാതി.
1: അടി അരി വടിക്കുന്ന ചൂരി ലാമിയ ഒന്നും ഇപ്പൊ കാണാനില്ല.
0: ആ ഉണ്ട്, എന്റെ വീട്ടിൽ ഇതെല്ലാം എന്റെ ഒരു ചെവരിൽ ഞാൻ അടിച്ച് ആണി അടിച്ച് തൂക്കിയിട്ടിട്ടുണ്ട്,
1: ആന്റിക് പീസുകളായിട്ട് വെച്ചിട്ടുണ്ട്.
0: വരുന്നവരൊക്കെ ഒരു പൊതു ദർശനം പോലെ കാണാം,
1: ഒരു കൗതുകം.
0: പെട്ടി ഒരു പെട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ പെട്ടി എന്റെ കടയുടെ മുമ്പേ ഇരിപ്പുണ്ട് സൈഡില്, ഇടത് സൈഡില്.
1: അതെവിടെയാണോ ഇതെല്ലാം വെച്ചിരിക്കുന്നത്?
0: ഇതെല്ലാം വീട്ടില്. ഈ വക സാധനങ്ങള് എല്ലാം ആളുകൾക്ക് ഇപ്പൊ ഒരു കാണാൻ പറ്റാത്ത ഒരു സാധനം ഉണ്ടാക്കാൻ അറിഞ്ഞതാത്ത ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്.
1: അതെ അതെ, അന്നൊക്കെ എല്ലാറ്റിനും ഓരോ പാചകം ചെയ്യുന്ന ഓരോ പാത്രത്തിനും അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോന്നിനും ഓരോ പാത്രങ്ങളുണ്ട്, അതൊക്കെ പോയി. ഇപ്പൊ കുക്കറുള്ളതുകൊണ്ട് എല്ലാം കുക്കറിൽ തന്നെ വെക്കാന്നുള്ള ഒരു അവസ്ഥയിലാണ്. അതെ അതെ അതെ. അപ്പോ നമുക്ക് ഈ ഒരു പാട്ട് ഇപ്പൊ ആവശ്യപ്പെട്ടതുപോലെ എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് കേൾക്കാം. ഓക്കെ,
0: നമസ്കാരം.
1: ഓക്കെ, വെൽക്കം. പോക്കുവെൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് രാശേരൻ ചേട്ടനാണ് ഇപ്പൊ സംസാരിച്ചത്. തട്ടുകട നടത്തുന്ന രാശേരൻ ചേട്ടൻ, അദ്ദേഹമാണ് ഇപ്പൊ നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. എന്തായാലും അടുക്കളയില് ഈ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ അതേ ആവശ്യപ്പെട്ട വൈശാലി എന്ന ചിത്രത്തിലെ എന്തു പുഷ്പം ചൂടി നിൽക്കും രാത്രി എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM കാതോർത്ത് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം. ഹൃദയം തുറന്ന് വർത്തമാനങ്ങൾ പറയാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ആരാ?
1: ഒരു അനാഥയാണ്.
0: അതെന്തുകൊണ്ടാണ് അനാഥയായത്?
1: ഞാൻ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട്.
0: ഓ, അങ്ങനെ. റേഡിയോയുടെ ശബ്ദം കുറച്ച് കൂടിയിരിപ്പുണ്ട്.
1: അയ്യോ, ഞാൻ കുറച്ചൊക്കെ ഒന്ന് കിടന്നപ്പോ എന്നെ കണ്ടപ്പം കൂടിയതാണ്. ഇന്നലെ മൊത്തവും കിട്ടാത്തത് കൊണ്ട് ഇന്ന് എനിക്ക് ഭയങ്കര വിഷമമായി. ഇന്നലെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ കൂട്ടി വെച്ചത് തന്നെ കേക്കട്ടെ എന്ന് വിചാരിച്ചത് തന്നെ.
0: ഇന്നലെ കേക്കാത്തതിന്റെ ഒരു വാട്ടം തീരട്ടെ.
1: തീരട്ടെ.
0: ആ, തീർന്നല്ലോ.
1: തീർന്നു.
0: ഇന്നലെ ഒരു ചെറിയ വർക്കുണ്ടായിരുന്നു. ഇനി ഓക്കെ, ഇനി പ്രശ്നമൊന്നുമില്ല. ഇനി അത്രയും കൂടി കേൾക്കണമെന്നില്ല, ശബ്ദം കുറച്ച് വെച്ച് കേട്ടാ മതി. ഇനി പിരിഞ്ഞു പോവൂല. മൂകതയായിരുന്നു.
1: അത് കേട്ടില്ലെങ്കിൽ മാമിയെ എനിക്ക് ഉറക്കം വരില്ല.
0: അപ്പൊ തൽക്കാലം വേറെ ഏതെങ്കിലും ചാനൽ ഇട്ടാ മതിയായിരുന്നു.
1: ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ വേറെ തിരുവനന്തപുരം ഇട്ടേക്കണ, നീ ഇടാന്ന് പറഞ്ഞ പറയല്ലേ. അതേ ഒരു രസമാണല്ലോ കേക്കാൻ.
0: കരുണാസായി റേഡിയോ ഇട്ട് ബിന്ദുവിന് ഒരു കളിയുമില്ല.
1: ഓ, രസം പറഞ്ഞ കാരണം ഞാൻ വന്നില്ലാത്തതുകൊണ്ട് അവളെ എന്നെ ഭയങ്കര പരാതി പറയണം. ഞാൻ വന്ന് മുരളിയെ പറഞ്ഞയച്ചപ്പോഴും ഞാൻ പോയില്ലാത്തതുകൊണ്ട് അവൾക്ക് അവൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോയെങ്കിലേ അവൾക്ക് വരാൻ
0: പറ്റുള്ളൂ. മൂന്നുപേരും കൂടെ വന്നാ മതിയായിരുന്നു.
1: അല്ല, അന്ന് മുരളിയും ഭാര്യയും കൂടെയാണ് വന്നത്.
0: മുരളി ചേട്ടനെ എനിക്ക് നേരെ കാണാൻ പറ്റിയില്ല. മുരളിയെ
1: അത് അവന് ഞാൻ പറഞ്ഞില്ലേ, മോളെ വീട്ടിന്റെ പേരൊക്കെ പണി കിടക്കണം. അവിടെ വന്ന് ഒരു മണിവരെ ഇരുന്നു.
0: ഞാൻ എവിടെയോ ആയിപ്പോയി അന്ന്.
1: പറഞ്ഞു പോയി, 10 മിനിറ്റ് കഴിഞ്ഞപ്പോ വന്നെന്ന് മുരളി എന്റെ കൂടെ പറഞ്ഞായിരുന്നു.
0: വന്ന് ഞാൻ ജസ്റ്റ് മുരളിയെ കണ്ടു. അപ്പൊ തന്നെ അദ്ദേഹത്തിന് ഇറങ്ങാനുള്ള സമയമായി. അങ്ങനെ അങ്ങ് പോയി.
1: ന്യൂസിലൻഡില്.
0: ന്യൂസിലൻഡില്.
1: മോള് പുറത്തേക്ക് കിടക്കണം.
0: ഓ, അപ്പനെ അങ്ങോട്ട് പോയി.
1: അങ്ങോട്ട് പോയി. 24-ാം തീയതി വരും ഇവിടെ.
0: ഓക്കെ, അപ്പോ ബിന്ദു അവിടെ ഇല്ലേ?
1: ബിന്ദു സാറിപ്പൊ 2 മണിക്ക് എന്നെ ചോറണ എല്ലാം വിളമ്പി തന്നിട്ട് പോയി.
0: ആ, ഇനി അടുത്ത ബ്രേക്കിന് വരും.
1: 4 മണിക്ക്
0: ചായ ഇട്ടൊക്കെ തന്നിട്ട്
1: പോവും. ഞാൻ ചായ കുടിക്കില്ല. ഞാൻ രാത്രി വൈകുന്നേരം കുളിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ചൂടുവെള്ളം മാത്രമേ കഴിക്കുള്ളൂ.
0: ചായ രാവിലെയും കുടിക്കൂല?
1: പാലിലെ കുടിക്കും. രാവിലെ ഒരു ഗ്ലാസ് പാലില്ല, കാപ്പി ആയാലും ചായ ആയാലും ഒരു ഗ്ലാസ് പാലില്ല കഴിക്കും. പിന്നെ 2 ഗ്ലാസ് പാല് കഴിക്കും. 1 ഗ്ലാസ് പാല്
0: തൈരാക്കും. തൈര് കഴിക്കും അല്ലേ?
1: തൈര് ഇച്ചക്ക് ചിലപ്പോ ഗുളിക കഴിച്ചു വെപ്രാളൊക്കെ ശരീരത്തിന് തോന്നുമ്പോ ശകലം ചോറിൽ വീട്ടിൽ ചെറിയ പൊടി കാര്യങ്ങളൊക്കെ ഞാടി
0: കട്ട തൈരാക്കിട്ട് ഉപ്പൊന്നും ഒഴിക്കാതെ കോരി കഴിക്കണം, നല്ലതാ.
1: ചിലപ്പോ ജലദോഷം, തൊണ്ടവേദന ഇങ്ങനെയൊക്കെ.
0: എനിക്കിഷ്ടമുള്ള ഒരു സാധനം.
1: ഡോക്ടർ പറഞ്ഞത് 1 ഗ്ലാസ് തൈര് എടുത്തിട്ട് 2 പൊടി കാന്താരിമുളക് അടിച്ച് ലൈറ്റ് ഉപ്പ് ഇട്ട് 1 ഗ്ലാസ് കുടിക്കാം. പക്ഷെ പറ്റണില്ല, കാലാവസ്ഥ ഈ പ്രായം ചെന്നില്ല. 75 വയസ്സായി. ഇനിയിപ്പോ എന്തായാലും
0: 75 വർഷമായി.
1: കൂടി വയ്യാ വരെ 6 മാസം അത്ര തന്നെ.
0: 6 മാസോ?
1: ചേട്ടന്റെ 6ാം വർഷം ആണ്ട് കഴിയുമ്പോ ഞാനും പോവും.
0: ചേട്ടൻ ഇങ്ങനെ അവിടെ ജനന നിരക്കൊക്കെ എടുത്തു
1: വെച്ചിരിക്കും.
0: വിളിച്ചോണ്ടിരിക്കയാണ്. വസുമതി വരൂ.
1: ഞാനിവിടെ
0: കാണോ?
1: ഓ,
0: എന്നും കാണുമോ?
1: ഓ,
0: ആ, അപ്പൊ വസുമതിയെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ ആയിരിക്കും. വസുമതി ഇല്ലാതെ പറ്റുന്നില്ല.
1: നമ്മൾ 53 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരിച്ചിട്ടൊരു വഴക്കം ഒരു നേരത്തെ ഭക്ഷണത്തിന് പിണക്കം ഉണ്ടായിട്ടില്ല.
0: അടിപൊളി. എല്ലാ പുതിയ തലമുറയൊക്കെ കേട്ട് പഠിക്കട്ടെ.
1: കേട്ട് പഠിക്കട്ടെ.
0: കാരണം ഒരു ഒരു കൊച്ചു കാര്യത്തിനാണ് ഇവിടെ അടിയും വഴക്കും.
1: എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു അപ്പൊ തന്നെ ഒന്നേ ആളെ മിണ്ടു അല്ലെ ഞാൻ മിണ്ടു. അപ്പൊ അവിടെ വെച്ചങ്ങ് ക്ലാസ് ആവും.
0: അങ്ങനെ ആയിരിക്കണം. ഇതൊരു പ്രശ്നം ഉണ്ടായിട്ട് കാലങ്ങളോളം പിണങ്ങിയിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരാളൊരു വിട്ടുവീഴ്ച ചെയ്യുന്നത്.
1: അത് മാത്രമല്ല, നമ്മള് കൂടുതലും ജോലി സ്ഥലത്തായിരുന്നല്ലോ.
0: രണ്ടുപേരും മാത്രമല്ലേ ഉള്ളു പിണങ്ങിയിരുന്നാലും വേറെ ആരത്തെ സംസാരിക്കും.
1: രണ്ടുപേരല്ലായിരുന്നു സ്വകാര്യത്തെ ഞാൻ പറഞ്ഞുതരാം. അത് അബദ്ധം പറ്റിയ പ്രശ്നങ്ങൾ നാട്ടിൽ അറിയണ്ട.
0: ആ, വേണ്ട വേണ്ട, അതൊന്നും പറയണ്ട.
1: ഒന്നുണ്ടായിരുന്ന കല്യാണം കഴിച്ച് അയച്ച് 10, 30, 40 മിനിറ്റ് ഉരുപടി കിട്ടി കല്യാണം കഴിച്ച് അവള് ഇറങ്ങി അവൻ്റെ കൂടെ ഓടി.
0: ഓ, അത് ശരി, അത് ശരി.
1: അതൊക്കെ ചെയ്തെല്ലാം മനസ്സ് വിട്ട് അങ്ങ് അറ്റം പറ്റി ഞങ്ങൾ അങ്ങനെ ജീവിച്ച സമയത്താണ് ചേട്ടന്റെ മരണം.
0: മൊത്തത്തിലെ എല്ലാം വിഷമം.
1: അവിടെ വരുമ്പോ എന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. എന്റെ കഥ ഞാൻ റേഡിയോ കൂടെ ഒന്നും പറഞ്ഞാൽ തീരൂല.
0: ഒരു ദിവസം വരുമ്പോ നമുക്ക് നേരിട്ട് പറയാം.
1: എന്നെ വിളിക്കണം, മുരളി പറയണം. അപ്പച്ചു ഒരു ദിവസം പറയും, നിങ്ങൾക്ക് ആവണേന്റെ പോവാൻ പോവാന്ന് നിന്നും പറഞ്ഞു. ഇന്ന് കാലത്തെയും പറഞ്ഞു. നിങ്ങൾ കർണസായി എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ വരി, നിങ്ങളെ ഒരു ദിവസം ഞാൻ കൊണ്ടുവന്നു പറഞ്ഞു. അവന് നിക്കാൻ നേരമില്ല.
0: അതാണ് കാര്യം. കൊണ്ടാക്കിട്ട് പോവാൻ പറയണം. കഥയെല്ലാം പറഞ്ഞു തീർന്നിട്ട് നമുക്ക്, അല്ല കഥയെല്ലാം പറഞ്ഞു തീർന്നിട്ട് വന്നാ മതി എന്ന് പറയാം വിളിക്കാൻ.
1: അതെന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടം വരും. അത് പക്ഷെ പറയാതിരിക്കണം മാനം. മധുജ സാറ് ഓരോന്ന് പറയുമ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് കരയും കുറെ കിടന്ന്.
0: അപ്പൊ ഒരു നോവൽ എഴുതാ ഉണ്ട്.
1: ഉണ്ട്.
0: ശരി, എന്തായാലും നമുക്ക് അതെല്ലാം നേരിട്ട് പറയാം. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ജീവിതം അടിച്ചു പൊളിച്ചെങ്കിലും ദുഃഖത്തിന്റെ അങ്ങ് അറ്റത്തെ
0: കടലായിരുന്നു. അതെ അതെ, അങ്ങനെ ദുഃഖമൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ വളരെ വിരളമാണെന്നേ.
1: അതീ രണ്ട് കുട്ടികളുണ്ട്, ഇപ്പൊ തൃപ്പരപ്പിന്റെ തന്ത്രിയോടെ താമസിക്കുന്നു. ഇവിടെ വരും കൂടെ കൂടെ.
0: ഓ, അത് ശരി, അത് ശരി.
1: എന്നിട്ട് ഞാൻ അവരെ ഉപേക്ഷിക്കില്ല. കാരണം ചേട്ടന്റെ പെൻഷൻ കിട്ടിയപ്പോഴും കുറെ പൈസ അവർക്ക് വേണ്ടി കൊടുത്ത് 1,00,000 രൂപയ്ക്ക് ഒരു കാർ എടുത്തു കൊടുത്ത്.
0: അത് ശരി,
1: അതൊക്കെ അതല്ല. അതല്ലേ ഇപ്പൊ ആളുകൾക്ക്, എന്റെ ആളുകൾക്ക് എന്നെ ഭയങ്കര വിഷമത്തിയിരിക്കണേ. എന്നെ അവരെ തിരിഞ്ഞു നോക്കുന്നില്ല.
0: അത്രയും ഉദാര മനസ്കയായ ഒരാളാണ്. അപ്പൊ
1: അറിയാലും ഇന്ന് പറഞ്ഞില്ലേ, ഒരു കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതുകൊണ്ട്.
0: ഓ ശരി, അപ്പൊ ഇന്ന് അമ്മക്ക് ഏത് പാട്ടാ വേണ്ടേ?
1: ആ പാട്ട് ഏതായാലും മതി, എല്ലാ പാട്ടും കേട്ടുകൊണ്ട് കിടക്കണം.
0: നല്ലൊരു സുന്ദരി പാട്ട് എടുത്തു വെച്ചിട്ടുണ്ടേ.
1: സുന്ദരി വേണ്ട, സുന്ദരം മതി.
0: ഇനിയിപ്പോ മാറ്റാൻ പറ്റില്ല. ഇന്നിപ്പോ സുന്ദരി പാട്ട് നമുക്ക് കേൾക്കാം.
1: അത് മതി. നല്ലൊരു പാട്ട്
0: അടുത്ത് വിളിക്കുമ്പോ നമുക്കൊരു സുന്ദരം പാട്ട് കേൾക്കാം. മനഃപൂർവ്വം അല്ല, കിട്ടാത്തതാണ്. കിട്ടൂല, കിട്ടൂല, അതാണല്ലോ അതിന്റെ ഒരു സത്യാവസ്ഥ.
1: ഞാൻ ഒരു ദിവസം തലേദിവസം വിളിച്ചു പറയും, പെട്ടെന്ന് വരും.
0: വന്നാതി വന്നാതി വന്നാതി, അപ്പൊ നമുക്ക് കാണാം.
1: ഓക്കെ
0: ഓക്കെ, ബൈ. അപ്പൊ പാട്ട് കേക്കാം. ബിന്ദുവിനോട് എന്റെ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കണേ.
1: അവർക്ക് വീട് വെക്കാൻ ലോണൊക്കെ സാക്ഷരായി.
0: ഇത്രയും പെട്ടെന്ന് ലോണൊക്കെ കിട്ടട്ടെ, വീടൊക്കെ വെക്കട്ടെ. ശരി, ഓക്കെ, ശരി, ശരി. പൊക്കുൽ തത്സമയ പരിപാടിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് വസുമതി അമ്മയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അങ്ങനെ കോളൊന്നും കിട്ടാതെ അങ്ങനെ പിണങ്ങിയൊക്കെ ഇരിക്കുകയായിരുന്നു. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു നമ്മളോട്. അപ്പോൾ ഇപ്പോൾ ആവശ്യപ്പെട്ടതുപോലെ ഒരു നല്ല പാട്ട്, സുന്ദരം പാട്ടാണ് കേൾക്കണമെന്ന് പറയാം. പക്ഷെ നമ്മളൊരു സുന്ദരി പാട്ടാണ് ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത്. ആ പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്നേഹസ്വാഗതം. ജനൽപ്പാളികളിലൂടെ അരിച്ചെത്തുന്ന തണുത്ത കാറ്റിന് പോലും ഓർമ്മകളുടെ ഒരു സുഗന്ധമാണ്. ഈ നനഞ്ഞ വൈകുന്നേരത്തിൽ ഒരു ജനൽ ചില്ലിനപ്പുറം ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒറ്റയ്ക്കല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ പോക്കുവയിലൂടെ നമുക്ക് ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്?
1: സൗമ്യാണ് മേഡം.
0: ആ, സൗമ്യാണ്, പറഞ്ഞോളൂ സൗമ്യ.
1: സുഖാണോ മേഡം?
0: ആ, സുഖമാണ്.
1: ആ,
0: സൗമ്യക്ക് സുഖാണോ?
1: ഓ, സുഖം മേഡം, സുഖം.
0: വിശേഷങ്ങളൊക്കെ പറഞ്ഞോ?
1: ആ, വിശേഷങ്ങൾ അങ്ങനെ ഇല്ല, മഴ കുറച്ച് വിട്ടിട്ടുണ്ട്. ആ വിശേഷം മാത്രമേ ഉള്ളൂ.
0: ഈ സിറ്റിയുടെ നടുക്ക് താമസിക്കുന്ന നിങ്ങൾക്കാണോ വിശേഷങ്ങളില്ല?
1: പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല മേഡം.
0: എന്തായാലും ഈ എന്താണ് ഈ വർഷം മലയാള മാസമൊക്കെ കഴിയാൻ പോവേയല്ലേ?
1: അതെ അതെ.
0: ആ, അപ്പൊ ആടി മാസമൊക്കെ വരുന്നു.
1: അതെ, ഇനി അതിന്റെ ഒരു വിശേഷങ്ങളൊക്കെ വരും.
0: ഒരുപാട് ആടിമാസ കിഴിവുകളൊക്കെ ഉണ്ട് പല സ്ഥലങ്ങളിൽ. പോണില്ലേ?
1: അതെ.
0: പോകുന്നില്ലേ?
1: എടക്ക് പോണം.
0: പല പരസ്യങ്ങളൊക്കെ കാണുമ്പോ വിചാരിക്കും, ആ ഒന്ന് പോണം, എന്തെങ്കിലുമൊക്കെ വാങ്ങണം, പക്ഷെ പോവാറില്ല. അവസാനം ആടിമാസവും കഴിയും, ചിങ്ങമാസവും കഴിയും, ഒന്നും വാങ്ങാറില്ല.
1: അത് ശരിയാ.
0: പ്ലാൻ ചെയ്യും, ഞാനും മോളും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്യാം, പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങാം. പക്ഷെ അവിടെ ആ സമയവും കഴിയും, നമ്മളൊന്നും വാങ്ങിയിട്ടുണ്ടാവില്ല. ആടിമാസം കഴിയുമെന്നൊക്കെ പറഞ്ഞ പണ്ട് ഇപ്പോൾ ഓൾഡ് സ്റ്റോക്കൊക്കെ എടുത്തിട്ട് കുറെ വില കൂട്ടിട്ട് പഴയ വിലക്ക് നമുക്ക് തരും.
1: അതാണ് ഇവരെന്തേന്ന് പറയട്ടെ, സ്റ്റിക്കർ മാറ്റിയിടും. മേഡം പറഞ്ഞ പോലെ വില അങ്ങോട്ടും ഇങ്ങോട്ടും
0: മാറ്റിയിടും. എന്നിട്ട് അവർക്ക് കറക്റ്റ് വില കിട്ടുകയും ചെയ്യും, നമ്മൾ ലിഭ്യരായി വാങ്ങിച്ചിട്ട് വരികയും ചെയ്യും. ബിസിനസ് തന്ത്രങ്ങളല്ലേ സൗമ്യ?
1: അതന്നെ സത്യം.
0: ഇതിലൊക്കെ നമുക്കൊന്നും മനസ്സിലാവാത്ത നമ്മളെ പോലെ കുറച്ച് പാവങ്ങൾ.
1: സത്യം കേട്ടാ,
0: നമ്മളൊരു കണ്ണും തള്ളി വാങ്ങിച്ചോണ്ട് വരും. എന്നിട്ട് നമ്മൾ ഇത്രയും രൂപയ്ക്കാണ് കിട്ടിയത് എന്നിങ്ങനെ നമ്മളിങ്ങനെ സ്വയം ഊറ്റം കൊള്ളുകയും ചെയ്യും. അവിടെ ആടിമാസത്തിന് പോവാതെ അല്ലാതെയൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിയിടുന്നതാണ് നല്ലത്. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞോ?
1: കഴിഞ്ഞു.
0: എന്തായിരുന്നു സ്പെഷ്യൽ ഒക്കെ?
1: ഇന്ന് അച്ചാറും മോരും.
0: അച്ചാറും മോരും ചോറും.
1: അതന്നെ.
0: ചോറെന്ന് പറയുമ്പോ വെള്ളച്ചോറാണോ?
1: ഈ മറ്റേ വെള്ളരി ഉണ്ട്, മറ്റേ പുഴുക്കലരി ഉണ്ട്,
0: ചുമന്നരിയുണ്ട്. മോരും രസവും അച്ചാറും.
1: ആ മോരും ഈ തൈര് ചോറും അച്ചാറും.
0: തൈര് സാധമോ?
1: അതന്നെ.
0: ഓ, തൈര് സാധമാവിന്റെ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ.
1: ഇല്ല.
0: അങ്ങനെ തൈര് സാധമൊക്കെ കഴിച്ച് അങ്ങനെ റിലാക്സ് ചെയ്ത് ഇരിക്കുകയാണ്.
1: അതെ അതെ.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് ദ്വാദശിയിൽ മണി ദീപിക തെളിഞ്ഞു,
0: മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിലെ.
1: അതെ അതെ അതെ.
0: അപ്പൊ നമുക്ക് രണ്ടുപേരും ഏതാ പാടിത്തരാ?
1: ഓ, ഈ പാട്ട് തന്നെ പാടിത്തരാ.
0: പാടിക്കോളൂ.
1: ദ്വാദശിയിൽ മണി ദീപിക തെളിഞ്ഞു, മാനസമീ ഇനി പാടൂ. ദ്വാദശിയിൽ മണി ദീപിക തെളിഞ്ഞു, മാനസമീ ഇനി പാടൂ.

0: ഓക്കെ, അങ്ങനെ മാനസം ഇവിടെ പാടിയിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത മാനസങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ പാട്ടങ്ങ് കൊടുക്കാം അല്ലേ? അച്ഛനോടൊക്കെ അന്വേഷണം പറയണം.
1: പറയാം പറയാം പറയാം.
0: അപ്പൊ ഓക്കെ, വീണ്ടും വിളിക്കുമല്ലോ.
1: ഓക്കെ, നീ വിളിക്കും.
0: ഓക്കെ സൗമ്യ. യെസ്, ഓക്കെ. വെൽ, തത്സമയ പരിപാടിയിൽ തെക്കേ നിലയിൽ നിന്ന് സൗമ്യയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിലെ ദ്വാദശിയിൽ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അടുത്തതായി ആ പാട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയലിലേക്ക് വീണ്ടും സ്വാഗതം. ഇലത്തുമ്പുകളിൽ നിന്ന് ഇറ്റുവിഴാൻ മടിക്കുന്ന മഴത്തുള്ളികൾ പോലെ ചില ഓർമ്മകൾ നമ്മളുടെ മനസ്സിലും തങ്ങി നിൽക്കാറുണ്ട്. ഓർമ്മകൾ നമുക്ക് പോക്കുവയലിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്?
1: എന്റെ പേര് സ്വപ്ന. ഒരു പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ട്, എറണാകുളം.
0: ആ, പറഞ്ഞോളൂ സ്വപ്ന.
1: ആ, നല്ല വിശേഷം. രണ്ടു ദിവസമായിട്ട് മഴയില്ല, രാവിലെ ഒന്ന് ചെറുതായിട്ട് പെയ്തു, നല്ല വെയില് നല്ല ചൂട്.
0: ഓ, ഇതെവിടെയാ സ്ഥലം?
1: എറണാകുളം, കൂനമ്മാവ് എന്ന് പറയും.
0: കൂനമ്മാവ്?
1: ഒരിക്കലും സംസാരിച്ചു.
0: ഒരു തവണ സ്വപ്ന വിളിച്ചിട്ടുണ്ട്.
1: ആ, ഒരു തവണ വിളിച്ചിട്ടുണ്ട്.
0: എന്ത് ചെയ്യാണ്?
1: തയ്യൽ ഷോപ്പ് എന്ന് പറഞ്ഞില്ലായിരുന്നു?
0: ആ, അതെ അതെ അതെ. ഇപ്പൊ ഷോപ്പിലാണോ ഉള്ളേ?
1: ആ, ഷോപ്പിലാണുള്ളത്.
0: ഈ ദിവസങ്ങളിൽ കേൾക്കാറുണ്ടോ റേഡിയോ?
1: ആ, കേൾക്കാറുണ്ട്. പക്ഷേ ഇത് ചൊവ്വേ ശനിയുള്ളല്ലേ?
0: ആ, ഇപ്പോ ചൊവ്വേ ശനി ആക്കിയിട്ടുണ്ട്. ബാക്കി ദിവസങ്ങൾ ഓരോരോ പ്രോഗ്രാംസ് ആണ്.
1: പ്രോഗ്രാമുകളായിട്ട് അത് കേൾക്കാറുണ്ട് ഞാൻ.
0: ബുധനാഴ്ചയൊക്കെ ഒരു ഗസ്റ്റ് വന്നിട്ടുള്ള
1: സംസാരിക്കും.
0: നമ്മുടെ നമ്മളുമായി പരിചയമുള്ള, നമ്മുടെ നാട്ടിൻ പുറത്തുള്ള, എന്നാൽ സവിശേഷമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ആ ദിവസങ്ങളില് അന്നത്തെ ലൈവിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്.
1: അത് കേൾക്കാറുണ്ട്.
0: സ്വപ്നയൊക്കെ നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് സ്വപ്നയൊക്കെ വിളിക്കാമായിരുന്നു.
1: അയ്യോ,
0: എല്ലാവരും ഇപ്പൊ സെലിബ്രിറ്റീസ് മാത്രല്ലല്ലോ, എല്ലാവർക്കും ഇതിലൊക്കെ.

0: വാർത്തയിൽ,
1: അതെ അതെ വാർത്തയിൽ ഞങ്ങൾ കണ്ടത്. അത് എപ്പോഴും ഇങ്ങനെ ഈ ആ ഒരു മലമ്പ്രദേശമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇനി എന്താണോ എന്ന് ഇനി അതിന്റെ നിജസ്ഥിതി അറിയുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ.
0: കഴിഞ്ഞ കോളിൽ മാഡം പറഞ്ഞ പോലെ മറ്റേ ആദ്യ സെയിലിന്റെ കാര്യം പറഞ്ഞ അത് സത്യമാണ്. നമ്മള് കഴിഞ്ഞ എട്ട് മാസം മുമ്പ് ഞാനും ഇതുപോലെ ഒരു കടയിൽ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ എറണാകുളത്ത് ഒരു വലിയ കടയിൽ, അപ്പൊ ഇതുപോലെ ഞാൻ ആ മോഡൽ സാരി ഒരു 700,000 രൂപയ്ക്ക് മേടിച്ചേക്കണം. അവിടെ ഏതാണ്ട് 2000 എങ്ങാണ്ടാണ് അത് ഇട്ടേക്കുന്നത്. അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞ 1000 രൂപ. അപ്പൊ ഞാനപ്പോ പറയുകയും ചെയ്തു അതെ സെയിം അതുപോലെ തന്നെ,
1: പിന്നെ
0: ഒരു വ്യത്യാസമില്ല.
1: അതെ അതെ, നഷ്ടം വരുത്തിക്കൊണ്ട് ബിസിനസ് അല്ലേ,
0: അത് തന്നെ.
1: ബിസിനസ് അറിയാത്തവരിതിന് ഇറങ്ങി പുറപ്പെടില്ലല്ലോ.
0: അപ്പൊ അതുപോലെ ടോപ്പുകളൊക്കെ നോക്കിയപ്പോ ആൾക്കാർ ഒന്ന് ഒത്തിരി എടുക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത് ഞങ്ങള് നമ്മള് ഹോൾസെയിൽ കടയിൽ നിന്ന് എടുക്കണ്ട്, ഇവിടെ ഞാൻ അത്യാവശ്യം ഐറ്റംസും വെച്ചിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിനൊപ്പേ. അപ്പൊ നമ്മള് എടുത്ത് നമ്മള് കൊടുക്കുന്നേക്കാൾ റേറ്റ് കൂടുതലാണ് അവിടെ ഇത് ഇട്ടേക്കണത് തന്നെ. റിഡക്ഷനിൽ
1: വലിയ കടകളിലെ റിഡക്ഷൻ എന്ന് പറയുമ്പോ നമ്മള് എന്തോ വലിയ സംഭവമായിട്ട് ഓടിച്ചെല്ലും.
0: അതെ അതെ,
1: സത്യം പറഞ്ഞാൽ അല്ലാത്തപ്പോ വാങ്ങുന്നതിനേക്കാൾ കൂടിയ വിലക്കാണ് വാങ്ങിച്ചിട്ട് പോണേ.
0: അതെ, അത് പക്ഷെ ആൾക്കാരപ്പൊ നോക്കൂല. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ 100-150 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചെറിയ ചെറിയ വില അങ്ങനെ സാരികളൊക്കെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കണം. അങ്ങനെ അതൊക്കെ ഓർക്കുമ്പോ ആൾക്കാർ ഓടിപ്പോയി. അതൊക്കെ പിന്നെ എന്തെങ്കിലും അതെ 100-150 രൂപ എടുത്താലും അത് മുതലിക്കും.
1: ഒരു ലക്ക്,
0: അത് തന്നെ
1: കിട്ടി, നല്ലത് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ ഒരു പിന്നെ ഡ്രസ്സല്ലേ, പ്രത്യേകിച്ചും ലേഡീസിനെ സംബന്ധിച്ച് പുതിയ ഡ്രസ്സ് കാണുമ്പോ ഒരു ഒരു ആവേശമാണ്. എത്രയൊക്കെ പറഞ്ഞാലും ജെന്റ്സിനേക്കാൾ കൂടുതൽ ഡ്രസ്സുകൾ ഇഷ്ടപ്പെടുന്നത് ലേഡീസ് ആണ്.
0: നമുക്ക് എത്രയായാലും അങ്ങനെയല്ല, നമുക്ക് ഡ്രസ്സ് നല്ലത് കാണുമ്പോ നമ്മുടെ എത്ര ഉണ്ടെങ്കിൽ നമുക്ക് അതിലെ
1: ആ നമ്മളിങ്ങനെ കടയിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് മാനിക്യൂമിൽ ഇങ്ങനെ ഇട്ടിരിക്കും, നമ്മളിങ്ങനെ കൊതിയോടെ നോക്കിക്കൊണ്ട് പോകും, എല്ലാരും നോക്കും.
0: അതില് അങ്ങനെ ചില കളറുകളൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര റയർ കളറുകൾ.
1: അത് മാത്രല്ല നമുക്ക് ഇഷ്ടമുള്ള കളറാണെങ്കിൽ നമ്മള് അവിടുന്ന് വണ്ടി പോകുന്നവരെ കണ്ണവിടെ തന്നെ ഇരിക്കും. മനുഷ്യ സഹജമാണ്, അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല.
0: സ്വർണ്ണവും ഡ്രസ്സും പെണ്ണുങ്ങളെ, പക്ഷെ ഇപ്പൊ സ്വർണ്ണത്തിനോടുള്ള
1: സ്വർണ്ണത്തിനുള്ള ഭ്രമമൊക്കെ ഒരുപാട്
0: പോയി. ഈ വിലക്ക് ആർക്കെങ്കിലും മേടിച്ചിടാൻ പറ്റും.
1: മേടിച്ചിട്ടാ ജീവനിൽ കൊതിയുണ്ടെങ്കിലേ മേടിച്ചിടാനും പറ്റും.
0: അതാണ് ധൈര്യത്തോടെ ഇട്ടോണ്ട് നടക്കാനും പറ്റില്ല.
1: ഒരു ഇടവഴിയിൽ കൂടെ ഒക്കെ പോകുമ്പോ ഭയങ്കരമായിട്ട് നമ്മള് ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട്
0: ഗ്രാം പോയാലും 10-20 രൂപയ്ക്ക് മേലെയല്ലേ പോണത്.
1: ഗ്രാം പോണതും പോട്ടെ, തള്ളി അവിടെ അടിച്ചു ഒന്ന് ഇട്ടിട്ട് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? വല്ലൊക്കെ തലയ്ക്ക് അടിച്ചിട്ടിട്ട് പോവും. അപ്പൊ ജീവന്റെ വിലയാണ് സ്വർണത്തിന്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു തലമുറയിലെ കുട്ടികളൊക്കെ തന്നെ അവർക്ക് അതിനോട് ഒരു ഭ്രമവും ഇല്ല. പിന്നെ എന്തെങ്കിലും ഒന്ന് ഇടുന്നുവെങ്കിൽ അത് വീട്ടിലെ അമ്മയുടെ ഒക്കെ നിർബന്ധം കൊണ്ടായിരിക്കും ഇടുന്നത്.
0: അതും നൂല് പോലത്തെ മാല അങ്ങനെ.
1: അവർക്ക് അല്ലാതെ ഡ്രസ്സിനനുസരിച്ചുള്ള കോസ്റ്റ്യൂംസ് ഇടാനാണ് അവർക്ക് താല്പര്യം.
0: അതിപ്പോ ഇഷ്ടം പോലെ നല്ല ഇതില് കിട്ടുമല്ലോ, മാലയായാലും വളയായാലും കമ്മലുകളും എല്ലാം. ഇപ്പൊ എല്ലാം എന്ത് ഫംഗ്ഷൻ ആയാലും എല്ലാവരും കമ്മലും മാലയൊക്കെ ആ ഒരു
1: ട്രെൻഡിൽ വാങ്ങും, ഡ്രസ്സിനനുസരിച്ചുള്ള ട്രെൻഡിൽ വാങ്ങും.
0: നല്ല അടിപൊളിയായിട്ട്.
1: അതെ അതെ, ഉള്ള കാലം വളരെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. എപ്പോഴാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റൂല. ശരി, അപ്പൊ പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
0: ഞാൻ കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്തില് പിന്നെ പിന്നെയും പിന്നെയും എന്നുള്ള പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: അതാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
0: അതാണ് റേഡിയോ പണ്ട് മുതലേ, എന്താ പറയാ, പണ്ട് കുഞ്ഞായിരിക്കുമ്പോ മുതലേ തന്നെ നമ്മുടെ വീട്ടില് റേഡിയോ ഒക്കെ. അപ്പൊ അതില് കോഴിക്കോടായിരുന്നു എപ്പോഴും വെച്ചോണ്ടിരിക്കുന്നത്. അതിലൊരു ആർക്കേടെ ഒരു പരിപാടി ഉണ്ട്, ആർ കനകാംബരം എന്ന് പറഞ്ഞിട്ട്, അറിയോ?
1: ഇല്ല.
0: ആ, പുള്ളിയുടെ ഇതേപോലെ ഫോൺ വിളിച്ചുള്ള, അത് നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബശ്രീയുടെ ഒരു റേഡിയോ ഉണ്ടായിരുന്നു, അതറിയോ മാഡത്തിന്? റേഡിയോ ശ്രീ എന്നൊക്കെ പറഞ്ഞ.
1: ഇല്ല.
0: ആ, അതില് മറ്റേ ആർ ജെ രഘുരാജ് എന്ന് പറഞ്ഞ ആ സാറുമായിട്ട് ഇതേപോലെ ഫോണില് ഫോൺ പ്രോഗ്രാം, അതും നല്ല ഇതായിരുന്നു. ആ സാറും ഇപ്പൊ മാഡത്തിന്റെ സംസാരം പോലെ തന്നെ ആൾക്കാരോടുള്ള ഒരു ഒരു എന്താ പറയാ, എല്ലാവർക്കും ഒരു മനസ്സിനൊരു നല്ല ഇത് കിട്ടും
1: മാഡത്തിനോട്
0: സംസാരിക്കും. അതുപോലെ തന്നെയാണ് ഒത്തിരി പേര് ആ സാറിനെ വിളിക്കുക, ഞാനും വിളിച്ചിട്ടുണ്ട്. പക്ഷെ നല്ലൊരു എന്താ പറയാ, നമുക്ക് സംസാരം കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിനൊരു
1: കുളിർമ
0: നല്ലൊരു ആ കുളിർമ തന്നെ ഒരു ഇതാണ്.
1: ശരിയാ,
0: എല്ലാരോടും സംസാരിക്കുന്ന കേൾക്കുമ്പോ ഞാനിങ്ങനെ ഓർക്കാം, എല്ലാരും നല്ല പരിചയമാണല്ലേ.
1: എല്ലാരും ഇങ്ങനെ ശബ്ദത്തിലൂടെ എല്ലാരും കൂട്ടുകാര,
0: എല്ലാവരോടും എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നല്ല പരിചയം.
1: അതെ അതെ. അപ്പൊ ഫുഡ് ഒക്കെ കഴിഞ്ഞല്ലോ?
0: ആ, ഫുഡ് കഴിച്ചു
1: കഴിച്ചു. ഫുഡ് ഒക്കെ കൊണ്ടുപോകും അല്ലേ?
0: ആ, ഫുഡ് കൊണ്ടുവരും.
1: ഓക്കെ ഓക്കെ.

0: അപ്പൊ
1: ഓക്കേ മാം.
0: നമുക്ക് വളരെ മനോഹരമായ ഒരു പാട്ടാണ് ഇപ്പൊ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കുമായിട്ട് അത് ആസ്വദിക്കാം. പൂക്കുവയൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത് സ്വപ്നയാണ്, എറണാകുളത്ത് നിന്നാണ്. പിന്നെയും കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പൂക്കുവയിലേക്ക് വീണ്ടും സുസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പൂക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം. ഞാൻ ശംസുദ്ദീൻ കരുപ്പടന്ന.
0: പറഞ്ഞോളൂ.
1: എന്തൊക്കെയുണ്ട് മാഡം വിശേഷങ്ങളൊക്കെ?
0: വിശേഷങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ.
1: ഇവിടെ രണ്ടൊന്നും സൈറ്റ് നല്ല ശക്തമായ വെയിലാണ്.
0: അങ്ങോട്ടൊക്കെയോ?
1: ഇവിടെ ഭയങ്കര വെയിൽ. ഇപ്പൊ നല്ല വെയിലാണ്, നല്ല വെയിൽ.
0: അല്ല, ഇന്നിപ്പോ എല്ലായിടത്തും വെയിലാ.
1: വെയിലാണല്ലേ? ഇപ്പൊ മൂന്ന് ദിവസം ഇവിടെ.
0: ആ, മൂന്ന് ദിവസമായിട്ട് വെയിലാണോ അവിടെ?
1: മൂന്ന് ദിവസം നല്ല വെയിലാ.
0: പക്ഷെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ മഴകൾ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ജൂൺ മാസത്തിൽ പ്രതീക്ഷിച്ച മഴയൊന്നും വന്നിട്ടില്ല.
1: ഇല്ലില്ല, ജൂൺ മാസത്തിൽ ശക്തമായ മഴ വരാനുണ്ട്, അത് എത്തിട്ടില്ല.
0: ശക്തമായെന്നല്ല, ഇങ്ങനെ നമ്മള് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ നിന്ന് പെയ്യുന്ന മഴയുണ്ടല്ലോ.
1: അത് വേറെ ഒന്നും, പണ്ടത്തെ മഴ ഇല്ല. 1960-ലെ മഴയൊന്നും ഇല്ല. എന്റെ കാലഘട്ടത്തിലെ മഴയൊന്നും ഇല്ല. ആ മഴയ്ക്ക് ഇന്നുണ്ടെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം വഞ്ചിത്തി കളിക്കേണ്ടി
0: കളിക്കാനൊന്നും കുട്ടികളെ ആരും വിടാറില്ല.
1: ആ ഇന്നിപ്പോ ഞങ്ങൾ 1960 കാലഘട്ടങ്ങളിലേ, അന്ന് ഭയങ്കര ഈ ചെറിയ ചെറിയ കുട്ടികളും എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കും. കുറെ എണ്ണം വഞ്ചി കയറും, കുറെ എണ്ണം ഈ വാഴപ്പിണ്ടില്ല, വാഴടെ അതിങ്ങനെ അതിനെ കൂട്ടിക്കെട്ടി കളിക്കല്,
0: ചങ്ങാടം പോലെ ആക്കിയിട്ട്.
1: ചങ്ങാടം പോലെ അതൊക്കെ നല്ല രസമായിരുന്നു ആ കാലഘട്ടത്തില്.
0: ഇന്നിപ്പോ അങ്ങനെയൊന്നും നമുക്ക് പിള്ളേരെ വിശ്വസിച്ച് വിടാൻ
1: പറ്റില്ല. ഇപ്പൊ അങ്ങനെ ആരും അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങണില്ല.
0: പിള്ളേരെ വെള്ളത്തിൽ കളിക്കാൻ പോലും, കാരണം എല്ലാം എന്താണ്, വെള്ളത്തില് കളിച്ചാ പിന്നെ പേടിയാണ്.
1: അത് തന്നെ,
0: എന്ത് അടുത്ത ഇൻഫെക്ഷൻ വരുന്നു എന്ന് പറയാൻ പറ്റൂല,
1: പറയാൻ പറ്റില്ല. അന്നൊക്കെ മഴ പെയ്ത വെള്ളം എന്ന് പറഞ്ഞാലേ കുടിക്കാൻ തോന്നും, നല്ല ക്ലിയർ വെള്ളം. ഇന്നിപ്പോ കംപ്ലീറ്റ് കച്ചറ വെള്ളം, ഓയിലും കച്ചറയും ഒക്കെ കുടി.
0: പണ്ട് ഈ വെള്ളം പിടിച്ച് ശേഖരിച്ചു വെച്ച് കുടിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലം ഉണ്ടായിരുന്നു.
1: ഓ, നല്ലൊരു കാലഘട്ടം.
0: കുടിക്കുക കുളിക്കുക, പാത്രം കഴുകുക, അതിനൊക്കെ ഇങ്ങനെ നിറച്ചു വെക്കുമായിരുന്നു.
1: ഇന്നിപ്പോ ഒരാൾക്കും അതുപോലത്തെ ഒരു സന്ദർഭം കിട്ടില്ല.
0: ഇല്ല,
1: ഇങ്ങനെ ഓർത്ത് ചിരിക്കാം, അങ്ങനെ ആലോചിക്കാം, ഭയങ്കര ആ ചിന്തകള്.
0: അതെ അതെ അതെ, അതിനെ നമുക്ക് പഴയതിനെ ഓർത്ത് ഇങ്ങനെ പറയാനേ പറ്റൂ.
1: തീർച്ചയായും. ഞങ്ങൾ ഇങ്ങനെ കൂട്ടുകാർ എന്റെ പെട്ടിക്കട്ടിന് മുമ്പിൽ ഇങ്ങനെ ഓരോ ചോദിക്കും. അപ്പൊ ഞങ്ങൾ പഴയ കാലഘട്ടങ്ങളിലെ കഥകളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഒരു രസമായിട്ട് ഓർമ്മകൾ
0: ഇങ്ങനെ പരസ്പരം പങ്കുവെക്കും.
1: അതന്നെ, സ്കൂളിന്റെ കാലഘട്ടം, അങ്ങനെ സ്കൂളിൽ നിന്ന് പോന്നിട്ടുള്ള കാലഘട്ടം, അങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് പറഞ്ഞിട്ടിരിക്കും.
0: അതെ, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോരോ മാറ്റങ്ങൾ
1: വേണ്ട.
0: അപ്പൊ അതിങ്ങനെ ആൾക്കാര്, പുതിയ കുട്ടികൾക്ക് ഒരു അനുഭവം, നമുക്ക് വേറൊരു അനുഭവം. പക്ഷേ നമ്മുടെ അതങ്ങനെ ആയിരുന്നു നിന്നൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാനൊന്നും നമുക്ക് പറ്റില്ല.
1: അതുകൊണ്ട്
0: അവര് പുതിയ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ അവർക്ക് കിട്ടുന്നത് വലുതാണ്, നമ്മളെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയതും വലുതാണ്.
1: തീർച്ചയായിട്ടും. അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങള് നമ്മള് മനസ്സിലാക്കാൻ പറ്റി. അന്നത്തെ കാലഘട്ടങ്ങളില് നമ്മൾ ചിന്തിക്കണില്ലേ, അത് രണ്ട് ഒന്ന് ചോറ് തിന്നിലും കുറച്ച് കഞ്ഞിയും ചമ്മന്തി ഉണ്ടെങ്കിലും നമ്മളെ കഴിച്ചുകൂട്ട. ഇപ്പൊ ഒന്നുമില്ലെങ്കിലും കുറച്ച് മരക്കിഴങ്ങ്, മരച്ചീനില്ലേ, മരച്ചീനി അതുണ്ടെങ്കിൽ നമുക്ക് കഴിച്ചുകൂട്ടാം. പക്ഷെ ഇന്നത്തെ പിള്ളേർക്ക് അത് പോരാ, ഫാസ്റ്റ് ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അവർക്കറിയില്ല,
0: നാടോടുമ്പോൾ നടുവേ ഓടുക. ശരി, ഏത് പാട്ടാ വേണ്ടേ?
1: ഇത് വേണ്ടത് അമ്മിണിയമ്മാവൻ എന്ന ഇത്തരത്തില് യേശുദാസ് പാടിൽ പാട്ടുണ്ട്. കണ്ണാം പുത്തിയിലേലേ കാട്ടുകുറിഞ്ചിയിലേ, ഞാൻ വിട്ട കണ്ണനെ ഓടി ചാടി പിടിച്ചുണ്ടുവാ പിടിച്ചുണ്ടുവാ. ഈ പാട്ട്
0: ഓക്കെ. അപ്പൊ ഈ പാട്ട് നമുക്ക്
1: നമ്മുടെ സഹൃദവാണി ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട ഈ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയും പിന്നെ മേഡത്തിന് വേണ്ടിയും ഈ ഗാനം പ്രത്യേകം സമർപ്പിക്കും.
0: ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം.
1: ഓക്കെ,
0: ശരി. പൂക്കുവിൽ തത്സമയ പരിപാടി ശംസുദ്ദീൻ കരിപ്പടന്നേന്നാണ് ഇപ്പൊ സംസാരിച്ചത്. അമ്മിണിയമ്മാവൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. കണ്ണാമ്പൊത്തി ലേലെ, കാട്ടുകുറിഞ്ഞി ലേലെ എന്നുള്ള പഴയ ഒരു മനോഹരമായ പാട്ട് നമുക്ക് പൂക്കുവയിലൂടെ ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഓക്വയിൽ തത്സമയ പരിപാടിയാണ്. പങ്കുവയ്ക്കുന്ന ചിന്തകളും ഹൃദയം തൊട്ട വിശേഷങ്ങളും പാട്ടിൻ്റെ ഈണവും നമുക്ക് കൂട്ടായിരിക്കട്ടെ. ഓക്വയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: നമസ്കാരം മാഡം, ഇത് മുണ്ടനിലേതയാണ്.
0: ആ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: സുഖം തന്നെ മാഡം?
0: ആ, സുഖമാണ്. അവിടെയോ?
1: ഇവിടെയും സുഖം തന്നെ.
0: ഇടയ്ക്ക് ജയരാട്ടൻ വിളിച്ചിരുന്നല്ലോ.
1: പാട്ട് പറയാൻ പറ്റില്ല മാഡം,
0: അത് അപ്പോഴും മറന്നു.
1: ആ, മറന്നു വിടയില്ല, ഞാൻ നേരത്തെ വിളിച്ചു, ഞാൻ പറയും. ഫോൺ കൊടുക്കണത് തിരുന്തി വരില്ല
0: മാഡം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ചിലപ്പോ ഇത് വിട്ടുപോകുന്നുണ്ട്.
1: വിട്ടുപോകണുണ്ട്, വിട്ടുപോകണുണ്ട്. അത് അതും പോട്ട് മാഡം, വിളിച്ചോണ്ടിരിക്ക, പെട്ടെന്ന് സങ്കടം വരും.
0: അതാണ്
1: പ്രശ്നം, കരയും കേട്ടാ. അങ്ങനെയാണ് പ്രശ്നം, നമ്മൾ ഒട്ടും ഇതായി വരൂല. അതിപ്പോ നമ്മള് സാറ് വിളിച്ചാലും, പത്മകുമാർ സാറ് വിളിച്ചാലും, ചേച്ചി വിളിച്ചാലും, ചാന്ദിനി ചേച്ചിയൊക്കെ വിളിച്ചോണ്ട് പെട്ടെന്ന് അങ്ങ്
0: കരയും.
1: സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആയെന്നുള്ള തോന്നുന്നു.
0: പ്രശ്നം മാറിയിരുന്നോ?
1: കാലില്ല, ഇല്ലല്ലോ മാഡം, കാലിലും നീരുമായി.
0: അങ്ങനെയൊക്കെ അകത്തൊക്കെ നടക്കാൻ പറ്റുന്നില്ലേ?
1: അകത്ത് നടക്കുന്നുണ്ട്,
0: നടക്കുന്നുണ്ട്.
1: അങ്ങനെ
0: മുണ്ടലയിൽ ഏത് ഭാഗത്തായിട്ടാ?
1: നമ്മള് അരുവിക്കര ഇറങ്ങണ വളവിലിരിക്കുന്ന.
0: ഓ, അരുവിക്കര എന്ന് പറയാൻ മുണ്ടലയിൽ നിന്ന്
1: കളത്തറോട്ട് പോകുമ്പോ.
0: ശരി ശരി. അപ്പോ കുഞ്ഞാറ്റയൊക്കെ ഉണ്ടായിരുന്ന?
1: എല്ലാരും വന്നതേ ഉള്ളു, രണ്ടുപേരും ഇപ്പൊ വന്നതേ ഉള്ളു.
0: സ്കൂൾ ടൈം കഴിഞ്ഞ് 4 മണി കഴിഞ്ഞല്ലേ. അപ്പോ ഇന്ന്
1: നക്ഷത്രം കുട്ടിയുടെ ജന്മനാള്.
0: ഓ, അത് ശരി.
1: നാളെ കിട്ടിയില്ലെങ്കിൽ
0: നാളെ സാറിന്റെ ലൈവ് ഉണ്ട്,
1: പാട്ട് ചോദിക്കും.
0: നക്ഷത്ര വന്നിട്ടുണ്ടല്ലോ.
1: വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്.
0: ഇന്ന് ഏത് പാട്ടാണ് നക്ഷത്രയ്ക്ക് വേണ്ടി ചോദിക്കണേ?
1: ഇതളേ പൊന്നിതളേ എന്നുള്ള പാട്ട്.
0: ഇതളേ പൊന്നിതളേ. അതേ സിനിമയിലെ പാട്ടായിരുന്നു. അതിലെ അം ആ. ഓക്കെ, അപ്പൊ നക്ഷത്ര കുട്ടിക്ക് ഇനിയിപ്പോ നാളെ എന്റെ ലൈവ് ഇല്ലല്ലോ. അപ്പൊ നക്ഷത്രയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേരുന്നു.
1: നാളെ
0: സ്പെഷ്യൽ ഒക്കെ ഉണ്ടോ?
1: സ്പെഷ്യല് സ്കൂളിൽ എന്തോ പായസം വയ്ക്കാന്ന് പറഞ്ഞു.
0: അപ്പൊ വീട്ടില് പായസം ഒന്നും വയ്ക്കല്ലേ? ഡ്രസ് മതിയോ?
1: അപ്പൊ സ്കൂളില് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു.
0: അപ്പൊ എല്ലാ കുട്ടികൾക്കും കൂടെ പായസം വെച്ചു കൊടുക്കും. അത് നല്ലതല്ലേ? ഒരു നല്ല കാര്യം. നക്ഷത്രയുടെ പേരിൽ എല്ലാവർക്കും പായസം കുടിക്കാലോ. വീട്ടിലാവുമ്പോ നമ്മള് മൂന്നാലുപേര്
1: മാത്രം.
0: അതാണ്, ഇവിടെ ആവുമ്പോ നമ്മള് മൂന്നാലുപേര് മാത്രമേ കഴിക്കൂ. അവിടെ ആവുമ്പോ എല്ലാ കുട്ടികളും നക്ഷത്രം ഓർക്കും.
1: അവിടെ മക്കൾ കുറവാണ് അവിടെ.
0: അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഹൃദ്യമായ ജന്മദിന ആശംസകൾ നേരുന്നു. അപ്പോ എല്ലാരോടും അന്വേഷണം പറയണം, ജയരാജേട്ടനോട് സങ്കടപ്പെടാതിരിക്കാൻ പറയണം. ഞങ്ങൾ ഒരു ദിവസം വരുന്നുണ്ടെന്ന് പറയൂ. അപ്പൊ നമുക്ക് ചിരിക്കാം. അത് അന്നൊക്കെ നേരെ ഇങ്ങനെ വർത്തമാനം പറയുമായിരുന്നല്ലോ. അപ്പൊ അതിന് പറ്റാത്തതിന്റെ ഒരു സമയം.
1: അതാണ് ഞങ്ങൾ പറഞ്ഞു, മാഡം ചേർന്നും കൂടെ കാര്യം വന്നേ, പക്ഷെ എങ്ങോട്ടൊക്കെയാണ് പോകണം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ കണ്ടൊക്കെയും ചെയ്യായിരുന്നു വീട്ടിലിരുന്ന്. ലൈവ് പ്രോഗ്രാം
0: എന്തൊക്കെയോ പറയും നമ്മള്. കുഴപ്പമില്ല, സങ്കടപ്പെടണ്ടെന്ന് പറയും. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പോ മുണ്ടലയിൽ നിന്ന് ലതയാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പൊ ജയരാജേട്ടന്റെ വീട്ടിൽ നിന്നാണ്. നക്ഷത്രക്കുട്ടിയുടെ ജന്മദിനമാണ്. നക്ഷത്രക്കുട്ടി നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവും ഞങ്ങളെ വിളിക്കുകയൊക്കെ ചെയ്ത് വളരെ കാര്യമായി സംസാരിക്കുകയും പാട്ടുപാടുക ഒക്കെ ചെയ്യുന്ന ആളാണ്. വളരെ സ്മാർട്ടാണ്. നക്ഷത്രക്കുട്ടിയുടെ ജന്മദിനം നാളെയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി കരുണാസായി റേഡിയോയുടെ ഹൃദ്യമായ സ്നേഹം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് ലത ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട് അം ആ എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു പാട്ട് നമുക്ക് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8 8 9 1 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ഓക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വിഷമങ്ങളും ഓർമ്മകളുമൊക്കെ നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. അങ്ങനെ നമുക്ക് സൗഹൃദം കാത്തു സൂക്ഷിക്കാം. നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ, നമസ്കാരം, പറഞ്ഞോളൂ.
1: നമ്മുടെ നക്ഷത്രക്കുട്ടിയുടെ ജന്മനാളെന്ന് പറയുന്ന നാളെ.
0: അതെ അതെ,
1: ജന്മദിനം. എന്നെ ഒരു പാട്ട് ആവശ്യപ്പെടാനാണ് വിളിച്ചത്.
0: ഏത് പാട്ടാണ് ആവശ്യപ്പെടുന്നത്?
1: തിരിയില്ല നാം എന്ന് പറയുന്ന ചിത്രത്തിലെ മുത്തുമായി മണ്ണിൽ വരുന്നു മുത്ത് നിന്നുടെ ജന്മദിനം എന്ന് പറയുന്ന ഒരു പാട്ട്.
0: ആ പാട്ട്
1: കേൾക്കേണ്ടത്. അപ്പൊ അതാണ് കാര്യം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ആ മോളടുത്ത് പോയിരുന്നു.
0: എറണാകുളത്ത്
1: വീണ്ടും പോയി.
0: ഇവിടെയെങ്കിലും ഇല്ല, ഇപ്പൊ എറണാകുളത്താണ് വാസം.
1: കുനമാവ് നേരത്തെ ഒരു കുട്ടി വിളിച്ചാ എറണാകുളത്ത് ഇടയ്ക്കിടയ്ക്ക് പോലെ ഇനി അടുത്ത മാസം വീണ്ടും പോകും.
0: ആ, കുനമാവിന്ന് ഒരു കുട്ടി വിളിച്ചിരുന്നു.
1: അത് കുനമാവ് വളരെ അടുത്താണ്, നമ്മുടെ എറണാകുളത്ത് പൊന്നോർത്ത പറവൂര്. കുനമാവ് കഴിഞ്ഞാണ് കൊച്ചാല്, വരാപ്പുഴ കൊച്ചാല് കുനമാവ് ഇത് അടുത്തടുത്താണ്. ഞാൻ വിചാരിച്ചു നമ്മുടെ മോളെ അടുത്താണല്ലോ അതൊന്ന്. അപ്പൊ സ്വപ്ന
0: പേര്.
1: അതെ അതെ അതെ, മോളെ നാട്ടുകാരിയും കൂടെയാണ്. അപ്പൊ
0: ടൈലറാണ്. അതെ അതെ
1: അതെ അതെ.
0: പിന്നെ സ്വപ്നയ്ക്ക് കൂടെ ഇരിക്കട്ടെ ഇന്നത്തെ.
1: സ്വപ്ന കൂടെ ഇരിക്കട്ടെ, കാരണം എന്റെ മോള് താമസിക്കുന്ന സ്ഥലത്താ. അപ്പൊ യാദൃശ്ചികമായിട്ട് അവരെന്തെങ്കിലും ഞാൻ വേണ്ടി വന്നാലേ
0: യാദൃശ്ചികമായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും അവരും അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടാവുമല്ലോ.
1: അല്ല, അവർക്ക് കാണാൻ പറ്റും. കൊച്ചാലിലും കൊങ്ങറപ്പള്ളിയിലും, അത് അവർ കേൾക്കാം. സ്വപ്നയ്ക്ക് കേൾക്കാൻ പറയുന്നത് കൊങ്ങറപ്പള്ളിയിലും കൊച്ചാലിലും മോളെ മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, ജനൌഷധിയുടെ. അപ്പൊ അവിടെ എന്തെങ്കിലും കാര്യത്തിന് വരുമ്പോ ആശ മോളെ ചോദിച്ചാൽ അറിയാൻ
0: പറ്റും. അത് പത്മമാർ ചേട്ടൻ ഓർത്തതായിട്ട് അവർക്ക് പറയാം.
1: പറയാം തീർച്ചയായിട്ടും. അപ്പൊ നാളത്തെ, അപ്പൊ ഇതാണ് ലത പറഞ്ഞല്ലേ. ഇപ്പൊ ഞാൻ എനിക്ക് വിളിക്കാൻ ഭയങ്കര മടിയാണ്. ആ ജയരാജിനെ രണ്ട് വാക്ക് പറയുമ്പോ പിന്നെ വിതുമ്പി ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അതും ഇതും ഒക്കെ പറഞ്ഞ് എന്തൊക്കെയോ ആണ് പറയണമെന്ന് ആർക്കും പിടിയിട്ടില്ല. അതാണ് ഏത് അവസ്ഥ, ഇതാണ് ഇപ്പോഴത്തെ. ഭയങ്കര
0: ബുദ്ധിമുട്ടാണ്.
1: പാട്ടൊക്കെ ആസ്വദിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് അധികം അങ്ങോട്ട് പണ്ടത്തെ പോലെ. മറ്റത് ഡെയിലി ഇങ്ങോട്ട് വിളിച്ചാൽ രണ്ട് രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും ഒക്കെ വിളിച്ച് നമ്മൾ ഒരുപാട് നേരം സംസാരിക്കാറുണ്ട്. എല്ലാ വിഷയങ്ങളും സംസാരിക്കും.
0: നോക്കണ്ട, ചുമ്മാ വിളിച്ച് സംസാരിക്കണം. പറയാനുള്ളത് പറയട്ടെ, നമുക്കത് കേൾക്കാം.
1: കേൾക്കാം,
0: എന്തൊക്കെയാണെന്ന് വെച്ചാ പറയട്ടെ.
1: അതെട്ടെ, പുള്ളി അങ്ങോട്ട് അധികം പറയില്ല. അതല്ലാതെ പറഞ്ഞാൽ കരയും.
0: പുറത്തൊക്കെ ഇറങ്ങാതിരിക്കുമ്പോഴാരെല്ലാം വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോ ഒരു സന്തോഷമാവും.
1: ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ജോലിയിൽ നിന്നൊക്കെ ഞാൻ വിരമിച്ച് ഇരുന്ന സമയത്ത് വൈഫിനെ ജോലിക്ക് കയറ്റി. പിള്ളേരും കോളേജിലും സ്കൂളിലും ഒക്കെ ആയിട്ട് അങ്ങ് പോകും. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നീട് അതിനോട് ഞാൻ അതിനോട് അനുസരിച്ച് പിന്നെ അങ്ങ് ഇതായി പരിചയപ്പെട്ടത്, പരിചിതമായതാണ്.
0: അല്ല, അത്തരത്തിൽ നമുക്ക് എന്ത് വന്നാലും നമുക്ക് ഈ ലൈഫിനോട് ഫൈറ്റ് ചെയ്ത് നിന്നേ പറ്റൂ.
1: ഫൈറ്റ് ഞാനൊക്കെ ഇന്ന് പലയിടത്തും ഇതായി. ഇപ്പൊ ഞായപ്പത്തി ഇന്നൊരു കാര്യത്തിന് പോയിട്ട് ഉച്ചയ്ക്ക് എത്തിയതേ ഉള്ളൂ. അപ്പൊ പോയടത്ത് നല്ല ജന തിരക്കുള്ള സ്ഥലമാണ്. അപ്പൊ അവര് പറയുന്നു ചേട്ടന്റെ ചേട്ടനെ പോലെയൊന്നും നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇല്ലടാ, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതേപോലെ ഒരു അസുഖം ഉണ്ടായാല് ജീവിച്ചേ പറ്റൂ, ജീവിച്ചു പോകും.
0: നമ്മള് നമ്മളിപ്പോ മാരകമായ അസുഖങ്ങൾ വരുമ്പോ നമ്മൾ ആദ്യം ഒന്ന് പതറും. പിന്നെ മനുഷ്യനാണോ, നമ്മളത് ധൈര്യം വീണ്ടെടുക്കും.
1: മാഡം, ആ പതറിച്ചയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു എല്ലാം. ഏത് കാര്യവും എന്ത് കാര്യവും തുടക്കത്തിലുള്ളത് തന്നെ നമ്മളത് മാറ്റി വെച്ചാൽ നമുക്ക് തുടങ്ങാനാ എല്ലാത്തിനും. പറഞ്ഞില്ലേ തുടക്കം ലഹരിയെ നമ്മൾ അന്ന് അത് പറയുമ്പോ അവിടെ കണക്ട് ആവാം. കാരണം ഈ ലഹരി എന്ന് പറയുന്ന സാധനം ചെറുതായിട്ട് തുടങ്ങും. തുടങ്ങി തുടങ്ങി തുടങ്ങിയാണ് അവര് ആ മുഴുക്കയിൽ പോയി അങ്ങ് ലഹിക്കുന്നത്. അതുകൊണ്ട് തുടക്കം മാറ്റാൻ ശ്രമിച്ച നമുക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. തുടങ്ങാനുള്ള ഒരു ആരംഭം നമുക്ക് കൊടുക്കരുത്, അതിനുള്ള അവസരം കൊടുക്കരുത്. വിഷമായാലും എന്തായാലും ദുഃഖമായാലും എന്തായാലും തുടക്കത്തിൽ തന്നെ നമ്മൾ അതിനെ അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിക്കുക മനസ്സ്. അതുകൊണ്ടാണ്. അപ്പൊ
0: എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്ന് അതിജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകും.
1: തീർച്ചയായിട്ടും
0: അതിജീവിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്.
1: തീർച്ചയായിട്ടും ആ മനസ്സ് ഉണ്ടാവണം,
0: എല്ലാവർക്കും അത് ഉണ്ടാവട്ടെ
1: ഉണ്ടാവട്ടെ. പിന്നെ ഇടയ്ക്കൂടെ ഒന്നോട് പറഞ്ഞോട്ടെ, ഈ വരുന്ന 14-ാം തീയതി ഇന്നിടയ്ക്ക് വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കാം, ജൂലൈ 14, അതായത് അന്ന് ലൈവ് ഉള്ള ദിവസമാണ് മാഡത്തിന്, ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു. അപ്പൊ അന്ന് എന്റെ 41-ാം വിവാഹ വാർഷികമാണ്,
0: 41-ാം വിവാഹ വാർഷികമാണ്,
1: വിവാഹ വാർഷികമാണ്. അപ്പൊ അതും ഒന്ന് ഓർമ്മപ്പെടുത്തി.
0: ശരി, അന്ന് വിളിച്ചാ കിട്ടില്ലെങ്കിൽ ഞാൻ ഓർക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ
1: ഓർമ്മപ്പെടുത്തും.
0: ജൂലൈ 14 അല്ലേ?
1: ജൂലൈ 14.
0: ഓക്കെ, തീർച്ചയായും
1: മാഡം ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, കാരണം എനിക്ക് അന്ന് ലൈവ് കിട്ടാത്തോണ്ട് മാഡം തന്നെ പറഞ്ഞു എനിക്ക് ഡെലിഗേറ്റ് ചെയ്തു.
0: അപ്പൊ തീർച്ചയായും ഇങ്ങനെ എനിക്ക് ഓർത്ത് ഡെഡിക്കേറ്റ് ചെയ്യാൻ കഴിയട്ടെ.
1: അത് ഞാൻ ആ മോൾക്ക് പറയാണ്, കാരണം ആദ്യത്തെ ഒന്ന് നോട്ട് ചെയ്താൽ മതി.
0: ശരി,
1: പ്ലീസ് നോട്ട് ദ പോയിന്റ്.
0: പ്ലീസ് നോട്ട് ദ പോയിന്റ് ആദിര. ശരി, അപ്പൊ നക്ഷത്ര കുട്ടിക്ക് വേണ്ടി നമുക്ക് ഇപ്പൊ ആവശ്യപ്പെട്ട ഈ പാട്ട് കേൾക്കാം.
1: ശരി,
0: ഓക്കെ ഓക്കെ,
1: താങ്ക് യു മാഡം,
0: വെൽക്കം. പോക്കുവിൽ തത്സമയ പരിപാടിയിൽ പത്മാവർച്ചേട്ടനാണ് ദീർഘദീർഘമായി നമ്മളോട് വിശേഷങ്ങൾ പങ്കുവച്ചത്. അപ്പോൾ നക്ഷത്രയുടെ ജന്മദിനമാണ് നാളെ, അപ്പോൾ അവിടെ നിന്ന് വിളിച്ചിരുന്നു. അപ്പം നക്ഷത്രയ്ക്ക് ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് മുത്തേ നിന്നുടെ മുന്നാഴി മുത്തുമായി ഇന്ന് തുടങ്ങുന്ന മുത്തേ നിന്നുടെ ജന്മദിനം എന്ന പാട്ട് നമുക്ക് ആസ്വദിക്കാം. പിരിയില്ല നാം എന്ന ചിത്രത്തിലെ ആ പാട്ട് കേട്ടിട്ട് നമുക്ക് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പൂക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെയാണ് നമ്മൾ പൂക്കുവയിലൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജ് ഒന്ന് കേൾക്കാം.
1: എന്റെ പേര് മോൻ മാസലം വെള്ളനാട്. എനിക്ക് എനിക്ക് ഇന്ന് ആഭിജാത്യം എന്ന സിനിമയില് ജാനകി പാടിയ ഒരു പഴയ പാട്ടാണ് കേൾക്കാൻ താല്പര്യം. വച്ച് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ട് പേര് ഞാൻ മോളും മഴമുകി.

അപ്പോൾ പോക്കുവിൽ തത്സമയ പരിപാടിയിൽ വെള്ളനാട് നിന്ന് മോഹൻ ചേട്ടനാണ് ഇപ്പോൾ ഒരു പാട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മഴമുകിലൊളിവണ്ണൻ ഗോപാലകൃഷ്ണൻ കുടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി എന്നുള്ള പാട്ടാണ് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ മനോഹരമായ പാട്ട് നമ്മളോട് പാടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മോഹൻ ചേട്ടന് വേണ്ടിയിട്ടുള്ള പാട്ടാവട്ടെ പോക്കുവിൽ തത്സമയ പരിപാടിയിലെ അവസാനത്തെ ഗാനം. ഇന്നത്തെ നമസ്തേ മലയാളത്തിലൊരു ചോദ്യമുണ്ടായിരുന്നു, മലബാറിൻ്റെ പ്രശസ്ത പുത്രൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ് എന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം സി ശങ്കരൻ നായർ എന്നുള്ളതാണ്. ഒരുപാട് പേർ ശരിയുത്തരം വാട്സപ്പിലൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആഷ്നയാണ് പൂച്ചിൽ നിന്നാണ് ഉത്തരം അറിയിച്ചിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. എല്ലാ ദിവസവും നമസ്തേ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളുണ്ടാവും. ശ്രോതാക്കൾക്ക് അതിൻ്റെ ശരിയുത്തരങ്ങൾ നമ്മളെ എഴുതി അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ പോക്കുവേൽ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുന്നു. പകലിൻ്റെ യുക്തികൾക്കും തിരക്കുകൾക്കും ഒടുവിൽ സ്വാതന്ത്ര്യം കൊതിക്കുന്ന മനസ്സിനെ തൊട്ടുണർത്തിയാണ് ഇന്ന് പോക്കുവേൽ കടന്നു പോകുന്നത്. ആകാശത്ത് സന്ധ്യയുടെ ചായങ്ങൾ മായുമ്പോഴും ഈ പരിപാടിയിലൂടെ നമ്മൾ കോർത്തു പിടിച്ച സൗഹൃദത്തിൻ്റെ നൂലുകൾ നമ്മുടെ മനസ്സിൽ എന്നും ബാക്കിയുണ്ടാവട്ടെ. ഉള്ളിലെ വെളിച്ചം കെടാതെ സൂക്ഷിക്കുക. ഇരുളിനെ പ്രത്യാശയുടെ പുഞ്ചിരി കൊണ്ട് തോൽപ്പിക്കുക. ഈ മനോഹരമായ വൈകുന്നേരത്തിൽ ഇത്രയും നേരം പോക്കുവെയിലിന് കാതോർത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. വിളിച്ചവർക്കും ആശയം പങ്കിട്ടവർക്കും മെസ്സേജുകൾ അയച്ചവർക്കും എല്ലാവർക്കും ഹൃദ്യമായ സന്തോഷം അറിയിക്കുന്നു. അപ്പോൾ മോഹൻ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടാണ് പോക്കുവേൽ തത്സമയ പരിപാടിയിലെ അവസാനത്തെ ഗാനം. ഇത്രയും നേരം ഒരുമിച്ചായിരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കിട്ടുകൊണ്ട് പോക്കുവേലിൻ്റെ വെളിച്ചം എല്ലാവരിലേക്കും പടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം സ്നേഹത്തോടെ. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഹയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ലഹരി മരുന്നുകൾ മസ്തിഷ്കത്തെ കൊല്ലും. ഉണർന്ന തെളിഞ്ഞ മസ്തിഷ്കത്തെ മരവിപ്പിക്കാനും മയക്കാനും മാത്രമേ ലഹരി മരുന്നുകൾക്ക് കഴിയൂ. ഓർക്കുക, ആസക്തി ഒരു രോഗമാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ,

പരിസ്ഥിതി വിശേഷങ്ങളിൽ ഇന്ന് തണ്ണീർത്തടങ്ങളെക്കുറിച്ച് കേൾക്കാം. ഭൂമിയുടെ വൃക്കകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തണ്ണീർത്തടങ്ങൾ നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമാണ്. തടാകങ്ങൾ, പുഴകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ, കണ്ടൽക്കാടുകൾ, പാടശേഖരങ്ങൾ തുടങ്ങി വെള്ളത്താൽ മൂടപ്പെട്ടതോ ഈർപ്പമുള്ളതോ ആയ പ്രദേശങ്ങളെയാണ് തണ്ണീർത്തടങ്ങൾ എന്ന് വിളിക്കുന്നത്. പ്രകൃതിദത്തമായ ജലശുദ്ധീകരണ സംവിധാനങ്ങളായി പ്രവർത്തിക്കുന്ന ഇവ ജൈവ വൈവിധ്യത്തിന്റെ കലവറ കൂടിയാണ്. എന്നാൽ അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങളും ഭൂമി കയ്യേറ്റങ്ങളും മൂലം ഇന്ന് തണ്ണീർത്തടങ്ങൾ വലിയ ഭീഷണി നേരിടുന്നു. വരും തലമുറയ്ക്കായി ഈ പച്ചപ്പ് നിലനിർത്തേണ്ടത് പരിസ്ഥിതി സ്നേഹത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ നിലനിൽപ്പിന്റെ തന്നെ ആവശ്യമാണ്. തണ്ണീർത്തടങ്ങളെ എങ്ങനെ ഫലപ്രദമായി സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ ഇവിടെ പ്രസക്തമാകുന്നു. തണ്ണീർത്തട സംരക്ഷണത്തിന്റെ ആദ്യപടി അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ്. പ്രളയ നിയന്ത്രണങ്ങളിൽ തണ്ണീർത്തടങ്ങൾ വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ്. മഴക്കാലത്ത് അധികമായി വരുന്ന വെള്ളത്തെ ആഗിരണം ചെയ്ത് സൂക്ഷിക്കാനും പിന്നീട് സാവധാനം പുഴകളിലേക്കും ഭൂമിയിലേക്കും ഒഴുക്കിവിടാനും ഇവയ്ക്ക് സാധിക്കും. ഇതൊരു സ്പോഞ്ച് പോലെ പ്രവർത്തിക്കുന്നതിലൂടെ വലിയ വെള്ളപ്പൊക്കങ്ങളെ തടയാൻ സഹായിക്കുന്നു. എന്നാൽ തണ്ണീർത്തടങ്ങൾ നികത്തുന്നതോടെ ഈ സ്വാഭാവിക സംഭരണികൾ ഇല്ലാതാവുകയും ചെറിയ മഴയിൽ പോലും പ്രളയ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനാൽ തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് തടയുക എന്നതിനാണ് മുൻഗണന നൽകേണ്ടത്. നിലവിലുള്ള നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും വേണം. മാലിന്യമുക്തമായ തണ്ണീർത്തടങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് സംരക്ഷണത്തിലെ മറ്റൊരു പ്രധാന വശം. ഇന്ന് നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും തണ്ണീർത്തടങ്ങൾ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളുടെയും രാസമാലിന്യങ്ങളുടെയും വിസർജ്ജ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ജലത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയും ജലജീവികളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു. തണ്ണീർത്തടങ്ങളിലേക്ക് മലിനജലം നേരിട്ടൊഴുക്കിവിടുന്നത് തടയാൻ ശാസ്ത്രീയമായ ഡ്രെയിനേജ് സംവിധാനങ്ങളും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളും സ്ഥാപിക്കണം. പ്രാദേശിക ഭരണകൂടങ്ങളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഇത്തരം ജലസ്രോതസ്സുകൾ കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കുന്നത് ഒരു ജനകീയ മുന്നേറ്റമായി മാറേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് നിരോധനം കർശനമാക്കുന്നതിലൂടെ തണ്ണീർത്തടങ്ങളിലെ മലിനീകരണം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. ജൈവ വൈവിധ്യ സംരക്ഷണം തണ്ണീർത്തട സംരക്ഷണത്തിന്റെ അവിഭാജ്യ ഭാഗമാണ്. ദേശാടന പക്ഷികൾ മുതൽ അപൂർവയിനം സസ്യങ്ങൾ വരെ തണ്ണീർത്തടങ്ങളെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഈ ജീവവർഗങ്ങളുടെ ആവാസ വ്യവസ്ഥ തകരാതെ സംരക്ഷിക്കേണ്ടതുണ്ട്. കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുന്നത് തണ്ണീർത്തടങ്ങളുടെ അതിരുകൾ സംരക്ഷിക്കാനും തീരശോഷണം തടയാനും സഹായിക്കും. അധിനിവേശ സസ്യങ്ങളായ കുളവാഴയും തണ്ണീർത്തടങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത് ഒഴിവാക്കാൻ നിരന്തരമായ മേൽനോട്ടം ആവശ്യമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട തണ്ണീർത്തടങ്ങളിൽ, പ്രത്യേകിച്ച് നെൽവയലുകളിൽ, അമിതമായ രാസവള പ്രയോഗവും കീടനാശിനികളും ഒഴിവാക്കി ജൈവ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നത് മണ്ണിന്റെയും ജലത്തിന്റെയും ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കും. തണ്ണീർത്തട സംരക്ഷണത്തിന് നിയമപരമായ സംരക്ഷണം പോലെ തന്നെ പ്രധാനമാണ് പ്രാദേശിക പങ്കാളിത്തം. തണ്ണീർത്തടങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, കർഷകർ എന്നിവരെ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കണം. റാംസർ കൺവെൻഷൻ പോലെയുള്ള അന്താരാഷ്ട്ര കരാറുകൾ തണ്ണീർത്തട സംരക്ഷണത്തിന് മാർഗരേഖകൾ നൽകുന്നുണ്ടെങ്കിലും അവ പ്രാദേശിക തലത്തിൽ നടപ്പിലാക്കാൻ ഓരോ വ്യക്തിയും ബാധ്യസ്ഥരാണ്. സ്കൂൾ കുട്ടികൾക്കും യുവാക്കൾക്കും തണ്ണീർത്തടങ്ങളുടെ പാരിസ്ഥിതിക മൂല്യം പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ ഒരു പുതിയ തലമുറയെ തന്നെ കാവലാളുകളാക്കി മാറ്റാം. വിനോദസഞ്ചാര മേഖലയിൽ ഇക്കോ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അവ തണ്ണീർത്തടങ്ങളുടെ സ്വാഭാവികതയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിലാണെന്ന് ഉറപ്പുവരുത്തണം. അവസാനമായി, കാലാവസ്ഥാ വ്യതിയാനം എന്ന വലിയ വിപത്തിനെ പ്രതിരോധിക്കാൻ തണ്ണീർത്തടങ്ങൾ സംരക്ഷിച്ചേ മതിയാകൂ. അന്തരീക്ഷത്തിലെ കാർബണിനെ വൻതോതിൽ ആഗിരണം ചെയ്യാൻ കാടുകളെക്കാൾ ശേഷി തണ്ണീർത്തടങ്ങൾക്കുണ്ട്. ജലക്ഷാമം നേരിടുന്ന കാലത്ത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ സഹായിക്കുന്ന ഈ ജലസ്രോതസ്സുകൾ വറ്റിവരളാൻ അനുവദിക്കരുത്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനും നഷ്ടപ്പെട്ട തണ്ണീർത്തടങ്ങൾ വീണ്ടെടുക്കാനും സർക്കാർ തലത്തിൽ വൈറ്റ് ലാൻഡ് അതോറിറ്റി പോലെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കണം. തണ്ണീർത്തടങ്ങൾ വെറും പാഴ്ഭൂമികളല്ല, മറിച്ച് ജീവന്റെ ഉറവിടങ്ങളാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഓരോ തുള്ളിവെള്ളവും ഓരോ സെന്റ് ചതുപ്പ് നിലവും സംരക്ഷിക്കപ്പെടുമ്പോൾ മാത്രമാണ് സുരക്ഷിതമായൊരു ഭാവി നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്. പ്രകൃതിയോടുള്ള കടമയായി കരുതി തണ്ണീർത്തടങ്ങളെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് കൈകോർക്കാം.

തനിച്ചാവുമെന്ന ഭയത്താൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോകുന്നൊരു കൂട്ട് വേറെയില്ല എന്ന് മറന്നുപോകരുത്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പുല്ലും പുഴുവും പൂമരവും ഉൾപ്പെടെ സകല ജീവജാലങ്ങളും നിലനിൽക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയാണ്. ആനന്ദമാണ് ജീവിതത്തിന്റെ അടിസ്ഥാന ചോദന. ആനന്ദമില്ലാതെ വരുമ്പോൾ ജീവിതത്തിന്റെ ഗുണനിലവാരം നഷ്ടപ്പെടുകയും ജീവിതം മടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ആനന്ദിക്കാനുള്ള ഒരവസരവും നഷ്ടപ്പെടുത്തി കളയരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: വ്യക്തിവിശേഷം.
3: വ്യക്തിവിശേഷങ്ങളിൽ ഇന്ന് ഭൂപടങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവന്റെ കവിത ടെൻസിൻ സോൺജീവിനെ കുറിച്ച് കേൾക്കാം. കവിയാണ്, പോരാളിയാണ്, അതിലുപരി ഭൂപടങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു ജനതയുടെ ജീവിക്കുന്ന പ്രതീകമാണ് ടെൻസിൻ സോൺജീവ്. നെറ്റിയിലൊരു ചുവന്ന ബന്ധാന, അതായത് കെട്ടിധരിച്ച് ചുണ്ടിൽ കവിതയും ഉള്ളിൽ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യദാഹവും പേർന്ന ഈ മനുഷ്യനെ ലോകം ശ്രദ്ധിക്കുന്നത് കേവലം അദ്ദേഹത്തിന്റെ വരികളിലൂടെ മാത്രമല്ല, മറിച്ച് തന്റെ ജീവിതം തന്നെ ഒരു പ്രക്ഷോഭമാക്കി മാറ്റിയതിലൂടെയാണ്. തിബത്ത് സ്വതന്ത്രമാകുന്ന അന്ന് മാത്രമേ ഈ ചുവന്ന ബന്ധാന ഞാൻ അഴിക്കൂ എന്ന് പ്രതിജ്ഞ ചെയ്ത സോൺജീവ് ലോകമെമ്പാടുമുള്ള അഭയാർത്ഥത്തിന്റെ വേദനയെയും രോഷത്തെയും ഒരേപോലെ പ്രതിനിധീകരിക്കുന്നു. ഇന്ത്യയിൽ ജനിച്ചിട്ടും ഇന്നും താനൊരു അഭയാർത്ഥിയാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന്റെ ഓരോ നിശ്വാസത്തിലുമുണ്ട്. ആ തിരിച്ചറിവുകളിൽ നിന്നാണ് ലോകം കേട്ട ഏറ്റവും തീക്ഷ്ണമായ പോരാട്ട വീര്യമുള്ള കവിതകൾ പിറന്നത്. ഹിമാചൽ പ്രദേശിലെ ധരംശാലയുടെ തെരുവുകളിൽ നിന്ന് അന്താരാഷ്ട്ര വേദികളിലേക്ക് ഉയർന്ന ആ ശബ്ദം ഇന്ന് തിബത്തിന്റെ മാത്രം ശബ്ദമല്ല, മറിച്ച് അടിച്ചമർത്തപ്പെടുന്ന ഏതൊരു ജനതയുടെയും ആത്മവീര്യമാണ്. 1975 ഇന്ത്യയിലെ ഒരു നാടോടി കുടുംബത്തിലാണ് ടെൻസിൻ ജനിച്ചത്. ഇന്ത്യയിൽ ജനിച്ചു വളർന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് പൗരത്വം ലഭിക്കാത്ത, എന്നാൽ മാതൃഭൂമിയിലേക്ക് മടങ്ങിപ്പോകാൻ അനുവാദമില്ലാത്ത ഒരു വിചിത്രമായ അവസ്ഥയിലാണ് അദ്ദേഹം വളർന്നത്. ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തന്റെ മാതാപിതാക്കൾ ഹിമാലയം താണ്ടി ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി എത്തിയ കഥകൾ കേട്ടാണ് അദ്ദേഹം വളർന്നത്. ഈ കഥകൾ ടെൻസിന്റെ മനസ്സിൽ തന്റെ അദൃശ്യമായ മാതൃഭൂമിയെക്കുറിച്ച് വലിയൊരു ചിത്രം വരച്ചു ചേർത്തു. മുംബൈ സർവകലാശാലയിൽ നിന്ന് മാസ്റ്റർ ബിരുദം നേടിയ ടെൻസിൻ തന്റെ സഹപാഠികളിൽ നിന്ന് പണം പിരിച്ചാണ് ആദ്യ കവിതാ സമാഹാരമായ ക്രോസിംഗ് ദ ബോർഡർ പ്രസിദ്ധീകരിച്ചത്. അഭയാർത്ഥി ക്യാമ്പുകളിലെ ജീവിതം, ഭക്ഷണത്തിന് വേണ്ടിയുള്ള വരിനിൽക്കലുകൾ, തിരിച്ചറിയൽ രേഖകൾക്ക് വേണ്ടിയുള്ള അലച്ചിലുകൾ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇന്ത്യയുടെ മണ്ണിൽ പാദങ്ങൾ ഉറപ്പിക്കുമ്പോഴും മനസ്സ് ഹിമാലയത്തിനപ്പുറമുള്ള തിബത്തിന്റെ പീഠഭൂമികളിൽ അലയുകയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വരികൾ നമ്മോട് പറയുന്നു. ടെൻസിൻ സോൺജീവ് വെറുമൊരു ഡെസ്ക്ടോപ്പ് വിപ്ലവകാരിയല്ല. തന്റെ ആശയങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്താൻ അദ്ദേഹം മടിച്ചില്ല. 2002 അന്നത്തെ ചൈനീസ് പ്രധാനമന്ത്രി മുംബൈയിലെ ഒബ്രോയ് ഹോട്ടലിൽ സന്ദർശനം നടത്തുമ്പോൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് സുരക്ഷാ സന്നാഹങ്ങൾ ഭേദിച്ച് 14 നിലയിലെ കെട്ടിടത്തിന് മുകളിൽ അദ്ദേഹം കയറിപ്പറ്റി. അവിടെ തിബത്തിനെ സ്വതന്ത്രമാക്കുക എന്ന ബാനറും പതാകയും ഉയർത്തിക്കൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ തന്റെ ജനതയുടെ പ്രശ്നത്തിലേക്ക് തിരിച്ചുവിട്ടു. സമാനമായ രീതിയിൽ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും ചൈനീസ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവേളയിൽ അദ്ദേഹം നുഴഞ്ഞുകയറി പ്രതിഷേധിച്ചു. ഇത്തരത്തിലുള്ള ധീരമായ നടപടികൾ അദ്ദേഹത്തെ പലതവണ തടവറയിലാക്കി. എന്നാൽ ഓരോ ജയിൽവാസവും അദ്ദേഹത്തെ കൂടുതൽ കരുത്തനാക്കി. ഫ്രണ്ട്സ് ഓഫ് തിബറ്റ് എന്ന സംഘടനയുടെ സെക്രട്ടറി ജനറൽ എന്ന നിലയിൽ ഹിംസയല്ല, മറിച്ച് അചഞ്ചലമായ ധീരതയാണ് പോരാട്ടത്തിന്റെ വഴിയെന്ന് അദ്ദേഹം തെളിയിച്ചു. അധികാരികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ആ വിപ്ലവകാരി ഇന്നും ചൈനീസ് ഭരണകൂടത്തിന്റെ പേടിസ്വപ്നമാണ്. ടെൻസിന്റെ കവിതകൾ കേവലം അക്ഷരക്കൂട്ടങ്ങളല്ല, അവ ബോംബുകളെക്കാൾ പ്രഹരശേഷിയുള്ള വികാരങ്ങളാണ്. കോറ എന്ന കൃതിയിലൂടെ അദ്ദേഹം ലോകസാഹിത്യത്തിൽ തന്റേതായ ഇടം കണ്ടെത്തി. 2001 ഔട്ട്ലുക്ക് പിക്കോദാർ പുരസ്കാരം നേടിയതോടെ അദ്ദേഹത്തിന്റെ രചനകൾ ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. സെംഷൂക്ക്, സെൻഗോയ്, മൈഹോം തുടങ്ങിയ കൃതികൾ പ്രവാസത്തിന്റെ സംഘർഷങ്ങളെ അതിതീവ്രമായി അടയാളപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ പറയുന്നു, ഓരോ ചവിട്ടടിയും എണ്ണു, എണ്ണം മനസ്സിൽ സൂക്ഷിക്കൂ, നിങ്ങൾക്ക് ഉപകരിച്ചേക്കാം വീട്ടിൽ മടങ്ങി വരുവാൻ. ഈ വരികൾ വെറുമൊരു യാത്രയെക്കുറിച്ചല്ല, മറിച്ച് തലമുറകളായി തിബത്തൻ ജനത സ്വപ്നം കാണുന്ന മടക്കയാത്രയെക്കുറിച്ചാണ്. മടങ്ങിപ്പോകാനുള്ള വഴികൾ അടയാളപ്പെടുത്തി വെക്കണമെന്നത് അഭയാർത്ഥിയുടെ വലിയൊരു ജാഗ്രതയാണ്. തിബത്തൻ റിവ്യൂ മാഗസിനിലെ അദ്ദേഹത്തിന്റെ കോളങ്ങൾ സമകാലീയ രാഷ്ട്രീയത്തെയും സംസ്കാരത്തെയും ആഴത്തിൽ വിശകലനം ചെയ്യുന്നവയാണ്. വാക്കുകൾ കൊണ്ട് ഒരു ജനതയുടെ ചരിത്രം മാറ്റിയെഴുതാമെന്ന് സ്യൂൻഡു തന്റെ കൃതികളിലൂടെ തെളിയിക്കുന്നു. ടെൻസൻ സ്യൂൻഡു എന്ന വ്യക്തി ഇന്ന് ജീവിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയം ലളിതമായി പറഞ്ഞാൽ ലോസ്റ്റ് ഇൻ ട്രാൻസിറ്റ് ആണ്. സ്വന്തമായി രാജ്യമില്ലാത്തവൻ എങ്ങനെയാണ് ഒരു രാജ്യത്തെ മുഴുവൻ തന്റെ ചുമലിലേറ്റുന്നത് എന്നതിനുദാഹരണമാണ് അദ്ദേഹം. അദ്ദേഹം ധരിക്കുന്ന ആ ചുവന്ന ബന്ധാന കേവലമൊരു വസ്ത്രമല്ല, അത് തിബത്തിന്റെ രക്തസാക്ഷികളുടെ ഓർമ്മയാണ്, വരാനിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പുലരിയാണ്. അദ്ദേഹത്തിന്റെ പോരാട്ടം അഹിംസയിൽ അധിഷ്ഠിതമാണ്, എന്നാൽ അത് നിശബ്ദമല്ല. ശബ്ദമുയർത്താൻ കഴിയാത്ത ദശലക്ഷക്കണക്കിന് തിബത്തുകാർക്ക് വേണ്ടി അദ്ദേഹം നിരന്തരം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോക ഭൂപടത്തിൽ നിന്ന് ഒരു ജനതയെ തുടച്ചു നിർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ടെൻസിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കാൻ ടെൻസൻ സ്യൂൻഡുവിനെ പോലെയുള്ള പോരാട്ടങ്ങൾ നാം അറിഞ്ഞിരിക്കണം. ആ ചുവന്ന ബന്ധാൻ അഴിക്കുന്ന ദിവസം, അതായത് തിബത്ത് സ്വതന്ത്രമാകുന്ന ദിവസം, അന്നു മാത്രമേ ഈ കവിയുടെ പോരാട്ടം അവസാനിക്കൂ.
2: വ്യക്തിവിശേഷം: അവതരണം സ്മിത സുരേഷ്, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രബോധന ചിന്ത.
1: അഗ്നിയെ അറിയാത്ത കുട്ടികൾ. പണ്ട് പണ്ട് അളവറ്റ ധനമുള്ള ഒരാളുണ്ടായിരുന്നു. വളരെ വലിയ ഭവനം, എന്നാൽ അതിന് ഒരേ ഒരു വാതിൽ മാത്രം. ഒരു നാൾ ഭവനത്തിൽ അഗ്നിബാധയുണ്ടായി. വീട്ടിൽ കുറെ കുട്ടികളുണ്ടായിരുന്നു. അവർ ഒരു മുറിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തീപിടുത്തത്തെക്കുറിച്ച് അവരൊന്നും അറിഞ്ഞതുമില്ല. മുറിയിലേക്ക് ഗൃഹനാഥൻ ഓടിയെത്തി. തീപിടുത്തത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു. ഉടനെ പുറത്തു പോകാനും പറഞ്ഞു. കളിയിൽ മുഴുകിയിരുന്ന അവർ അത് കേട്ടില്ല. ഗൃഹനാഥൻ പറഞ്ഞു, വേഗം പുറത്തു കടക്കുവിൻ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും തീയിൽ വെന്തു മരിക്കും. പറഞ്ഞത് കുട്ടികൾ കേട്ടു. പക്ഷേ അവർക്ക് തീ എന്നാൽ എന്ത് എന്നറിയില്ലായിരുന്നു. അവർ കളി തുടർന്നു. അന്നേരം ആ പിതാവ് ഇങ്ങനെ പറഞ്ഞു, കുട്ടികളെ, തോട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി കുറേ പുതിയ കളിപ്പാട്ടങ്ങൾ വെച്ചിട്ടുണ്ട്. വളരെ നല്ലവ. തോട്ടത്തിൽ പോയി ആ പുതുപുത്തൻ കളിപ്പാട്ടങ്ങൾ എടുക്കുവിൻ. നല്ല വണ്ടികളുണ്ട്, അവയിൽ കയറി ആനന്ദിപ്പിൻ. ഇത് കേട്ടതും കുട്ടികൾക്ക് വലിയ ഉത്സാഹമായി. അവർ തിരക്കിട്ട് പുറത്തേക്കോടി. അങ്ങനെ അവരുടെ ജീവൻ രക്ഷപ്പെട്ടു. ഈ ദൃഷ്ടാന്ത കഥയിൽ പിതാവ് സമ്പുദ്ധനായ ആചാര്യൻ, കുട്ടികൾ സാധാരണ മനുഷ്യർ. അവർ ഇന്ദ്രിയ സുഖങ്ങളുടെ ആകർഷണങ്ങളിൽ കഴിയുകയാണ്. കത്തിയെരിയുന്ന വീട്ടിലാണെന്നറിയാതെ ബുദ്ധതത്വങ്ങളാണ് കളിപ്പാട്ടങ്ങൾ. സധർമ്മപുന്തരീകം എന്ന മഹായാന ഗ്രന്ഥത്തിൽ പറയുന്നതാണ് ഈ കഥ. ബുദ്ധൻ ശാരിപുത്രനോട് പറയുന്നതായിട്ടാണ് ഈ നീണ്ട ദൃഷ്ടാന്ത കഥ.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ജൂലൈ 7-ന്റെ ചോര ഞരമ്പുകളിലൂടെയാണ്. 1758 ജൂലൈ 7, മാർത്താണ്ഡവർമ്മ അന്തരിച്ചു. 1836 ജൂലൈ 7, ഹെർമൻ ഗുണ്ടർട്ട് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശാന്തിരാഗങ്ങൾ.
1: മരങ്ങൾ അവയുടെ സായാഹ്ന ശോഭയിലാണ്. സായന്തനത്തിൽ തെളിനീർ തടാകങ്ങൾ നിശ്ചലമായ ആകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. കല്ലുകൾക്കിടയിലൂടെ കവിഞ്ഞൊഴുകുന്ന ജലപ്പരപ്പിൽ ഹംസങ്ങൾ നീന്തി തുടിക്കുന്നു. അരേനങ്ങളെ ഞാൻ ആദ്യമായി എണ്ണിയ നാൾ തൊട്ട് എനിക്കറിയില്ല ഇതെത്രമാത്രം സന്ധ്യയാണെന്ന്. എത്രയായാലും എണ്ണിത്തീരും മുൻപേ ഞാൻ കാണുന്നു വലിയ അലോലികൾ തീർത്തുകൊണ്ട് ചിറകുകളടിച്ച് അവയെല്ലാം വാനിലേക്ക് ഉയർന്നു പറന്നു കഴിഞ്ഞു. അവയുടെ ഹൃദയങ്ങൾക്ക് പ്രായമായിട്ടില്ല. അഭിനിവേശവും വിജയവും അവ പോകുന്നിടത്തെല്ലാം അവയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സായാഹ്നങ്ങളെ ഇങ്ങനെ പ്രശോഭിതമാക്കാൻ അവയ്ക്ക് എങ്ങനെയാണ് കഴിയുന്നത്? സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം മാനിക് ബിധേ പാടിയ ഗാനം

ഒരിക്കൽ ഞാൻ നിന്നെ എന്റെ സാന്ധ്യപ്രഭ എന്ന് വിളിച്ചു. കാരണം നീ എന്റേതുമായിരുന്നില്ല, എനിക്ക് അന്യനുമായിരുന്നില്ല. മുൻപെങ്ങും കാണാത്ത വർണ്ണങ്ങളിൽ വിശ്വസിക്കാൻ എന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ച മൃദുവായ നിമിഷമായിരുന്നു നീ. വികാരങ്ങൾ കൊണ്ട് ഞാൻ സമവാക്യങ്ങൾ നിർമ്മിച്ചു. സങ്കൽപ്പ സംഖ്യകളുടെ വേരുകളിൽ ഞാൻ ഉത്തരങ്ങൾ തേടി. സ്നേഹം ഒരു ആൾജിബ്ര പുസ്തകത്തിലെ അധ്യായമായിരിക്കുന്നു എനിക്ക്. നോക്ക്, ചില കഥകൾ എഴുതപ്പെടാൻ മാത്രമുള്ളതാണ്, ചില ബന്ധങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ മാത്രമുള്ളത്. ചില മനുഷ്യർ നമ്മുടെ വിധിയാകാനല്ല വരുന്നത്, മറിച്ച് ആകാശത്തെ നക്ഷത്രക്കൂട്ടങ്ങളെപ്പോലെയാണ്, ദൂരെ നിന്ന് നോക്കി നിൽക്കാൻ മാത്രം, കയ്യെത്തി തൊടാനല്ല. സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ഒരു ബുദ്ധഗീതം.

0: സന്ധ്യയുടെ ശാന്തമായ വേള. നിഴലുകൾ പതുക്കെ പടരുവാൻ തുടങ്ങുന്നു. ആകാശത്തിന് അഭിമുഖമായി നിന്ന് കടൽ കവിത ചൊല്ലുന്നു. അരണ്ട വെളിച്ചത്തിലൂടെ അന്യരായി നടക്കുന്ന സഞ്ചാരികൾ ഓരോ ശ്വാസത്തിലും ഹൃദയമിടിപ്പിലും പക്ഷേ സ്നേഹത്തിന്റെ ഗന്ധം ഞാനറിയുന്നു. സന്ധ്യയുടെ കറുത്ത ചുവപ്പിൽ ഞാനും എന്റെ ഏകാന്തതകളെ ചേർത്തുവെക്കുന്നു. എനിക്കിപ്പോൾ കടൽക്കാറ്റിന്റെ മണമാണ്.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കിഷോരി അമോൻകർ പാടുന്നു.

0: മങ്ങുന്ന സന്ധ്യാ വെളിച്ചത്തിൽ നിഴലുകൾ നീണ്ടു പരന്ന് പകൽ മറയുമ്പോൾ, അഗാധമായ ഇരുട്ടുമായി രാത്രിയെത്തുമ്പോൾ ഉള്ളിലെന്തുകൊണ്ടോ ഏകാന്തത പടരുന്നു. നക്ഷത്രങ്ങൾക്ക് താഴെ നിന്നോടൊപ്പം നൃത്തം ചെയ്യാനും ഈ ലോകം എനിക്ക് തന്ന മുറിവുകളെല്ലാം മറക്കാനും ഞാൻ കൊതിക്കുന്നു. ഈ സന്ധ്യ അതീവ ചേതോഹരമായി അതെന്നിൽ സാക്ഷാത്കരിക്കുമോ എനിക്കറിഞ്ഞുകൂടാ. ഇരുട്ടു പരക്കുന്നു, തണുപ്പ് പിറന്നു തുടങ്ങിയിരിക്കുന്നു.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ചിത്ര സിംഗ് ആലപിച്ച ഗാനം.

0: പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3 ചികിത്സയിലുള്ളത് 10 പ്രദേശത്ത് തെരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി T.സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 4 അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ നിരവധി അവസരങ്ങൾ മുന്നിലുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ പ്രധാനമന്ത്രി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി അടക്കമുള്ള മേഖലകളിൽ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 സ്ഥിരീകരിച്ചു. 18 അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 11:15 നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. പദ്ധതി പ്രദേശത്തെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, ഫോറസ്റ്റ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നത്. കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മീനാക്ഷി പാലത്തിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേപ്പാടി ചൂരൽമല റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിൽ മീനാക്ഷി പാലത്തിലേക്ക് പതിച്ച മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പാലത്തിന് ഇരുവശങ്ങളായി കുടുങ്ങിക്കിടന്ന പ്രദേശവാസികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കഴിഞ്ഞ 2 ഈ പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ പ്രവർത്തികൾ നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതിനാൽ നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ടായിരുന്നില്ല.
0: ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 4 അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമാണെന്നും തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതാണെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. എന്നാൽ കരാറുകാർ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു.
2: മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20 തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ അതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. എന്തായാലും വളരെ ദൌർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക.
0: വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി T.സിദ്ദിഖ്. മഴക്കാലത്ത് ഇത്തരം മണ്ണ് നീക്കലും സംഭരണവും പൂർണ്ണമായി നിർത്തിവെക്കണമെന്നും അപകട സാധ്യത നേരിടുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നും കർശന നിർദ്ദേശം നൽകിയിരുന്നു. നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് നടപ്പാക്കാതിരുന്നതെന്ന് പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പറഞ്ഞ അദ്ദേഹം ദുരന്തബാധിതർക്ക് സർക്കാർ ധനസഹായം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും 4 മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി N. ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. കോഴിക്കോട് സ്വദേശിയായ N. ശേഷാദ്രിനാഥന് നിയമരംഗത്ത് നീണ്ടകാലത്തെ പരിചയസമ്പത്തുണ്ട്. A. ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. വീടുകളിൽ എത്തുന്ന എന്യൂമറേറ്റർമാരോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ചലച്ചിത്രതാരം മോഹൻലാൽ അഭ്യർത്ഥിച്ചു.
4: രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്നതിനും സെൻസസ് വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 July 1 to 30 നടക്കുന്ന സെൻസസ് 2027 ഒന്നാംഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൌസിംഗ് സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ എല്ലാവരും പൂർണ്ണവും കൃത്യവുമായ വിവരങ്ങൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
0: ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിനായി കൂടുതൽ പിന്തുണ നൽകിയത് സ്ത്രീ സമൂഹമാണെന്നും എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പുലയനാർകോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും ചർച്ചകൾക്ക് ശേഷം ഉത്തരവ് ഇറങ്ങുമെന്നും അദ്ദേഹം അമ്പലപ്പുഴയിൽ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരള പി എസ് സിയെക്കുറിച്ച് പ്രചരിക്കുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഖേദകരമാണെന്ന് പി എസ് സി പ്രസ്താവനയിൽ അറിയിച്ചു. നിരവധി നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ അത്യപൂർവമായി ഉണ്ടാകുന്ന പിശകുകളെ പർവ്വതീകരിക്കുന്ന രീതിയിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനിൽ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 104 ഇടിഞ്ഞ് 78,181 നിഫ്റ്റി 32 നഷ്ടത്തിൽ 24,399 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 1,000 താഴ്ന്ന് 1,06,520 ഗ്രാമിന് 13,315 ഇന്നത്തെ വില. നെല്ലിയാമ്പതി ചുരം റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന എല്ലാവിധ കർശന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി പാലക്കാട് ജില്ലാ കളക്ടർ. ജില്ലയിൽ മഴയുടെ തീവ്രത ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. കോതമംഗലം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങളിലൂടെ കരയ്ക്കെത്തിച്ച് വനംവകുപ്പ്. ഇന്ന് പുലർച്ചെയോടെയാണ് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന കൂവപ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണത്. ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് ഔട്ട്റീച്ച് ശില്പശാല സമാപിച്ചു. കളമശ്ശേരിയിൽ നടന്ന പരിപാടി മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന രീതി മാറണമെന്നും തനതു വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ നടന്ന ചടങ്ങിൽ കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് ഭദ്രദീപം കൊളുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3, ചികിത്സയിലുള്ളത് 10. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം June 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ത്യരാഗങ്ങൾ.
1: ചെത്തിയെടുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വീടിന്റെ മുന്നിലിരുന്ന് ഞാൻ സന്ധ്യ കാണുന്നു. ദൂരെ മൊട്ടച്ചിക്കുന്ന് വീട്ടിലെ വിളക്കുകളൊന്നും തെളിഞ്ഞു തുടങ്ങിയിട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത നാമജപത്തിന് അമ്മുമ്മ വട്ടം കൂട്ടി തുടങ്ങിയിരിക്കുന്നു. പുറത്ത് വൈദ്യുതി പോസ്റ്റുകൾക്ക് കീഴെ ഈയാം പാറ്റുകൾക്ക് ചിറകുമുളച്ചു തുടങ്ങിയിരിക്കുന്നു. അമ്മുമ്മയ്ക്ക് അവ ശല്യമാണെങ്കിലും എനിക്കെന്തോ അവയുടെ ഇളകിയാട്ടങ്ങളോട് എന്നുമുണ്ടായിരുന്നു ഒരിഷ്ടം. സന്ധ്യയെ ചലനാത്മകമാക്കാൻ പോകുന്ന ചിറകുകൾ അവയ്ക്കല്ലാതെ മറ്റെന്തിനാണുള്ളത്? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു.
2: സാന്ധ്യരാഗങ്ങളിൽ ഇനി സ്വർണലത ആലപിച്ച ഗാനം കേൾക്കാം.

0: ഇലകൾക്കിടയിലൂടെ സന്ധ്യ അതിന്റെ നിശബ്ദമായ കാലുകൾ വെച്ച് നടന്നുപോകുന്നു. കാട്ടുമൈനകൾ ചൊല്ലുന്ന കവിത പോലെ വൈകുന്നേരത്തെ കുളിർകാറ്റ്, പക്ഷികൾ ചിലയ്ക്കുന്നതിന്റെ താളം നേർത്തുവരുന്നു. പകലിന്റെ തിരക്കുകൾ അവസാനിച്ചുവെന്ന് അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അമ്പിളിമാമന്റെ വരവിനായി കാത്തിരുന്ന് ചകോരങ്ങൾ ചെറുതായി മയങ്ങിപ്പോയതുപോലെ അവയെ വിളിച്ചുണർത്താനാണോ എന്തോ, നെയ്യാമ്പലുകൾ ഇതളുകൾ ഓരോന്നായി വിടർത്താൻ തുടങ്ങുന്നു. സന്ധ്യ അതിന്റെ സമ്പൂർണതയിൽ ചുവന്ന് കറുക്കുന്നു.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി ലതാ മങ്കേഷ്കർ ആലപിച്ച ഗാനം

0: സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രങ്ങൾ സന്ധ്യയുടെ മുഖത്തെ അലങ്കരിക്കുന്നു. സിന്ദൂരവർണമായ ആകാശം നിന്നെ പേരെടുത്തു വിളിക്കുന്നു. സൂര്യന്റെ സ്പർശനത്തിനായി കൊതിയോടെ നിൽക്കുന്ന സന്ധ്യ, അതിനനുവദിക്കാതെ പ്രഭാതം അതിന്റെ മൂടുപടം നീക്കുന്നു. അസൂയാലുവായ പ്രഭാതം അത് സന്ധ്യയെ കൂടുതൽ ചുവപ്പിക്കാൻ അനുവദിക്കാതെ വേഗത്തിൽ എത്തിച്ചേരുന്നു. പ്രഭാതത്തിനെന്തിനാണ് ഇത്ര ചടുലത എന്ന് വെറുതെ ചിന്തിച്ചു പോകുന്നു. ചിറകിൽ നക്ഷത്രങ്ങളെ വഹിച്ചുകൊണ്ട് അതരുണകിരണങ്ങളുടെ വേഗമാർന്ന് പറന്നിറങ്ങുന്നു. സന്ധ്യയുടെ ശോണിമ മാഞ്ഞുപോകുന്നു. ക്രൌഞ്ചമിഥുനങ്ങളിലൊന്ന് ചേതോഹരമായ സാന്ധ്യരാഗം പോലെ ആകാശത്തിന്റെ അപാരതകളിൽ വെള്ളിവരകൾ വീഴ്ത്തി കടന്നുപോകുന്നു. നൈമിഷികമാണെങ്കിലും നിത്യവിസ്മയമായ സാന്ധ്യപ്രകാശം.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി ഹർഷദീപ് കൌർ പാടിയ ഗാനം കേൾക്കാം.

നിയോൺ പ്രഭകൾ മിന്നുന്നു, ഗോവണികൾ നീളുന്നു, കാലത്തിന്റെ മന്ത്രങ്ങളിൽ മാറ്റുളികൾ മായുന്നു, മരതക ശോഭ വായുവിൽ തങ്ങി നിൽക്കുന്നു, നീലക്കല്ലിൻ നിറമായി അത് ദുഃഖത്തെ അലിയിക്കുന്നു. പകൽ പിൻവാങ്ങുന്ന അതിരുകൾ മൃദുവാകുന്നു, തിരമാലകൾ താഴ്ന്ന ഈണം മൂളുന്നു, നിശബ്ദത പോലും സംഗീതമാകുന്ന മുഹൂർത്തം പച്ച നീലയായി മാറുന്നു, നിഴലുകൾ നീളുന്നു, ഭൂമിയെ മഞ്ഞുനൂലുകൾ ബന്ധിപ്പിക്കുന്നു. നിശബ്ദമായ ഒരു വജ്രപുതപ്പ്, മരങ്ങളുടെ ശ്വാസത്തിലൂടെ ഒഴുകിപ്പടരുന്ന ഹരിതാഭ, മറന്നുപോയ കനവുകൾ പോലെ മൃദുവായ മഞ്ഞ് കല്ലുകൾക്കും വേരുകൾക്കും മീതെ അലയുന്നു. അതിന്റെ നിശബ്ദത രാത്രിയുടെ നെഞ്ചിലമരുന്നു. അമർത്തിവെച്ചൊരു കൈപ്പത്തി പോലെ എത്രമേൽ മൃദുലം. കാറ്റ് മൊട്ടച്ചിക്കുന്നിന്റെ ചെരുവുകളെ തേടിപ്പോകുന്നു, നിഴലുകളെ തന്റെ മടക്കുകളിലേക്ക് വലിച്ചടുക്കി ആകാശത്തിന്റെ അസ്ഥികളിലേക്ക് ചന്ദ്രനെ തുന്നിച്ചേർക്കുന്നു. ഇലകൾ പൊഴിഞ്ഞ ചില്ലകൾ നീളുന്നു. അകലെയുള്ളൊരു സൂര്യനെ പിടിച്ചെടുക്കാനെന്നോണം വെളുത്ത വിളറിപ്പോയ അവയുടെ വിരലുകൾ ഇരുണ്ട വായുവിൽ തണുത്ത ചിത്രങ്ങൾ വരച്ചു വയ്ക്കുന്നു. താഴെ പുഴ ഉറങ്ങാൻ തുടങ്ങുന്നു. മന്ദഗതിയിലായ സ്പന്ദനത്തോടെ താഴ്വര അതിനെ നീണ്ടൊരു നെടുവീർപ്പാൽ താരാട്ടുപാടുവാൻ തുടങ്ങുന്നു. ഋതുക്കൾക്കിടയിലെ ഇടവേളകളിൽ സന്ധ്യ തങ്ങി നിൽക്കുന്നു. ലോലമായ നിശബ്ദത. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം അനുരാധ പൗഡ്വാൾ ആലപിച്ച ഗാനം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. പോക്കുവയിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം, സങ്കടങ്ങളും സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയാം. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവാം. ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുന്ന തരത്തിൽ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ ഒരു വളരെ ഭംഗിയുള്ള നല്ല മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നു. തോറ്റുകൊടുക്കുന്നതിന് മുമ്പ് സ്വന്തം മനസ്സിന് ഒരു വട്ടം കൂടി സന്തോഷം കൊടുത്ത് ബലപ്പെടുത്തി നോക്കൂ. ജീവിതം വളരെ സുന്ദരമായി നമുക്ക് അനുഭവപ്പെടും. സംഗീതമില്ലാത്ത, രാഗമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് പലപ്പോഴും ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ഇഷ്ടപ്പെട്ട പാട്ടുകളും ഇഷ്ടമുള്ള വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു സമയമാണ് പോക്കുവയിൽ തത്സമയ പരിപാടി. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ഹലോ, ആരാണ്?
2: ക്ലബിന്റെ അടുത്ത് ചായക്കണത്തുന്ന രാജശേഖരൻ നായർ.
1: രാജശേഖരൻ നായർ ചേട്ടാ പറയൂ. റേഡിയോയുടെ ശബ്ദം കൂടി വെച്ചിരിക്കുകയാണോ? റേഡിയോയുടെ ശബ്ദം കൂടുതലാണോ?
2: അല്ല, കുറച്ച് വെച്ചിരിക്കുകയാണ്. കുറയ്ക്കാം.
1: ആ ശരി. പറഞ്ഞോളൂ.
2: വെള്ളനാടിന് പരിഭ്രാന്തി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കാട്ടുപോത്തുകൾ.
1: വെള്ളനാടാ?
2: ആ, വെള്ളനാട് കുളക്കോട് ഭാഗത്ത്.
1: അയ്യോ,
2: റേഞ്ച് ഓഫീസറും എല്ലാരും വന്നിട്ടുണ്ട്.
1: ആ, ഒന്ന് രണ്ട് പേരിങ്ങനെ കണ്ടതായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടിരിക്കുന്നത് കണ്ടു.
2: ആ, അത് തന്നെ, രണ്ട് പോത്ത് കാട്ടുപോത്ത് കണ്ടിട്ട് വന്ന ആളുകൾ പറയുന്നത് ഭയങ്കരമായ രീതിയിലാണ്.
1: ഓ, പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ?
2: നമുക്കിപ്പോ പന്നി മാത്രമല്ല, കാട്ടുപോത്തും കൂടെ ആയി.
1: പന്നി, കരടി, കാട്ടുപോത്ത്, മുള്ളം പന്നി, മയില്, എന്തൊക്കെയാണോ എല്ലാം കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് നമ്മളെ കാണാൻ വേണ്ടിട്ട്.
2: മയില് മൂന്ന് മയിൽ ഇതിലെ ഉച്ച സമയത്ത് രണ്ട് രണ്ടരക്ക് ഇതിൽ നടന്നു പോകുന്നതാണ്. നമ്മൾ ഇവിടെ നിന്ന് അതിലെ നേരെ കുളക്കോട്ടേക്ക് പോകും.
1: അതാ, അപ്പൊ ഈ കാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഇതെല്ലാം പെറ്റി പെരുകി എണ്ണത്തിൽ കൂടുതലായി കാണും.
2: കാട് വെട്ടിത്തെളിച്ച് കാടില് കഞ്ചാവ് കൃഷി വന്നപ്പോ മൃഗങ്ങളെല്ലാം വെളിയിൽ ചാടി.
1: മൃഗങ്ങൾക്ക് വസിക്കാനുള്ള സ്ഥലമില്ലാതായി.
2: അതെ,
1: അവരും ഭൂമിയുടെ അവകാശികളാണെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പൊ എന്തായാലും വല്ല വണ്ടിയൊക്കെ വരുമ്പോ എന്റെ അടുത്തേക്ക് ഒന്ന് ചാടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവുമല്ലോ.
2: അവര് വളരെ നിരീക്ഷണത്തിലാണ്,
1: തിരക്കിട്ട നിരീക്ഷണത്തിലാണ്. ശരി, അപ്പൊ ഇന്ന് കടയിലാണോ?
2: കടയിൽ തന്നെ.
1: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: ഞാൻ വൈശാലിയിലുള്ള ഹിന്ദുപുഷ്പം ചൂടി നിൽക്കും എന്നുള്ള ഒരു പാട്ടാണ് പറഞ്ഞിട്ടുള്ളത്.
1: ഹിന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി. ശരി, അപ്പോ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ആർക്കെങ്കിലും?
2: ഉണ്ട്.
1: ആർക്കാ ഡെഡിക്കേഷൻ?
2: കെ ജി രവീന്ദ്രൻ നായർ, ഹരീഷൻകുട്ടി സാറ്, കൊച്ചുകൃഷ്ണൻകുട്ടി സാറ്, വെള്ളനാട് രാമേന്ദ്രൻ സാറ്.
1: ഓക്കെ, അപ്പൊ ഇത്രയും പേർക്കാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
2: പിന്നെ കരുണാസായിലെ സ്റ്റാഫുകൾക്കും കേട്ടോണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും പുതിയതായി വരാൻ ഉദ്ദേശിക്കുന്ന ശ്രോതാക്കൾക്കും, ആരും ഇതുവരെ പുതിയതായിട്ട് വരുന്നില്ല,
1: പുതിയ ആൾക്കാർക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം പഴയ ആൾക്കാർ സമയം കൊടുക്കുന്നില്ല, അവരിങ്ങനെ കണ്ടിന്യൂസ് ആയി ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കും. അപ്പൊ അവർക്ക് കയറാൻ പറ്റൂല. അപ്പൊ ആ ഒരു പെട്ടെന്നുള്ള ലൂഫോളിൽ കിട്ടുന്ന ആളാണോ, അവർക്ക് എങ്ങ് കയറാൻ പറ്റും.
2: പിന്നെ അടുക്കള നാല് മൂന്നാലാഴ്ച കൊണ്ട് അടുക്കളയിലെ ഒരു കാര്യങ്ങളും പറയുന്നില്ല എന്ന് ശ്രോതാക്കൾക്ക് പരാതിയുണ്ട്.
1: അടുക്കള എന്ന് പറയുമ്പോ അത് കുറച്ച് പുരോഗമനാത്മകമായ കാര്യങ്ങളാണ്. അടുക്കള എന്ന ഒരു കാര്യത്തെ കുറിച്ച് മാത്രമല്ല, പല പല സബ്ജക്റ്റുകൾ അതിനകത്ത് കയറി വരും.
2: അതെ, ഒരു വല്ലപ്പോഴുമെങ്കിലും ഒരു അടുക്കളയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചമ്മന്തിയോ സാമ്പാറോ എന്തെങ്കിലും ഒക്കെ വരണം എന്നാണ് പൊതുജന അഭിപ്രായം.
1: ചമ്മന്തിയോ സാമ്പാറോ രസവടെ പപ്പടോ ഒക്കെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം.
2: നേരത്തെ ഉപ്പുമരവയും പിന്നെ ചിരട്ടത്തവിയും അരി വടിക്കുന്ന ലാമിയും ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ അതൊന്നും വരുന്നില്ല എന്നാണ് പരാതി.
1: അരി വടിക്കുന്ന ചൂരി ലാമി ഒന്നും ഇപ്പൊ കാണാനില്ല.
2: ആ ഉണ്ട്, എന്റെ വീട്ടിൽ ഇതെല്ലാം എന്റെ ഒരു ചെവരിൽ ഞാൻ അടിച്ചു വെച്ചു, ആണി അടിച്ച് തൂക്കിയിട്ടിട്ടുണ്ട്,
1: ആന്റിക് പീസുകളായിട്ട് വെച്ചിട്ടുണ്ട്.
2: വരുന്നവരൊക്കെ ഒരു പൊതു ദർശനം പോലെ കാണാം,
1: ഒരു കൗതുകം.
2: പെട്ടി, ഒരു പെട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ പെട്ടി എന്റെ കടയുടെ മുമ്പ് ഇരിപ്പുണ്ട് സൈഡില്, ഇട സൈഡില്.
1: അത് എവിടെയാണോ ഇതെല്ലാം വെച്ചിരിക്കുന്നത്?
2: ആ ഇതെല്ലാം വീട്ടില്. ഈ വക സാധനങ്ങള് എല്ലാം ആളുകൾക്ക് ഇപ്പൊ ഒരു കാണാൻ പറ്റാത്ത ഒരു സാധനം ഉണ്ടാക്കാൻ അറിഞ്ഞതാത്ത ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്.
1: അതെ അതെ, അന്നൊക്കെ എല്ലാറ്റിനും ഓരോ പാചകം ചെയ്യുന്ന ഓരോ പാത്രത്തിന് അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഓരോന്നിനും ഓരോ പാത്രങ്ങളുണ്ട്, അതൊക്കെ പോയി. ഇപ്പൊ കുക്കർ ഉള്ളതുകൊണ്ട് എല്ലാം കുക്കറിൽ തന്നെ വെക്കാന്നുള്ള ഒരു അവസ്ഥയിലാണ്. അതെ അതെ അതെ. അപ്പോ നമുക്ക് ഈ ഒരു പാട്ട് ഇപ്പൊ ആവശ്യപ്പെട്ടതുപോലെ എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് കേൾക്കാം.
2: ഓക്കെ,
1: നമസ്കാരം. ഓക്കെ, വെൽക്കം.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം, ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം, ഹൃദയം തുറന്ന് വർത്തമാനങ്ങൾ പറയാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ആരാ?
1: ഒരു അനാഥയാണ്.
0: അതെന്തുകൊണ്ടാണ് അനാഥയായത്?
1: വിളിച്ചിട്ട് കിട്ടാത്തോണ്ട്.
0: ഓ, അങ്ങനെ. റേഡിയോയുടെ ശബ്ദം കുറച്ച് കൂടിയിരിപ്പുണ്ട്.
1: അയ്യോ, ഞാൻ കുറച്ചൊക്കെ ഒന്ന് കിടന്നപ്പോ എന്നെ കണ്ടപ്പം കൂടിയതാണ്. ഇന്നലെ മൊത്തം കിട്ടാത്തത് കൊണ്ട് ഇന്ന് എനിക്ക് ഭയങ്കര വിഷമം. ഇന്നലെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ കൂട്ടി വെച്ചത് തന്നെ, കേക്കട്ടെ എന്ന് വിചാരിച്ചത് തന്നെ.
0: ഇന്നലെ കേക്കാത്തതിന്റെ ഒരു വാട്ടം തീരട്ടെ.
1: തീരട്ടെ.
0: ആ, തീർന്നല്ലോ.
1: തീർന്നു.
0: ഇന്നലെ ഒരു ചെറിയ വർക്കുണ്ടായിരുന്നു.
1: പറഞ്ഞു.
0: ഇനി ഓക്കെ, ഇനി പ്രശ്നമൊന്നുമില്ല. ഇനി അത്രയും കൂടി കേൾക്കണമെന്നില്ല, ശബ്ദം കുറച്ച് വെച്ച് കേട്ടാ മതി. ഇനി പിരിഞ്ഞു പോവൂല. മൂകതയായിരുന്നു.
1: അത് കേട്ടില്ലെങ്കിൽ മാമിയെ എനിക്ക് ഉറക്കം വരില്ല.
0: അപ്പൊ തൽക്കാലം വേറെ ഏതെങ്കിലും ചാനൽ ഇട്ടാ മതിയായിരുന്നു.
1: ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാനിതാ വേറെ തിരുവനന്തപുരം ഇട്ടേക്കണേ, നീ ഇടാന്ന് പറഞ്ഞാൽ പറയല്ലേ. അതേ ഒരു രസമാണല്ലോ കേക്ക.
0: കരുണാസായി റേഡിയോ ഇട്ട് ബിന്ദുവിന് ഒരു കളിയുമില്ല.
1: ഓ, രസം. ഞാൻ വന്നില്ലാത്ത കൊണ്ട് അവളെ എന്നെ ഭയങ്കര പരാതി പറയണം. ഞാൻ അന്ന് മുരളിയെ പറഞ്ഞയച്ചപ്പോഴും ഞാൻ പോയില്ലാന്ന് കൊണ്ട് അവൾക്ക് അവൾക്ക് വരാൻ പറ്റാത്തോണ്ട് ഞാൻ പോയെങ്കിലേ അവൾക്ക് വരാൻ
0: പറ്റുള്ളൂ.
1: അല്ല, അന്ന് മുരളിയും ഭാര്യയും കൂടെയാണ് വന്നത്.
0: മുരളി ചേട്ടനെ എനിക്ക് നേരെ കാണാൻ പറ്റിയില്ല. മുരളിയെ
1: അത് അവന് ഞാൻ പറഞ്ഞില്ലേ, മോളെ വീട്ടിന്റെ പേരൻ കൂടെ പണിയടക്കണം. അവിടെ വന്ന് ഒരു മണി വരെ ഇരുന്നിട്ട്
0: ഞാൻ എവിടെയോ ആയിപ്പോയി അന്ന്.
1: പറഞ്ഞു പോയി, 10 മിനിറ്റ് കഴിഞ്ഞപ്പോ വന്നെന്ന് മുരളി എന്റെ കൂടെ പറഞ്ഞായിരുന്നു.
0: വന്ന് ഞാൻ ജസ്റ്റ് മുരളിയെ കണ്ടു, അപ്പൊ തന്നെ അദ്ദേഹത്തിന് ഇറങ്ങാനുള്ള സമയമായി, അങ്ങനെ അങ്ങ് പോയി.
1: ന്യൂസിലൻഡില്.
0: ന്യൂസിലൻഡില്.
1: മോള് പ്രസവിച്ചെടുക്കണേ.
0: ഓ, അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി.
1: അങ്ങോട്ട് പോയി പ്രസവം എടുക്കാൻ. 24-ാം തീയതി വരും ഇവിടെ.
0: ഓക്കെ. അപ്പോ ബിന്ദു അവിടെ ഇല്ലേ?
1: ബിന്ദു സാർ ഇപ്പൊ 2 മണിക്ക് എന്നെ ചോറണ എല്ലാം വിളമ്പി തന്നിട്ട് പോയി.
0: ആ, ഇനി അടുത്ത ബ്രേക്കിന് വരും. ചായ ഇട്ടൊക്കെ തന്നിട്ട് പോവും.
1: ഞാൻ ചായ കുടിക്കില്ല. ഞാൻ രാത്രി വൈകുന്നേരം കുളിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ചൂടുവെള്ളം മാത്രമേ കഴിക്കുള്ളൂ.
0: ചായ രാവിലെയും കുടിക്കൂല?
1: പാലിലെ കുടിക്കും. രാവിലെ ഒരു ഗ്ലാസ് പാലില്ല, കാപ്പി ആയാലും ചായ ആയാലും ഒരു ഗ്ലാസ് പാലില്ല കഴിക്കും. പിന്നെ 2 ഗ്ലാസ് പാല് കഴിക്കും. 1 ഗ്ലാസ് പാല് തൈരാക്കും.
0: തൈര് കഴിക്കും അല്ലേ?
1: തൈര് ഇച്ചക്ക് ചിലപ്പോ ഈ ഗുളിക കഴിച്ച് വെപ്രാളമൊക്കെ ശരീരത്തിന് തോന്നുമ്പോ ശകലം ചോറില് വീട്ടിൽ ചെറിയ പൊടി കാന്താരിമുളക് ഞാടി.
0: കട്ട തൈര് ആക്കിട്ടെ, ഉപ്പൊന്നും ഒഴിക്കാതെ കോരി കഴിക്കണം, നല്ലതാ.
1: ചിലപ്പോ ജലദോഷം, തൊണ്ടവേദന ഇങ്ങനെയൊക്കെ.
0: എനിക്കിഷ്ടമുള്ള ഒരു സാധനം.
1: ഡോക്ടർ പറഞ്ഞത് 1 ഗ്ലാസ് തൈര് എടുത്തിട്ട് 2 പൊടി കാന്താരിമുളക് അടിച്ച് ലൈറ്റ് ഉപ്പ് ഇട്ട് 1 ഗ്ലാസ് കുടിക്കാം. പക്ഷെ പറ്റണില്ല, കാലാവസ്ഥ ഈ പ്രായം. 75 വയസ്സായി. ഇനി
0: 75 വർഷമായി.
1: കൂടി വയ്യാ വരെ 6 മാസം അത്ര തന്നെ.
0: 6 മാസോ?
1: ചേട്ടന്റെ 6ാം വർഷം ആണ്ട് കഴിയുമ്പോ ഞാനും പോവും.
0: ആ, ചേട്ടൻ ഇങ്ങനെ അവിടെ ജനന നിരക്കൊക്കെ എടുത്ത്
1: വെച്ചിരിക്കും.
0: വിളിച്ചോണ്ടിരിക്കയാണ്. വസുമതി വരൂ. കാണോ?
1: ഓ,
0: എന്നും കാണുമോ? ആ, അപ്പൊ വസുമതിയെ നോക്കിയിരിക്കയാണ്. അപ്പൊ
1: ആയിരിക്കും.
0: വസുമതി ഇല്ലാതെ പറ്റുന്നില്ല.
1: നമ്മൾ 53 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരിച്ചിട്ടൊരു വഴക്കം ഒരു നേരത്തെ ഭക്ഷണത്തിന് പിണക്കം ഉണ്ടായിട്ടില്ല.
0: അടിപൊളി. എല്ലാ പുതിയ തലമുറയൊക്കെ കേട്ട് പഠിക്കട്ടെ.
1: കേട്ട് പഠിക്കട്ടെ.
0: കാരണം ഒരു ഒരു കൊച്ചു കാര്യത്തിനാണ് ഇവിടെ അടിയും വഴക്കും.
1: അടിയും എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു അപ്പൊ തന്നെ ഒന്നേ ആളെ ഉണ്ടോ അല്ലെ ഞാൻ ഉണ്ട്. അപ്പൊ അവിടെ വെച്ചങ്ങ് ക്ലാസ് ആവും.
0: അങ്ങനെ ആയിരിക്കണം. ഇതൊരു പ്രശ്നം ഉണ്ടായിട്ട് കാലങ്ങളോളം പിണങ്ങിയിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരാളൊരു വിട്ടുവീഴ്ച ചെയ്യുന്നത്.
1: അത് മാത്രമല്ല, നമ്മള് കൂടുതലും ജോലി സ്ഥലത്തായിരുന്നല്ലോ.
0: രണ്ടുപേരും മാത്രമല്ലേ ഉള്ളു പിണങ്ങിയിരുന്നാലും വേറെ ആരത് സംസാരിക്കും.
1: രണ്ടുപേരല്ലായിരുന്നു സ്വകാര്യത. ഞാൻ പറഞ്ഞുതരാം. അത് അബദ്ധം പറ്റിയ പ്രശ്നങ്ങൾ നാട്ടിൽ അറിയണ്ട.
0: ആ, വേണ്ട വേണ്ട, അതൊന്നും പറയണ്ട.
1: ഒന്നുണ്ടായിരുന്ന കല്യാണം കഴിച്ച് അയച്ച് 10, 30, 40 മിനിറ്റ് ഉരുപടി കിട്ടി കല്യാണം കഴിച്ച് ഇറങ്ങി അവൻ്റെ കൂടെ ഓടി.
0: ഓ, അത് ശരി, അത് ശരി.
1: അതൊക്കെ ചെയ്തെല്ലാം മനസ്സ് വിട്ട് അങ്ങ് അറ്റം പറ്റി ഞങ്ങൾ അങ്ങനെ ജീവിച്ച സമയത്താണ് ചേട്ടന്റെ മരണം.
0: മൊത്തത്തിലെ എല്ലാം വിഷമാര.
1: അവിടെ വരുമ്പോ എന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. എന്റെ കഥ ഞാൻ റേഡിയോ കൂടെ ഒന്നും പറഞ്ഞാൽ തീരൂല.
0: ഒരു ദിവസം വരുമ്പോ നമുക്ക് നേരിട്ട് പറയാം.
1: എന്നെ വിളിക്കണം, മുരളി പറയണം. അപ്പച്ചു ഒരു ദിവസം പറയും നിങ്ങൾക്ക് ആവണേന്റെ പോവാൻ പോവാന്ന് നിന്ന് പറഞ്ഞു. ഇന്ന് കാലത്തെയും പറഞ്ഞു നിങ്ങൾ കർണസായി എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ വരി, നിങ്ങളെ ഒരു ദിവസം ഞാൻ കൊണ്ടുവന്നു പറഞ്ഞു. അവന് നിക്കാൻ നേരമില്ല.
0: അതാണ് കാര്യം. കൊണ്ടാക്കി കൊണ്ടാക്കിട്ട് പോവാൻ പറയണം. കഥയെല്ലാം പറഞ്ഞു തീർന്നിട്ട് നമുക്ക് അല്ല, കഥയെല്ലാം പറഞ്ഞു തീർന്നിട്ട് വന്നാ മതി എന്ന് പറയാം വിളിക്കാൻ.
1: അതെന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടം വരും. അത് പക്ഷെ പറയാതിരിക്കണ മാനം. മധുജ സാറ് ഓരോന്ന് പറയുമ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് കരയും കുറെ കിടന്ന്.
0: അപ്പൊ ഒരു നോവൽ എഴുതാ ഉണ്ട്.
1: ഉണ്ട്.
0: ശരി, എന്തായാലും നമുക്കതെല്ലാം നേരിട്ട് പറയാം. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ജീവിതം അടിച്ചു പൊളിച്ചെങ്കിലും ദുഃഖത്തിന്റെ അങ്ങ് അറ്റത്തെ കടലായിരുന്നു.
0: അതെ അതെ, അങ്ങനെ ദുഃഖമൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ വളരെ വിരളമാണെന്നേ.
1: അത് രണ്ട് കുട്ടികളുണ്ട്, ഇപ്പൊ തൃപ്പായ തന്നോടെ താമസിക്കുന്നു. ഇവിടെ വരും കൂടെ കൂടെ.
0: ഓ, അത് ശരി, അത് ശരി.
1: എന്നിട്ട് ഞാൻ അവരെ ഉപേക്ഷിക്കില്ല. കാരണം ചേട്ടന്റെ പെൻഷൻ കിട്ടിയപ്പോഴും കൊറേ പൈസ അവർക്ക് വേണ്ടി കൊടുത്ത് 1,00,000 രൂപയ്ക്ക് ഒരു കാർ എടുത്തു കൊടുത്ത്.
0: അത് ശരി,
1: അതൊക്കെ ചെയ്യുന്നായി. അതല്ല, അതല്ലെങ്കിൽ ഇപ്പൊ ആളുകൾക്ക് എന്റെ ആളുകൾക്ക് എന്നെ ഭയങ്കര വിഷമത്തിയിരിക്കണേ. എന്നെ അവരെ തിരിഞ്ഞു നോക്കുന്നില്ല.
0: അത്രയും ഉദാര മനസ്കയായ ഒരാളാണ്. അപ്പൊ
1: അറിയാമല്ലോ, ബിന്ദു പറഞ്ഞില്ലേ, ഒരു കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതുകൊണ്ട്.
0: ശരി, അപ്പൊ ഇന്ന് അമ്മക്ക് ഏത് പാട്ടാ വേണ്ടേ?
1: ആ പാട്ട് ഏതായാലും മതി, എല്ലാ പാട്ടും കേട്ടുകൊണ്ട് കിടക്കണം.
0: നല്ലൊരു സുന്ദരി പാട്ട് എടുത്തു വെച്ചിട്ടുണ്ടേ.
1: സുന്ദരം മതി,
0: ഇനിയിപ്പൊ മാറ്റാൻ പറ്റില്ല. ഇന്നിപ്പോ സുന്ദരി പാട്ട് നമുക്ക് കേൾക്കാം. അടുത്ത് വിളിക്കുമ്പോ നമുക്കൊരു സുന്ദരം പാട്ട് കേൾക്കാം. മനഃപൂർവ്വം അല്ല, കിട്ടാത്തതാണ്. കിട്ടൂല, കിട്ടൂല, അതാണല്ലോ അതിന്റെ ഒരു സത്യാവസ്ഥ.
1: ഞാൻ ഒരു ദിവസം തലേദിവസം വിളിച്ചു പറയും, കിട്ടുന്ന വരും.
0: വന്നാതി വന്നാതി വന്നാതി, അപ്പൊ നമുക്ക് കാണാം.
1: ഓക്കെ
0: ഓക്കെ, ബായ്. അപ്പൊ പാട്ട് കേക്കാം. ബിന്ദുവിനോട് എന്റെ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കണേ.
1: അവർക്ക് വീട് വെക്കാൻ ലോണൊക്കെ സാക്ഷരായി.
0: ഇത്രയും പെട്ടെന്ന് ലോണൊക്കെ കിട്ടട്ടെ, വീടൊക്കെ വെക്കട്ടെ. ശരി, ഓക്കെ,
1: ശരി
0: ശരി ശരി.

0: പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരങ്ങളേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും വലിയ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ചെറുക്കുന്നതിനായി ഇന്ത്യയും ഇന്തോനേഷ്യയും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ആജ് ഇന്തോനേഷ്യ മഹാൻ ധർത്തി പർ മേ യേ സങ്കൽപ് ലേക്കർ ആയാ ഹൂ കി ഭാരത് ഓർ ഇന്തോനേഷ്യ മിൽക്കർ പൂരി മാനവതാ കോ एक नई ऊर्जा से भर दे सकते हैं. जब भारत के 140 करोड़ नागरिक इंडोनेशिया के 29 करोड़ नागरिक साझा प्रयासों से मिलकर आगे बढ़ेंगे तो दुनिया एक नया इतिहास रचते हुए देखेगी.
0: നേരത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി ജക്കാർത്തയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തിയിരുന്നു. പ്രതിരോധം, നിർണായക ധാതുക്കൾ, കൃഷി, ഉരുക്ക്, സമുദ്ര സഹകരണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് അതിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ബഹുമതി ലഭിച്ചതിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: വെട്ടം പോകുന്ന സമയം വരെ തിരച്ചിൽ തുടരാനാണ് തീരുമാനം. എന്തായാലും രാത്രിയും തിരച്ചിൽ നടത്താനായി ലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ എത്രമാത്രം തിരച്ചിൽ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ തിരച്ചിൽ തുടരാൻ കഴിയുമെന്ന് കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇടയ്ക്കിടെ ശക്തമായ മഴയാണ്. മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്തായാലും മീനാക്ഷി പാലത്തിലെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി പാലത്തിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയാൽ മാത്രമേ മേപ്പാടിയിലേക്ക് ഉൾപ്പെടെ ചുരൽമലയിലേക്ക് ഉൾപ്പെടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ.
0: വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതാണെന്നും എന്നാൽ കരാറുകാർ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. കള്ളാടിയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തി എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. വയനാട് മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായും ആശ്രിതർക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്നും പരിക്കേറ്റവർക്ക് സർക്കാർ സൌജന്യമായി വിദഗ്ധ ചികിത്സയും ധനസഹായവും ഉറപ്പുവരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ 4 തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളുടെയും പൊതുജനാരോഗ്യ സംരംഭങ്ങളുടെയും നടപ്പാക്കലും പുരോഗതിയും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ വിലയിരുത്തി. സംസ്ഥാനത്ത് വിവിധ ആരോഗ്യ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് കേരളം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതിനെ ആരോഗ്യമന്ത്രി കെ മുരളീധരനുമായി ചേർന്ന ഓൺലൈൻ യോഗത്തിൽ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. കേരളത്തിന്റെ ആരോഗ്യരംഗം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്രത്തിന്റെ പിന്തുണ അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനത്ത് വിവിധ ദേശീയ ആരോഗ്യ പദ്ധതികളുടെ ഭാഗമായി കൈവരിച്ച പുരോഗതിയും ആരോഗ്യ സേവന വിതരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളും ശ്രീ കെ മുരളീധരൻ കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും

0: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. പടിഞ്ഞാറൻ അറബിക്കടൽ, ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കാലവർഷം കൂടുതൽ വ്യാപകമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ശക്തമായ മഴ തുടരുകയാണ്. സൌരാഷ്ട്രയിലും ഗുജറാത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലും ദേശീയ, സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ വിന്യസിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ പാൽഘർ, താനെ, പൂനെ എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജമ്മുകാശ്മീരിലെ ദോഡ ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മേഘവിസ്ഫോടനത്തിൽ നിരവധി വീടുകളും കടകളും തകർന്നു. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ യുവാക്കളുടെ ആത്മവിശ്വാസവും ഒത്തൊരുമയും ശക്തിപ്പെടുത്താൻ കായിക മേഖല വലിയ പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2026 ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഫുട്ബോളിൽ ലോകത്തിലെ മുൻനിര ശക്തിയായി ഉയരാൻ ഇന്ത്യയ്ക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും അതിനായി എല്ലാവരും ഒരുമിച്ച് തയ്യാറെടുക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
2: ഫുട്ബോൾ വിശ്വത്തെ സബ്സെ ലോകപ്രിയ ഖേൽ മെസ് ഏക് യേ ഖേൽ ഉത്കൃഷ്ടത ഏകത ഓർ ഖേൽ ഭാവന കാ ഏക് അനുപമ ഉദാഹരണ ഹൈ. ഫുട്ബോൾ ലോകോ കോ ഏക് ദൂസരെ സേ ജോഡ്ത ഖിലാഡിയോ കാ അച്ഛ പ്രദർശന സഭി ഖേൽ പ്രേമിയോ കോ ഉത്സാഹിത കർത്ത ഹൈ. ഖേൽ ഭാവന കാ മഹത്വ കേവല ഖേലോ തക് സീമിത നഹീ ഹൈ, യേ ഏക് മഹത്വപൂർണ ജീവൻ മൂല്യ ഹൈ ജോ ഹമേ സമാനത സഹയോഗ ഓർ വിപരീത പരിസ്ഥിതിയോ മേ ഭീ
1: ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് അമേരിക്കയെ തകർത്ത് ബെൽജിയവും പോർച്ചുഗലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. ലക്ഷദ്വീപിലെ വാർഷിക ചൂര ഉൽപാദനം അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ടണ്ണായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിന്റെ മാസ്റ്റർ പ്ലാനിന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടന്ന സംയുക്ത ഗുണഭോക്തൃ ചർച്ചയിൽ അന്തിമരൂപം നൽകി. ദ്വീപിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉപജീവനവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിലുള്ളത്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരമേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും മന്ത്രി K മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
3: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
4: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്നേഹസ്വാഗതം. ജനൽപ്പാളികളിലൂടെ അരിച്ചെത്തുന്ന തണുത്ത കാറ്റിന് പോലും ഓർമ്മകളുടെ ഒരു സുഗന്ധമാണ്. ഈ നനഞ്ഞ വൈകുന്നേരത്തിൽ ഒരു ജനൽ ചില്ലിനപ്പുറം ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒറ്റയ്ക്കല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ പോക്കുവയിലൂടെ നമുക്ക് ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
5: ഹലോ.
4: ഹലോ, ആരാണ്?
5: സൗമ്യാണ് മേഡം.
4: ആ, സൗമ്യാണ്, പറഞ്ഞോളൂ സൗമ്യ.
5: ആ,
4: സുഖമാണ്. സൗമ്യക്ക് സുഖാണോ?
5: ഓ, സുഖം മേഡം.
4: വിശേഷങ്ങളൊക്കെ പറഞ്ഞോ.
5: ആ, വിശേഷങ്ങൾ അങ്ങനെ ഇല്ല, മഴ കുറച്ച് വിട്ടിട്ടുണ്ട്. ആ വിശേഷം മാത്രമേ ഉള്ളു.
4: ഈ സിറ്റിയുടെ നടുക്ക് താമസിക്കുന്ന നിങ്ങൾക്കാണോ വിശേഷങ്ങളില്ലാത്ത?
5: പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല മേഡം.
4: എന്തായാലും ഈ എന്താണ് ഈ വർഷം മലയാള മാസമൊക്കെ കഴിയാൻ പോവേയല്ലേ.
5: അതെ അതെ.
4: ആ, അപ്പൊ ആടി മാസമൊക്കെ വരുന്നു.
5: അതെ, അതിന്റെ ഒരു വിശേഷങ്ങളൊക്കെ വരും.
4: ഒരുപാട് ആടിമാസ കിഴിവുകളൊക്കെ ഉണ്ട് പല സ്ഥലങ്ങളിൽ. പോണില്ല?
5: അതെ.
4: പോകുന്നില്ലേ? പല പരസ്യങ്ങളെ കാണുമ്പോ വിചാരിക്കും ആ ഒന്ന് പോണം, എന്തെങ്കിലുമൊക്കെ വാങ്ങണം, പക്ഷെ പോവാറില്ല. അവസാനം ആടിമാസം, അവസാനം ആടിമാസവും കഴിയും, ചിങ്ങമാസവും കഴിയും, ഒന്നും വാങ്ങാറില്ല. ഞാനും മോളും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്യാം, പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങാം. പക്ഷെ അവിടെ ആ സമയവും കഴിയും, നമ്മളൊന്നും വാങ്ങിയിട്ടുണ്ടാവില്ല. ആടിമാസം കഴിയുമെന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ഓൾഡ് സ്റ്റോക്കൊക്കെ എടുത്തിട്ട് കൊറേ വില കൂട്ടിട്ട് പഴയ വിലക്ക് നമുക്ക് തരും.
5: അതാണ് അതാണ്. ഇവരെന്തേന്ന് പറയട്ടെ, സ്റ്റിക്കർ മാറ്റിയിടും. മേഡം പറഞ്ഞ പോലെ വില അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടും.
4: എന്നിട്ട് അവർക്ക് കറക്റ്റ് വില കിട്ടുകയും ചെയ്യും, നമ്മൾ ലിഭ്യരായി വാങ്ങിച്ചിട്ട് വരികയും ചെയ്യും. ബിസിനസ് തന്ത്രങ്ങളല്ലേ സൗമ്യ?
5: അതന്നെ സത്യം.
4: ഇതിലൊക്കെ നമുക്കൊന്നും മനസ്സിലാവാത്ത നമ്മളെ പോലെ കുറച്ച് പാവങ്ങൾ.
5: സത്യം കേട്ടാ,
4: നമ്മളൊരു കണ്ണും തള്ളി വാങ്ങിച്ചുകൊണ്ട് വരും. എന്നിട്ട് നമ്മൾ ഇത്രയും രൂപയ്ക്കാണ് കിട്ടിയത് എന്നിങ്ങനെ നമ്മളിങ്ങനെ സ്വയം ഊറ്റം കൊള്ളുകയും ചെയ്യും. അവിടെ ആടിമാസത്തിന് പോവാതെ അല്ലാതെ ഒക്കെ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിയിടുന്നതാണ് നല്ലത്. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞോ?
5: കഴിഞ്ഞു.
4: എന്തായിരുന്നു സ്പെഷ്യൽ ഒക്കെ?
5: ഇന്ന് അച്ചാറും മോരും.
4: അച്ചാറും മോരും ചോറും.
5: അതന്നെ.
4: ചോറെന്ന് പറയുമ്പോ വെള്ളച്ചോറാണോ?
5: ഈ മറ്റേ വെള്ള വെള്ളരി ഉണ്ട്, മറ്റേ പുഴുക്കലരി ഉണ്ട്,
4: ചുമന്ന അരി ഉണ്ട്,
5: ചുമന്ന അരി ഉണ്ട്.
4: മോരും, മോരും രസമോ? അച്ചാറും.
5: ആ മോരും ഈ തൈര് ചോറും അച്ചാറും.
4: തൈര് സാധമോ?
5: അതന്നെ.
4: ഓ, തൈര് സാധമോ? പിന്നെ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ.
5: ഇല്ല ഇല്ല.
4: അങ്ങനെ തൈര് സാധമൊക്കെ കഴിച്ച് അങ്ങനെ റിലാക്സ് ചെയ്ത് ഇരിക്കുകയാണ്.
5: അതെ അതെ.
4: ഏത് പാട്ടാ വേണ്ടേ?
5: ഇന്ന് ഇന്ന് ദ്വാദശിയിൽ മണി ദീപിക തെളിഞ്ഞു,
4: മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിലെ.
5: അതെ അതെ അതെ.
4: അപ്പൊ നമുക്ക് രണ്ടുപേര് ഏതാ പാടിത്തരിക?
5: ഈ പാട്ട് തന്നെ പാടിത്തരാ.
4: പാടിക്കോളൂ.
5: ദ്വാദശിയിൽ മണി ദീപിക തെളിഞ്ഞു, മാനസമീ ഇനി പാടുദശീ മണി ദീപിക തെളിഞ്ഞു, മാനസമീ ഇനി പാടുന്നു, ശുഭനന്ദന പടികൾ സംഗീതം. ദ്വാദശീ മണി ദീപിക തെളിഞ്ഞു, മാനസമീ ഇനി പാടു.
4: ഓക്കെ, അങ്ങനെ മാനസം ഇവിടെ പാടിയിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത മാനസങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ പാട്ടങ്ങ് കൊടുക്കാം അല്ലേ?
5: ഓക്കെ.
4: അച്ഛനോടൊക്കെ അന്വേഷണം പറയണം.
5: പറയാം പറയാം പറയാം.
4: അപ്പൊ ഓക്കെ, വീണ്ടും വിളിക്കുമല്ലോ.
5: ഓക്കെ, നീ വിളിക്കും.
4: ഓക്കെ സൗമ്യ. Yes.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇലത്തുമ്പുകളിൽ നിന്ന് ഇറ്റുപിഴാൻ മടിക്കുന്ന മഴത്തുള്ളികൾ പോലെ ചില ഓർമ്മകൾ നമ്മളുടെ മനസ്സിലും തങ്ങി നിൽക്കാറുണ്ട്. ഓർമ്മകൾ നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: എന്റെ പേര് സ്വപ്ന. ഒരു പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ട്. എറണാകുളം.
0: ആ, പറഞ്ഞോളൂ സ്വപ്ന.
1: നല്ല വിശേഷം. രണ്ടു ദിവസമായിട്ട് മഴയില്ല. രാവിലെ ഒന്ന് ചെറുതായിട്ട് പെയ്തു. നല്ല വെയില്, നല്ല ചൂട്.
0: ഓ, ഇതെവിടെയാ സ്ഥലം?
1: എറണാകുളം കൂനമ്മാവ് എന്ന് പറയും.
0: കൂനമ്മാവ്.
1: ഒരിക്കലും സംസാരിച്ചു.
0: ഒരു തവണ സ്വപ്ന വിളിച്ചിട്ടുണ്ട്.
1: ആ, ഒരു തവണ.

0: എല്ലാവരും ഇപ്പൊ
1: പിന്നെ
0: സെലിബ്രിറ്റീസ് മാത്രല്ലല്ലോ, എല്ലാവർക്കും ഇതിലൊക്കെ പങ്കെടുത്ത് കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ.
1: അതെ അതെ
0: അപ്പൊ
1: ശരിയാണ്.
0: എല്ലാരെയൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്.
1: മാഡത്തിന് സുഖം?
0: ആ സുഖം.
1: അവിടെ എങ്ങനെ മഴ ഉണ്ടോ?
0: ഇവിടെ ഇപ്പോ 2-3 ദിവസമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ.
1: ഒട്ടും മഴയുണ്ട്, നല്ല ചൂടായിരുന്നു ഇന്നലെ. ഇന്നിപ്പോ രാവിലെ ഒന്ന് പെയ്തു, പിന്നെ ഇങ്ങനെ നല്ല ചൂടുണ്ട്.
0: ആ ഇവിടെ നനച്ചിരിക്കാതെ ഒരു മഴ, പിന്നെ വീണ്ടും കാലാവസ്ഥയൊക്കെ പഴയതുപോലെ തന്നെയാണ്.
1: അതെ, വയനാട്ടിൽ എന്തോ ഭയങ്കര മഴയും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്.
0: മേപ്പാടിയില് വലിയ വലിയ വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. വാർത്തയിലാ ഞങ്ങളും കണ്ടത്. അത് എപ്പോഴും ഇങ്ങനെ ഈ ആ ഒരു മലമ്പ്രദേശമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇനി എന്താണോ എന്ന് ഇനി ഇതിന്റെ നിജസ്ഥിതി അറിയുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ.
1: കഴിഞ്ഞ കോളിൽ മാഡം പറഞ്ഞാലോ, ഒറ്റ ആദ്യ സെയിലിന്റെ കാര്യം പറഞ്ഞ അത് സത്യമാണ്. നമ്മള് കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാനും ഇതുപോലെ ഒരു കടയിൽ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ, എറണാകുളത്ത് ഒരു വലിയ കടയില്, അപ്പൊ ഇതുപോലെ ഞാൻ ആ മോഡൽ സാരി ഒരു 700 രൂപയ്ക്ക് മേടിച്ചേക്കണം. അവിടെ ഏതാണ്ട് 2000 എങ്ങാണ്ടാണ് അത് ഇട്ടേക്കുന്നത്. അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞ 1000 രൂപ. അപ്പൊ ഞാനപ്പോ പറയുകയും ചെയ്തു, അതെ സെയിം അതുപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല.
0: അതെ അതെ, നഷ്ടം വരുത്തിക്കൊണ്ട് ബിസിനസ് അല്ലേ,
1: അത് തന്നെ.
0: ബിസിനസ് അറിയാത്തവരിതിന് ഇറങ്ങി പുറപ്പെടില്ലല്ലോ.
1: അതുപോലെ ടോപ്പുകളൊക്കെ നോക്കിയപ്പോ ആൾക്കാരൊന്നും ഒത്തിരി എടുക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞങ്ങള് നമ്മള് ഹോൾസെയിൽ കടയിൽ നിന്ന് എടുക്കാണ്ട്, ഇവിടെ ഞാൻ അത്യാവശ്യം ഐറ്റംസും വെച്ചിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിനൊപ്പം. അപ്പൊ നമ്മള് എടുത്ത് നമ്മള് കൊടുക്കുന്നേക്കാൾ റേറ്റ് കൂടുതലാണ് അവിടെ ഇത് ഇട്ടേക്കണത് തന്നെ. റിഡക്ഷനിൽ
0: വലിയ കടകളിലെ റിഡക്ഷൻ എന്ന് പറയുമ്പോ നമ്മള് എന്തോ വലിയ സംഭവമായിട്ട് ഓടിച്ചെല്ലും.
1: അതെ അതെ,
0: സത്യം പറഞ്ഞാൽ അല്ലാത്തപ്പോ വാങ്ങുന്നതിനേക്കാൾ കൂടിയ വിലക്കാണ് വാങ്ങിച്ചിട്ട് പോണേ.
1: അതെ, അത് പക്ഷെ ആൾക്കാരപ്പൊ നോക്കൂല. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ 100-150 രൂപ പറഞ്ഞാൽ അതൊക്കെ ചെറിയ കുറച്ചെറിയ വില, അങ്ങനെ സാരികളൊക്കെ ഇങ്ങനെ ഇറങ്ങി കൊടുക്കണം. അങ്ങനെ അതൊക്കെ ഓർക്കുമ്പോ ആൾക്കാർ ഓടിപ്പോയി. അതൊക്കെ പിന്നെ എന്തെങ്കിലും അല്ല, 100-150 രൂപ എടുത്താലും അത് മുതലിക്കും.
0: ഒരു ലക്ക്,
1: അത് തന്നെ
0: കിട്ടിക്കല്ല, നല്ലത് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിലില്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ ഒരു പിന്നെ ഡ്രസ്സല്ലേ, പ്രത്യേകിച്ചും ലേഡീസിനെ സംബന്ധിച്ച് പുതിയ ഡ്രസ്സ് കാണുമ്പോ ഒരു ഒരു ആവേശമാണ്. എത്രയൊക്കെ പറഞ്ഞാലും ജെന്റ്സിനേക്കാൾ കൂടുതൽ ഡ്രസ്സുകൾ ഇഷ്ടപ്പെടുന്നത് ലേഡീസ് ആണ്.
1: നമുക്ക് എത്രയായാലും അങ്ങനെയല്ല, നമുക്ക് ഡ്രസ്സ് നല്ലത് കാണുമ്പോ നമ്മുടെ എത്ര ഉണ്ടെങ്കിൽ നമുക്ക് അതില്.
0: ആ നമ്മള് നമ്മളിങ്ങനെ കടയിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് മാനിക്യൂമിൽ ഇങ്ങനെ ഇട്ടിരിക്കും, നമ്മളിങ്ങനെ കൊതിയോടെ നോക്കിക്കൊണ്ട് പോകും, എല്ലാരും നോക്കും.
1: അങ്ങനെ ചില കളറുകളൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര റെയർ കളറുകൾ.
0: അത് മാത്രല്ല, നമുക്ക് ഇഷ്ടമുള്ള കളറാണെങ്കിൽ നമ്മള് അവിടുന്ന് വണ്ടി പോകുന്നവരെ കണ്ണവിടെ തന്നെ ഇരിക്കും. മനുഷ്യ സഹജമാണ്, അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല.
1: സ്വർണ്ണവും ഡ്രസ്സും പെണ്ണുങ്ങളുടെ, പക്ഷെ ഇപ്പൊ സ്വർണ്ണത്തിനോടുള്ള
0: സ്വർണ്ണത്തിനുള്ള ഭ്രമമൊക്കെ ഒരുപാട്
1: പോയി. ഈ വിലക്ക് ആർക്കെങ്കിലും മേടിച്ചിടാൻ പറ്റും?
0: മേടിച്ചിട്ടാ ജീവനിൽ കൊതിയുണ്ടെങ്കിലും മേടിച്ചിടാനും പറ്റും.
1: അതാണ് ധൈര്യത്തോടെ ഇട്ടോണ്ട് നടക്കാനും പറ്റില്ല.
0: ഒരു ഇടവഴിയിൽ കൂടെ ഒക്കെ പോകുമ്പോ ഭയങ്കരമായിട്ട് നമ്മള് ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട്
1: ഗ്രാം പോയാലും 10-20 രൂപയ്ക്ക് മേലെയല്ലേ പോണത്.
0: ഗ്രാം പോണതും പോട്ടെ, തള്ളി അവിടെ അടിച്ചു ഒന്ന് ഇട്ടിച്ചു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? വല്ലൊക്കെ തലയ്ക്ക് അടിച്ചിട്ടിച്ചു പോവും. അപ്പൊ ജീവന്റെ വിലയാണ് സ്വർണത്തിന്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു തലമുറയിലെ കുട്ടികളൊക്കെ തന്നെ അവർക്ക് അതിനോട് ഒരു ഭ്രമവും ഇല്ല.
1: അതെ,
0: പിന്നെ എന്തെങ്കിലും ഒന്ന് ഇടുന്നുവെങ്കിൽ അത് വീട്ടിലെ അമ്മയുടെ ഒക്കെ നിർബന്ധം കൊണ്ടായിരിക്കും ഇടുന്നത്.
1: അതും നൂല് പോലത്തെ മാല അങ്ങനെയൊക്കെ.
0: അവർക്ക് അല്ലാതെ ഡ്രസ്സിനനുസരിച്ചുള്ള കോസ്റ്റ്യൂംസ് ഇടാനാണ് അവർക്ക് താല്പര്യം.
1: അതിപ്പോ ഇഷ്ടം പോലെ നല്ല ഇതില് കിട്ടുമല്ലോ, മാലയായാലും വളയായാലും കമ്മലുകളും എല്ലാം. ഇപ്പൊ എല്ലാം എന്ത് ഫംഗ്ഷൻ ആയാലും എല്ലാവരും കമ്മലും മാലയൊക്കെ ആ ഒരു
0: ട്രെൻഡില് വാങ്ങും, ഡ്രസ്സിനനുസരിച്ചുള്ള ട്രെൻഡില് വാങ്ങും.
1: നല്ല അടിപൊളിയായിട്ട്.
0: അതെ അതെ, ഉള്ള കാലം വളരെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. എപ്പോഴാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റൂല. ശരി, അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: ഞാന് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്തില് പിന്നെ പിന്നെയും പിന്നെയും എന്നുള്ള പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: അതാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: അതാണ് റേഡിയോ പണ്ട് മുതലേ, എന്താ പറയാ, പണ്ട് കുഞ്ഞായിരിക്കുമ്പോ മുതലേ തന്നെ നമ്മുടെ വീട്ടില് റേഡിയോ ഒക്കെ. അപ്പൊ അതില് കോഴിക്കോടായിരുന്നു എപ്പോഴും വെച്ചോണ്ടിരിക്കുന്നത്. അതിലൊരു ആർക്കേടെ ഒരു പരിപാടി ഉണ്ട്, ആർ കനകാംബരം എന്ന് പറഞ്ഞിട്ട്, അറിയോ?
0: ഇല്ല.
1: ആ പുള്ളിയുടെ ഇതേപോലെ ഫോൺ വിളിച്ചുള്ള അത് നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബശ്രീയുടെ ഒരു റേഡിയോ ഉണ്ടായിരുന്നു, അതറിയോ മാഡത്തിന്? റേഡിയോ ശ്രീ എന്നൊക്കെ പറഞ്ഞ.
0: ഇല്ല ഇല്ല.
1: അതില് മറ്റേ ആർ ജെ രഘുരാജ് എന്ന് പറഞ്ഞ ആ സാറുമായിട്ട് ഇതേപോലെ ഫോണില്

0: ഫോൺ പ്രോഗ്രാം അതും നല്ല ഇതായിരുന്നു. ആ സാറും ഇപ്പൊ മാഡത്തിന്റെ സംസാരം പോലെ തന്നെ ആൾക്കാരോടുള്ള ഒരു ഒരു എന്താ പറയാ, എല്ലാവർക്കും ഒരു മനസ്സിനൊരു നല്ല ഇത് കിട്ടും മാഡത്തോട് സംസാരിക്കും. അതുപോലെ തന്നെയാണ് ഒത്തിരി പേര് ആ സാറിനെ വിളിക്കുക, ഞാനും വിളിച്ചിട്ടുണ്ട്. പക്ഷെ നല്ലൊരു എന്താ പറയാ, നമുക്ക് സംസാരം കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിനൊരു
1: കുളിർമ
0: നല്ലൊരു കുളിർമ തന്നെ ഒരു ഇതാണ്. ഞാനിപ്പോ എല്ലാരോട് സംസാരിക്കുന്ന കേൾക്കുമ്പോ ഞാനിങ്ങൾ അവർക്ക് എല്ലാരും നല്ല പരിചയമാണല്ലേ,
1: എല്ലാരും ഇങ്ങനെ ശബ്ദത്തിലൂടെ എല്ലാരും കൂട്ടുകാരാ,
0: എല്ലാവരോടും എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നല്ല പരിചയം.
1: അതെ അതെ. അപ്പൊ ഫുഡൊക്കെ കഴിഞ്ഞല്ലോ?
0: ആ ഫുഡ് കഴിച്ചു
1: കഴിച്ചു. ഫുഡ് കൊണ്ടുപോകും അല്ലേ?
0: ആ ഫുഡ് കൊണ്ടുവരും.
1: ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് വളരെ മനോഹരമായ ഒരു പാട്ടാണ് ഇപ്പൊ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കുമായിട്ട് അത് ആസ്വദിക്കാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സുസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം. ഞാൻ ശംസുദ്ദീൻ കരുപ്പടന്ന.
0: പറഞ്ഞോളൂ.
1: എന്തൊക്കെയുണ്ട് മാഡം വിശേഷങ്ങളൊക്കെ?
0: വിശേഷങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ.
1: ഇവിടെ രണ്ടു ദിവസമായിട്ട് നല്ല ശക്തമായ വെയിലാണ്.
0: അങ്ങോട്ടൊക്കെയോ?
1: ഇവിടെ ഭയങ്കര വെയിൽ. ഇപ്പൊ നല്ല വെയിലാണ്, നല്ല വെയിൽ.
0: അല്ല, ഇന്നിപ്പ എല്ലായിടത്തും വെയിലാ.
1: വെയിലാണല്ലേ? ഇപ്പൊ മൂന്ന് ദിവസം ഇവിടെ.
0: ആ, മൂന്ന് ദിവസമായിട്ട് വെയിലാണോ അവിടെ?
1: മൂന്ന് ദിവസം നല്ല വെയിലാ.
0: പക്ഷെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ മഴകൾ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ജൂൺ മാസത്തിൽ പ്രതീക്ഷിച്ച മഴയൊന്നും വന്നിട്ടില്ല.
1: ഇല്ലില്ല, ജൂൺ മാസത്തിൽ ശക്തമായ മഴ വരാനുണ്ട്. അതെത്തിട്ടില്ല.
0: ശക്തമായെന്നല്ല, ഇങ്ങനെ നമ്മള് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ നിന്ന് പെയ്യുന്ന മഴയുണ്ടല്ലോ.
1: അത് വേറെ ഒന്നും, പണ്ടത്തെ മഴയില്ല. 1960 മഴയൊന്നും ഇല്ല. എന്റെ കാലഘട്ടത്തിലെ മഴയൊന്നും ഇല്ല. ആ മഴയ്ക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം വഞ്ചിത്തി കളിക്കേണ്ടി.
0: വഞ്ചിത്തി കളിക്കാനൊന്നും കുട്ടികളെ ആരും വിടാറില്ല.
1: ആ, ഇന്നിപ്പ ഞങ്ങളെ 1960 കാലഘട്ടങ്ങളിലെ അന്ന് ഭയങ്കര ഈ ചെറിയ ചെറിയ കുട്ടികളും എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കും. കൊറേ എണ്ണം വഞ്ചി കയറും, കൊറേ എണ്ണം ഈ വാഴപ്പിണ്ടില്ലേ, വാഴയുടെ അതിനെ അതിനെ കൂട്ടി കെട്ടി കളിക്കല്,
0: ചങ്ങാടം പോലെ ആക്കിയിട്ട്.
1: ചങ്ങാടം പോലെ അതൊക്കെ നല്ല രസമായിരുന്നു ആ കാലഘട്ടത്തില്.
0: ഇന്നിപ്പോ അങ്ങനെയൊന്നും നമുക്ക്
1: അങ്ങനൊന്നുമില്ല. ഇപ്പൊ അങ്ങനെ ആരും അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങണില്ല.
0: പിള്ളേരെ വെള്ളത്തിൽ കളിക്കാൻ പോലും, കാരണം എല്ലാം എന്താണ്, വെള്ളത്തിൽ കളിച്ചാ പിന്നെ പേടിയാണ്.
1: അത് തന്നെ.
0: എന്തടുത്ത ഇൻഫെക്ഷൻ വരുന്നു എന്ന് പറയാൻ പറ്റൂല.
1: പറയാൻ പറ്റില്ല. അന്നൊക്കെ മഴ പെയ്ത വെള്ളം എന്ന് പറഞ്ഞാലേ കുടിക്കാൻ തോന്നും, നല്ല ക്ലിയർ വെള്ളം.
0: അതെ അതെ അതെ.
1: ഇന്നിപ്പോ കംപ്ലീറ്റ് കച്ചറ വെള്ളം, ഓയിലും കച്ചറയും ഒക്കെ കുടി.
0: പണ്ട് ഈ വെള്ളം പിടിച്ച് ശേഖരിച്ചു വെച്ച് കുടിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലം ഉണ്ടായിരുന്നു.
1: ഓ, നല്ലൊരു കാലഘട്ടമായിരുന്നു.
0: കുടിക്കുക, പാത്രം കഴുകുക, അതിനൊക്കെ ഇങ്ങനെ നിറച്ചു വെക്കുമായിരുന്നു.
1: ഇന്നിപ്പോ ഒരാൾക്കും അതുപോലത്തെ ഒരു സന്ദർഭം കിട്ടില്ല.
0: ഇല്ല,
1: ഇങ്ങനെ ഓർത്ത് ഓർത്ത് ചിരിക്കാം, അങ്ങനെ ആലോചിക്കാം, ഭയങ്കര ആ ചിന്തകള്.
0: അതെ അതെ അതെ. ഇനി നമുക്ക് പഴയതിനെ ഓർത്ത് ഇങ്ങനെ പറയാനേ പറ്റൂ.
1: തീർച്ചയായും. ഞങ്ങൾ ഇങ്ങനെ കൂട്ടുകാർ എന്റെ പെട്ടി കട്ടറിന് മുമ്പിൽ ഇങ്ങനെ ഓരോ ചോദിക്കും. അപ്പൊ ഞങ്ങൾ പഴയ കാലഘട്ടങ്ങളിലെ കഥകളെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഒരു രസമായിട്ട് ഓർമ്മകൾ
0: ഇങ്ങനെ പരസ്പരം പങ്കുവയ്ക്കും.
1: അതന്നെ സ്കൂളിന്റെ കാലഘട്ടം, അങ്ങനെ ഹൈസ്കൂളിൽ നിന്ന് പോന്നിട്ടുള്ള കാലഘട്ടം, അങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് പറഞ്ഞിട്ടിരിക്കും.
0: അതെ, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോരോ
1: മാറ്റങ്ങൾ തന്നെയാണ്.
0: അപ്പൊ അതിങ്ങനെ ആൾക്കാര്, പുതിയ കുട്ടികൾക്ക് ഒരു അനുഭവം, നമുക്ക് വേറൊരു അനുഭവം. പക്ഷേ നമ്മുടെ അതങ്ങനെ ആയിരുന്നു നിന്നൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാനൊന്നും നമുക്ക് പറ്റില്ല.
1: പറ്റില്ല.
0: അതുകൊണ്ട് അവര് പുതിയ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്നത് വലുതാണ്, നമ്മളെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയതും വലുതാണ്.
1: തീർച്ചയായിട്ടും. അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങള് നമ്മള് മനസ്സിലാക്കാൻ പറ്റി. അന്നത്തെ കാലഘട്ടങ്ങളിലെ നമ്മൾ ചിന്തിക്കണില്ലേ, രണ്ട് ചോറ് തിന്നിലും കുറച്ച് കഞ്ഞിയും ചമ്മന്തിയുണ്ടെങ്കിലും നമ്മളെ കഴിച്ചുകൂട്ട. ഇപ്പൊ ഒന്നുമില്ലെങ്കിലും കുറച്ച് മരക്കിഴങ്ങ്, മരച്ചീനി അതുണ്ടെങ്കിൽ നമുക്ക് കഴിച്ചുകൂട്ടാം. പക്ഷെ ഇന്നത്തെ പിള്ളേർക്ക് അത് പോരാ, ആശു ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അവർക്കറിയില്ല,
0: നാടോടുമ്പോൾ നടുവേ ഓടുക.
1: വേണ്ടത് അമ്മിണി അമ്മാവൻ എന്ന ഇത്തരത്തിൽ യേശുദാസ് പാടിൽ പാട്ടുണ്ട്. കണ്ണാം പുത്തിയിലേലേ കാട്ടുകുറിഞ്ചിയിലേ ഞാൻ വിട്ട കണ്ണനെ ഓടി ചാടി പിടിച്ചുണ്ടുവാ പിടിച്ചുണ്ടുവാ. ഈ പാട്ട്
0: ഓക്കെ. അപ്പൊ ഈ പാട്ട് നമുക്ക്
1: നമ്മുടെ സഹൃദവാണി ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട ഈ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയും പിന്നെ മേഡത്തിന് വേണ്ടിയും ഈ ഗാനം പ്രത്യേകം സമർപ്പിക്കും.
0: ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം.
1: ഓക്കെ
0: ഓക്കെ, ശരി. പോക്കുവയിൽ തത്സമയ ഒരുപാട് ശംസുദ്ദീൻ കരിപ്പടന്നേന്നാണ് ഇപ്പൊ സംസാരിച്ചത്. അമ്മിണി അമ്മാവൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. കണ്ണാമ്പൊത്തിയിലേലെ കാട്ടുകുറിഞ്ഞിയിലേലെ എന്നുള്ള പഴയ ഒരു മനോഹരമായ പാട്ട്. നമുക്ക് പോക്കുവയിലൂടെ ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. പങ്കുവയ്ക്കുന്ന ചിന്തകളും ഹൃദയം തൊട്ട വിശേഷങ്ങളും പാട്ടിന്റെ ഈണവും നമുക്ക് കൂട്ടായിരിക്കട്ടെ. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്?
1: നമസ്കാരം മാഡം, മുണ്ടലിന്റെ.
0: ആ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: സുഖം തന്നെ മാഡം?
0: ആ, സുഖമാണ്. അവിടെയോ?
1: ഇവിടെയും സുഖം തന്നെ.
0: ഇടയ്ക്ക് ജയരാജേട്ടൻ വിളിച്ചിരുന്നല്ലോ.
1: പാട്ട് പറയാൻ പറ്റില്ല മാഡം,
0: അത് അപ്പോഴും മറന്നുപോകും.
1: ആ, മറന്നുപോയില്ല, ഞാൻ നേരത്തെ വിളിച്ചു, ഞാൻ പറയും. ഫോൺ കൊടുക്കണത് നമ്മൾ തിരുന്തി വരില്ല
0: മാഡം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ചിലപ്പോ ഇത് വിട്ടുപോകുന്നുണ്ട്.
1: വിട്ടുപോകണുണ്ട്, വിട്ടുപോകണുണ്ട്. അത് അത് പോട്ട് മാഡം, വിളിച്ചു എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. അതാണ് പ്രശ്നം, കരയും കേട്ടാ. അങ്ങനെയാണ് പ്രശ്നം, നമ്മൾ ഒട്ടും ഇതായി വരൂല. അതിപ്പോ നമ്മള് സാറ് വിളിച്ചാലും, പത്മകുമാർ സാറ് വിളിച്ചാലും, ചേച്ചി വിളിച്ചാലും, ചാന്ദിനി ചേച്ചിയൊക്കെ വിളിച്ചാലും വല്ല പെട്ടെന്ന് അങ്ങ്
0: കരയും.
1: സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആയെന്നു
0: തോന്നുന്നു.
1: കാലില്ല, ഇല്ലല്ല
0: മാഡം,
1: കാലിലും നീരുമായി.
0: അകത്തൊക്കെ നടക്കാൻ പറ്റുന്നില്ലേ?
1: അകത്ത് നടക്കുന്നുണ്ട്,
0: നടക്കുന്നുണ്ട്.
1: മാഡം,
0: ഈ മുണ്ടലയിൽ ഏത് ഭാഗത്തായിട്ടാ?
1: നമ്മള് അരുവിക്കര ഇറങ്ങണ വളവിലിരിക്കുന്ന.
0: ഓ, അരുവിക്കര എന്ന് പറയാൻ മുണ്ടലയിൽ നിന്ന്
1: കളത്തറോട്ട് പോകുമ്പോൾ.
0: ഓ, ശരി ശരി. അപ്പോ കുഞ്ഞാറ്റയൊക്കെ ഉണ്ടായിരുന്ന?
1: എന്തായാലും വന്നതേ ഉള്ളൂ, രണ്ടുപേരും വന്നപ്പോ വന്നതേ ഉള്ളൂ.
0: സ്കൂൾ ടൈം കഴിഞ്ഞ് 4 മണി കഴിഞ്ഞേ ഉള്ളൂ. അപ്പോ
1: നക്ഷത്രം കുട്ടിയുടെ ജന്മനാള്.
0: ഓ, അത് ശരി.
1: നാളെ കിട്ടിയില്ലെങ്കിൽ
0: നാളെ സാറിന്റെ ലൈവ് ഉണ്ട്,
1: പാട്ട് ചോദിക്കണം.
0: നക്ഷത്ര വന്നിട്ടുണ്ടല്ലോ.
1: വന്നിട്ടുണ്ട്.
0: ഏത് പാട്ടാണ് നക്ഷത്രയ്ക്ക് വേണ്ടി ചോദിക്കണേ?
1: ഇതളെ പൊന്നിതളെ എന്നുള്ള പാട്ട്.
0: ഇതളെ പൊന്നിതളെ. അതേ സിനിമയിലെ പാട്ടായിരുന്നു. അതിലെ അം ആ. ഓക്കെ, അപ്പൊ നക്ഷത്ര കുട്ടിക്ക് ഇനിയിപ്പോ നാളെ എന്റെ ലൈവ് ഇല്ലല്ലോ.
1: അപ്പൊ
0: നക്ഷത്രയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേരുന്നു.
1: ഞങ്ങളെ
0: സ്പെഷ്യലൊക്കെ ഉണ്ടാ?
1: സ്പെഷ്യല് സ്കൂളില് എന്തോ പായസം വെക്കാന്ന് പറഞ്ഞു.
0: ഇപ്പൊ വീട്ടില് പായസം ഒന്നും വെക്കല്ലേ? ഡ്രസ് മതിയോ?
1: അപ്പൊ സ്കൂളില് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു.
0: അപ്പൊ എല്ലാ കുട്ടികൾക്കും കൂടെ പായസം വെച്ചുകൊടുക്കും. അത് നല്ലതല്ലേ? ഒരു നല്ല കാര്യം. നക്ഷത്രയുടെ പേരിൽ എല്ലാവർക്കും പായസം കുടിക്കാലോ. വീട്ടിലാവുമ്പോ നമ്മള് മൂന്നാലുപേര്
1: മാത്രം.
0: അതാണ്, ഇവിടെ ആവുമ്പോ നമ്മള് മൂന്നാലുപേര് മാത്രമേ കഴിക്കൂ. അവിടെ ആവുമ്പോ എല്ലാ കുട്ടികളും നക്ഷത്രം ഓർക്കും.
1: അവിടെ മക്കള് കുറവാണ് അവിടെ.
0: അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഹൃദ്യമായ ജന്മദിന ആശംസകൾ നേരുന്നു. അപ്പോ എല്ലാരോടും അന്വേഷണം പറയണം, ജയരാജേട്ടനോട് സങ്കടപ്പെടാതിരിക്കാൻ പറയണം. ഞങ്ങൾ ഒരു ദിവസം വരുന്നുണ്ടെന്ന് പറയൂ. അപ്പൊ നമുക്ക് ചിരിക്കാം.
1: അത്
0: വന്നാലും അന്നൊക്കെ നേരെ ഇങ്ങനെ വർത്തമാനം പറയുമായിരുന്നല്ലോ.
1: അതാണ്,
0: അതിന് പറ്റാത്ത
1: മാഡം കൂടെ കാര്യം വന്നേ. പക്ഷെ എന്തൊക്കെയാണ് പോണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ കറിയൊക്കെയും ചെയ്യായിരുന്നു വീട്ടിലിരുന്ന്. ലൈവ് പ്രോഗ്രാം
0: എന്തൊക്കെയോ പറയും നമ്മള്.
1: എന്തൊക്കെയോ
0: പറയുന്നു. കുഴപ്പമില്ല, സങ്കടപ്പെടണ്ടെന്ന് പറയും. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ
0: ഓക്കെ, ശരി ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വിഷമങ്ങളും ഓർമ്മകളും ഒക്കെ നമുക്ക് പോക്കുകയിലൂടെ പങ്കുവയ്ക്കാം. അങ്ങനെ നമുക്ക് സൗഹൃദം കാത്തു സൂക്ഷിക്കാം. നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം, പറഞ്ഞോളൂ.
1: നമ്മുടെ നക്ഷത്രക്കുട്ടിയുടെ ജന്മനാളെന്ന് പറയുന്ന നാളെ ജന്മദിനം, എന്നെ ഒരു പാട്ട് ആവശ്യപ്പെടാനാണ് വിളിച്ചത്.
0: ഏത് പാട്ടാണ് ആവശ്യപ്പെടുന്നത്?
1: ഇരിയില്ല നാം എന്ന് പറയുന്ന ചിത്രത്തില് മുത്തുമായി മണ്ണിൽ വരുന്നു മുത്ത് നിന്നുടെ ജന്മദിനം എന്ന് പറയുന്ന ഒരു പാട്ട്.
0: ആ പാട്ട്
1: കേൾക്കേണ്ടത്. അപ്പൊ അതാണ് കാര്യം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചതിന് ശേഷം ഞാനിവിടെ ഇല്ലായിരുന്നു. മോളടുത്ത് പോയിരുന്നു.
0: എറണാകുളത്ത്
1: വീണ്ടും പോയി.
0: ഇവിടെയൊന്നുമില്ല, ഇപ്പൊ എറണാകുളത്താണ് വാസം.
1: കുനമാവ് നേരത്തെ ഒരു കുട്ടി വിളിച്ച എറണാകുളത്ത് ഇടയ്ക്കിടയ്ക്ക് പോലെ ഇനി അടുത്ത മാസം വീണ്ടും പോകും.
0: ആ കുനമാവിൽ നിന്ന് ഒരു കുട്ടി വിളിച്ചിരുന്നു.
1: അത് കുനമാവ് വളരെ അടുത്താണ് നമ്മുടെ എറണാകുളത്ത്. നോർത്ത് പറവൂര് കുനമാവ് കഴിഞ്ഞാണ് കൊച്ചാല്, വരാപ്പുഴ വരാപ്പുഴ കൊച്ചാല് കുനമാവ് ഇത് അടുത്തടുത്താണ്. ഞാൻ വിചാരിച്ചു നമ്മുടെ മോളെ അടുത്താണല്ലോ അതൊന്ന്. അപ്പൊ സ്വപ്ന സ്വപ്ന മോളെ നാട്ടുകാരിയും കൂടെ ആണ്.
0: അപ്പൊ
1: സ്വപ്ന കൂടെ ഇരിക്കട്ടെ, കാരണം എന്റെ മോള് താമസിക്കുന്ന സ്ഥലത്താ. അപ്പൊ യാദൃശ്ചികമായിട്ട് അവരെന്തെങ്കിലും കാണേണ്ടി വന്നാല്
0: യാദൃശ്ചികമായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും അവരും അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടാവുമല്ലോ.
1: അല്ല, അവർക്ക് കാണാൻ പറ്റും. കൊച്ചാലിലും കൊങ്ങറപ്പള്ളിയിലും, അത് അവർ കേൾക്കാം. സ്വപ്നയ്ക്ക് കേൾക്കാൻ പറയുന്നത് കൊങ്ങറപ്പള്ളിയിലും കൊച്ചാലിലും മോളെ മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, ജനൌഷധിയുടെ. അപ്പൊ അവിടെ എന്തെങ്കിലും കാര്യത്തിന് വരുമ്പോ ആശ മോളെ ചോദിച്ചാൽ അറിയാൻ
0: പറ്റും. അത് പത്മമാർ ചേട്ടാ ഓർത്തതായിട്ട് അവർക്ക് പറയാം.
1: പറയാം തീർച്ചയായിട്ടും. അപ്പൊ അപ്പൊ നാളത്തെ അപ്പൊ ഇതാണ് ലത പറഞ്ഞല്ലേ. ഇപ്പൊ ഞാൻ എനിക്ക് വിളിക്കാൻ ഭയങ്കര മടിയാണ്. അല്ലെ ജയരാജിനെ രണ്ട് വാക്ക് പറയുമ്പോ പിന്നെ വിതുമ്പി ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അത് ഇതും ഒക്കെ പറഞ്ഞ് എന്തൊക്കെയോ ആണ് പറയണമെന്ന് ആർക്കും പിടിയിട്ടില്ല. അതാണ് ഏത് അവസ്ഥ, ഇതാണ് ഇപ്പോഴത്തെ ഭയങ്കര
0: ബുദ്ധിമുട്ടാണ്.
1: പാട്ടൊക്കെ ആസ്വദിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് അധികം അങ്ങോട്ട് പണ്ടത്തെ പോലെ. മറ്റത് ഡെയിലി ഇങ്ങോട്ട് വിളിച്ചാൽ രണ്ട് രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും ഒക്കെ വിളിച്ച് നമ്മൾ ഒരുപാട് നേരം സംസാരിക്കാറുണ്ട്.
0: നോക്കണ്ട, ചുമ്മാ വിളിച്ച് സംസാരിക്കണം. പുള്ളിക്കാരനെ പറയാനുള്ളത് പറയട്ടെ, നമുക്കത് കേൾക്കാം. എന്തൊക്കെയാണെന്ന് വെച്ചാ പറയട്ടെ. പുറത്തൊക്കെ ഇറങ്ങാതിരിക്കുമ്പോഴാരെങ്കിലും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോ ഒരു സന്തോഷമാവും.
1: ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ജോലിയിൽ നിന്നൊക്കെ ഞാൻ വിരമിച്ച് ഇരുന്ന സമയത്ത് വൈഫിനെ ജോലിക്ക് കയറ്റി. പിള്ളേരും കോളേജിലും സ്കൂളിലും ഒക്കെ ആയിട്ട് അങ്ങ് പോകും. ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നീട് അതിനോട് ഞാൻ അതിനോട് അനുസരിച്ച് പിന്നെ അങ്ങ് ഇതായി പരിചയപ്പെട്ടത് പരിചിതമായതാണ്.
0: അത്തരത്തിൽ നമുക്ക് എന്ത് വന്നാലും നമുക്ക് ഈ ലൈഫിനോട് ഫൈറ്റ് ചെയ്ത് നിന്നേ പറ്റും.
1: ഫൈറ്റ് ഞാനൊക്കെ ഇന്ന് ഇന്ന് പലയിടത്തും ഇതായി. ഇപ്പൊ ഞായപ്പത്തി ഇന്നൊരു കാര്യത്തിന് പോയിട്ട് ഉച്ചയ്ക്ക് എത്തിയതേ ഉള്ളൂ. അപ്പൊ പോയടത്ത് നല്ല ജന തിരക്കുള്ള സ്ഥലമാണ്. അപ്പൊ അവര് പറയുന്നത് ചേട്ടന്റെ ചേട്ടനെ പോലെ ഒന്നും നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുകയല്ല. കാരണം നമ്മൾ ഇല്ലടാ, നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു അസുഖം ഉണ്ടായാല് നിങ്ങൾ ജീവിച്ചേ പറ്റൂ, ജീവിച്ചു പോകും.
0: നമ്മള് നമ്മളിപ്പോ മാരകമായ അസുഖങ്ങൾ വരുമ്പോ നമ്മൾ ആദ്യം ഒന്ന് പതറും, പിന്നെ മനുഷ്യനാണോ നമ്മളത് ധൈര്യം വീണ്ടെടുക്കും.
1: മാഡം, ആ പതർച്ചയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു എല്ലാം. ഏത് കാര്യവും എന്ത് കാര്യം തുടക്കത്തിലുള്ളത് തന്നെ നമ്മളത് മാറ്റി വെച്ചാൽ നമുക്ക് തുടങ്ങാൻ എല്ലാത്തിനും പറഞ്ഞില്ലേ തുടക്കം. ലഹരിയെ അന്ന് അത് പറയുമ്പോ അവിടെ കണക്ട് ആവാം. കാരണം ഈ ലഹരി എന്ന് പറയുന്ന സാധനം ചെറുതായിട്ട് തുടങ്ങും, തുടങ്ങി തുടങ്ങി തുടങ്ങിയാണ് അവര് ആ മുഴുക്കയിൽ പോയി അങ്ങ് ലഹിക്കുന്നത്. അതുകൊണ്ട് തുടക്കം മാറ്റാൻ ശ്രമിച്ചാൽ നമുക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. തുടങ്ങാനുള്ള ഒരു ആരംഭം നമുക്ക് കൊടുക്കരുത്, അതിനുള്ള അവസരം കൊടുക്കരുത്. വിഷമമായാലും എന്തായാലും ദുഃഖമായാലും എന്തെങ്കിലും തുടക്കത്തിൽ തന്നെ നമ്മൾ അതിനെ അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിക്കുക മനസ്സ്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ
0: എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്ന് അതിജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകും
1: തീർച്ചയായിട്ടും.
0: അതിജീവിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്.
1: തീർച്ചയായിട്ടും ആ മനസ്സ് ഉണ്ടാവണം,
0: എല്ലാവർക്കും
1: ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ. പിന്നെ ഇടയ്ക്ക് ഒന്നോട് പറഞ്ഞോട്ടെ, ഈ വരുന്ന 14-ാം തീയതി ഇടയ്ക്ക് വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കാം, ജൂലൈ 14, അതായത് അന്ന് ലൈവ് ഉള്ള ദിവസമാണ് മാഡത്തിന്, ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു. അപ്പൊ അന്ന് എന്റെ
0: 41-ാം
1: വിവാഹ വാർഷികമാണ്, അപ്പൊ അതും ഒന്ന് ഓർമ്മപ്പെടുത്തിയുണ്ട്.
0: ശരി, അന്ന് അന്ന് വിളിച്ചാ കിട്ടില്ലെങ്കിൽ ഞാൻ ഓർക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ
1: ഓർമ്മപ്പെടുത്തും.
0: ജൂലൈ 14
1: ജൂലൈ 14
0: ഓക്കെ, തീർച്ചയായും
1: മാഡം ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, കാരണം എനിക്ക് അന്ന് ലൈവ് കിട്ടാത്തോണ്ട് മാഡം തന്നെ പറഞ്ഞു എനിക്ക് ഡെലിഗേറ്റ് ചെയ്തു.
0: അപ്പൊ തീർച്ചയായും ഇങ്ങനെ എനിക്ക് ഓർത്ത് ഡെഡിക്കേറ്റ് ചെയ്യാൻ കഴിയട്ടെ.
1: അത് ഞാൻ ആ മോൾക്ക് പറയാണ്, കാരണം ആദ്യത്തെ ഒന്ന് നോട്ട് ചെയ്താൽ മതി.
0: ശരി,
1: പ്ലീസ് നോട്ട് ദ പോയിന്റ്,
0: പ്ലീസ് നോട്ട് ദ പോയിന്റ് ആദിര. ശരി, അപ്പൊ നക്ഷത്ര കുട്ടിക്ക് വേണ്ടി നമുക്ക് ഇപ്പൊ ആവശ്യപ്പെട്ട ഈ പാട്ട് കേൾക്കാം.
1: ശരി,
0: ഓക്കെ ഓക്കെ,
1: താങ്ക് യു മാഡം,
0: വെൽക്കം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെയാണ് നമ്മൾ പോക്കുവയിലൂടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജ് ഒന്ന് കേൾക്കാം.
1: എന്റെ പേര് മോഹൻമാസലം വെള്ളനാണ്. എനിക്ക് ഇന്ന് ആഭിജാത്യം എന്ന സിനിമയില് ജാനകി പാടിയ ഒരു പഴയ പാട്ടാണ് കേൾക്കാൻ താല്പര്യം. വച്ച് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാണ്ട് വരി ഞാൻ മോളും മഴമോ.

അപ്പോൾ പോക്കുവിൽ തത്സമയ പരിപാടിയിൽ വെള്ളനാട് എന്ന മോഹൻ ചേട്ടനാണ് ഇപ്പോൾ ഒരു പാട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മഴമുകിലൊളിവണ്ണൻ ഗോപാലകൃഷ്ണൻ കുടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി എന്നുള്ള പാട്ടാണ് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ മനോഹരമായ പാട്ട് നമ്മളോട് പാടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മോഹൻ ചേട്ടന് വേണ്ടിയിട്ടുള്ള പാട്ടാവട്ടെ പോക്കുവിൽ തത്സമയ പരിപാടിയിലെ അവസാനത്തെ ഗാനം. ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു, മലബാറിന്റെ പ്രശസ്ത പുത്രൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ് എന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം സി ശങ്കരൻ നായർ എന്നുള്ളതാണ്. ഒരുപാട് പേർ ശരിയുത്തരം വാട്സപ്പിലൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആഷ്നയാണ് പൂവച്ചിൽ നിന്നാണ് ഉത്തരം അറിയിച്ചിട്ടുള്ളത്. കൺഗ്രാചുലേഷൻസ്. എല്ലാ ദിവസവും നമസ്തേ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളുണ്ടാവും. ശ്രോതാക്കൾക്ക് അതിന്റെ ശരിയുത്തരങ്ങൾ നമ്മളെ എഴുതി അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ പോക്കുവിൽ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുന്നു. പകലിന്റെ യുക്തികൾക്കും തിരക്കുകൾക്കും ഒടുവിൽ സ്വാതന്ത്ര്യം കൊതിക്കുന്ന മനസ്സിനെ തൊട്ടുണർത്തിയാണ് ഇന്ന് പോക്കുവയിൽ കടന്നു പോകുന്നത്. ആകാശത്ത് സന്ധ്യയുടെ ചായങ്ങൾ മായുമ്പോഴും ഈ പരിപാടിയിലൂടെ നമ്മൾ കോർത്തുപിടിച്ച സൗഹൃദത്തിന്റെ നൂലുകൾ നമ്മുടെ മനസ്സിൽ എന്നും ബാക്കിയുണ്ടാവട്ടെ. ഉള്ളിലെ വെളിച്ചം കെടാതെ സൂക്ഷിക്കുക. ഇരുളിനെ പ്രത്യാശയുടെ പുഞ്ചിരി കൊണ്ട് തോൽപ്പിക്കുക. ഈ മനോഹരമായ വൈകുന്നേരത്തിൽ ഇത്രയും നേരം പോക്കുവെയിലിന് കാതോർത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. വിളിച്ചവർക്കും ആശയം പങ്കിട്ടവർക്കും മെസ്സേജുകൾ അയച്ചവർക്കും എല്ലാവർക്കും ഹൃദ്യമായ സന്തോഷം അറിയിക്കുന്നു. അപ്പം മോഹൻ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടാണ് പോക്കുവെയിൽ തത്സമയ പരിപാടിയിലെ അവസാനത്തെ ഗാനം. ഇത്രയും നേരം ഒരുമിച്ചായിരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കിട്ടുകൊണ്ട് പോക്കുവെയിലിന്റെ വെളിച്ചം എല്ലാവരിലേക്കും പടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം സ്നേഹത്തോടെ. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഹയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

രാജയോഗത്തിൽ ഖേയം ദുഃഖമനാഗതം എന്നൊരു സൂക്തമുണ്ട്. വരാനിരിക്കുന്ന ദുഃഖങ്ങളെയാണ് നിവാരണം ചെയ്യേണ്ടത് എന്നാണ് അതിന്റെ അർത്ഥം. കുറെ ദുഃഖങ്ങൾ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ചില ദുഃഖങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനുഭവിച്ചത് അത് കഴിഞ്ഞുപോയി. ഇപ്പോഴുള്ളത് അത് അനുഭവിക്കുക തന്നെ വേണം. അപ്പോൾ ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനെ അതിജീവിക്കുക, അതിനായി ശ്രമിക്കുക എന്നത് തന്നെയാണ്. ഹേയം ദുഃഖമനാഗതം. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് കേൾക്കാം അഗ്നിസാക്ഷി, നിശബ്ദമാക്കപ്പെട്ട ആത്മാവിന്റെ ജ്വാല. ലളിതാംബിക അന്തർജനത്തിന്റെ തൂലികയിൽ നിന്ന് പിറന്ന നോവൽ ശ്യാമപ്രസാദിന്റെ കൈകളിൽ ഭദ്രമായപ്പോൾ പ്രേക്ഷകരിലേക്ക് ഒഴുകിയെത്തിയത് കാലഘട്ടത്തിന്റെ കവിത കൂടിയാണ്. തണുത്തുറഞ്ഞ സദാചാര ചങ്ങലകളിൽപ്പെട്ട് ശ്വാസം മുട്ടിയ ഒരു സ്ത്രീയുടെ ആത്മീയമായ യാത്രയായിരുന്നു അഗ്നിസാക്ഷി എന്ന ചലച്ചിത്രം. നമ്പൂതിരി സമുദായത്തിലെ യാഥാസ്ഥിതികതയുടെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ വീർപ്പുമുട്ടി ആത്മബലി നൽകിയ തേദിക്കുട്ടിയുടെ കഥ കാഴ്ചക്കാരുടെ ഉള്ളിൽ എക്കാലവും ഒരു നീറ്റലായി അവശേഷിച്ചു. ഓരോ ഫ്രെയിമും കാലത്തിന്റെ ചുമരിലെഴുതിയ ചിത്രങ്ങളായിരുന്നു. വെളിച്ചവും നിഴലുകളും കഥാപാത്രങ്ങളുടെ ആന്തരിക സംഘർഷങ്ങളെ കാവ്യാത്മകമായി വരച്ചുകാട്ടി. ആസ്വാദനത്തിന്റെ ഒരു പുതിയ തലം തുറന്നുവിട്ട ഈ ചലച്ചിത്രം പിന്നീട് വന്ന നിരവധി കലാമൂല്യമുള്ള ചിത്രങ്ങൾക്ക് ഒരു ചൂണ്ടുപലകയായി മാറി.

അഗ്നിസാക്ഷിയിലെ കേന്ദ്ര കഥാപാത്രമായ തേദിക്കുട്ടി വെറുമൊരു കഥാപാത്രമല്ല, അത് അന്നത്തെ സാമൂഹിക വിലക്കുകളിൽ അടിമപ്പെട്ട ഓരോ സ്ത്രീയുടെയും പ്രതീകമാണ്. ഉള്ളിലൊതുക്കിയ സ്വപ്നങ്ങളും പുറത്തേക്കൊഴുകാൻ വെമ്പിയ ചിന്തകളുമായി ആ തറവാട്ടിന്റെ അകത്തളങ്ങളിൽ അവളൊരു തീനാളം പോലെ ജീവിച്ചു. ഭർത്താവിനോടുള്ള സ്നേഹവും അതേസമയം താൻ ജനിച്ചു വളർന്ന സമുദായത്തിന്റെ നീതികേടുകളോടുള്ള അവളുടെ അമർഷവും തമ്മിലുള്ള വൈരുദ്ധ്യം തേദിക്കുട്ടിയെ ഒരു ദുരന്ത നായികയാക്കി മാറ്റുന്നു. അടുക്കളയുടെ നാലു ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകാൻ വിധിക്കപ്പെട്ട അവളുടെ മനസ്സ് സ്വാതന്ത്ര്യത്തിന്റെ വിശാലമായ ആകാശത്തെ തേടി അലഞ്ഞു. ആത്മീയമായ മോക്ഷത്തിനായി അവൾ സ്വീകരിച്ച സന്യാസം യഥാർത്ഥത്തിൽ സാമൂഹിക വിലക്കുകളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം കൂടിയായിരുന്നു. അവളുടെ കണ്ണുകളിലെ നിസ്സംഗതയും അതേസമയം ആഴത്തിലുള്ള അറിവും പ്രേക്ഷകരെ ആഴത്തിൽ സ്പർശിക്കുന്നു. അവൾ അഗ്നിക്ക് സാക്ഷിയായി സ്വന്തം ജീവിതം ഹോമിച്ചു.

ഉണ്ണി നമ്പൂതിരി എന്ന കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ പരാജയപ്പെട്ട ഒരു പുരോഗമനവാദി. തേദിക്കുട്ടിയുടെ ഭർത്താവായ ഉണ്ണി നമ്പൂതിരിയുടെ കഥാപാത്രം കാലത്തിനൊത്ത് സഞ്ചരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും സ്വന്തം സമുദായത്തിന്റെ വേരുകളിൽ കുരുങ്ങിപ്പോയ ഒരു മനുഷ്യന്റെ നിസ്സഹായതയാണ്. ഭാര്യയുടെ ആഗ്രഹങ്ങളെയും ചിന്തകളെയും അയാൾ മനസ്സിലാക്കിയിരുന്നു. അവളുടെ സ്വാതന്ത്ര്യദാഹത്തെ അംഗീകരിക്കാൻ അയാൾ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പാരമ്പര്യത്തിന്റെയും കുടുംബമഹിമയുടെയും ഭാരം അയാളുടെ ചെറുകൾക്ക് കനമേകി. സ്നേഹിച്ചിട്ടും ഒരുമിപ്പിക്കാൻ കഴിയാതെ പോയ ആ ദാമ്പത്യം അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയുടെ ദയനീയമായൊരു നേർചിത്രമാണ്. സ്വന്തം ഇഷ്ടങ്ങളെ ബലികൊടുത്ത് അയാൾക്ക് ഭാര്യയെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അവരുടെ ബന്ധം ഒരു വിങ്ങലായി അവശേഷിക്കുന്നു. ഉണ്ണി നമ്പൂതിരിയുടെ മനസ്സിലെ സംഘർഷം, ഒരുപാട് നന്മകളുണ്ടായിട്ടും പഴയ ചിന്താഗതികളെ ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം പുരുഷന്മാരെ ശക്തമായി പ്രതിനിധീകരിക്കുന്നു.

അഗ്നിസാക്ഷി എന്ന ചലച്ചിത്രം അവതരിപ്പിക്കുന്നത് കേരളീയ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്പൂതിരി സമുദായത്തിൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന്റെ സങ്കീർണമായ കാലഘട്ടമാണ്. പുറത്ത് വീട്ടി ഭട്ടതിരിപ്പാടും EMS പോലുള്ളവർ നയിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന വിപ്ലവം അരങ്ങേറുമ്പോൾ അകത്തളങ്ങളിൽ അതിന്റെ അലകൾ എങ്ങനെ പ്രതിധ്വനിച്ചു എന്ന് ചിത്രം കാണിച്ചു തരുന്നു. പരിഷ്കരണത്തിന്റെ വെളിച്ചം കടന്നെത്താൻ മടിച്ച യാഥാസ്ഥിതികതയുടെ ഇരുൾ നിറഞ്ഞ ആഠ്യഭവനങ്ങളുടെ കഥയാണിത്. മാറ്റം അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നിശബ്ദമായ പോരാട്ടങ്ങൾ ചിത്രത്തിൽ ശക്തമായി അവതരിപ്പിക്കുന്നു. വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിനും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള ആ തീവ്രമായ ദാഹം സിനിമയുടെ ഓരോ നിമിഷത്തിലും വൈകാരികമായ ശക്തിയായി നിലകൊള്ളുന്നു.

നമ്പൂതിരി സ്ത്രീകളുടെ ജീവിതത്തിൽ അക്കാലത്ത് നിലനിന്നിരുന്ന വിലക്കുകളും അടിമത്തങ്ങളും അഗ്നിസാക്ഷി വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. അകത്ത് എന്ന ഒറ്റവാക്കിൽ ഒതുങ്ങിപ്പോയ ജീവിതമായിരുന്നു അവരുടേത്. വീടിന്റെ നാലു ചുവരുകൾക്കപ്പുറം ലോകം എന്താണെന്നറിയാൻ പോലും അവർക്ക് അവകാശമുണ്ടായിരുന്നില്ല. പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാതെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട അടുക്കളയിലും പ്രസവമുറികളിലും ഒതുങ്ങിപ്പോയ ആ ജീവിതങ്ങൾ മനുഷ്യാവകാശ ലംഘനത്തിന്റെ നേർസാക്ഷ്യങ്ങളായിരുന്നു. ഒരു വസ്തുവിനെ പോലെ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ഉടമസ്ഥതയിലായിരുന്ന ആ സ്ത്രീകൾക്ക് സ്വന്തം ഇഷ്ടങ്ങൾക്കോ തിരഞ്ഞെടുപ്പുകൾക്കോ സ്ഥാനമുണ്ടായിരുന്നില്ല. തേദിക്കുട്ടിയുടെ ഒളിച്ചോട്ടം ഈ വിലക്കുകളുടെ കോട്ടമതിലുകൾ തകർക്കാനുള്ള ഒരു സ്ത്രീയുടെ തീവ്രമായ ശ്രമമായിരുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പിനാദം.
1: തേതിക്കുട്ടി ഒടുവിൽ സന്യാസം സ്വീകരിച്ച് സുമിത്രാനന്ദ എന്ന പുതിയ പേര് സ്വീകരിക്കുന്നു. ഭൗതിക ലോകത്തിലെ അടിമത്തങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള അവളുടെ തീവ്രമായ ആത്മീയ പലായനമായിരുന്നു അത്. ഇത് കേവലം മതപരമായ ഒരു തീരുമാനമായിരുന്നില്ല, മറിച്ച് സാമൂഹിക സ്ഥാപനങ്ങളോടുള്ള അവളുടെ ശക്തമായ വിയോജിപ്പായിരുന്നു. ഭർത്താവ്, കുടുംബം, സമുദായം എന്നീ കെട്ടുപാടുകൾ ഉപേക്ഷിച്ച് അവൾ തിരഞ്ഞെടുത്ത ഏകാന്തമായ വഴി, സ്വന്തം വ്യക്തിത്വം കണ്ടെത്താനുള്ള അവളുടെ അദമ്യമായ ആഗ്രഹത്തെയാണ് അത് സൂചിപ്പിച്ചത്. ആ തീവ്രമായ തീരുമാനത്തിലൂടെ അവളെല്ലാ സാമൂഹിക ഉടമസ്ഥതകളിൽ നിന്ന് സ്വയം മോചിതയായി. ഈ പലായനം സ്ത്രീ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ശബ്ദമുയർത്താൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവൾക്ക് സ്വയം നേടാൻ കഴിഞ്ഞ ഏറ്റവും വലിയ വിജയമായി കണക്കാക്കാം.
2: കുറച്ചു വൈകി പോയ കുട്ടി, നിന്നെ കാത്ത് ഏറെ നേരം കിടന്നു. നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അത്രേ. ഈ ജന്മത്തെ ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. വേഗം മരിക്കാൻ വേണ്ടി ദേവിക്ക് അഞ്ചിടങ്ങായി പാലിന് നേർന്നിരുന്നു. അത് കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു. എത്രയോ പേർക്ക് വെച്ച് വിളമ്പിയതാ എന്റെ അമ്മ. ഇപ്പോ അമ്മയ്ക്ക് ഒരിട്ട് നീര് തരാൻ ആരുമില്ല.
3: വിരോധമില്ലെങ്കിൽ അമ്മയെ സംസ്കരിക്കാൻ ഞങ്ങളും കൂടാ.
4: ശാസ്ത്രത്തിന് വിരുദ്ധമായിരിക്കും, എന്നാലും ഒരുപാട് മുദ്രാവാക്യം വിളിച്ച് തഴമ്പിച്ച നാവിന് മന്ത്രങ്ങളും വഴങ്ങും.
2: ഇല്ലനിയ, ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാറായി, കാത്തിരുന്നോളൂ. കാണാത്തതൊക്കെ കാണാം, കേൾക്കാത്തതൊക്കെ കേൾക്കുകയും ചെയ്യാം.
5: വിവരമറിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങോട്ട് പോന്നതാ. അതേമാര് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ഇല്ലത്തേക്ക് മടങ്ങി വരണം. കഴിഞ്ഞെല്ലാം മറക്ക, ഒരു പുതിയ ജീവിതം തുടങ്ങ.
6: ഞാൻ വരാനിയ. ഏട്ടന് വേണ്ടി കുറെ ദൂരം പിറകോട്ട് വരാം. എന്നാൽ എനിക്ക് വേണ്ടി ഏട്ടൻ കുറച്ചു ദൂരം മുമ്പോട്ട് വന്നേ കഴിയൂ. പഴയ തേതിക്കുട്ടി ആത്തേമാരായി കൊടയും ചൂടി തലയും താഴ്ത്തി നടക്കാൻ ഇനി എനിക്ക് പറ്റില്ല. ഞാൻ സഭയ്ക്ക് പോവും, പ്രസംഗിക്കും, പൈത്തം പാലിക്കില്ല. ഏട്ടനും അമ്മയ്ക്കും ഇതൊക്കെ രസാവോ? ഏട്ടൻ വിളിച്ചാൽ ഞാൻ വരാം, പക്ഷേ പ്രായച്ചിത്തം ചെയ്യില്ല. ഈ വിവരം പറയൂ, സമ്മതിച്ചാൽ വരാം.
5: തനിച്ചല്ലേ അവിടുന്ന് പോന്നത്? തനിച്ചെന്നെ മടങ്ങിയാവാലോ.
6: വേണ്ട, ഉണ്ണേട്ടന്റെ ശ്രേയസ്സിന് വേണ്ടി ഞാൻ തന്നെ ഒഴിഞ്ഞു തരാം. വീടില്ലെങ്കിൽ പിന്നെ നാട്. എന്തിനെങ്കിലും വേണ്ടി ജീവിതം സമർപ്പിക്കണമല്ലോ.

0: അദ്ദേഹം ജനനിയെ പൂജിക്കട്ടെ, ഞാൻ ജന്മഭൂമിയെയും സേവിക്കാം. രണ്ടും ഒരുപോലെയാണല്ലോ. അനിയേട്ടൻ പറഞ്ഞപ്പോഴാ തേതിയുടെ തില്ലം വിട്ട കാര്യം അറിഞ്ഞത്. കഷ്ടമായി പോയി, എന്താ ചെയ്യാ, അത്രയും സഹിച്ചു, വേറെ ഗതിയില്ലാന്ന് വന്നപ്പോഴാ. അനിയന്റെ കൂടെയാ തങ്കവും വന്നത്. രണ്ടു മാസത്തേക്ക് എന്റെ വേനലിന്റെ ഒഴിവ്.
1: അച്ഛൻ എനിക്ക് മാപ്പ് തരില്ലേമ്മേ, എന്നോട് ക്ഷമിക്കില്ലേ?
0: അച്ഛൻ തിരുമേനി ആരോടും ഇതുവരെ ക്ഷമിച്ചു കണ്ടിട്ടില്ല ഞാൻ, പക്ഷെ ഇനി ക്ഷമിക്കും. ക്ഷമിക്കാതെ പറ്റില്ലല്ലോ, അപ്പോഴേക്കും കാലം കടന്നു പോവാവും.
2: ഏട്ട, പൊടയും കഴിഞ്ഞ് തൊട്ടും നിന്നിട്ട് നടക്കണവളെ തറവാടിന്റെ പൊടിയോർത്തില്ല. കടന്നാ മറുവാതിൽ കൂടി ഞാൻ പുറത്തു, രണ്ടാൾക്കും കൂടി ഇവിടെ സ്ഥാനമില്ല.
0: അതിന്റെ തല തെറിച്ചു പോയെങ്കിൽ എന്നും ഉണ്ണിക്കെങ്കിലും ഗുണം പിടിക്കാന്. എങ്ങനാട്ടപ്പാ അതിന് യോഗം വരുത്തണേ, സന്തതി പാലിക്കണേ.
2: അതിന് ആദ്യത്തെ മൂശേട്ടയുടെ സമ്മതം വേണല്ലോ. പ്രിയ നടക്കൂ, തറവാട് കുട്ടിച്ചോറാക്കിയല്ലോ, ഇനി അവൾക്ക് എങ്ങടെങ്കിലും ഇറങ്ങി പോവരുതോ? പിന്നെ നേത്തേരമാനം പറഞ്ഞ് ഞെളിഞ്ഞ് നടന്നിരുന്നു, ഇപ്പൊ കണ്ടില്ലേ താനായിട്ട് വളർത്തിയ മകള്, കണ്ട മാപ്പിളത്തിയുടെ കൂട്ടത്തിൽ നീന്തലും തൊടിയിലില്ലാതെ നടക്കണത്.
0: നമ്മുടെ അത്തേമാരെ കൂടി ഇങ്ങനെ ആക്കണമെന്നായിരുന്നു അവളുടെ മുഖം. ഇനി ആയോണ്ട് പറ്റിയില്ല. തറവാട് സുഹൃതം, തറവാട് സുഹൃതം.
2: അതെ, ബ്രഹ്മസ്വം എന്ന് പറയണത് അഗ്നിയാ, അഗ്നി. അതേറെ കട്ടുപിടിച്ചാ ദഹിക്കില്ല ആർക്കും. പണ്ടായിട്ടും പണമായിട്ടും നിലമായിട്ടും ഇച്ചി നായുടെ വീട്ടിലേക്ക് കടത്തിയിരിക്കണം, ഒക്കെ തീ പിടിച്ചു പോവുള്ളൂ, തീ പിടിച്ച്.
3: ശ്യാമപ്രസാദ് എന്ന സംവിധായകൻ അഗ്നിസാക്ഷിയെ ഒരു കാവ്യ അനുഭൂതിയാക്കി മാറ്റിയത് അതിന്റെ ദൃശ്യഭാഷയിലൂടെയാണ്. മെല്ലെ ഒഴുകുന്ന നദി പോലെ ശാന്തമായ താളത്തിൽ കഥ പറഞ്ഞു പോകുമ്പോൾ രംഗങ്ങളിലെന്ന് ശബ്ദത പോലും പലപ്പോഴും ശക്തമായ ഡയലോഗുകളെക്കാൾ തീവ്രമായി സംസാരിച്ചു. തണുത്ത നിറങ്ങളുടെ ഉപയോഗം കഥാപാത്രങ്ങളുടെ ഏകാന്തതയെയും വിങ്ങലനെയും ദൃശ്യവൽക്കരിച്ചു. പശ്ചാത്തല സംഗീതത്തിന്റെ മൃദുവായ സാന്നിധ്യം കഥാപാത്രങ്ങളുടെ ആഴത്തിലുള്ള വൈകാരിക ലോകത്തേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോയി. ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ അഗ്നിസാക്ഷി അതിന്റെ സാഹിത്യ മൂല്യത്തെയും ദൃശ്യപരമായ സൗന്ദര്യത്തെയും ഒരുപോലെ നിലനിർത്തി.

അനുരാഗത്തിന്റെയും വിരഹത്തിന്റെയും അഗ്നി അഗ്നിസാക്ഷിയിൽ പടർന്നു കത്തുന്നുണ്ട്. തേദിക്കുട്ടിയും ഉണ്ണി നമ്പൂതിരിയും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ള അനുരാഗത്തിന്റേതായിരുന്നു. എന്നാൽ അതിനേക്കാൾ തീവ്രമായിരുന്നു അവരുടെ വിരഹം. ഒരുമിച്ച് ജീവിക്കുമ്പോഴും പരസ്പരം അകന്നുപോയ ആ രണ്ടു മനസ്സുകൾ കാലത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്ന സ്നേഹബന്ധത്തിന്റെ ദുരന്ത ചിത്രമാണ്. അവർക്കിടയിലെ നിശബ്ദമായ സംഭാഷണങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്നേഹവും ബഹുമാനവും നിറഞ്ഞതായിരുന്നു. ഈ വിരഹം സാമൂഹിക ചട്ടക്കൂടുകൾ എത്രമാത്രം ക്രൂരമായി മനുഷ്യബന്ധങ്ങളെ തകർത്തു എന്നതിന്റെ നേർസാക്ഷിയായി. തേദിക്കുട്ടിയുടെ സന്യാസം ആ അനുരാഗത്തിന്റെ പൂർണമായ ബലിയായിരുന്നു. എന്നാൽ ആ സ്നേഹം അവരുടെ മനസ്സിൽ എന്നെന്നും ഒരു അഗ്നിസാക്ഷിയായി നിലകൊണ്ടു.

അഗ്നിസാക്ഷി എന്ന ചലച്ചിത്രത്തെ ഇത്രയേറെ മനോഹരമാക്കിയതിൽ അഭിനേതാക്കളായ ശോഭനയുടെയും രജത് കപൂറിന്റെയും സംഭാവനകൾ മറക്കാനാവാത്തതാണ്. ശോഭനയുടെ കണ്ണുകളിലെ ഭാവപ്പകർച്ച തേദിക്കുട്ടിയുടെ ആന്തരിക സംഘർഷങ്ങളെ അങ്ങേയറ്റം വൈകാരികമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. രജത് കപൂർ പുരോഗമന ചിന്താഗതിയുള്ള ഉണ്ണി നമ്പൂതിരിയുടെ നിസ്സഹായതയെ തന്റെ ശരീരഭാഷയിലൂടെ അവതരിപ്പിച്ചു. സംഭാഷണ

ിലും പ്രസക്തമായി നിലകൊള്ളുന്നത് അത് ഉയർത്തിപ്പിടിച്ച സ്ത്രീയുടെ സ്വാതന്ത്ര്യ ചിന്തകൾ കൊണ്ടാണ്. സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഇന്നും സ്ത്രീകളുടെ ചിറകുകൾ അരിയാൻ ശ്രമിക്കുന്ന സമൂഹത്തിൽ തേദിക്കുട്ടിയുടെ ആത്മബലി ഒരു ഓർമ്മപ്പെടുത്തലാണ്. വ്യക്തിഗത തെരഞ്ഞെടുപ്പുകളുടെയും വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെയും നീതിയുടെയും ചോദ്യങ്ങൾ സിനിമ ഇന്നും നമ്മളോട് ചോദിക്കുന്നു. അഗ്നിസാക്ഷി കേവലം ഒരു കാലഘട്ടത്തിന്റെ കഥയല്ല, അത് ഓരോ സ്ത്രീയുടെ ഉള്ളിലും എരിയുന്ന സ്വാതന്ത്ര്യ ദാഹത്തിന്റെ നിത്യമായ കഥയാണ്. അഗ്നിയെ സാക്ഷിയാക്കി നടത്തിയ ആ യാത്ര മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു വൈകാരികമായ മുദ്രയായി എന്നും നിലനിൽക്കും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖതമീ രാത്രി.
2: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. അതിലന്നു നീ എൻ്റെ പേരു കാണും, അതിലെൻ്റെ ജീവന്റെ നേരു കാണും. ചുള്ളിക്കാടിൻ്റെ സദ്ഗതി എന്ന കവിതയിലെ വരികളാണ്. ഭാഷയിൽ മാത്രമല്ല, ജീവിതത്തിൽ പോലും വല്ലാത്തൊരു ഉൾക്കാഴ്ചയുള്ള കവി. രാത്രികളിൽ വെറുതെ ഇരുന്ന് കവിത കേൾക്കുക പണ്ടൊരു വിനോദമായിരുന്നു. പല കവിതകളും തലയ്ക്ക് പിടിച്ചത് അങ്ങനെയായിരുന്നു. പെൺഡ്രൈവുകളും യൂട്യൂബും CDയും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് കാസറ്റുകളുടെ കാലമായിരുന്നു അത്. ഒറിജിനൽ കാസറ്റും ഉണ്ടായിരുന്നു, റെക്കോർഡ് ചെയ്ത് തരുന്നതുമുണ്ടായിരുന്നു. റെക്കോർഡ് ചെയ്ത് വാങ്ങുന്നതായിരുന്നു അന്ന് ലാഭം. അത്രയ്ക്ക് കണ്ടീഷനൊന്നും അല്ലാത്തൊരു ടേപ്പ് റെക്കോർഡർ. ഇന്നതില്ല, എവിടെ പോയെന്നറിയില്ല. വീട്ടിലെ പല ഉപകരണങ്ങളുടെയും അവസ്ഥ ഇങ്ങനെയാണ്. നിശബ്ദമായ റേഡിയോ, ചൂടാവാത്ത തേപ്പ് വെട്ടി, കേൾക്കാത്ത ഫോൺ, കറങ്ങാത്ത ഫാൻ, അതൊക്കെ എവിടെ പോയി? അറിഞ്ഞുകൂടാ. വീട്ടിൽ ആർക്കും അറിഞ്ഞുകൂടാ. കണ്ടില്ല, അത്ര തന്നെ. അങ്ങനെ കാണാതെ പോയ കൂട്ടത്തിൽ ഒരു ടേപ്പ് റെക്കോർഡർ, അതിലാണ് കവിതകൾ കേട്ടത്. സക്കീർ ഹുസൈനെയും ഹരിപ്രസാദ് ചൗരസിയെയും കുന്തക്കുടിയെയും കേട്ടത്, ONV യെയും ചുള്ളിക്കാടിനെയും കേട്ടത്, ഹേ ശ്യാമസൂര്യയും സന്ദർശനവും കേട്ടത്. കവിത കേൾക്കുക ഒരു സുഖം, സന്തോഷം. ഇന്നും അതെ, അന്നും അതെ. ഒരു പാട്ട് കേട്ടാലോ?

നാട്ടിലെ പെൻഷനായ പട്ടാളക്കാരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നാടാണോ നിങ്ങളുടേത്? എങ്കിൽ നിങ്ങളുടെ നാടിന് വലിയ സവിശേഷതയുണ്ട്. നമ്മുടെ നാട്ടിൽ ആര് ചെയ്യുന്ന ഏത് ജോലിക്കും അതിൻ്റേതായ സവിശേഷതയുണ്ട്. എന്നാലും ഒരു രാജ്യത്തിൻ്റെ പട്ടാളം എന്നത് സർവാദരണീയമായ ഒന്നാണ്. അതിരുകളില്ലാത്തൊരു ലോകത്തെ നമുക്ക് സ്വപ്നം കാണാം. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാകുന്നതുവരെ, അതിരുകൾ നിലനിൽക്കുന്നതുവരെ പട്ടാളം പരമപ്രധാനമാണ്. നമ്മളിങ്ങനെ സുഖമായി ഉറങ്ങുന്നത്, തോക്കിൻമുനയിൽ ഭയക്കാത്തത് പട്ടാളമുള്ളതുകൊണ്ടാണ്. ഉയർ നമുക്കായി പണയം വെച്ച് ജോലി ചെയ്തവരാണ്. സർവസുഖങ്ങളും വെടിഞ്ഞ് മഞ്ഞിലും മലയിലും വെയിലിലും മഴയിലും ജോലിയെടുത്തവരാണ്. അവർ നടന്ന വഴികളെക്കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. അവർ സഹിച്ച സഹനങ്ങളെക്കുറിച്ചും നമുക്കൊന്നും അറിഞ്ഞുകൂടാ. അത് ഉൾക്കൊള്ളാനായാൽ പട്ടാളക്കാരെ നമ്മൾ സ്നേഹിക്കും, ആദരിക്കും. അവർ പറയുന്നത് കേൾക്കും, അതിനെ നിരാകരിക്കില്ല. എല്ലാവരും കുറച്ചു കാലമെങ്കിലും രാജ്യത്തിന് വേണ്ടി പട്ടാള സേവനം ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങളൊരു 10 ദിവസം ശരിക്കും പട്ടാള സേവനം എന്ത് എന്ന് അനുഭവിച്ചാൽ, ഈ രാജ്യത്തെ പട്ടാളക്കാരെ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ പാദപൂജ ചെയ്യുമെന്നതിൽ സംശയം വേണ്ട. ഒരു പാട്ട് കേട്ടാലോ?

കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ളത് ഏത് കവിയെയായിരിക്കും? ഏത് കവിതയായിരിക്കും ഏറ്റവും കൂടുതൽ കേട്ടത്? സംശയമെന്ത്? ചങ്ങമ്പുഴയെ തന്നെ, രമണനെ തന്നെ. സ്പന്ദിക്കുന്ന അസ്ഥിമാടവും വാഴക്കുലയും തന്നെ. ചങ്ങമ്പുഴ നിറഞ്ഞു പെയ്തൊരു മഴയായിരുന്നു. എല്ലാവരും നനഞ്ഞ മഴയായിരുന്നു അത്. ചങ്ങമ്പുഴ കവിത ആലോചിച്ചെഴുതിയതല്ല. ബഷീർ പറയുന്നത് പോലെ വാതിൽക്കൽ വാക്കുകൾ മുട്ടി വിളിക്കുന്നു. വന്നു ചേർന്ന കവിതകളായിരുന്നു അവ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. ഇത് കേൾക്കാത്തവരായി ഇവിടെ ആരെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെയുണ്ടെങ്കിൽ അത് കഷ്ടമാണെന്നേ പറയാനുള്ളൂ. ഒരു പാട്ട് കേട്ടാലോ?

ഉറങ്ങാത്ത മനസ്സും ഉറങ്ങാത്ത ശരീരവും സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് പട്ടാളത്തിൻ്റെ പ്രഥമ ലക്ഷ്യങ്ങളിലൊന്ന്. ഉറങ്ങാത്ത എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആലസ്യമില്ലാത്ത അല്ലെങ്കിൽ മാന്ദ്യമില്ലാത്ത എന്ന അർത്ഥത്തിലാണ്. വെറുതെ ഇരുന്നാൽ നമ്മൾ അലസരാകും. ഒന്നും ചെയ്യാനില്ലാതെ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവരെക്കുറിച്ചോ പരസ്പരമോ നമ്മൾ കുറ്റപ്പെടുത്താൻ ശ്രമിക്കും. അലസതയുടെ പരിണിത ഫലമാണ് അപവാദങ്ങൾ പറച്ച്. നമ്മളുടെ ഉള്ള് സജീവമല്ലാതായി പോകും. അതുകൊണ്ട് വേറൊന്നും ചെയ്യാനില്ല, സദാ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടും അപവാദപ്പെടുത്തിയും ജീവിക്കാൻ നമ്മൾ നിർബന്ധിതരാകും. എന്തൊരു നാണം കെട്ട കാര്യമാണെന്ന് നോക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ തലയിട്ടുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥ. നമ്മളിൽ ചിലരെങ്കിലും കലത്തിനകത്ത് തല അകപ്പെട്ടു പോയ നായയുടെ അവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിട്ട് തലയിട്ട് തല പിന്നെ അവിടെ നിന്ന് എടുക്കാനാവാത്ത അവസ്ഥ. പറഞ്ഞു വന്നത് പട്ടാളക്കാരെക്കുറിച്ചാണ്. അവരെ അലസരായിരിക്കാൻ അനുവദിക്കില്ല. സദാ കർമ്മ നിരതരാക്കി നിർത്തും, സജ്ജരാക്കി നിർത്തും, സന്നദ്ധരാക്കി നിർത്തും. അതിൻ്റെ ഒരു അനുരണനം അവർ പെൻഷനായി വന്നാലും അവരിലുണ്ടാവും. എനിക്കങ്ങനെ എത്രയോ പെൻഷനായ പട്ടാളക്കാരെ നേരിട്ട് പരിചയമുണ്ട്. ഉള്ളുറങ്ങാത്തവർ, അലസതയില്ലാത്തവർ, മറ്റുള്ളവരെ വെറുതെ കുറ്റപ്പെടുത്താത്തവർ, മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയാത്തവർ, അങ്ങനെയുള്ള പട്ടാളക്കാരാണ് കൂടുതലും. അവരുടെ തല കലത്തിനകത്തല്ല. അതിന് വിരുദ്ധമായിട്ടുള്ള പട്ടാളക്കാരുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ ലഹരിക്ക് അടിമപ്പെട്ടവരോ മറ്റെന്തെങ്കിലും മാനസിക വൈകല്യമുള്ളവരോ ആയിരിക്കും. അല്ലാത്ത പക്ഷം എനിക്കുറപ്പുണ്ട്, ഏതു പട്ടാളക്കാരനും അത് ലീവിൽ വന്നാലും പെൻഷന് വന്നാലും അവരുടെ ആദ്യ അവസാനം ജനറലായിരിക്കും എന്നതാണ് സത്യം. അത് അവർക്ക് കിട്ടിയ പരിശീലനത്തിൻ്റെ ഭാഗമാണ്. അവരെ അങ്ങനെ മോൾഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എവിടെ സൈനികൻ സർവാധരിക്കപ്പെടുന്നുവോ അവിടെ മനുഷ്യർ മഹത്തുക്കളായിരിക്കും എന്നതിൽ സംശയമില്ല. ഒരു പാട്ട് കേട്ടാലോ?

നായർ സാബും കീർത്തി ചക്രയും പോലുള്ള ചില ചിത്രങ്ങൾ ഒഴിച്ചാൽ പട്ടാളം ഒരു വിഷയമായി എടുത്ത ചിത്രങ്ങൾ മലയാളത്തിൽ വളരെ കുറവാണ്. ലാൽ ജോസിന്റെ പട്ടാളം എന്ന ചിത്രം പ്രണയവും നർമ്മവും കൂടിക്കലർന്ന് ഏറെ ജനകീയമായ ചിത്രമാണ്. പട്ടാളം ചലച്ചിത്രങ്ങളിൽ പ്രധാനമായ വിഷയമാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. യാദൃച്ഛികമായോ അല്ലാതെയോ ചലച്ചിത്രത്തിലേക്ക് പട്ടാളം കടന്നുവരും. അതിലൊരു നീതിയുണ്ടായിരിക്കണം എന്ന് മാത്രം. അത്തരത്തിൽ നായർ സാബും കീർത്തി ചക്രയും പട്ടാളവുമൊക്കെ നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ജാഗ്രതയും ധൈര്യവും ആത്മവിശ്വാസവും പരിശീലനവുമാണ് പട്ടാളത്തിന്റെ കൈമുതൽ. ഇതില്ലാത്ത പക്ഷം ആയുധം അതെത്ര വലിയതാണെങ്കിലും നിഷ്ക്രിയമാണ്. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: പട്ടാളത്തിന്റെ പരിശീലന പരീക്ഷണങ്ങൾ താങ്ങാനാവാതെ ഒളിച്ചോടുന്നവരുണ്ട്, തിരിച്ചു പോകാൻ വിമുഖത കാണിച്ചവരുമുണ്ട്. അത്തരത്തിൽ ഒരു കഥാപാത്രത്തെയാണ് 2018 എന്ന ചലച്ചിത്രത്തിൽ ടൊവിനോ അവതരിപ്പിക്കുന്നത്. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാളുടെ ഉള്ളിലെ പട്ടാളക്കാരൻ ഉണരുന്നുണ്ട്. ഹെലികോപ്റ്ററിലേക്ക് ഒരു സ്ത്രീയെയും കുട്ടിയെയും കയറ്റാൻ അയാളെടുക്കുന്ന ദൗത്യം ഒരു പട്ടാളക്കാരൻ്റേതാണ്. കുറച്ചു നാളെങ്കിലും പട്ടാളത്തിലുണ്ടായിരുന്നതിൻ്റെ ഫലമാണ് ദൗത്യ നിർവഹണം എന്നത് പട്ടാളക്കാരൻ്റെ അജണ്ടയായിരിക്കുന്നു. ദൗത്യത്തിന് ഓരോരോ പേരുകൾ നൽകുന്നു എന്ന് മാത്രം. ദൗത്യം എന്തായാലും അതിന് തിരിച്ചു ചോദ്യങ്ങളില്ലാതെ പാലിച്ചുകൊള്ളണം എന്നതാണ് അവരുടെ കർമ്മകാന്ഡവും. ദൗത്യം നിർവഹിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അതെന്തിന്, അതിൻ്റെ ആവശ്യമെന്ത് എന്ന തിരിച്ചു ചോദ്യങ്ങളില്ല. അതിനെയാണല്ലോ മിലിട്ടറി ഡിസിപ്ലിൻ, പട്ടാളച്ചിട്ട എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണല്ലോ വീട്ടിലോ വിദ്യാലയത്തിലോ ആരെങ്കിലും അല്പം അധികം ഡിസിപ്ലിൻ അടിച്ചേൽപ്പിച്ചാൽ ഉടൻ ചോദിക്കുന്നത്, ഇവിടെ എന്താ പട്ടാളച്ചിട്ടയാണോ എന്ന്. പട്ടാളച്ചിട്ട അതൊരു ചിട്ടയാണ്. ആ ചിട്ടയാണ് ഒരു രാജ്യത്തിൻ്റെ കാവലിൻ്റെ അടിസ്ഥാനവും. ഒരു പാട്ട് കേട്ടാലോ.

പഴയകാലത്ത് പൊടിപ്പും തൊങ്കലും വെച്ച് പറഞ്ഞ ചിലരെങ്കിലുമുണ്ട്. പക്ഷെ എല്ലാം അങ്ങനെയാണെന്ന് പറയരുത്. എനിക്ക് പട്ടാളക്കഥകൾ ഇഷ്ടമാണ്. നമ്മൾ യാത്ര ചെയ്ത് കാണുന്ന ഇന്ത്യക്കും അപ്പുറം, നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന ഇന്ത്യക്കും അപ്പുറം, പട്ടാളക്കഥകളിൽ കേൾക്കുന്ന ഇന്ത്യ കുറേ കൂടി ഉള്ളുള്ളതാണ്, ആവേശപ്പെടുത്തുന്നതാണ്. കാര്യങ്ങൾ അടുക്കും ചിട്ടയോടെ അവതരിപ്പിക്കാനാകുന്ന പട്ടാളക്കാരുടെ കഥകളും കാര്യങ്ങളും പുതിയ തലമുറ അറിയണം, അറിഞ്ഞിരിക്കണം. ഒരു പാട്ട് കേട്ടാലോ?

നിണമണിഞ്ഞ കാൽപ്പാടുകളാണ് വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പട്ടാളക്കഥ. പാറപ്പുറത്തിൻ്റെതാണ്. ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട മികച്ച മലയാള നോവലാണ് നിണമണിഞ്ഞ കാൽപ്പാടുകൾ. ഈ നോവൽ ചലച്ചിത്രമായി. എൻ എൻ പിഷാരടിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. ഈ ചിത്രത്തിലൂടെയാണ് അംബികയും മധുവും ഷീലയും ഒക്കെ ശ്രദ്ധേയരായത്. പ്രേംനസീറായിരുന്നു മുഖ്യവേഷം ചെയ്തത്. മലയാളത്തിലെ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നിണമണിഞ്ഞ കാൽപ്പാടുകൾക്ക് ലഭിച്ചു. മാമലകൾക്കപ്പുറത്ത്, അനുരാഗ നാടകത്തിൽ തുടങ്ങി നിരവധി നിത്യഹരിത ഗാനങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. പി ഭാസ്കറിൻ്റെ വരികൾക്ക് ബാബുരാജ് ഈണമിട്ട ഗാനങ്ങൾ, അതിലൊരു പാട്ട്.

0: സുഖതമീ രാത്രി.
1: പാറപ്പുറത്തിനെ കൂടാതെ പട്ടാളക്കഥകൾ മലയാളി വായിച്ചറിഞ്ഞത് നന്ദനാരുടെയും കോവിലിൻ്റെയും കഥകളിലൂടെയായിരുന്നു. പട്ടാള ക്യാമ്പിലെ അനുഭവങ്ങൾ കാൽപ്പനികത ചേർക്കാതെ എഴുതിയപ്പോൾ അതൊരു പുതിയ മേഖലയായി. 12 കഥകളടങ്ങിയ നന്ദനാരുടെ പട്ടാളക്കഥകൾ ഗംഭീരമായ വായന അനുഭവം നൽകുന്നു. നന്ദനാരെന്ന തുലികാനാമത്തിൽ എഴുതിയത് പി സി ഗോപാലനാണ്. ദാരിദ്ര്യം കൊണ്ടാണ് പി സി ഗോപാലൻ പട്ടാളത്തിൽ ചേർന്നത്. തിരിച്ചുവന്ന് ഫാക്ടറി ജോലിക്ക് ചേർന്നു. ആത്മാവിൻ്റെ നോവുകൾ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. എന്തുകൊണ്ടോ എന്നറിയില്ല, 1974 ജനുവരി 26 നന്ദന ആത്മഹത്യ ചെയ്തു എന്നത് ഇന്നും മലയാള സാഹിത്യത്തിൽ നോവായി നിൽക്കുന്നു. അച്ഛൻ, തോക്കുകൾക്കിടയിലെ ജീവിതം തുടങ്ങിയ കഥകൾ മറക്കാനാവില്ല തന്നെ നന്ദനാരുടെ ഗംഭീര കഥകൾ. ഒരു പാട്ട് കേൾക്കും.

കണ്ടാണശ്ശേരിക്കാരുടെ കഥ പറഞ്ഞ് മലയാള സാഹിത്യത്തിൽ സ്വന്തമായൊരു തട്ടകമുണ്ടാക്കിയ എഴുത്തുകാരനായിരുന്നു കോവിലൻ. എന്നാൽ കണ്ടാണശ്ശേരിയെക്കുറിച്ച് എഴുതുന്നതിന് മുമ്പ് പട്ടാളത്തെക്കുറിച്ചാണ് കോവിലൻ ഏറെയും എഴുതിയത്. പട്ടാളക്കഥകളിൽ ഏറെ പ്രാധാന്യത്തോടെ മുന്നിൽ നിന്നത് A-B എന്ന നോവലാണ്. ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള കഥാപാത്രങ്ങളുള്ള ആദ്യ മലയാള നോവലാണ് A-B. സ്വാതന്ത്ര്യാനന്തര ആദ്യ ദശകത്തിലെ ഇന്ത്യൻ സവർണവർഗത്തിന്റെ അധപ്പതനമാണ് ഏഴാം ഇടങ്ങളിൽ കോവിലൻ അവതരിപ്പിക്കുന്നത്. പട്ടാളത്തിന്റെ പശ്ചാത്തലം ഈ നോവലിനെ ആകെ ചൂഴ്ന്നു നിൽക്കുന്നു. PV അയ്യപ്പൻ എന്നതാണ് കോവിലിന്റെ യഥാർത്ഥ പേര്. റോയൽ നേവിയിലെ ജോലിയാണ് അയ്യപ്പനെ കോവിലനാക്കിയത് എന്ന് പറയാം. ബംഗാൾ ഉൾക്കടലിൽ ശത്രുരാജ്യങ്ങളുടെ അന്തർവാഹിനികൾ നിരീക്ഷിക്കുന്ന ഓപ്പറേറ്ററായിട്ടായിരുന്നു നിയമനം. നേവിയിൽ നിന്ന് പിന്നീട് കരസേനയിലേക്ക്. എഴുതിയ കഥകളിൽ ബഹുഭൂരിപക്ഷവും പട്ടാളക്കഥകൾ. ഏറ്റവും ഒടുവിലത്തെ തട്ടകത്തിന് വയലാർ അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ. മലയാളത്തിൽ മികച്ച പട്ടാളക്കഥകൾ കോവിലിൻ്റെതാണ്. ഒരു പാട്ട് കേട്ടാലോ? കോവിലനും നന്ദനാരും പാറപ്പുറത്തും എഴുതിവെച്ച പട്ടാളക്കഥകൾ മലയാളത്തിലൊന്നും മാഞ്ഞു പോവില്ല. കാരണം അത് ജീവിതമാണ്. അതിൽ പരന്നുകിടക്കുന്നത് ഇപ്പോഴും ഉണങ്ങാത്ത ചോരയാണ്. രാജ്യത്തിനു വേണ്ടി ബലിയർപ്പിച്ച 100,000 പട്ടാളക്കാരുടെ രക്തം കൊണ്ട് ഉണങ്ങാത്ത കഥകൾ.

പറഞ്ഞു തുടങ്ങിയത് കവിതകളെക്കുറിച്ചാണെങ്കിലും വന്നെത്തിയത് പട്ടാളത്തെക്കുറിച്ചാണ്. അതങ്ങനെയാണ്, വർത്തമാനങ്ങൾ പലപ്പോഴും നമ്മളറിയാതെ മറ്റെവിടേക്കൊക്കെയോ നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ ചിന്തകൾ എങ്ങനെയാണോ അതായിരിക്കും പലപ്പോഴും വർത്തമാനങ്ങളായി കലാശിക്കുന്നത്. അതല്ലെങ്കിൽ കരുതിക്കൂട്ടി പലതും സംസാരിക്കേണ്ടി വരും, അപ്പോൾ വിഷയം വിട്ടുപോകില്ല. കവിതയായാലും പട്ടാളമായാലും എല്ലാം മനുഷ്യന് വേണ്ടപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. നോക്കൂ, സുഖമായി ഉറങ്ങാൻ, ഇങ്ങനെ സുഖമായി ഉറങ്ങാൻ നമുക്ക് കഴിയുന്നത് ആരൊക്കെയോ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്. അവരെ ഓർക്കണം, അല്ലാതെ ഈ സുഖസുഷുപ്തിക്ക് അർത്ഥമില്ല. സുഖമായി ഉറങ്ങാം, പുലരിയിലുണരാം, ഉന്മേഷത്തോടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാം. ശുഭരാത്രി. സ്നേഹപൂർവ്വം.